ആകാശവാണി ഇന്ന് ശകവർഷം 1948 ആശ്വിനം 7, കൊല്ലവർഷം 1202 കന്നി 13, 2026 സെപ്റ്റംബർ 29 ചൊവ്വാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53:30. മീഡിയം വേവിൽ 258.39, 520.83 ഈ മീറ്ററുകളിൽ 1161 576 കിലോ ഹേർട്സിലും ആലപ്പുഴ FM 103.5, പത്തനംതിട്ട FM 101, കായംകുളം FM 100.1 എന്നീ മെഗാഹെർട്സിലും പ്രസാർ ഭാരതി DTH സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: സുഭാഷിതം, തുളസി കോട്ടുകൽ അവതരിപ്പിച്ചത്.
1: നമ്മുടെ ഇന്നത്തെ സുഭാഷിതം പുഞ്ചിരിയെക്കുറിച്ചായാലോ? ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് പുഞ്ചിരിക്കാൻ തോന്നുന്നു അല്ലേ? സുഭാഷിതം പറയാൻ വേറെ എന്തെല്ലാം ഗൗരവമുള്ള വിഷയങ്ങളുണ്ട്. ശരി തന്നെയാണ്, തർക്കിക്കുന്നില്ല. അത്തരം വിഷയങ്ങളെല്ലാം കേട്ടും അടുത്തിരിക്കുന്നത് കൊണ്ടാണ് മനസ്സ് തുറന്ന് ഒന്ന് ചിരിക്കാമെന്ന് വെച്ചത്. ജീവിതത്തിലെ പ്രതിസന്ധികളെ പുഞ്ചിരിയോട് നേരിടാൻ നമുക്ക് കഴിയണം. പുഞ്ചിരി ആത്മാവിൻ്റെ സംഗീതമാണ്, ആത്മാവിൻ്റെ സൗന്ദര്യമാണ്, ആത്മാവിൻ്റെ പ്രകാശമാണ്. കരഞ്ഞാലും ചിരിച്ചാലും മനുഷ്യജീവിതം പ്രശ്നങ്ങളിൽപ്പെട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ പുഞ്ചിരിയോടെ മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത്? മാത്രമല്ല, ആധുനികരായ മനഃശാസ്ത്രജ്ഞരും ഒരു കാര്യം വ്യക്തമാക്കുന്നു. സദാ വിഷമിച്ച് വീർപ്പ് കെട്ടിയ മുഖവുമായി നടക്കുന്നവരുടെ ശരീരത്തിൽ നിന്നും പ്രസരിക്കുന്ന ഊർജം നെഗറ്റീവും പുഞ്ചിരിക്കുന്ന വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് പ്രസരിക്കുന്ന ഊർജം പോസിറ്റീവുമായിരിക്കും. നമ്മുടെ മറ്റെല്ലാ തീരുമാനവും പോലെ സന്തോഷവും ഒരു തീരുമാനമാണ്. എന്തും വരട്ടെ, ഞാൻ ജീവിതത്തിൽ സന്തോഷത്തോടെ ഇരിക്കും എന്നൊരു തീരുമാനമെടുത്താൽ തീർച്ചയായും അത് ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ അന്തരീക്ഷം കൊണ്ട് തരിക തന്നെ ചെയ്യും. സദാ പ്രസന്നനായിരിക്കുന്ന ഒരാളോട് സംസാരിക്കാൻ നമുക്ക് താല്പര്യം തന്നെയാണ്. എന്നാൽ എപ്പോഴും വീർത്ത് കെട്ടിയ മുഖവുമായിരിക്കുന്ന ഒരാളോട് സംസാരിക്കേണ്ടി വന്നാലും നാം പിന്മാറും. ചിലർ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഭീകരമായ പരാജയങ്ങൾ ഉണ്ടാവുമ്പോൾ, വലിയ ദുഃഖാനുഭവങ്ങൾ ഉണ്ടാവുമ്പോൾ ഒരാൾക്ക് എങ്ങനെ പുഞ്ചിരിക്കുവാൻ കഴിയും? ശരിയാണത്. എന്നാൽ പുഞ്ചിരിയോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നതിനർത്ഥം കഠിന ദുഃഖങ്ങൾ വരുമ്പോൾ ചിരിച്ചുകൊണ്ട് നടക്കണമെന്നല്ല. ദുഃഖങ്ങൾ സാധാരണം, പരാജയങ്ങളും അങ്ങനെ തന്നെ. എന്നാൽ ധൈര്യം, മനസാന്നിധ്യം അഥവാ മനഃശക്തി, ശുഭാപ്തി വിശ്വാസം ഇവ തകർക്കാൻ അവ കാരണമാകരുത്. ചിലപ്പോൾ അങ്ങനെ വന്നാലും വളരെ കുറഞ്ഞ സമയം കൊണ്ട് സ്വയം വീണ്ടെടുക്കാൻ നമുക്ക് കഴിയണം. നിസ്സാര കാര്യം മതി നമുക്ക് പരിതപിക്കാൻ. ഈശ്വര, എനിക്ക് മാത്രം ഈ ദുഃഖമല്ല ഇങ്ങനെ തന്നത് എന്തിന് എന്ന് പറഞ്ഞ് സ്വയം പഴിച്ച് നിരാശയോടെ കഴിയുന്നവരാണ് നമ്മളിൽ ഏറെ പേരും. എന്നാൽ പ്രതിസന്ധിയുടെ നടുവിലും ധൈര്യത്തോടെ മുന്നോട്ട് പോകുന്നവരുണ്ട്. ഏതൊരു പ്രതിസന്ധിയിലും പുഞ്ചിരി കൈവിടരുതെന്ന് പറയുന്നത് കൊണ്ട് അതാണ് ലക്ഷ്യമാക്കുന്നത്. സുഖദുഃഖങ്ങൾ പുഞ്ചിരിയോടെ നേരിടണമെങ്കിൽ അത് പ്രായോഗികമല്ലെന്ന് വാദിക്കുന്നവരാണ് അധികവും. പ്രതിസന്ധിയിലും പുഞ്ചിരിക്കണമെന്ന് പറഞ്ഞാൽ അതിന് ദുഃഖത്തെ അടിച്ചമർത്തണമെന്നല്ല അർത്ഥം. ഒരു പ്രതിസന്ധിയിലും നമ്മൾ തളരാതിരിക്കണമെന്ന് മാത്രമാണ്. അത് അടിച്ചമർത്തലല്ല, അതിജീവനമാണ്, മൃതസഞ്ജീവനിയാണ്. ഏത് രോഗത്തെയും ചെറുക്കാനുള്ള പ്രഥമ ഔഷധം പുഞ്ചിരി തന്നെയാണ്. ദുഃഖമുണ്ടാകുമ്പോൾ അത് പ്രകടിപ്പിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, അങ്ങനെ വേണം താനും. എന്നാൽ ആ ദുഃഖത്തിൽ തലകുത്തി വീഴാതെ നാം മുന്നോട്ട് പോകണം. ആ യാത്രയെ സുഗമമാക്കുന്നത് പുഞ്ചിരി തന്നെയാണ്. പുഞ്ചിരി വെറും ചിരിയല്ല, അല്പം കൂടെ വിശാലമായി അതിനെ കാണാം. മുഖത്തെ മാംസപേശികൾ വികസിപ്പിക്കുന്നത് മാത്രമല്ല ചിരി, തനിക്കും സമൂഹത്തിനും നന്മ പ്രദാനം ചെയ്യുന്ന ഏത് സൽക്കർമ്മവും പുഞ്ചിരിയാണ്. നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന ഒരാൾ ബാഹ്യമായി ചിരിക്കുന്നില്ലെങ്കിൽ പോലും അയാളുടെ നന്മ വലിയൊരു പുഞ്ചിരി തന്നെയാണ് സമൂഹത്തിന് സംഭാവന ചെയ്യുന്നത്. വാസ്തവത്തിൽ സ്നേഹപൂർണമായ ഓരോ വാക്കും ഓരോ സാന്ത്വനവും പുഞ്ചിരി വിരിയിക്കുന്നു, നമ്മിലും മറ്റുള്ളവരിലും. നന്മ നിറഞ്ഞ ഹൃദയത്തിൽ നിന്നും വിരിയുന്ന പുഞ്ചിരി ഒരു

0: സാന്ത്വനവും പ്രോത്സാഹനവുമാണ്. സ്നേഹം നിറഞ്ഞ കുടുംബനാഥൻ ചെറുപുഞ്ചിരി ആ കുടുംബത്തെ ഐശ്വര്യപൂർണമാക്കുക തന്നെ ചെയ്യും. നമ്മളുടെയും മറ്റുള്ളവരുടെയും ഏതു മുറിവും ഉണക്കുവാൻ ഒരു ചെറുപുഞ്ചിരിക്ക് കഴിയും എന്ന തിരുക്കുറൾ സന്ദേശം ഈ സമയത്ത് ഓർക്കുക.
1: സുഭാഷിതം അവതരിപ്പിച്ചത് തുളസി കോട്ടുക്കൽ.

0: ആകാശവാണി.
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് ബാലാമണി അമ്മയുടെ വേണുനാദം എന്ന കവിത കേൾക്കാം. പാരായണം ചെയ്യുന്നത് സിജുകുമാർ.

ഉഷമലരിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബാലാമണിയമ്മയുടെ കവിത വേണുനാദം. പാരായണം ചെയ്തത് സിജുകുമാർ.

0: India has dispatched about 3 tons of anti-tuberculosis medicines to Colombo to help support Sri Lanka's public health system. In a social media post, External Affairs Minister Dr. S. Jaishankar announced the dispatch and expressed India's commitment to supporting its neighbouring country. Dr. Jaishankar said, India remains committed to supporting Sri Lanka's public health system. About 3 tons of anti-tuberculosis medicines were dispatched to Colombo yesterday. India continued its impressive medal-winning run at the Asian Games in Aichi, Nagoya, Japan, with athletes and shooters adding several medals to the country's tally. In athletics, India secured a double podium finish in the men's javelin throw. Yashveer Singh won the silver medal with a personal best effort of 85.72 meters, while Rohit Yadav claimed bronze with a throw of 84.35 meters. In the men's long jump, Sri Shankar Murali secured the silver medal with a best effort of 8.07 meters. Gulveer Singh also added another silver to his tally after finishing runner-up in the men's 1,500 metres. He had earlier won silver in the men's 10,000 metres. In shooting, Isha Singh won silver in the women's 25-metre pistol individual event. The 21-year-old Indian shooter finished second with a score of 38 points. And that is the end of this news bulletin.
1: Akashavani. അറിയിപ്പുകൾ ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി. 6:15 ഉദയഗീതം പി സുശീല ദേവി പാടിയത്. 6:30 പ്രഭാതഭീതി. 6:45 പ്രാദേശിക വാർത്തകൾ. 7 മുതൽ 8 വരെ പുലർവേട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, ഗാന്ധി സ്മൃതി, ചുമട് താങ്ങി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 155 ഭാഗം. 8:35 സ്മൃതി മധുരം. 8:45 യോഗസൗഖ്യം. 9 ചലച്ചിത്ര ഗാനങ്ങൾ. 9:10 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര ഡൽഹി റിലെ. 9:45 ചലച്ചിത്ര ഗാനങ്ങൾ. 10 സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 രാഗാമൃതത്തിൽ മാമ്പലം സഹോദരിമാർ പാടിയ കൃതികൾ. 11:00 ഹരിതവാണി. പെട്രോൾ വാഹനങ്ങളിൽ E20 ഉപയോഗിക്കുമ്പോൾ ഡോക്ടർ പി എസ് ചന്ദ്രമോഹനൻ സംസാരിക്കുന്നു. 11:15 ചലച്ചിത്ര ഗാനങ്ങൾ. 11:30 കൂട്ടുകാരി. ടോക്സിക് ബന്ധങ്ങളോ അതോ നാർസിസിസമോ, വ്യത്യാസം തിരിച്ചറിയാം. ഡോക്ടർ അരുൺ ബി നായർ സംസാരിക്കുന്നു. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 12:00 ഒരിക്കൽ കൂടി. ഇതിൽ നേർവഴി. വിദ്യാർത്ഥിനിയായ അഞ്ജന ജോണുമായി അഭിമുഖം. 12:20 കെ ആർ ശ്യാമ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ ജോർജ് കോശി സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1:00 മഞ്ഞണിപ്പൂനിലാവ്. 2:15 തുടർനാടകം അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ 6 രചന സലീം കുമാർ പട്ടണക്കാട്. സംവിധാനം എൻ വാസുദേവ്. 2:30 ഉമംഗ് CIET സ്പോൺസേർഡ് പരിപാടി. 3:00 ഗാനോപഹാരം. 4:00 നേർമൊഴി. കേരളത്തിന്റെ വിനോദസഞ്ചാര വികസന സാധ്യതകൾ. കേരള ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസ് ഡയറക്ടർ ഡോക്ടർ ബി രാജേന്ദ്രനുമായി അഭിമുഖം. 4:30 മഴവില്ല്. 5:00 ഹിന്ദി പരിപാടി. ഹിന്ദി സാഹിത്യമേ ആത്മകഥായേ. കവിത ഡി കെ സംസാരിക്കുന്നു. 5:15 തുടിതാളം. കലാഭാരതി ദിനേശും സംഘവും അവതരിപ്പിച്ച കേളികൊട്ട്. 5:30 സ്പോൺസേർഡ് പരിപാടി സ്പൈസ്. 5:40 ഗാന്ധി സ്മൃതി. 5:45 കെ എസ് പുരം സുലൈമാൻ പാടിയ ഭക്തിഗാനങ്ങൾ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. ആത്മനിർഭർ ഭാരത് റോസ്ഗർ യോജന. 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 കിസാൻ വാണി. കാലാവസ്ഥാധിഷ്ഠിത വിള പരിപാലനം. ഡോക്ടർ നീരജ സിആറുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി. ഡോക്ടർ ശ്രുതി എഴുതി അവതരിപ്പിച്ച കവിതകൾ. അഞ്ജന ശ്രീ എഴുതി അവതരിപ്പിച്ച കഥ. 8:00 സർഗ കേരളം. ഇതിൽ ചവറ കെ എസ് പിള്ള എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ. സി അനൂപ് എഴുതി അവതരിപ്പിക്കുന്ന കഥ. തുടർന്ന് ബാലാമണി അമ്മയുടെ കവിതകളെക്കുറിച്ച് ഡോക്ടർ ലേഖ നരേന്ദ്രൻ നടത്തിയ പ്രഭാഷണം. കവിതയിലെ മാതൃത്വം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. കൊയർ വികാസ് യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 കഥാപ്രസംഗം. കല്ലുവാതുകൽ പുരുഷോത്തമൻ അവതരിപ്പിച്ചത് കഥ ചന്ദനക്കട്ടിൽ. 10:00 ദേവകുമാരവർമ്മയും സംഘവും അവതരിപ്പിച്ച കഥകളിപ്പദങ്ങൾ, കഥ രുക്മാംഗദ ചരിതം. 10:30 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിൻ്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര. 11:00 ഏഷ്യൻ ഗെയിംസ് 2026 ഡെയിലി ഹൈലൈറ്റ്സ്. 11:25 FM ഗോൾഡ് പ്രക്ഷേപണം ഡെയിലി റിലേ. അറിയിപ്പുകളിൽ കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.1 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.4 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ആകാശവാണി ഇപ്പോൾ ഉദയഗീതം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉദയഗീതത്തിൽ പി സുശീല ദേവി പാടുന്ന ഗാനങ്ങൾ കേൾക്കാം. ആദ്യമായി കണ്ടുകൊള്ളുവാനുണ്ടിങ്ങൊരാഗ്രഹം എന്നാരംഭിക്കുന്ന ഗാനം.

0: ആകാശവാണി. പ്രഭാതഭേരി. നമസ്കാരം ശ്രോതാക്കളെ. ആദ്യം പത്രവൃത്താന്തം. ലഹരി മാഫിയയെ പൂർണ്ണമായി അകറ്റാൻ പൊതുസമൂഹം ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ഓപ്പറേഷൻ തൂഫാന്റെ രണ്ടാംഘട്ടമായ തൂഫാൻ ജനജാഗ്രതാ സമിതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്നലെ നിർവഹിക്കുന്നതിനിടെയാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. പ്രായപൂർത്തിയാകാത്തവരുടെ സാമൂഹിക മാധ്യമ ഉപയോഗം സംബന്ധിച്ച ചട്ടങ്ങൾ ഉണ്ടാക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. സർക്കാർ ഇടപെടുന്നില്ലെങ്കിൽ ഐടി നിയമത്തിന് കീഴിൽ കോടതി നിർബന്ധിതരാകുമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. സിബിഎസ്ഇ ആറാം ക്ലാസ് വിദ്യാർത്ഥികളെ ഇക്കൊല്ലം ത്രിഭാഷാ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് സിബിഎസ്ഇയോട് സുപ്രീംകോടതി ഉത്തരവിട്ടു. ത്രിഭാഷാ നയം ചോദ്യം ചെയ്ത ഹർജികൾ പരിഗണിക്കവെയാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് ഉത്തരവിട്ടത്. നാളെ മുതൽ ഒക്ടോബർ 3 വരെ കേരളത്തിൽ മഴ ശക്തമാകാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നാളെ പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് 38 തദ്ദേശ വാർഡുകളിലേക്ക് ഇന്നലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം ഇന്നറിയാം. ഇന്ന് രാവിലെ 10 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. അമേരിക്കയിലെ സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ സ്പേസ് എക്സ് വികസിപ്പിച്ച ലോകത്തെ ഏറ്റവും വലുതും കരുത്തുറ്റതുമായ സ്റ്റാർഷിപ്പ് റോക്കറ്റ് ആദ്യമായി ഭ്രമണപഥത്തിലെത്തി. സ്റ്റാർഷിപ്പിന്റെ 14 പരീക്ഷണ ദൌത്യത്തിലാണ് സ്പേസ് എക്സ് ഈ ചരിത്ര നേട്ടം കൈവരിച്ചത്. ജപ്പാനിലെ ഐചി നഗോയയിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിലെ ഇന്നലെ ജാവലിൻ ത്രോയിൽ യശ്വീർ സിംഗ് വെള്ളിയും രോഹിത് യാദവ് വെങ്കലവും നേടി. ഷൂട്ടിംഗിൽ വനിതകളുടെ 25 മീറ്റർ പിസ്റ്റളിൽ ഇഷാ സിംഗ് വെള്ളി നേടി. ലോങ് ജമ്പിൽ മലയാളി താരം ശ്രീശങ്കർ വെള്ളി മെഡൽ നേടി. വനിതകളുടെ 400 മീറ്റർ ഹഡിൽസിൽ 1984 ഒളിമ്പിക്സിൽ പി ടി ഉഷ നേടിയ റെക്കോർഡ് വിദ്യ രാംരാജ് മറികടക്കുകയും വെങ്കലം നേടുകയും ചെയ്തു.
1: യുക്തി വേണ്ടെടുത്ത് ഭയം ഭരിക്കുമ്പോൾ ചൂഷണം സംഭവിക്കുന്നത് സാധാരണമാണ്. സ്വയം പ്രഖ്യാപിത ആത്മീയ ചികിത്സകരെ സമീപിച്ചവർ ലൈംഗിക ചൂഷണത്തിന് ഇരയാകുന്നതും രോഗശാന്തിയുടെ പേരിൽ വിചിത്രമായ ആചാരങ്ങൾ നടത്തുന്നതും ഈ നിർമ്മിത ബുദ്ധിക്കാലത്തും വാർത്തകളിൽ ഇടം നേടുന്നത് നിസ്സഹായ അവസ്ഥയും അന്ധവിശ്വാസവും ഒത്തുചേരുമ്പോൾ മനുഷ്യർ എത്രത്തോളം ദുർബലരാകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരം സംഭവങ്ങൾ ഒരു വലിയ ചോദ്യം ഉയർത്തുന്നുണ്ട്. ഒരു മനുഷ്യനെ ഉപദ്രവിക്കാൻ മറ്റൊരു മനുഷ്യൻ ഉപയോഗിക്കുന്ന വിശ്വാസങ്ങളെ ഇനിയെങ്കിലും തുടച്ചു നീക്കേണ്ടതല്ലേ? ദുരന്തബാധിതർ അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാർ, സുഹൃത്തുക്കൾ, പൊതുപ്രവർത്തകർ, ചൂഷണങ്ങൾ പല രൂപങ്ങളിൽ നിരന്തരം തുടരുന്ന പശ്ചാത്തലത്തിലാണ് മന്ത്രവാദം, ആഭിചാരം, മനുഷ്യത്വരഹിതമായ ദുരാചാരങ്ങൾ എന്നിവ തടയുന്നതിനുള്ള കേരള ബിൽ 2026 അഥവാ പ്രിവെൻഷൻ ഓഫ് ബ്ലാക്ക് മാജിക്, സോർസറി ആൻഡ് ഇൻഹ്യൂമൻ ഇവിൽ പ്രാക്ടീസസ് ബിൽ 2026 വീണ്ടും ചർച്ചയാകുന്നത്. കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച വിദഗ്ധ സമിതി ബില്ലിന്റെ കരട് സർക്കാരിന് സമർപ്പിച്ചതായാണ് റിപ്പോർട്ട്.
2: ഞങ്ങൾ 2008 മുതൽ കേരളത്തിൽ അന്ധവിശ്വാസ നിർമ്മാണ നിയമം നടപ്പാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരമായ പ്രക്ഷോഭങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
1: കേരള യുക്തിവാദി സംഘം മുൻ ജനറൽ സെക്രട്ടറി ടി കെ ശക്തിധരൻ.
2: ആ സമയത്താണ് 2022 ഒക്ടോബർ മാസത്തില് ഇലന്തൂര് നരബലി നടക്കുന്നത്. ആ സമയത്ത് വീണ്ടും ഈ വിഷയം പൊന്തി വന്നു. ആ സമയത്താണ് ഞങ്ങൾ ഹൈക്കോടതിയിൽ പൊതു താല്പര്യ ഹർജി കൊടുക്കുന്നത്. അതുവരെയും കോടതിയിൽ പോകാതെ ഗവൺമെന്റ് തന്നെ നടപ്പാക്കാനുള്ള പ്രക്ഷോഭങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇത് ഗവൺമെന്റ് തയ്യാറാവാതെ എന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഈ കോടതി ആയിട്ട് കേസ് പോകുന്നത്. കേസ് കൊടുത്തെങ്കിലും അത് അങ്ങനെ ഇരിക്കുകയായിരുന്നു. വേണ്ട രീതിയിൽ ഗവൺമെന്റ് അതിൽ മറുപടി കൊടുക്കുക അങ്ങനെ ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് കേസ് പിന്നെ എടുത്തു. കേസ് എടുത്ത സമയത്ത് ഗവൺമെന്റിനോട് സത്യവാങ്മൂലം കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഗവൺമെന്റ് സത്യവാങ്മൂലം കൊടുത്തു. ഇതിൽ കോടതി ഇടപെടേണ്ടതില്ല,

0: ഇത് കോടതിയുടെ പരിധിയിൽ വരുന്ന വിഷയമല്ല, ഞങ്ങൾ വേണ്ടവർ ചെയ്തോളാം എന്നുള്ള രീതിയിൽ ഇപ്പൊ തന്നെ അത്തരം കാര്യങ്ങളിലുള്ള നിയമങ്ങളുണ്ട്, പുതിയ നിയമത്തിന്റെ ആവശ്യമില്ല എന്നൊരു സത്യവാങ്മൂലം ഗവൺമെന്റ് കൊടുത്തു, കോടതിക്ക് കൊടുത്തു. കോടതിക്ക് അത് പോരുകയില്ല, കോടതി വളരെ രൂക്ഷമായ ഭാഷയിൽ ഗവൺമെന്റ് വിമർശിക്കുകയും ഒരു മാസത്തിനുള്ളിൽ പുതിയ സത്യവാങ്മൂലം കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് കോടതിയിൽ ഗവൺമെന്റ് പുതിയ സത്യവാങ്മൂലം കൊടുക്കുന്നത്. ആ സത്യവാങ്മൂലത്തിലും ഇപ്പോൾ നടപ്പാക്കേണ്ട ആവശ്യമില്ല, നിലവിൽ ഇത്തരം അനാചാരങ്ങളെ തടയാനുള്ള ബില്ല് നിയമമുണ്ട് എന്നുള്ള ഒരു സത്യവാങ്മൂലമാണ് ഗവൺമെന്റ് കൊടുത്തത്. കോടതിക്ക് അതും തൃപ്തിയായില്ല. അപ്പൊ കോടതി പറഞ്ഞു ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾ ഇതിൽ ശക്തമായ ഇടപെടൽ നടത്തിക്കൊണ്ട് ഈ ബില്ല് നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എടുത്തുള്ള ഒരു റിപ്പോർട്ട് തരണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് വീണ്ടും ഗവൺമെന്റ് കോടതിയിലേക്ക് നടപ്പാക്കാം എന്നുള്ള രീതിയിൽ മുന്നോട്ട് വരുന്നത്.
1: പല പരമ്പരാഗത ആചാരങ്ങൾക്കും മതപരമായ അനുഷ്ഠാനങ്ങൾക്കും ശാസ്ത്രീയമായ വിശദീകരണം ഉണ്ടാകണമെന്നില്ല, എന്നാൽ അതുകൊണ്ട് മാത്രം അവ കുറ്റകരമാകുന്നില്ല. ഇവിടെ നിർണായകമായ വ്യത്യാസം ഒരാൾക്ക് വിശ്വസിക്കാനുള്ള അവകാശവും അതേസമയം ആ വിശ്വാസത്തിന്റെ പേരിൽ മറ്റൊരാൾക്ക് ദോഷം സംഭവിക്കാതിരിക്കാനുള്ള അവകാശവും സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാകണം എന്നതാണ്.
0: യഥാർത്ഥത്തിൽ കേരളത്തിൽ എത്രയെങ്കിലും കാലം കൊണ്ട് തന്നെ ഇത്തരം മന്ത്രവാദവും ആ വിചാരക്രിയകളും ഒക്കെ നടന്നു വരികയാണ്. ഇതിനൊക്കെ ഇരകളാകുന്നത് കേരളത്തിലെ സ്ത്രീകളും കുട്ടികളുമാണ്.
1: കേരള യുക്തിവാദി സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി സന്തോഷ് മാനവം:
0: അത് വിദ്യാസമ്പന്നരെന്നോ വിദ്യാഭ്യാസം ഇല്ലാത്തവരെന്നോ ഭേദമില്ല, അടിസ്ഥാന വിദ്യാഭ്യാസം ഇല്ലാത്തവരും ഉന്നത വിദ്യാഭ്യാസമുള്ള സ്ത്രീകളും കുട്ടികളും അടക്കം ഇത്തരം കാര്യത്തിൽ അവരാണ് ഇരയാകുന്നതെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഒക്കെ അത് നിയമത്തിനും അത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുന്നവരെ അല്ലെങ്കിൽ മറ്റുള്ളവരെ അത്തരം കാര്യങ്ങളിൽ പ്രേരിപ്പിക്കുന്ന ആളുകളെ അവരെയൊക്കെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണമെങ്കിൽ ഇത്തരം ഒരു നിയമം ഉണ്ടെങ്കിലേ സാധ്യതയുള്ളൂ. കേരളം പോലെ വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത്, ആ സംസ്ഥാനത്താണ് ഇത്തരം കാര്യങ്ങൾ അരങ്ങേറുന്നത് എന്ന് നമുക്കറിയാം. നമ്മളിന്ന് എടുത്തു നോക്കിയോ, ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ഈ ജ്യോത്സ്യന്മാരായാലും ശരി, ആൾദൈവങ്ങളായാലും ശരി, അവരൊക്കെ കോടികൾക്ക് മേൽ കോടികൾ സമ്പാദിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ സാമ്പത്തികമായി ഉന്നത സ്ഥലത്തിലേക്ക് എത്തുകയും ഈ സാമ്പത്തികം മറ്റുള്ളവരെ കണ്ണിൽ പൊടിയിടാനായിട്ട് മറ്റു ചില പൊതുപരിപാടികൾക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇന്ന് കേരളത്തിൽ നടന്നു വരുന്നത്.
1: സ്ത്രീകളും കുട്ടികളുമാണ് പ്രധാനമായും ദുർമന്ത്രവാദങ്ങളുടെ ഇരകളാകുന്നത്, പ്രത്യേകിച്ച് ദുർബലരായ വിഭാഗങ്ങൾ. കുടുംബത്തിലുണ്ടാകുന്ന ദുരന്തങ്ങൾക്ക് സ്ത്രീയെ കുറ്റപ്പെടുത്തുകയോ അവർ ബാധയേറ്റവളാണെന്ന് ആരോപിക്കുകയോ ദാമ്പത്യ കുടുംബ പ്രശ്നങ്ങളുടെ പേരിൽ ദുരാചാരങ്ങൾക്ക് വിധേയയാക്കുകയോ ചെയ്തേക്കാം. രോഗം, വൈകല്യം, പെരുമാറ്റ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പഠന വൈകല്യങ്ങൾ എന്നിവയുടെ പേരിൽ കുട്ടികളും സമാനമായ ക്രൂരമായ നടപടികൾക്ക് ഇരകളാകുന്നുണ്ടത്രേ.
2: അന്ധവിശ്വാസങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ബില്ല് കേരളത്തിൽ നിയമമാക്കാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളത് വളരെ പ്രതീക്ഷ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്.
1: സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി:
2: യഥാർത്ഥത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അത്തരം നിയമങ്ങൾ നിലവിൽ വന്നിട്ടുണ്ട്. സാംസ്കാരികമായി പ്രബുദ്ധമെന്ന് അഭിമാനിക്കുന്ന, സാക്ഷരതയിൽ മുന്നിട്ട് നിൽക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് നമുക്ക് ചുറ്റും നടക്കുന്ന അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഏറ്റവും തിക്തമായിട്ടുള്ള ഫലങ്ങൾ അനുഭവിക്കുന്നത് സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 2 വർഷം മുമ്പ് പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരിൽ നടന്നിട്ടുള്ള ഏറ്റവും മൃഗീയമായിട്ടുള്ള നരഹത്യയുടെ പശ്ചാത്തലത്തിൽ വ്യാപകമായിട്ടുള്ള ചർച്ചകൾ ഉയർന്നു വന്നിട്ടുള്ളതാണ്. ഏറെ വൈകിയാണെങ്കിലും അന്ധവിശ്വാസങ്ങൾ തടയുന്നതിന് വേണ്ടി സംസ്ഥാനത്ത് ഒരു നിയമം കൊണ്ടുവരാനുള്ള നീക്കം നടക്കുന്നു എന്നുള്ളത് വളരെ പ്രതീക്ഷ ഉണ്ടാക്കുന്ന കാര്യമാണ്.
1: നിയമനിർമ്മാണം കൊണ്ട് മാത്രം അന്ധവിശ്വാസങ്ങൾ ഇല്ലാതാക്കാൻ കഴിയില്ല. ഒരാൾക്ക് ഉപദ്രവമുണ്ടായതിനു ശേഷം രജിസ്റ്റർ ചെയ്യുന്ന പോലീസ് കേസ് പരിഹാരത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. ഇത്തരം സംഭവങ്ങൾ തടയുന്നതിന് ശാസ്ത്രീയ അവബോധവും മാനസിക ആരോഗ്യ സേവനങ്ങളും ചികിത്സാ സൗകര്യങ്ങളും നിയമപരമായ അറിവും ഇരകൾക്കുള്ള സംരക്ഷണവും ആവശ്യമാണ്.
3: പലപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യത്യസ്ത തരം പ്രതിസന്ധികൾ മറികടക്കാൻ പെട്ടെന്നൊരു അത്ഭുതം സംഭവിക്കും. അത്ഭുതത്തിലൂടെ തന്റെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുമെന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന വലിയൊരു ജനവിഭാഗത്തിന്റെ ഈ മാനസിക സംഘർഷത്തെയാണ് ഇവിടെ ചൂഷണം ചെയ്യപ്പെടുന്നത്.
1: തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൈക്യാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അരുൺ ബി നായർ:
3: ദൈവവും ദൈവവിശ്വാസവും സ്വാഭാവികമായ സാംസ്കാരിക അവസ്ഥകളായി അംഗീകരിക്കുമ്പോൾ തന്നെ ശാസ്ത്രത്തെ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞുകൊണ്ട് ചികിത്സ അടക്കമുള്ള കാര്യങ്ങളിലൂടെ ഭേദപ്പെടേണ്ട അവസ്ഥകളെ, ചികിത്സയ്ക്ക് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് അന്ധവിശ്വാസങ്ങളുടെ വഴിയെ പോകുമ്പോഴാണ് അത് വലിയ സങ്കീർണതകൾക്ക് വഴിവെക്കുന്നത്. പലപ്പോഴും കടുത്ത സാമ്പത്തിക ചൂഷണങ്ങൾ അടക്കമുള്ള അനാരോഗ്യകരമായ പ്രവണതകളും ഇതിന്റെ പിന്നാലെ വരുന്നുണ്ട്. ഇതിനുള്ളൊരു പ്രതിവിധി തീർച്ചയായിട്ടും വളരെ ചെറുപ്രായത്തിൽ തന്നെ ശാസ്ത്രാവബോധം നമ്മുടെ തലമുറയിൽ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയുടെ ഭാഗമായി തന്നെ ശാസ്ത്രാവബോധം വളർത്തിയെടുക്കുകയും പൊതുസമൂഹത്തിൽ ഒന്ന

0: സംഘം അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരായിട്ടുള്ള ക്യാമ്പയിൻ ശക്തിപ്പെടുത്തുകയും ജീവിത നിപുണത വിദ്യാഭ്യാസത്തിലൂടെ ഗുണദോഷ യുക്തി വിചാരം അഥവാ ക്രിട്ടിക്കൽ തിങ്കിംഗ് എന്ന കഴിവ് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ വികസിപ്പിച്ചെടുക്കുകയും ചെയ്താൽ ഇത്തരം അനാശാസ്യ പ്രവണതകളെ സമൂഹത്തിൽ നിന്ന് തള്ളിക്കളയാനായി നമുക്ക് സാധിക്കും.
1: നിർദ്ദിഷ്ട നിയമനിർമ്മാണം കേരളത്തിന്റെ സാമൂഹിക സാഹചര്യത്തെക്കുറിച്ച് വളരെ ഗൗരവകരമായ ഒരു ചോദ്യം ഉയർത്തുന്നു. ഉയർന്ന സാക്ഷരത അന്ധവിശ്വാസങ്ങളെ തനിയെ ഇല്ലാതാക്കുന്നില്ല. ആളുകൾ ഭയത്തിലോ നിരാശയിലോ ആയിരിക്കുമ്പോഴായിരിക്കും കാര്യങ്ങളെ ചോദ്യം ചെയ്യാനും വസ്തുതകൾ പരിശോധിക്കാനും തെളിവുകൾ തേടാനും പ്രേരിപ്പിക്കുമ്പോഴാണ് വിദ്യാഭ്യാസം അർത്ഥവത്തായി തീരുന്നത്.
2: അന്ധവിശ്വാസവും ദുർമന്ത്രവാദവും അതിന്റെ അടിസ്ഥാനത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നടക്കുന്നതിനെ സംബന്ധിച്ചും ഒരു നിയമനിർമ്മാണത്തിന് വേണ്ടിയുള്ള കരട് ബില്ലാണ് സമർപ്പിച്ചിട്ടുള്ളത്.
1: ഹൈക്കോടതി നിയോഗിച്ച വിദഗ്ധ സമിതി ചെയർമാനും നിയമപരിഷ്കാര കമ്മിറ്റി വൈസ് ചെയർമാനുമായ ജസ്റ്റിസ് കെ ശശിധരൻ നായർ,
2: ശരിക്കും നമ്മുടെ നാട്ടിൽ സാക്ഷരത ഒക്കെ വളരെയധികം കൂടിയിട്ടുണ്ടെങ്കിൽ തന്നെ ഈ അന്ധവിശ്വാസവും അതോട് ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളും നല്ല രീതിയിൽ തന്നെ വ്യാപകമായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതേ സംബന്ധിച്ച് കേരള ലോ റിഫോംസ് കമ്മീഷൻ ഒരു ബില്ല് കൊടുത്തിരുന്നു. പക്ഷേ അതിനകത്ത് കുറെ ഇഷ്യൂസ് ഗവൺമെന്റിനെ നിയമമാക്കുന്നതിനെ സംബന്ധിച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കേരള പ്രിവെൻഷൻ ഓഫ് ബ്ലാക്ക് മാജിക് സോഴ്സറി ആൻഡ് ഇൻഹ്യൂമൻ ഈവിൾ പ്രാക്ടീസസ് ബിൽ 2026 എന്ന രീതിയിലാണ്. അപ്പൊ ഞങ്ങളിത് പ്രധാനമായിട്ടും ഇത് പരിശോധിച്ചപ്പോൾ ഇത് വളരെ ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ് നടത്തിയത്. അത് ലോ റിഫോംസ് കമ്മീഷന്റെ തന്നെ വെബ്സൈറ്റിൽ ഇതേ സംബന്ധിച്ച് വളരെ വിശദമായ രീതിയിൽ തന്നെ ജനങ്ങളുടെ ഫീഡ്ബാക്ക് എടുക്കുകയും ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള എല്ലാ വിഭാഗക്കാരിൽ നിന്നും അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ ആരായുകയും ഒക്കെ ചെയ്തു. അവരെ നേരിൽ കണ്ട് അതേ സംബന്ധിച്ച് ഡിസ്കഷൻ നടത്തിയതിന് ശേഷം ആണ് ഇത്തരം ഒരു ബില്ല് തയ്യാറാക്കി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഈ ബില്ലിന്റെ പ്രധാന ലക്ഷ്യം ഇവിടെ അന്ധവിശ്വാസവും അനാചാരവും തടയുക എന്ന ലക്ഷ്യമല്ല പ്രധാനമായിട്ടുള്ളത്. കാരണം നമുക്കറിയാം അന്ധവിശ്വാസവും വിശ്വാസവും തമ്മിലുള്ള അതിർവരമ്പ് വളരെ ലോലമാണ്. അതോടൊപ്പം തന്നെ ആചാരവും അനാചാരവും ഏതാണെന്ന് തിരിച്ചറിയുന്നതിനുള്ള രീതിയും വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം ഒരാളുടെ അന്ധവിശ്വാസം മറ്റൊരാളുടെ വിശ്വാസം ആവാനിടയുണ്ട്, ഒരാളുടെ ആചാരം മറ്റൊരാളുടെ അനാചാരം ആവാനും ഇടയുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് കുറെയേറെ ഡിസ്കഷൻ നടത്തിയതിന് ശേഷമാണ് ആ വിശ്വാസത്തെ സംബന്ധിച്ചുള്ളതും ആചാരങ്ങളെ സംബന്ധിച്ചുള്ളതും ആ രീതിയിലുള്ള ആരാധനയെ സംബന്ധിച്ചുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ ഇത്ര കൂടുതൽ സംബന്ധിച്ചുള്ള ഇതിലേക്ക് പോകാതെ അതേസമയം തന്നെ ദുർമന്ത്രവാദവും ദുരാചാരങ്ങളും അതേ സംബന്ധിച്ചുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് വേണ്ടിയാണ് പ്രധാനമായിട്ടും ഈ ബില്ല് തയ്യാറാക്കിയിട്ടുള്ളത്.
1: അമാനുഷികമായ കാര്യങ്ങളിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഒരാൾക്കുണ്ടായേക്കാം. എന്നാൽ ആ വിശ്വാസത്തിന്റെ പേരിൽ മറ്റൊരു വ്യക്തിയെ ഉപദ്രവിക്കാനോ വഞ്ചിക്കാനോ ലൈംഗികമായി ചൂഷണം ചെയ്യാനോ സാമ്പത്തികമായി തകർക്കാനോ ആർക്കും ധൈര്യമുണ്ടാകരുത്. ഒരു ദുരന്തം സംഭവിച്ചതിന് ശേഷം എത്ര നിയമങ്ങൾ കൊണ്ടുവരുന്നു എന്നതിലല്ല, മറിച്ച് ഭയത്തെ ചൂഷണത്തിനുള്ള ഒരു അവസരമാക്കി മാറ്റുന്നത് എത്ര ഫലപ്രദമായി തടയാൻ കഴിയുന്നു എന്നതിലാണ് ഒരു സമൂഹത്തിന്റെ യഥാർത്ഥ കരുത്ത് അളക്കപ്പെടുന്നത്. ഭയം വിധേയത്വം ആവശ്യപ്പെടുമ്പോൾ യുക്തി ചോദ്യമുന്നയിക്കട്ടെ, ഒപ്പം ആ ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ നിയമം സംരക്ഷിക്കുകയും ചെയ്യട്ടെ.
3: പ്രഭാതഭേരി സമാപിച്ചു. വീണ്ടും നാളെ രാവിലെ 6:30.

0: ആദിമൂലം വെട്ടിക്കോട് ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രത്തിലെ പുണർദം പൂയം ആയില്യ മഹോത്സവം 2026 ഒക്ടോബർ 4-5-6 തീയതികളിൽ.
1: ഒക്ടോബർ 4 പുണർദം നാളിൽ മുഴുക്കാപ്പ്, വൈകിട്ട് നൃത്തസന്ധ്യ. 5-ാം തീയതി പൂയം നാളിൽ ദീപാരാധന. 6-ാം തീയതി ആയില്യം നാളിൽ ഉച്ചയ്ക്ക് 3 മണിക്ക് മേപ്പള്ളിയിലെത്ത് നാലുകെട്ടിലേക്ക് ശ്രീ നാഗരാജസ്വാമിയുടെ എഴുന്നള്ളത്ത്.
0: ഏവർക്കും നാഗരാജ സന്നിധിയിലേക്ക് സ്വാഗതം.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
3: എന്നും രാവിലെ 7:13
2: പ്രായോജകർ, ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
4: ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ജോർജ് ഘോഷി സംസാരിക്കുന്നു.
5: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

സമയം 6 മണി കഴിഞ്ഞ് 44 മിനിറ്റും 5 സെക്കൻഡും. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ഷിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 7 ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യൻ നാവികസേനാ കമാൻഡർമാരുടെ 2ാമത് സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. സാങ്കേതിക വിദ്യാരംഗത്തെ മാറ്റങ്ങൾക്കനുസരിച്ച് വിദ്യാഭ്യാസ രംഗത്തും മാറ്റങ്ങളുണ്ടാവണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് 38 തദ്ദേശ ഭരണ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ രാവിലെ 10 തുടങ്ങും. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. വാർത്തകൾ വിശദമായി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 7 ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. അടുത്ത മാസം 5 വരെയാണ് സന്ദർശനം. നാളെ ആരംഭിക്കുന്ന 2 ദിവസത്തെ G20 വാണിജ്യ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്ന അദ്ദേഹം മറ്റ് രാജ്യങ്ങളിലെ പ്രതിനിധികളുമായും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, വനിതാ സംരംഭകർ, സ്റ്റാർട്ടപ്പുകൾ, MSME മറ്റ് സംരംഭകർ എന്നിവരുടെ അവസരങ്ങൾ വിപുലീകരിക്കുന്നതിൽ ഈ കൂടിക്കാഴ്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഡെസ്ക് റിപ്പോർട്ട്.
2: സമഗ്രവും പരസ്പര പ്രയോജനകരവുമായ ഇന്ത്യ US ഉഭയകക്ഷി വ്യാപാര കരാർ മുന്നോട്ടു കൊണ്ടുപോകുന്നതിനും ഇടക്കാല കരാറിന് അന്തിമരൂപം നൽകുന്നതിനും ശ്രമങ്ങളുടെ ഭാഗമായി പീയൂഷ് ഗോയൽ US വാണിജ്യ മന്ത്രിമാരുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. നിർമ്മാണം, ഉപഭോഗ വസ്തുക്കൾ, അഗ്രി ബിസിനസ്, റീറ്റെയിൽ, സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിലെ പ്രമുഖ അമേരിക്കൻ കമ്പനികളുടെ ചീഫ് എക്സിക്യൂട്ടീവുകളുമായും പീയൂഷ് ഗോയൽ കൂടിക്കാഴ്ച നടത്തും. ബിസിനസുകൾ, സ്റ്റാർട്ടപ്പുകൾ, ഇന്നൊവേറ്റീവ് കമ്പനികൾ എന്നിവയുമായുള്ള വട്ടമേശ സമ്മേളനങ്ങളിലും അദ്ദേഹം പങ്കെടുക്കും. ഗാന്ധിജയന്തി ദിനത്തിൽ മഹാത്മാഗാന്ധിക്കും സ്വാമി വിവേകാനന്ദനും പീയൂഷ് ഗോയൽ പുഷ്പാർച്ചന അർപ്പിക്കും. ഇന്ത്യൻ സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന പ്രൊഫഷണൽ അസോസിയേഷനുകളുമായും അദ്ദേഹം സംവദിക്കും.
1: ഇന്ത്യൻ നാവികസേന കമാൻഡർമാരുടെ 2ാമത് സമ്മേളനത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. 3 ദിവസത്തെ സമ്മേളനത്തിൽ ഔട്ട്സ്റ്റേഷൻ ഓപ്പറേഷണൽ ഏരിയ കമാൻഡർമാർ ഉൾപ്പെടെ ഉന്നത നാവികസേനാംഗങ്ങൾ പങ്കെടുക്കുമെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. ഉദ്ഘാടന ദിനമായ ഇന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. സംയുക്ത സേനകളുടെ സവിശേഷമായ ഏകോപനവും സംയോജനവും വളർത്തുന്നതിന് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫും ചീഫ് ഓഫ് ദി ആർമി സ്റ്റാഫും നാവിക കമാൻഡർമാരുമായി സംവദിക്കും. വടക്കുകിഴക്കൻ റെയിൽവേയുടെ വാരാണസി ഡിവിഷന് കീഴിലെ 614 റൂട്ട് കിലോമീറ്ററിലധികം ദൂരം കവച് 4 സംവിധാനം നടപ്പാക്കും. ഇതിനായി റെയിൽവേ 223 കോടി രൂപ അനുവദിച്ചു. ട്രെയിൻ സർവീസുകളുടെ സുരക്ഷ, അടിസ്ഥാന സൌകര്യം ശക്തിപ്പെടുത്താൻ ഇത് സഹായിക്കും. ട്രെയിൻ സർവീസുകൾ കൂടുതൽ സുരക്ഷിതവും കാര്യക്ഷമവുമാക്കാൻ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഓട്ടോമാറ്റിക് ട്രെയിൻ പ്രൊട്ടക്ഷൻ സംവിധാനമാണ് കവച്. ശ്രീലങ്കയുടെ പൊതുജനാരോഗ്യ സംവിധാനത്തെ പിന്തുണയ്ക്കുന്നതിന് ഇന്ത്യ 3 ടണ്ണോളം ക്ഷയരോഗ നിവാരണ മരുന്നുകൾ കൊളംബോയിലേക്ക് അയച്ചു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ സമൂഹ മാധ്യമക്കുറിപ്പിലാണ് ഇക്കാര്യം അറിയിച്ചത്. ശ്രീലങ്കയുടെ പൊതുജനാരോഗ്യ സംവിധാനത്തെ പിന്തുണയ്ക്കുന്നതിൽ ഇന്ത്യയുടെ പ്രതിബദ്ധത തുടരുമെന്ന് അദ്ദേഹം പറഞ്ഞു. സാങ്കേതിക വിദ്യാരംഗത്തെ മാറ്റങ്ങൾക്കനുസരിച്ച് വിദ്യാഭ്യാസ രംഗത്തും മാറ്റങ്ങളുണ്ടാവണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. നിർമ്മിത ബുദ്ധിയും മെഷീൻ ലേണിംഗുമെല്ലാം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വലിയ പുരോഗതിക്ക് കാരണമായിട്ടുണ്ട്. ഇവയുടെ ഗുണഫലങ്ങൾ സ്വാംശീകരിക്കാൻ നമ്മുടെ വിദ്യാലയങ്ങൾക്ക് കഴിയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂർ തോട്ടട ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ജനങ്ങൾക്ക് UDF ഗവൺമെന്റിൽ വലിയ പ്രതീക്ഷയാണുള്ളതെന്നും അത് നടപ്പാക്കാൻ ഗവൺമെന്റിന്റെ കഠിനാധ്വാനം ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. 6 മാസത്തിനകം ഈ ഗവൺമെന്റിന്റെ റിസൾട്ട് കാണാനാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുൻ MLA KPCC ജനറൽ സെക്രട്ടറിയുമായിരുന്ന KP കുഞ്ഞിക്കണ്ണന്റെ 2ാം ചരമവാർഷികാചരണം കണ്ണൂർ പയ്യന്നൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കർഷക സുരക്ഷ ഉറപ്പാക്കുന്ന

0: ുന്നതിനും വന്യജീവി ആക്രമണങ്ങൾ മൂലമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനുമായി കർഷക സുരക്ഷ വന്യജീവി സംഘർഷ ലഘൂകരണ സംസ്ഥാനതല കോൺക്ലേവ് ഇന്ന് കോഴിക്കോട് തിരുവമ്പാടിയിൽ നടക്കും. മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. കൃഷിവകുപ്പ് വനം വകുപ്പുമായി സഹകരിച്ചാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. തിരുവമ്പാടി സേക്രഡ് ഹാർട്ട് ചർച്ച് പാരിഷ് ഹാളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് കോൺക്ലേവ്. ഇന്ന് ലോക ഹൃദയ ദിനം. ഹൃദയ സംബന്ധമായ രോഗങ്ങളെക്കുറിച്ചും അവ തടയുന്നതിന് മുൻകരുതലുകളെക്കുറിച്ചും ജനങ്ങളിൽ ബോധവൽക്കരണം ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നത്. താളം തെറ്റാതിരിക്കട്ടെ, പ്രവർത്തനത്തിന് ഹൃദയം ഉപയോഗിക്കൂ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. വേൾഡ് ഹാർട്ട് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ലോകാരോഗ്യ സംഘടനയുമായി സഹകരിച്ച് 2000 മുതലാണ് ലോക ഹൃദയ ദിനാചരണം ആരംഭിച്ചത്. തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ പുതിയ ഫയർ സ്റ്റേഷൻ ആരംഭിക്കുന്നതിനും നിലവിലെ പോലീസ് സ്റ്റേഷന് പുതിയ കെട്ടിടം പണിയുന്നതിനും നടപടി വേഗത്തിലാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. വട്ടിയൂർക്കാവിന്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഫെഡറേഷൻ ഓഫ് റെസിഡൻസ് അസോസിയേഷൻ വട്ടിയൂർക്കാവ് ഭാരവാഹികളുമായി നടത്തിയ യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയെ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയായി ഉയർത്തുന്നതോടെ ചികിത്സാ സൗകര്യങ്ങളും സേവന സംവിധാനങ്ങളും കൂടുതൽ വിപുലീകരിക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങൾ ലഭ്യമാക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. താലൂക്ക് ആശുപത്രിയെ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയായി ഉയർത്തുന്നതിന്റെ പ്രഖ്യാപനവും പുതുതായി നിർമ്മിക്കുന്ന മാതൃ ശിശു സംരക്ഷണ ബ്ലോക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പങ്കാളിത്ത കൃഷി എന്ന പേരിൽ കണ്ണൂർ ആറളം ഫാമിന്റെ ഭൂമി സ്വകാര്യ സംരംഭകർക്ക് ദീർഘകാലത്തേക്ക് പാട്ടത്തിന് കൊടുത്ത വിഷയത്തിൽ വകുപ്പുതല അന്വേഷണത്തിന് ഉത്തരവിടുമെന്ന് മന്ത്രി കെ എ തുളസി പറഞ്ഞു. വകുപ്പിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് പാട്ടത്തിന് നൽകിയതെന്നും മന്ത്രി പറഞ്ഞു. ആറളം ഫാമിൽ ചേർന്ന അവലോകന യോഗത്തിനു ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി വേളി ടൂറിസം വില്ലേജിൽ നിന്ന് ആരംഭിക്കുന്ന പാസഞ്ചർ കം ടൂറിസം ബോട്ട് സർവീസ് നാളെ മന്ത്രി സി പി ജോൺ ഉദ്ഘാടനം ചെയ്യും. വേളിയിൽ നിന്ന് ആരംഭിച്ച് പാർവതി പുത്തനാർ കനാലിലൂടെ കഠിനംകുളം കായൽ വരെയും തിരിച്ചുമുള്ള റൗണ്ട് ട്രിപ്പ് സർവീസാണ് ആരംഭിക്കുന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് 38 തദ്ദേശ ഭരണവാർഡുകളിൽ ഇന്നലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ രാവിലെ 10 ആരംഭിക്കും. ഫലം www.sec.kerala.gov.in വെബ്സൈറ്റിലെ ട്രെൻഡിൽ ലഭ്യമാകും. ഉപതെരഞ്ഞെടുപ്പിൽ 58.81% പേർ വോട്ട് രേഖപ്പെടുത്തിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ അറിയിച്ചു. വോട്ടെടുപ്പ് സമാധാനപരമായിരുന്നു. ജില്ലാടിസ്ഥാനത്തിൽ 84.55% വോട്ട് രേഖപ്പെടുത്തിയ കണ്ണൂരാണ് മുന്നിൽ. കോട്ടയത്താണ് ഏറ്റവും കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയത്, 54.24%. ജപ്പാനിൽ ഐച്ചി നഗോയ ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. ഷൂട്ടിംഗ്, അത്ലറ്റിക്സ്, കുറാഷ്, ബോക്സിംഗ് എന്നീ ഇനങ്ങളിലായി 8 മെഡലുകൾ കൂടി ഇന്ത്യ സ്വന്തമാക്കി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: അത്ലറ്റിക്സിൽ പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ യശ്വീർ സിംഗ് വെള്ളിയും രോഹിത് യാദവ് വെങ്കലവും നേടി. പുരുഷന്മാരുടെ ലോങ് ജമ്പിൽ മലയാളിയായ ശ്രീശങ്കർ മുരളിയും 1500 മീറ്ററിൽ ഗുൽവീർ സിംഗും വെള്ളി മെഡൽ കരസ്ഥമാക്കി. വനിതകളുടെ 5000 മീറ്ററിൽ പാറുൽ ചൌധരിയും 400 മീറ്റർ ഹെഡിൽസിൽ വിദ്യാരാമരാജും വെങ്കല മെഡൽ സ്വന്തമാക്കി. ഷൂട്ടിംഗിൽ വനിതകളുടെ 25 മീറ്റർ പിസ്റ്റൾ വിഭാഗത്തിൽ ഈഷ സിംഗ് വെള്ളിയും 78 കിലോ വിഭാഗം കുറാഷിൽ പിങ്കി ബൽഹാര വെങ്കലവും നേടി. ബോക്സിംഗിൽ ലവ്ലിന ബോർഗോഹെയ്ൻ, പ്രിയ ഗംഗാസ്, കപിൽ പൊഗാരിയ എന്നിവർ സെമിഫൈനലിൽ പ്രവേശിച്ചതോടെ 3 മെഡലുകൾ ഉറപ്പായി. ക്രിക്കറ്റിലും ഹോക്കിയിലും ഇന്ത്യൻ പുരുഷ ടീമുകൾ സെമിഫൈനലിൽ പ്രവേശിച്ചിട്ടുണ്ട്. നിലവിൽ 4 സ്വർണവും 20 വെള്ളിയും 21 വെങ്കലവും ഉൾപ്പെടെ 45 മെഡലുകളോടെ ഇന്ത്യ മെഡൽ പട്ടികയിൽ 12-ാം സ്ഥാനത്താണ്.
0: കണ്ണൂർ ആറളത്ത് ആനമതിൽ നിർമ്മാണത്തിന്റെ ഭാഗമായി സ്ഥാപിക്കുന്ന റെയിൽ ഫെൻസിംഗിന്റെ നിലവിലെ രൂപകൽപ്പന ഒഴിവാക്കാൻ മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ആറളത്ത് അവലോകന യോഗത്തിലാണ് മന്ത്രി നിർദ്ദേശം നൽകിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: റെയിൽ ഫെൻസിംഗിനെ വയനാട്ടിൽ പരീക്ഷിച്ച മാതൃക ഉപയോഗിക്കാൻ മന്ത്രി പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിനോട് ആവശ്യപ്പെട്ടു. 500 മീറ്റർ ഭാഗത്താണ് റെയിൽ ഫെൻസിംഗ് സ്ഥാപിക്കുന്നത്. ഡിസംബറോടെ ആനമതിലിന്റെയും വേലിയുടെയും പണി പൂർത്തീകരിക്കുമെന്ന് അവലോകന യോഗത്തിൽ ബന്ധപ്പെട്ടവർ മന്ത്രിയെ അറിയിച്ചു. ആറളത്തെ വന്യജീവി മനുഷ്യ സംഘർഷം ഒഴിവാക്കുന്നതിന് വിവിധ വകുപ്പുകൾ തയ്യാറാക്കിയ പദ്ധതികൾ യോഗം ചർച്ച ചെയ്തു. ആൾത്താമസമുള്ള 1300 വീടുകളിൽ ഡിസംബർ 31 കുടിവെള്ള വിതരണം പൂർത്തിയാക്കും. മന്ത്രിമാരായ കെ എ തുളസി, സണ്ണി ജോസഫ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ആറളം വന്യജീവി സങ്കേതത്തിനായി രൂപകൽപ്പന ചെയ്ത പുതിയ ലോഗോ മന്ത്രിമാർ ചേർന്ന് പ്രകാശനം ചെയ്തു.
0: കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ ആരോപണങ്ങളിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത തകർക്കുന്ന

0: നടപടികൾക്കെതിരെ മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ കളക്ട്രേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരള പോലീസിന്റെ ലഹരിവിരുദ്ധ പദ്ധതിയായ ഓപ്പറേഷൻ തൂഫാന്റെ രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായ പ്രവർത്തനങ്ങൾക്ക് കോട്ടയം ജില്ലാ പഞ്ചായത്ത് തുടക്കം കുറിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗത്തിൽ പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് തൂഫാൻ പതാക ഉയർത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 7 ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യൻ നാവികസേനാ കമാൻഡർമാരുടെ 2ാമത് സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. സാങ്കേതിക വിദ്യാരംഗത്തെ മാറ്റങ്ങൾക്കനുസരിച്ച് വിദ്യാഭ്യാസ രംഗത്തും മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് മുഖ്യമന്ത്രി ബി ഡി സതീശൻ. സംസ്ഥാനത്ത് 38 തദ്ദേശ ഭരണ വാർഡുകളിൽ നടന്ന ഉപതിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ രാവിലെ 10 തുടങ്ങും. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: പ്രവാചിക നിധി ജാഹ. അഥ വാർത്താഃ. ന്യൂയോർക്ക് നഗരെ ആയോജിതായാഃ സംയുക്തരാഷ്ട്രമഹാസഭായാഃ 81st ഉച്ചസ്തരീയോപവേശനെ ഭാരതേന രംഗഭേദസ്യ പ്രജാതീയവിഭേദസ്യ പരദേശിദ്വേഷസ്യ തഥാ തത്സംബദ്ധാനാം അസഹിഷ്ണുതാനാം ഉന്മൂലനാർത്ഥം സ്വകീയ അസന്ദിഗ്ധ പ്രതിബദ്ധത പുനഃ പ്രകടിത. DDPA ഇതി ദുർബനഘോഷണാ തഥാ കാര്യയോജനായാഃ അംഗീകരണസ്യ 25th വാർഷികസ്യ സ്മരണാവസരെ ഭാരതസ്യ ആധികാരികം വക്തവ്യം വിതരത വിദേശകാര്യമന്ത്രാലയസ്യ സചിവേന സിബി ജോർജ് ഇത്യനേന ജാഗതികസമതായാഃ മാനവപ്രതിഷ്ഠായാഃ ച സംവർദ്ധനാർത്ഥം ഭാരതസ്യ പക്ഷഃ പ്രകടീകൃതഃ. വിദേശകാര്യമന്ത്രാലയസ്യ പ്രവക്ത്രാ രണധീര ജയസവാലേന ഉക്തം യത് സചിവേന സർവേഷാം കൃതേ സമാനതായാഃ ഗൗരവസ്യ ച സംരക്ഷണാർത്ഥം അമോഘ സങ്കൽപഃ പുനഃ സംപ്രഖ്യാപിതഃ. ONGC ഇത്യായോഗസ്യ അന്വേഷണ നിദേശകഃ ഓം പ്രകാശ സിംഹ സംപ്രാഹ യത് E20 എഥനോൾ മിശ്രിത പെട്രോൾ ഇന്ധനം വൈദേശിക തൈല ആയാതം അധിക മാത്രായാം ഘടയിത്വാ ദേശസ്യ ആത്മനിർഭർതാം വർദ്ധയിഷ്യതി. അഹമ്മദാബാദേ ഭാരത ഊർജാ സപ്താഹ 20-27 ഇത്യസ്യ പൂർവാലോകന പ്രസംഗേ ഭാഷമാണഃ സഹ അവോചത് യത് E20 ഇന്ധനം ഏകം സമാഹ്വാനമസ്തി കിന്തു ആധുനിക പ്രവിധിനാ അസ്യ പരിഹാരോ ഭവിഷ്യതി. സഹ സ്പഷ്ടം ന്യഗാദീത് യത് പശ്ചിമേഷ്യാ യുദ്ധസ്യ കാരണാത് ജഗതി ദേശൈഃ വൈദേശിക നിർഭർതാ ന്യൂനീക്രിയതേ. അസ്മിൻ കാലേ ഭാരതസ്യ വർധമാനാം ഊർജാ ആവശ്യകതാം വിചാര്യ ഭാരതോർജാ സപ്താഹഃ ഏകാ പ്രമുഖാ പീഠികാ വർത്തതേ. ഭാരതീയ റെയിൽവിഭാഗേന പൂർവോത്തര റെയിൽവിഭാഗസ്യ വാരാണസീ മണ്ഡലെ 14,600 km² പരിമിതേ ക്ഷേത്രേ കവച് 4.0 ഇതി പ്രണാല്യാഃ സ്ഥാപനായൈ 23,200 കോടി രൂപ്യകാണി അനുമോദിതാനി. അനുമോദിതയാ പരിയോജനയാ വാരാണസീ മണ്ഡലസ്യ ചിഹ്നിതേഷു അവശിഷ്ടേഷു ഖണ്ഡേഷു കവച് 4.0 ഇതി പ്രണാല്യാഃ വിസ്താരോ ഭവിഷ്യതി. യേന റെയിൽ പരിചാലനായ ഉപലബ്ധം സുരക്ഷാതന്ത്രം സുദൃഢം ഭവിഷ്യതി. ഉപക്രമോയം അധിക സുരക്ഷിതം വിശ്വസനീയം ച റെയിൽ പരിചാലനം സുനിശ്ചേതും തഥാ സമ്പൂർണേ ഭാരതീയ റെയിൽജാലേ സ്വദേശീയ കവച് പ്രൌദ്യോഗിക്യാഃ വിസ്താരായ ക്രിയമാണാനാം പ്രയാസാനാം സമർത്ഥനം കരിഷ്യതി. ഭാരതേന സ്വീയ വസ്തുനാം സേവാനാം ച ആഹത്യ നിര്യാതസ്യ പരിമാണം 63.8 ബില്യൺ ഡോളർ പരിമിത ധനാത് വർദ്ധയിത്വാ 1 ട്രില്യൺ ഡോളർ പരിമിതം വിധാതും ഉച്ച ലക്ഷ്യം വിനിർധാരിതം. ഹ്യഃ മുംബൈയാം സഞ്ജാതസ്യ ഭാരത സംയുക്ത അറബ് അമീരാത് നിവേശ സംബന്ധി ഉച്ചസ്തരീയ സംയുക്ത കാര്യബലസ്യ 14th ഉപവേശനാനന്തരം അസ്യ ഐതിഹാസിക ലക്ഷ്യസ്യ ഘോഷണാകാരി. വാണിജ്യോദ്യോഗമന്ത്രിണാ പീയൂഷ ഗോയലേന പ്രോദീരിതം യത് ജാഗതിക സങ്കടേഷു സത്യപി പ്രവൃത്തസ്യ വിത്തീയവർഷസ്യ പ്രഥമ ഷട് മാസേഷു പണ്യനിര്യാതേ 15% അധികം വൃദ്ധിഃ സമവാപി. ജാപാനദേശസ്യ ഐചി നാഗോയാനഗരെ ആയോജ്യമാനാസു ഏഷ്യാക്രീഡാസു

0: പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഇന്നത്തെ പുലർവേട്ടത്തിലേക്ക് സ്നേഹപൂർവം സ്വാഗതം. ആദ്യം കേൾക്കാം
1: കാർഷിക മേഖലാ വാർത്തകൾ. സർക്കാരിന്റെ 100-ദിന പരിപാടിയുടെ ഭാഗമായി കർഷക സുരക്ഷ വന്യമൃഗ സംഘർഷ ലഘൂകരണ കോൺക്ലേവ് ഇന്ന് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയിൽ വെച്ച് സംഘടിപ്പിക്കുന്നു. വനംവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ പരിപാടി ഉദ്ഘാടനം ചെയ്യും. കർഷക സുരക്ഷ ഉറപ്പാക്കാനും വന്യജീവി ആക്രമണങ്ങൾ മൂലമുള്ള പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയവും പ്രായോഗികവുമായ പരിഹാരങ്ങൾ കണ്ടെത്താനുമായി കർഷക സുരക്ഷ വന്യജീവി സംഘർഷ ലഘൂകരണ സംസ്ഥാനതല കോൺക്ലേവ് തിരുവമ്പാടി സേക്രഡ് ഹാർട്ട് ചർച്ച് പാരിഷ് ഹാളിൽ രാവിലെ 10 മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് സംഘടിപ്പിക്കുന്നത്. VFPCK യുടെ 25-ാമത് വാർഷിക പൊതുയോഗവും അവാർഡ്ദാനവും നാളെ തിരുവനന്തപുരം ജില്ലയിലെ ഇടപ്പഴഞ്ഞിയിലുള്ള അളകാപുരി കൺവെൻഷൻ സെന്ററിൽ വെച്ച് സംഘടിപ്പിക്കുന്നു. വിവിധ ജില്ലകളിൽ നിന്നുമുള്ള VFPCK ഓഹരി ഉടമകളായ 800-ഓളം കർഷകർ വാർഷിക പൊതുയോഗത്തിൽ പങ്കെടുക്കും. രാവിലെ 10-ന് അളകാപുരി കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുന്ന സമ്മേളനത്തിൽ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്യും. കൌൺസിലിൽ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുന്നതുമാണ്. കൃഷിവകുപ്പ് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ 2026-27 വർഷത്തിൽ കാർഷിക കേരളം പുതിയുഗ പ്രവിയിലേക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന ഫാം ഫോട്ടോഗ്രാഫി മത്സരത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസന മേഖലകളിലെ ഹൈടെക് കൃഷിരീതികൾ, നൂതന സാങ്കേതിക വിദ്യകൾ, പുതു സംരംഭങ്ങൾ, സംഘകൃഷി തുടങ്ങിയ കാർഷിക മേഖലയുടെ വിവിധ തലങ്ങൾ ആസ്പദമാക്കിയുള്ള ഡിജിറ്റൽ ചിത്രങ്ങളാണ് അയക്കേണ്ടത്. കുറഞ്ഞത് 300 DPI ഫയൽ സൈസ് കുറഞ്ഞത് 3 GB വേണം. പ്രായഭേദമേന്യേ എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുക്കാം. ഒരാൾക്ക് പരമാവധി 3 ഫോട്ടോകൾ അയക്കാം. എഡിറ്റ് ചെയ്ത ഫോട്ടോകൾ പരിഗണിക്കുന്നതല്ല. മുൻവർഷം സംഘടിപ്പിച്ച എൻട്രികൾ വീണ്ടും സമർപ്പിക്കേണ്ടതില്ല. എൻട്രികളിൽ നിന്ന് ലഭിക്കുന്ന ഫോട്ടോകൾ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1-ാം സമ്മാനം 20,000 രൂപ, 2-ാം സമ്മാനം 10,000 രൂപ, 3-ാം സമ്മാനം 5,000 രൂപ, പ്രോത്സാഹന സമ്മാനം 1,000 രൂപ വീതം 10 പേർക്ക്. എൻട്രികൾ എഡിറ്റർ, കേരള കർഷകൻ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം 6950003 എന്ന വിലാസത്തിൽ നാളെ തന്നെ അയക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 8078095860. ക്ഷീരവികസന വകുപ്പിന്റെ പട്ടത്തുള്ള ക്ഷീരപരിശീലന കേന്ദ്രത്തിൽ വെച്ച് 5 മുതൽ 9 വരെയുള്ള തീയതികളിൽ ക്ഷീരസംരംഭകത്വം ശാസ്ത്രീയ പശുപരിപാലനത്തിലൂടെ എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഓരോ ദിവസവും 150 രൂപ ദിനബത്തയും ആകെ 100 രൂപ യാത്രാബത്തയും നൽകുന്നതാണ്. പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ 3 ഒക്ടോബർ വൈകുന്നേരം 5 മണിക്ക് മുൻപായി പരിശീലന കേന്ദ്രത്തിൽ ഫോൺ മുഖേനയോ നേരിട്ടോ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9061409824.

0: ക്ഷീരവികസന വകുപ്പിന്റെ ഓച്ചിറ ക്ഷീരോൽപ്പന്ന നിർമ്മാണ പരിശീലന വികസന കേന്ദ്രത്തിൽ വെച്ച് ഒക്ടോബർ 5 മുതൽ 9 വരെയുള്ള തീയതികളിൽ ക്ഷീരസംരംഭകത്വം ശാസ്ത്രീയ പശുപരിപാലനത്തിലൂടെ എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ള ക്ഷീരകർഷകർ ഓച്ചിറ ക്ഷീരപരിശീലന കേന്ദ്രം മുഖേന നേരിട്ടോ ആലപ്പുഴ കൊല്ലം ഡെപ്യൂട്ടി ഡയറക്ടർമാർ മുഖാന്തരമോ അതാത് ക്ഷീരവികസന ബ്ലോക്ക് ഓഫീസർമാർ മുഖാന്തരമോ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ 3 വർഷത്തിൽ എപ്പോഴെങ്കിലും ഇതേ പരിശീലനത്തിൽ ഓഫ്ലൈനായി പങ്കെടുത്തിട്ടുള്ളവർക്ക് ഈ പരിശീലനത്തിൽ പങ്കെടുക്കാൻ അർഹതയുണ്ടായിരിക്കുന്നതല്ല. പരിശീലനാർത്ഥികൾ ഒക്ടോബർ 3 വൈകുന്നേരം 5 മണിക്ക് മുൻപായി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. രജിസ്ട്രേഷൻ ഫീസ് 20 രൂപ. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 8089391209 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: ഇനി ആയുരാരോഗ്യം. ആയുരാരോഗ്യത്തിൽ നിന്ന് ആത്മഹത്യാ പ്രവണതയുടെ കാരണങ്ങൾ, ഇതേക്കുറിച്ച് ഡോക്ടർ നിത്യ PS സംസാരിക്കുന്നു.
2: ഈ സൂയിസൈഡ് എന്ന് പറഞ്ഞ കാര്യത്തിൽ കേരളം ഇന്ന് 5ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഹസ്ബൻഡ് വൈഫ് ഡിസ്കോർഡ്സ്, ഫാമിലി ഇഷ്യൂസ്. ഈ ഹസ്ബൻഡ് വൈഫ് ഡിസ്കോർഡ്സ് ഒക്കെ വരുന്ന കേസിനകത്ത് നമ്മൾ പലപ്പോഴും ഈ സൂയിസൈഡ് കേസസിലോട്ട് പുറകെ പോകുമ്പോൾ കാണാറുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരാൾ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ റിജക്ഷൻ അനുഭവിക്കുകയാണ്. ഒരു പാർട്ട്ണർ ചിന്തിക്കുകയാണ്, അയ്യോ എന്നെ വേണ്ടാന്ന് വെച്ചല്ലോ, എന്നെ ഉപേക്ഷിക്കാൻ അയാൾക്ക് കഴിഞ്ഞല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടും, പിന്നെ ചിലപ്പോൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സൂയിസൈഡ് അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആള് എന്നെ ഓർത്ത് റിപ്പെൻറ്റ് ചെയ്യട്ടെ, ഇങ്ങനെ പല തോട്ട്സായിരിക്കും സൂയിസൈഡ് ചെയ്യുന്ന ആളുടെ ഒരു മൈൻഡിലോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത്. മെയിൻ റീസൺസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ 2-3 കാരണങ്ങളാണ്. അടുത്തതായിട്ട് ഇതിനകത്ത് പ്രധാനമായിട്ട് വരുന്ന ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഡിസീസാണ്, രോഗങ്ങൾ. രോഗങ്ങളുടെ സ്ട്രെസ് കൊണ്ട് ഒരാള്, ഞാൻ ഇങ്ങനെ ഒരു രോഗിയായി, എനിക്ക് ഇത്ര ഇഷ്യൂസ് ഉണ്ട്, ഇനി എനിക്ക് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമോ, ഞാൻ വളരെ നല്ല രീതിയിൽ സൊസൈറ്റിയിൽ നടന്നിട്ടുള്ള ഒരാളാണ്, അപ്പൊ ഇനിയിപ്പോ എന്റെ ഒരു വേഴ്സ് സിറ്റുവേഷൻ എനിക്ക് സൊസൈറ്റിയുടെ മുമ്പിൽ കാണിക്കേണ്ടി വരുമോ, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കാരണങ്ങൾ കൊണ്ട് ഈ സൂയിസൈഡിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അടുത്തതായിട്ട് വരുന്ന റീസൺ എന്ന് പറഞ്ഞാൽ മെന്റൽ ഡിസോർഡേഴ്സ് ആണ്. മെയിൻ റീസൺ ഇസ് ഡിപ്രഷനാണ്. ഡിപ്രഷൻ ഒരു ലെവല് വരെ ട്രീറ്റബിൾ അല്ല, അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തിയില്ലെങ്കിൽ ദാറ്റ് മേ ലീഡ് ടു ഈ സൂയിസൈഡൽ ഇതിലോട്ട് കൊണ്ടെത്തിക്കാൻ സാധ്യതയുണ്ട്. പിന്നെന്താണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ്. എന്തോ ഈ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ്സിനകത്ത് എന്തൊക്കെ വരും? നമ്പർ 1 ഇസ് ഡൊമസ്റ്റിക് വയലൻസ്. ഡൊമസ്റ്റിക് വയലൻസ് എന്ന് വെച്ചാൽ വീട്ടിനകത്ത് ഇപ്പം ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് ആയിരിക്കും. അപ്പോൾ ഈ പറയുന്ന പാർട്ട്ണറിനെ നിരന്തരം ഫിസിക്കൽ ഹാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ലെവൽ വരെ അവർ വിസ്റ്റാൻഡ് ചെയ്യാൻ നോക്കും, പിന്നീട് അവർ തന്നെ വിചാരിക്കും ഇങ്ങനെ അടി കൊള്ളാനായിട്ട് ഞാൻ എന്തിനെങ്ങനെ കിടക്കുന്നത്, ഐ എം എ യൂസ്ലെസ് പേഴ്സൺ, എന്നെ ആർക്കും വേണ്ട, ഞാൻ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ഒരു പേഴ്സണാണ്, എന്റെ ആവശ്യം ആർക്കും ഇല്ല, ഇങ്ങനെയൊക്കെ ഉള്ള കാരണങ്ങൾ സൂയിസൈഡിലേക്ക് ലീഡ് ചെയ്യാം. അടുത്തതായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു റീസണാണ് ബുള്ളിയിങ്. എന്താണ് ഈ ബുള്ളിയിങ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ബുള്ളിയിങ് എപ്പോഴും കാണാറുള്ളത് ഈ അഡോളസന്റ് അല്ലെങ്കിൽ കൗമാരക്കാരുടെ ഏജിലും സ്ത്രീകളുടെ സൂയിസൈഡ് കേസസാണ് നമ്മൾ ഈ ബുള്ളിയിങ് കാണുന്നത്. അതായത് ചിലപ്പോൾ വല്ല റിലേഷൻഷിപ്പിലോട്ട് പോയിട്ടുണ്ടാവും, പക്ഷേ റിലേഷൻഷിപ്പിലോട്ട് പോയിട്ട് ഇവർ തമ്മിലുള്ള കോണ്ടാക്ട്സ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് കാര്യങ്ങളെല്ലാം വീഡിയോയിലോ മറ്റോ റെക്കോർഡ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ ഇരിക്കുന്ന ആള് ത്രെട്ടൻ ചെയ്യുന്നുണ്ടായിരിക്കും, നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്താൽ ഞാൻ ഇത് പുറത്തേക്ക് കൊണ്ടുവരും എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലോട്ട് വരുമ്പോൾ ആള് പേടിച്ചിട്ടായിരിക്കും മിക്കവാറും സൂയിസൈഡിന് ശ്രമിക്കുന്നത്. ഇതിനകത്ത് കേൾക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്, സൂയിസൈഡ് ഒന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല. അങ്ങനെ ആരെങ്കിലും ത്രെട്ടൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് ലീഗലായിട്ടുള്ള ഒരുപാട് മെഷേഴ്സ് ഉണ്ട്, അത് സ്റ്റോപ്പ് ചെയ്യിക്കാനും അതിനെ നമുക്ക് പരിധിയിൽ കൊണ്ടുവരാനൊക്കെ ഒരുപാട് മെഷേഴ്സ് ഉണ്ട്. അപ്പൊ ആ ഹെൽപ്പുകൾ തേടുകയും നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അതിന് വേണ്ടുന്ന ഹെൽപ്പ്, അത് ഏതാ മെഡിക്കൽ ഹെൽപ്പാണെങ്കിൽ മെഡിക്കൽ ഹെൽപ്പ്, അതല്ല ലീഗൽ ഹെൽപ്പ് വേണമെങ്കിൽ ഇന്നിപ്പോൾ ലീഗൽ ഹെൽപ്പിനായിട്ട് ഫ്രീ ആയിട്ട് ലീഗൽ എയ്ഡ് കൊടുക്കുന്ന ഒരുപാട് ഒരുപാട് സംവിധാനങ്ങൾ ഇന്ന് നിലവിലുണ്ട്. അപ്പം ഇതൊന്നും കണ്ട് പേടിക്കേണ്ട ഒരാവശ്യവും ഇല്ല, അറിയിക്കേണ്ടവരെ കൃത്യമായിട്ട് അറിയിച്ച് അതിന് വേണ്ട സ്റ്റെപ്പുകൾ എടുക്കാം. അടുത്തതായിട്ട് ഈ സൂയിസൈഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ബേർഡനാണ്. അതായത് സാമ്പത്തികമായിട്ടുണ്ടാകു വരുന്ന ക്രൈസിസ്. ഈ ഫിനാൻഷ്യൽ ക്രൈസിസ് വരുമ്പോൾ ഈ ക്രൈസിസ് വന്ന് എനിക്ക് എന്തെങ്കിലും ഒരു ലീഗൽ ആക്ഷൻ നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ സമൂഹത്തിൻ്റെ സൊസൈറ്റി എങ്ങനെ ഫേസ് ചെയ്യും? ഇതിനെക്കാട്ടി നല്ലത് ഒരു സൂയിസൈഡ് ആയിരിക്കും ഇതിലെ ഏറ്റവും ബെറ്റർ ചോയ്സ് എന്നായിരിക്കും സൂയിസൈഡ് ചെയ്യാൻ

0: ഓ നാളിന്റെ തീരുമാനം. ഇതൊക്കെയാണ് സൂയിസൈഡിന്റെ പ്രധാനപ്പെട്ട കോസസ്.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് ആത്മഹത്യാ പ്രവണതയുടെ കാരണങ്ങൾ. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നിത്യ പി എസ്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: വല്ലത് ഗുഡ് ഇംഗ്ലീഷ് എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40. പ്രായോജകർ വല്ലത് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം, കൊച്ചി.
4: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
5: പ്രായോജകർ
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
6: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
7: മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവയിത്രി നാലപ്പാട്ട് ബാലാമണിയമ്മ അന്തരിച്ചത് 2004 സെപ്റ്റംബർ 29. കവിതകളിലൂടെ മാതൃത്വത്തിന്റെ മഹിമയും വാത്സല്യവും മനോഹരമായി ആവിഷ്കരിച്ചതിനാൽ അവർ മാതൃത്വത്തിന്റെ കവയിത്രിയെന്നും മലയാള സാഹിത്യത്തിന്റെ മുത്തശ്ശിയെന്നും അറിയപ്പെടുന്നു. അമ്മ, മുത്തശ്ശി, മഴുവിന്റെ കഥ, നിവേദ്യം തുടങ്ങിയവയാണ് പ്രധാന കവിതാ സമാഹാരങ്ങൾ. പത്മവിഭൂഷൺ, സരസ്വതി സമ്മാൻ, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം തുടങ്ങി നിരവധി ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്. പ്രശസ്ത എഴുത്തുകാരി മാധവിക്കുട്ടി ബാലാമണിയമ്മ മകളാണ്. ഭാരതം തദ്ദേശീയമായി വികസിപ്പിച്ച നാലാമത്തെ റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹമായ IRS-1D വിജയകരമായി വിക്ഷേപിച്ചത് 1997 സെപ്റ്റംബർ 29. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ് ISRO ഈ ഉപഗ്രഹം വിക്ഷേപിച്ചത്. ഇസ്രോയുടെ വിശ്വസ്ത വിക്ഷേപണ വാഹനമായ PSLV-C1 ഉപയോഗിച്ചായിരുന്നു ഇതിന്റെ വിക്ഷേപണം. PSLV റോക്കറ്റിന്റെ ആദ്യത്തെ ഔദ്യോഗിക പ്രവർത്തന വിക്ഷേപണം കൂടിയായിരുന്നു ഇത്. കൃഷി, വനസംരക്ഷണം, ഭൂഗർഭജല നിർണയം, നഗരാസൂത്രണം, ദുരന്ത നിവാരണം തുടങ്ങിയ മേഖലകളിലെ ആവശ്യങ്ങൾക്കാണ് ഈ ഉപഗ്രഹം പ്രധാനമായും വിവരങ്ങൾ നൽകിയിരുന്നത്. ഏകദേശം 3 വർഷത്തെ പ്രവർത്തന കാലാവധി പ്രതീക്ഷിച്ചിരുന്ന IRS-1D 12 വർഷത്തിലധികം മികച്ച രീതിയിൽ സേവനമനുഷ്ഠിച്ച ശേഷം 2010 ജനുവരിയിലാണ് ഇതിന്റെ ദൌത്യം ഔദ്യോഗികമായി പൂർത്തിയാക്കിയത്. എല്ലാ വർഷവും സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നു. ഹൃദ്രോഗങ്ങളെക്കുറിച്ചും അവ തടയേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ആഗോളതലത്തിൽ ജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനാണ് ഈ ദിവസം നീക്കിവച്ചിരിക്കുന്നത്. വേൾഡ് ഹാർട്ട് ഫെഡറേഷനാണ് ഈ ദിനാചരണത്തിന് നേതൃത്വം നൽകുന്നത്. 2000 ആണ് ആദ്യമായി ലോക ഹൃദയ ദിനം ആചരിച്ചത്. ആദ്യകാലങ്ങളിൽ സെപ്റ്റംബറിലെ അവസാനത്തെ ഞായറാഴ്ചയായിരുന്നു ഈ ദിനമെങ്കിലും 2011 മുതൽ ഇത് കൃത്യമായി സെപ്റ്റംബർ 29 മാറ്റി. പുകവലി നിർത്തുക, ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, വ്യായാമം ചെയ്യുക തുടങ്ങിയ ലളിതമായ ജീവിതശൈലി മാറ്റങ്ങളിലൂടെ ഹൃദയാരോഗ്യം എങ്ങനെ സംരക്ഷിക്കാമെന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ് ലക്ഷ്യം. ലോകമെമ്പാടുമുള്ള മരണങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഹൃദ്രോഗങ്ങളാണ്. കൃത്യമായ മുൻകരുതലുകളിലൂടെ ഇതിൽ ഭൂരിഭാഗവും തടയാനാകും എന്നതാണ് ഈ ദിനം നൽകുന്ന പ്രധാന സന്ദേശം. എല്ലാ വർഷവും സെപ്റ്റംബർ 29 ഭക്ഷണനഷ്ടത്തെയും പാഴാക്കലിനെയും കുറിച്ചുള്ള അന്താരാഷ്ട്ര ബോധവൽക്കരണ ദിനം ആചരിക്കുന്നത്. ആഗോളതലത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഭക്ഷണത്തിന്റെ വലിയൊരു പങ്ക് വിപണിയിലെത്തുന്നതിന് മുൻപോ അല്ലെങ്കിൽ ഉപഭോക്താക്കളുടെ കൈകളിൽ എത്തിയ ശേഷമോ പാഴായി പോകുന്നുണ്ട്. ഇത് തടയാനും പരിസ്ഥിതിയെ സംരക്ഷിക്കാനും ജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയാണ് 2020 മുതൽ ഈ ദിനം ആചരിക്കാൻ തീരുമാനിച്ചത്. അണുബോംബിന്റെ നിർമ്മാണത്തിലേക്ക് നയിച്ച ആദ്യത്തെ ന്യൂക്ലിയർ റിയാക്ടർ വികസിപ്പിച്ച പ്രശസ്ത ഇറ്റാലിയൻ അമേരിക്കൻ ഭൌതികശാസ്ത്രജ്ഞൻ എൻറിക്കോ ഫെർമി 1901 സെപ്റ്റംബർ 29 ജനിച്ചത്. ന്യൂക്ലിയർ യുഗത്തിന്റെ വാസ്തുശില്പി എന്ന് വിളിക്കപ്പെടുന്ന അദ്ദേഹത്തിന് 1938 ഭൌതികശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചു. ക്വാണ്ടം തിയറിയിലും അറ്റോമിക് ഫിസിക്സിലും വിപ്ലവാത്മകമായ കണ്ടുപിടുത്തങ്ങൾ അദ്ദേഹം നടത്തി. മാൻഹട്ടൻ പ്രൊജക്ടിൽ സുപ്രധാന പങ്കുവഹിച്ച ശാസ്ത്രജ്ഞരിൽ ഒരാളായിരുന്നു അദ്ദേഹം. 1954 നവംബർ 28 അദ്ദേഹം അന്തരിച്ചത്.
4: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
5: പ്രായോജകർ
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
8: സ്പോൺസർ
3: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5

0: 5:30 ഞായർ ഉച്ചയ്ക്ക് 2:30.
1: തൊഴിൽ ദർശനം.
2: തൃശൂർ മുളങ്കുന്നത്തുകാവിലുള്ള കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ അസിസ്റ്റന്റ് ട്രെയിനിംഗ് കോർഡിനേറ്ററുടെ ഒഴിവിലേക്ക് വാക്കിൻ ഇന്റർവ്യൂ നടത്തുന്നു. KSWMP പ്രോജക്റ്റിൽ തിരുവനന്തപുരത്താണ് ഒഴിവ്. യോഗ്യത: MBA എഞ്ചിനീയറിംഗ് ബിരുദം, PG സോഷ്യൽ വർക്ക്, HR അനുബന്ധ വിഷയങ്ങൾ, ഡെവലപ്മെന്റ് സ്റ്റഡീസ്, ലോക്കൽ ഡെവലപ്മെന്റ്, എൻവയോൺമെന്റൽ സ്റ്റഡീസ്, 2 വർഷത്തെ പ്രവൃത്തി പരിചയം. പ്രായം 40 വയസ്സ്, കവിയരുത്. യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസലും പകർപ്പും വിശദമായ ബയോഡേറ്റയും സഹിതം KSWMP തിരുവനന്തപുരം പ്രോജക്ട് ഇംപ്ലിമെന്റേഷൻ യൂണിറ്റിൽ 30 സെപ്റ്റംബർ രാവിലെ 10 മണിക്ക് അഭിമുഖത്തിനായി ഹാജരാകണം. വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.kila.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.kila.ac.in. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ അപ്രന്റീസ്ഷിപ്പിന് ITI, BHSE യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. വിവിധ ട്രേഡ് അല്ലെങ്കിൽ വിഷയങ്ങളിലായി 210 ഒഴിവുണ്ട്. 1 വർഷത്തേക്കാണ് പരിശീലനം. ITI ട്രേഡ് അപ്രന്റീസ് ഒഴിവ് 205, ഇലക്ട്രീഷ്യൻ 31, ഫിറ്റർ 23, വെൽഡർ 31, മെഷീനിസ്റ്റ് 5, ഇലക്ട്രോണിക് മെക്കാനിക് 9, ഇൻസ്ട്രുമെന്റ് മെക്കാനിക് 8, ഡ്രോട്സ്മാൻ 6, മെക്കാനിക് 4, സിവിൽ 2, പെയിന്റർ ജനറൽ മറൈൻ 5, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ 7, ഷീറ്റ് മെറ്റൽ വർക്കർ 23, ഷിപ്പ് റൈറ്റ് വുഡ് കാർപ്പന്റർ വുഡ് വർക്ക് ടെക്നീഷ്യൻ 12, മെക്കാനിക് ഡീസൽ 7, പൈപ്പ് ഫിറ്റർ പ്ലംബർ 23, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് മെക്കാനിക് ടെക്നീഷ്യൻ 1, മറൈൻ ഫിറ്റർ 14. യോഗ്യത: 10-ാം ക്ലാസ് ജയവും ബന്ധപ്പെട്ട ട്രേഡിലുള്ള ITI ജയവും നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റും. പ്രായം: അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിക്ക് 18 വയസ്സിൽ കുറയരുത്. ടെക്നീഷ്യൻ വൊക്കേഷണൽ അപ്രന്റീസ് ഒഴിവ് 5. അക്കൌണ്ടിംഗ് ആൻഡ് ടാക്സേഷൻ, അക്കൌണ്ട്സ് എക്സിക്യൂട്ടീവ് 1, ബേസിക് നഴ്സിംഗ് ആൻഡ് പാലിയേറ്റീവ് കെയർ ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് 1, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ഓഫീസ് ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ് 1, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് ടെക്നോളജി ഇലക്ട്രീഷ്യൻ ഡൊമസ്റ്റിക് സൊല്യൂഷൻ 1, ഫുഡ് ആൻഡ് റെസ്റ്റോറന്റ് മാനേജ്മെന്റ് ക്രാഫ്റ്റ് ബേക്കർ 1. യോഗ്യത: ബന്ധപ്പെട്ട വിഷയത്തിലുള്ള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിജയം. പ്രായം: അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിക്ക് 18 വയസ്സിൽ കുറയരുത്. ഓൺലൈനായി അപേക്ഷിക്കാം. വിജ്ഞാപനത്തിൽ പറഞ്ഞിട്ടുള്ള മാതൃകയിൽ ഫോട്ടോ, യോഗ്യത, സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയവ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 8 ഒക്ടോബർ. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.cochinshipyard.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.cochinshipyard.in. പശ്ചിമ ബംഗാളിലുള്ള ഗനി ഖാൻ ചൌധരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അധ്യാപക തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 7 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും: അസോസിയേറ്റ് പ്രൊഫസർ 3, പ്രൊഫസർ 2, അസിസ്റ്റന്റ് പ്രൊഫസർ 1, ട്രെയിനർ 1. ഒഴിവുള്ള വിഷയങ്ങൾ: കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഫിസിക്സ്, സിവിൽ എഞ്ചിനീയറിംഗ്. ഓൺലൈനായി അപേക്ഷിച്ച് ഹാർഡ് കോപ്പി സ്പീഡ് പോസ്റ്റ് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റ് മുഖേന അയക്കണം. ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 30 സെപ്റ്റംബർ. ഹാർഡ് കോപ്പി സ്വീകരിക്കുന്ന അവസാന തീയതി 15 ഒക്ടോബർ. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.gkcit.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.gkcit.ac.in.
1: തൊഴിൽ ദർശനം.
3: ആദിമൂലം വെട്ടിക്കോട് ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രത്തിലെ പുണർദം പൂയം ആയില്യ മഹോത്സവം 2026 ഒക്ടോബർ 4, 5, 6 തീയതികളിൽ.
4: ഒക്ടോബർ 4 പുണർദം നാളിൽ മുഴുക്കാപ്പ്, വൈകിട്ട് നൃത്തസന്ധ്യ. 5-ാം തീയതി പൂയം നാളിൽ ദീപാരാധന. 6-ാം തീയതി ആയില്യം നാളിൽ ഉച്ചയ്ക്ക് 3 മണിക്ക് മേപ്പള്ളിയിലെത്ത് 4 കെട്ടിലേക്ക് ശ്രീ നാഗരാജസ്വാമിയുടെ എഴുന്നള്ളത്ത്.
3: ഏവർക്കും നാഗരാജ സന്നിധിയിലേക്ക് സ്വാഗതം.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: പുലർവെട്ടത്തിൽ ഇനിയൊരു ചലച്ചിത്രഗാനം. മനസ്സിനക്കരെ, ഈ ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി, ഇളയരാജ ഈണം നൽകി, യേശുദാസും ജോത്സ്നയും പാടിയത്.

0: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ പ്രക്ഷേപണം ചെയ്യുന്ന ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ജീവിതശൈലിയും ക്യാൻസർ പ്രതിരോധവും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് ഓൺകോളജിസ്റ്റ് ഡോക്ടർ അരുൺ എജെ മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട നമ്പറുകൾ 9495964321 9495655321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. വിഷയം ജീവിതശൈലിയും ക്യാൻസർ പ്രതിരോധവും. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. പുലർവെട്ടം തുടരും വാർത്തകൾക്ക് ശേഷം. ഇനി അല്പസമയത്തിനകം വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഭീകരവാദത്തോട് കേന്ദ്ര സർക്കാരിന് എല്ലാ കാലത്തും വിട്ടുവീഴ്ചയില്ലാത്ത നയമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ അമേരിക്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. നാളെ ആരംഭിക്കുന്ന G20 വ്യവസായ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കും. ഇന്ത്യൻ നാവികസേനാ കമാൻഡർമാരുടെ 3 ദിവസത്തെ സമ്മേളനത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന്. 58.81% പോളിംഗ് രേഖപ്പെടുത്തിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ. ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഹൃദ്രോഗങ്ങൾ തടയേണ്ടതിനെക്കുറിച്ചും അവബോധം വളർത്തുകയെന്ന ലക്ഷ്യത്തോടെ ഇന്ന് ലോക ഹൃദയ ദിനം. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. ജാവലിൻ ത്രോയിൽ ഇരട്ട മെഡൽ തിളക്കം. വാർത്തകൾ വിശദമായി. ഭീകരവാദത്തോട് എല്ലാ കാലത്തും കേന്ദ്ര സർക്കാർ വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് സ്വീകരിക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പ്രഹാർ ദേശീയ ഭീകരവിരുദ്ധ നയവും തന്ത്രവും എന്ന വിഷയത്തിലെ ദേശീയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അതിർത്തി കടന്നുള്ള ആയുധ സ്ഫോടക വസ്തു ലഹരി മരുന്ന് കടത്തുകളിൽ ഏർപ്പെട്ടിരുന്ന ഷെഹസാദ് ഭാട്ടി ശൃംഖലയുടെ 40-ലധികം മൊഡ്യൂളുകൾ വിവിധ സുരക്ഷാ ഏജൻസികളുടെ ഏകോപനത്തിലൂടെ തകർത്തതായും ശ്രീ അമിത്ഷാ വ്യക്തമാക്കി. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ അമേരിക്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. നാളെ ആരംഭിക്കുന്ന G20 വ്യവസായ മന്ത്രിമാരുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. അടുത്തമാസം 5 വരെ നീളുന്ന സന്ദർശനത്തിൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാരുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, വനിതാ സംരംഭകർ, സ്റ്റാർട്ടപ്പുകൾ, MSME എന്നിവർക്കുള്ള അവസരങ്ങൾ വിപുലീകരിക്കുന്നതിലാകും കൂടിക്കാഴ്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിർമ്മാണം, സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിലെ പ്രമുഖ അമേരിക്കൻ കമ്പനികളുടെ തലവന്മാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യൻ നാവികസേനാ കമാൻഡർമാരുടെ സമ്മേളനത്തിന്റെ 2ാം പതിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. ദേശീയ സമുദ്രനയ കാഴ്ചപ്പാടുകളെക്കുറിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സമ്മേളനത്തിൽ സംസാരിക്കും. 3 ദിവസത്തെ സമ്മേളനത്തിൽ പശ്ചിമേഷ്യയിലെ നിലവിലെ സംഘർഷങ്ങൾക്കിടയിലും ഇന്ത്യയുടെ സമുദ്ര താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഇന്ത്യൻ നാവികസേന നൽകുന്ന സംഭാവനകൾ ചർച്ച ചെയ്യുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കന്നുകാലി ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ഒറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടുള്ള പശുധൻ ഭീമാ യോജന പോർട്ടൽ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്തു. ഇൻഷുറൻസ് സേവനങ്ങൾ കൂടുതൽ സുതാര്യവും കാര്യക്ഷമവുമാക്കുകയെന്നതാണ് സംരംഭത്തിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. കർഷകരുടെ ഉപജീവന മാർഗം സംരക്ഷിക്കുക, കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുക, സാങ്കേതിക വിദ്യയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക എന്നിവയിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് ഈ പോർട്ടലെന്നും ശ്രീ സിംഗ് പറഞ്ഞു.
2: इस बीमा पोर्टल का लाभ किसानों को उठाना चाहिए. किसानों के लिए एक समस्या थी, दुर्घटना हो जाए, कोई बीमारी से पशु की मौत हो जाए तो उनकी आजीविका पर सीधा असर पड़ता था और उनकी आजीविका को सुरक्षित करने के लिए यह बीमा योजना प्रधानमंत्री जी ने 2014 में देश के सभी जिलों में चलाया. आज उसको आगे बढ़ाने के लिए टेक्नोलॉजी का इस्तेमाल करते हुए पोर्टल लॉन्च किया गया है.
1: ചരക്ക് സേവന കയറ്റുമതി രംഗത്ത് വൻ മുന്നേറ്റത്തിനൊരുങ്ങിയ ഇന്ത്യ. കഴിഞ്ഞ വർഷത്തെ $863 ബില്യൺ നിന്ന് ഈ വർഷം കയറ്റുമതി $1 ട്രില്യൺ ഉയർത്താനാണ് ലക്ഷ്യമിടുന്നതെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ അറിയിച്ചു. ഇന്ത്യ UAE സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിന്റെ ഫലമായി ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയായി $100 ബില്യൺ. 2032 വ്യാപാരം $200 ബില്യൺ ഉയർത്താനാണ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഏഴാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടുള്ള ത്രിഭാഷ പദ്ധതിയിലെ ഇളവ് നിലവിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥികൾക്കും നൽകുന്നത് പരിഗണിക്കാൻ

0: പാസിന് സ്വകാര്യ വാഹന ഉടമകൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന സ്വീകാര്യതയാണ് ഈ നേട്ടം പ്രതിഫലിപ്പിക്കുന്നതെന്ന് റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം അറിയിച്ചു. 3075 രൂപ നൽകി ഒരു വർഷത്തേക്കോ അല്ലെങ്കിൽ 200 തവണ ടോൾ പ്ലാസകൾ കടക്കുന്നതുവരെയോ സാധുതയുള്ള ഈ പാസ് എടുക്കുന്നതിലൂടെ ഇടയ്ക്കിടെ ഫാസ്ടാഗ് റീചാർജ് ചെയ്യേണ്ടതിന്റെ ആവശ്യം ഒഴിവാകുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന് രാവിലെ 10 മണിക്ക് ആരംഭിക്കും. ഇന്നലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 58.81% വോട്ട് രേഖപ്പെടുത്തിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ അറിയിച്ചു. ജില്ലാ അടിസ്ഥാനത്തിൽ ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തിയത് കണ്ണൂർ ജില്ലയിലും ഏറ്റവും കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയത് കോട്ടയത്തുമാണ്. കൊല്ലം ആലപ്പുഴ ഒഴികെ 12 ജില്ലകളിലെ 2 കോർപ്പറേഷൻ വാർഡുകൾ, 3 മുനിസിപ്പാലിറ്റി വാർഡുകൾ, 3 ജില്ലാ പഞ്ചായത്ത് വാർഡുകൾ, 7 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ, 23 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ എന്നിവയിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച മിഷൻ ലൈഫിനെക്കുറിച്ചാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
2: പ്രകൃതിയുമായി ഇണങ്ങി നിൽക്കുന്ന ജീവിത രീതികൾ സ്വീകരിക്കാൻ പൌരന്മാരെ പ്രേരിപ്പിക്കുന്ന മിഷൻ ലൈഫ് പദ്ധതി വൻ ജനകീയ പങ്കാളിത്തമാണ് കൈവരിച്ചിട്ടുള്ളത്. 2022 ഒക്ടോബറിൽ ആരംഭിച്ച ഈ ആഗോള ജനകീയ പ്രസ്ഥാനത്തിൽ 7.3 കോടിയിലധികം ആളുകൾ പങ്കാളികളാണ്. ഊർജ ജല സംരക്ഷണം, മാലിന്യവും ഇമാലിന്യവും കുറയ്ക്കൽ, ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകളുടെ നിരോധനം, ആരോഗ്യകരമായ ജീവിതശൈലി, സുസ്ഥിര ഭക്ഷണ രീതികൾ തുടങ്ങി 7 പ്രധാന വിഷയങ്ങളിലൂന്നിയാണ് മിഷൻ ലൈഫ് പ്രവർത്തിക്കുന്നത്. സർക്കാരിന്റെയും സമൂഹത്തിന്റെയും സമ്പൂർണ്ണ പങ്കാളിത്തത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ് പദ്ധതിയുടെ വിജയം. ഏക് പേട് മാങ്കേ നാം എന്ന പദ്ധതിക്ക് കീഴിൽ രാജ്യത്തുടനീളം 272 കോടിയിലധികം തൈകൾ നട്ടുപിടിപ്പിച്ചു. വിദ്യാർത്ഥികളെയും യുവാക്കളെയും കേന്ദ്രീകരിച്ച് 12 ലക്ഷത്തിലധികം ഇക്കോ ക്ലബ്ബുകളും പ്രവർത്തിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ശ്രീലങ്കയുടെ പൊതുജനാരോഗ്യ മേഖലയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് 3 ടൺ ക്ഷയരോഗ നിർമ്മാർജ്ജന മരുന്നുകൾ കൊളംബോയിലേക്ക് അയച്ചു ഇന്ത്യ. അയൽ രാജ്യങ്ങളുടെ ക്ഷേമത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും ഇന്ത്യ നൽകുന്ന മുൻഗണനയും പ്രതിബദ്ധതയും വ്യക്തമാക്കുന്നതാണ് ഈ നടപടിയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ശ്രീലങ്കൻ ജനതയുടെ ആരോഗ്യ സംരക്ഷണ ആവശ്യങ്ങളിൽ ഇന്ത്യയുടെ പിന്തുണ തുടർന്നുമുണ്ടാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇന്ന് ലോക ഹൃദയദിനം. ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഹൃദ്രോഗങ്ങൾ തടയേണ്ടതിനെക്കുറിച്ചും അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ വേൾഡ് ഹാർട്ട് ഫെഡറേഷന്റെ നേതൃത്വത്തിലാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 29 ലോക ഹൃദയദിനമായി ആചരിക്കുന്നത്. ഒരു ഹൃദയത്തുടിപ്പും നഷ്ടപ്പെടുത്തരുത് എന്നതാണ് ഈ വർഷത്തെ ഹൃദയദിന പ്രമേയം. ഇന്ന് തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്ന ഹൃദയദിനാചരണ പരിപാടി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ മെഡൽ കൊയ്ത്ത് തുടരുന്നു. ജാവലിൻ ത്രോയിൽ യശ്വീർ സിംഗ് വെള്ളിയും രോഹിത് യാദവ് വെങ്കലവും സ്വന്തമാക്കി. ലോങ് ജമ്പിൽ മലയാളി താരം ശ്രീശങ്കർ മുരളിയും 1500 മീറ്റർ ഓട്ടത്തിൽ ഗുൽവീർ സിംഗും വെള്ളി മെഡൽ നേടി. വനിതകളുടെ 400 മീറ്റർ ഹർഡിൽസിൽ ഇന്ത്യയുടെ വിദ്യ രാംരാജ് ദേശീയ റെക്കോർഡോടെ വെങ്കലം സ്വന്തമാക്കി. 5000 മീറ്ററിൽ പാരുൽ ചൌധരി വെങ്കലം നേടി. ഷൂട്ടിംഗിൽ 25 മീറ്റർ പിസ്റ്റൾ വിഭാഗത്തിൽ 21-കാരി ഇഷാ സിംഗ് വെള്ളിയും കുരാഷ് മത്സരത്തിൽ പിങ്കി ബൽഹാര വെങ്കലവും നേടി. 4 സ്വർണവും 20 വെള്ളിയും 21 വെങ്കലവും ഉൾപ്പെടെ 45 മെഡലുകളുമായി നിലവിൽ 12 സ്ഥാനത്താണ് ഇന്ത്യ. രാജ്യത്ത് ഗതാഗത നിയമലംഘനങ്ങൾക്കുള്ള ഈച്ചെല്ലാൻ പിഴകൾ കൃത്യമായി ഈടാക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ സുപ്രീംകോടതിയുടെ ഇടപെടൽ. കുടിശ്ശിക തുക വൈദ്യുതി ബില്ലുകളുമായി ബന്ധിപ്പിക്കുന്ന കാര്യം സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ആലോചിക്കണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ജസ്റ്റിസുമാരായ ജെ ബി പർദിവാല, കെ വി വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് സുപ്രധാന നിർദ്ദേശം മുന്നോട്ടുവച്ചത്. പിഴ ഈടാക്കാൻ ഫലപ്രദമായ സംവിധാനമില്ലെങ്കിൽ ഈച്ചെല്ലാൻ നൽകുന്നതുകൊണ്ട് പ്രയോജനമില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. റാബി കൃഷി സീസണിനായി കൃത്യമായ ഏകോപനത്തോടെയും ശാസ്ത്രീയമായ വിലയിരുത്തലോടെയും തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കാൻ സംസ്ഥാനങ്ങളോട് ആഹ്വാനം ചെയ്ത് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിൽ റാബി ക്യാമ്പയിൻ 2026 ദേശീയ കാർഷിക സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരവാദത്തോട് കേന്ദ്ര സർക്കാരിന് എല്ലാ കാലത്തും വിട്ടുവീഴ്ചയില്ലാത്ത നയമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ അമേരിക്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. നാളെ ആരംഭിക്കുന്ന G20 വ്യവസായ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കും. ഇന്ത്യൻ നാവികസേന കമാൻഡർമാരുടെ 3 ദിവസത്തെ സമ്മേളനത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന്. 58.81

0: ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ. ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഹൃദ്രോഗങ്ങൾ തടയേണ്ടതിനെക്കുറിച്ചും അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ന് ലോക ഹൃദയ ദിനം. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ ജാവലിൻ ത്രോയിൽ ഇരട്ട മെഡൽ തിളക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: പ്രിയ ശ്രോതാക്കളെ, പുലർവെട്ടം തുടരുന്നു. ഇപ്പോൾ കാലം സാക്ഷി.
2: മാതൃത്വത്തിന്റെ വ്യത്യസ്ത ഭാവങ്ങളെ കവിതകളിലൂടെ മലയാളികൾക്ക് പകർന്നുകൊടുത്ത കവയിത്രിയാണ് ബാലാമണിയമ്മ. 1909 ജൂലൈ 19 പുന്നയൂർക്കുളത്ത് നാലപ്പാട്ട് തറവാട്ടിൽ ജനനം. ഔപചാരിക വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ലാത്ത ബാലാമണിയമ്മയ്ക്ക് വീട്ടിൽ വെച്ച് തന്നെ സംസ്കൃതവും ഇംഗ്ലീഷും പഠിക്കാൻ സാധിച്ചു. ചെറുപ്പത്തിലെ തന്നെ കവിത എഴുതി തുടങ്ങിയവരുടെ ആദ്യ കവിതാ സമാഹാരമാണ് കൂപ്പുകൈ. അമ്മ, കുടുംബിനി, സ്ത്രീഹൃദയം, കളിക്കൊട്ട തുടങ്ങി നിരവധി കൃതികൾ അവരെഴുതിയിരുന്നു. ബാലാമണിയമ്മയുടെ തിരഞ്ഞെടുത്ത കവിതകളുടെ സമാഹാരമാണ് സോപാനം. ജീവിതത്തിലൂടെ എന്നൊരു ജീവിതസ്മരണയുമുണ്ട്. മുത്തശ്ശി എന്ന കൃതിക്ക് 1963 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും 1965 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചു. 2004 സെപ്റ്റംബർ 29 ബാലാമണിയമ്മ അന്തരിച്ചു.
3: പഴയ കാലവും ഇന്നത്തെ ഒക്കെ വളരെ വ്യത്യാസമുണ്ടല്ലോ. തീരെ ജീവിത രീതി തന്നെ മാറിപ്പോയില്ലേ. ഞങ്ങൾക്ക് കുട്ടിക്കാലത്ത് മുത്തശ്ശിമാരുടെ മേൽനോട്ടത്തിലാണ് വളർന്നത്. സദവേ ക്ഷീണിച്ച അമ്മയെ കുട്ടികളുടെ ഭാരമേൽപ്പിക്കാൻ അവർക്ക് മടി തോന്നിയിട്ടുണ്ടാവും. അമ്മമ്മയൊത്താണ് ഞങ്ങൾ അമ്പലത്തിൽ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഈശ്വര ഭക്തിയും ഒപ്പമാണ് വളർന്നത്. കവിയായ അമ്മാമൻ നാലപ്പാട്ട് മരണമേന ഞങ്ങളുടെ കളികളിലും പഠിപ്പിലും ഒക്കെ നല്ലോണം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അഹിതമായിട്ട് ഒന്നും പറഞ്ഞിരുന്നില്ല. അന്നൊക്കെ അമ്പലത്തിൽ പോയി വന്നല്ലാതെ വെള്ളം പോലും ആരും കഴിച്ചിരുന്നില്ല. അമ്മമാർ 11 മണിക്ക് ഊണ് കഴിക്കുള്ളൂ. രാവിലെ ഞങ്ങളും അമ്മാവനും പൊടിയരി കഞ്ഞി കുടിക്കും. ഉപദംശമായിട്ട് നാളികേര സംബന്ധി കായ വറുത്തതും ഉണ്ടാവും. ഇപ്പോൾ ആ സ്ഥാനം ഒക്കെ ഇഡ്ഡലി, ദോശ, പുട്ട്, വെള്ളപ്പം മുതലായൊക്കെ ആയി. കുടിക്കാൻ ചായ, കാപ്പി, ബൂസ്റ്റ് ഇങ്ങനെയൊക്കെ മാറി. ചെറിയ കുട്ടികൾക്ക് മുട്ടയും പാലും മാംസാഹാരവും കൊടുക്കാൻ തുടങ്ങി. ജനിച്ച് അധികം ദിവസം കഴിയുമ്പോൾ തന്നെ ഇത്തരം ആഹാരം പാടില്ലാത്തതാണ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. പഴയ കാലത്തൊക്കെ കുട്ടികൾക്ക് 6 മാസം വരെ മുലപ്പാലാണ് ഭക്ഷണം. ഒരു നേരം കോതമ്പ് വരുകിയതും കൊടുക്കും. 5 വയസ്സായിട്ട് എഴുത്തിന് വെച്ചാറുള്ളൂ. ദൂരം വിചാരിച്ചിട്ടാവും ഞങ്ങളെ സ്കൂളിലേക്കൊന്നും ആരും അയച്ചില്ല. വീട്ടിലിരുത്തി പഠിപ്പിച്ചു. അതിനാൽ കളിക്കാനും പഠിക്കാനും മറ്റും ധാരാളം സമയവും കിട്ടി. നാട്ടിലെ വലിയ ചെറിയലാണ് ഞങ്ങളുടെ കുളി. നീന്തിക്കളിച്ചുള്ള കുളി രസകരമായിരുന്നു. വൈകുന്നേരം മേൽക്കഴുകൽ വീട്ടിലെ കുളത്ത് തന്നെ. ചെറിയിൽ വെച്ച് ഞങ്ങൾ സംഗാതിമാരൊത്ത് കഥ പറയും, കവിത പാടും, സമയം കഴിക്കും. ആ കുട്ടിക്കാലം ഇനി വരില്ലല്ലോ എന്ന് എനിക്ക് സങ്കടം തോന്നാറുണ്ട്. അമ്പലയാത്രയും ഞങ്ങൾക്കിഷ്ടമായിരുന്നു. യാത്ര എങ്ങോട്ടും ഇല്ലാത്തതായിരിക്കാൻ കാരണം. അന്ന് റോഡില്ല, ബസ്സില്ല, കാറില്ല, ഒന്നുമില്ല. അതിനാൽ യാത്രയുമില്ല. അകലെ വല്ല ഗുരുവായൂരും പോകണമെങ്കിൽ മഞ്ചലാണ് ഉപയോഗിക്കുക. 4 പേർ വഹിക്കുന്നതായിരിക്കുന്നു ഈ വാഹനം. അതിലും അലർന്നു കിടന്നുള്ള യാത്ര ഇന്ന് ഓർക്കുമ്പോൾ ഭയമാകും. ഇന്ന് റോഡുണ്ട്, ലൈറ്റുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ആളുകൾ പഴയ വീടുകൾ മാറ്റി ടെറസ് വീടുകൾ ഉണ്ടാക്കി താമസിക്കാനും തുടങ്ങി. പഠിക്കൽ വന്ന് നിൽക്കുന്ന വാഹനങ്ങളിലേക്ക് തന്നെക്കാളും വലിയ പുസ്തകസഞ്ചിയും തോളിൽ തൂക്കി വൃദ്ധന്മാരെ പോലെ കൂനി കൂനി അരുമ മക്കൾ നടന്നു പോകുന്ന കാഴ്ച എങ്ങും കാണാം. വയസ്സായവർക്കത് കണ്ടാൽ വ്യസനം. ഏറി വന്നീടും വാത്സല്യമെന്മകൻ നേകരുതേ പരാജയം ലോകത്തിൽ എന്ന് പ്രാർത്ഥിച്ച് കണ്ണീരൊപ്പുകയേ ഗതിയുള്ളൂ.
2: ഇന്ന് കാലം സാക്ഷിയിൽ നമ്മൾ കേട്ടത് ബാലാമണിയമ്മയുടെ ശബ്ദം.

0: ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
1: ജോഹന്നസ്ബർഗിൽ ഇന്ത്യക്കാർ അധികവും പാർത്തിരുന്ന സ്ഥലം വെള്ളക്കാരുടെ താമസ സ്ഥലത്ത് നിന്ന് വളരെ വിട്ടിട്ടായിരുന്നു. ചെറ്റപ്പുരകളിലാണ് അവർ പാർത്തിരുന്നത്. അവിടങ്ങളിലെ വൃത്തികേടും ദുർഗന്ധവും ദുസ്സഹമായിരുന്നു. പകർച്ചവ്യാധികൾ എളുപ്പത്തിൽ പടർന്നു പിടിക്കുന്നതിന് പറ്റിയ സാഹചര്യങ്ങളാണ് ആ പ്രദേശത്തുണ്ടായിരുന്നത്. ജനപ്പെരുപ്പം കൊണ്ട് അവിടെ പാർക്കുവാൻ സ്ഥലം ഒട്ടും പോരായിരുന്നു. ശുചീകരണ കാര്യത്തിൽ മുനിസിപ്പൽ അധികൃതർ വേണ്ട പോലെ ശ്രദ്ധിച്ചിരുന്നതുമില്ല. റോഡുകൾ കുറവായിരുന്നു, വെളിച്ചവും പോരായിരുന്നു. പരിതാപകരമായ ഈ സ്ഥിതി നന്നാക്കാൻ നടപടികൾ എടുക്കുന്നതിന് പകരം ഇന്ത്യക്കാരെ ആ സ്ഥലത്ത് നിന്ന് പോകുവാൻ നിർബന്ധിക്കുകയാണ് മുനിസിപ്പൽ അധികൃതർ ചെയ്തത്. സ്ഥലം വൃത്തികേടാക്കുന്നത് ഇന്ത്യക്കാരാകൊണ്ട് അവർ അവിടെ നിന്ന് വിട്ടുപോകണം എന്ന് മുനിസിപ്പൽ അധികൃതർ നിർദ്ദേശിച്ചു. ഈ ഘട്ടത്തിലാണ് ഗാന്ധി ജോഹന്നസ്ബർഗിൽ താമസമാരംഭിച്ചത്. സ്ഥലമൊഴിയുവാനായി നോട്ടീസ് ലഭിച്ച പലരും മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നഷ്ടപരിഹാരം ലഭിക്കുന്നതിനായി കേസ് കൊടുക്കുന്നതിന് ഗാന്ധിയെ സമീപിച്ചു. ആ കേസുകളിൽ നിന്ന് തനിക്ക് ഫീസായി ലഭിച്ച പണം കൊണ്ട് ഒരു ആശുപത്രി പണിയുവാൻ ഗാന്ധി തീർച്ചപ്പെടുത്തി. ഗാന്ധിയുടെ ഈ തീരുമാനം അദ്ദേഹത്തിന്റെ കക്ഷികൾക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും വലിയ സന്തോഷത്തിന് കാരണമായി. ഗാന്ധി ഭായ് എന്നാണ് അവർ അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. March 5 ഇന്ത്യക്കാർ തിങ്ങിപ്പാർത്തിരുന്ന സ്ഥലത്ത് പ്ലേഗ് പൊട്ടിപ്പുറപ്പെട്ടു. അടുത്തുള്ള സ്വർണ്ണഖനികളിൽ പണിയെടുത്തിരുന്ന നിഗ്രോക്കാരിൽ നിന്നാണ് മഹാമാരി ഇന്ത്യക്കാരുടെ വാസസ്ഥലത്തേക്ക് പകർന്നതെന്ന് മനസ്സിലായി. ആ വർത്തമാനമറിഞ്ഞ ഉടനെ ഗാന്ധി ഇന്ത്യക്കാർ പാർത്തിരുന്ന സ്ഥലത്തെത്തി രോഗികളെ കണ്ടു. അവരെ അവിടെ നിന്ന് നീക്കുവാൻ ആവശ്യമായ ഒരുക്കങ്ങളെല്ലാം ചെയ്തു. ഈ പരിശ്രമത്തിൽ ഗാന്ധിയെ സഹായിക്കുവാനായി ഡോക്ടർ വില്യം ഗോഡ്ഫ്രെയും മദൻജിയും അവിടെ എത്തി. ഒരു ഒഴിഞ്ഞ വീട് കണ്ടുപിടിച്ച് രോഗികളെയെല്ലാം അവിടെ കൊണ്ടുപോയി കിടത്തി. ഈ രോഗികളെയെല്ലാം ശുശ്രൂഷിക്കുന്നതിന് 3 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊട്ടും മതിയായിരുന്നില്ല. കൂടുതൽ ആളുകളെ കിട്ടുവാൻ ശ്രമിക്കുകയായിരുന്നു ഗാന്ധി. തന്റെ ആഫീസിൽ പണിയെടുത്തിരുന്ന 4 ഇന്ത്യക്കാരെ തന്നോടൊന്നിച്ച് രോഗികളെ ശുശ്രൂഷിക്കുന്നതിനായി ഗാന്ധി ക്ഷണിച്ചു. സന്തോഷത്തോടെ അവരും അതിന് പുറപ്പെട്ടു. ആദ്യത്തെ രാത്രി അവർക്കുണ്ടായ അനുഭവം ഭയങ്കരമായിരുന്നു. രോഗികൾക്ക് മരുന്ന് കൊടുത്തും അവരെ ആശ്വാസപ്പെടുത്തിയും ആ കാളരാത്രി അവർ കഴിച്ചുകൂട്ടി. രോഗികൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കുവാനും മരുന്നുകൾ ശേഖരിക്കുവാനും ഗാന്ധിയും കൂട്ടുകാരും ശ്രമിച്ചു വരികയായിരുന്നു. ഈ വർത്തമാനം മുനിസിപ്പൽ അധികൃതർ അറിഞ്ഞപ്പോൾ അതവരെ അത്യധികം സന്തോഷപ്പെടുത്തി. ഗാന്ധിയോട് അവർക്ക് കൂടുതൽ മതിപ്പും തോന്നി. ഇന്ത്യക്കാർ പാർത്തിരുന്ന സ്ഥലത്ത് പ്ലേഗ് പൊട്ടിപ്പുറപ്പെട്ടത് പെട്ടെന്നായിരുന്നതുകൊണ്ട് അത് തടുക്കുവാൻ ആവശ്യമായ നടപടികൾ എടുക്കുന്നതിന് മുനിസിപ്പൽ അധികൃതർക്ക് കഴിഞ്ഞിരുന്നില്ല. കുറെ മരുന്നുകളും ബ്രാൻഡിയും ഒരു നഴ്സിനെയും അയക്കുക മാത്രമാണ് അവർ ചെയ്തത്. രോഗികൾക്ക് ബ്രാൻഡി കൊടുക്കുന്നതുകൊണ്ട് പ്രയോജനമുണ്ടെന്ന് ഗാന്ധി കരുതിയിരുന്നില്ല. പ്രകൃതി ചികിത്സയിലാണ് ഗാന്ധി വിശ്വസിച്ചിരുന്നത്. ഡോക്ടർ ഗോഡ്ഫ്രെയുമായി ആലോചിച്ചതിന് ശേഷം 3 രോഗികൾക്ക് പ്രകൃതി ചികിത്സ നടത്തുവാൻ ഗാന്ധി നിശ്ചയിച്ചു. അവരിൽ 2 രോഗശാന്തി ഉണ്ടായി. 1 മരിക്കുകയും ചെയ്തു. എന്നാൽ മുനിസിപ്പൽ അധികൃതർ അയച്ച മരുന്നും ബ്രാൻഡിയും കഴിച്ച ബാക്കി 20 രോഗികളും മരിക്കുകയാണുണ്ടായത്. അവരെ ശുശ്രൂഷിച്ചിരുന്ന നഴ്സും ആ രോഗം കൊണ്ടുതന്നെ മരിച്ചു. ഗാന്ധിക്കും അദ്ദേഹം ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്നവർക്കും രോഗം പിടിപെടാതിരുന്നത് ആശ്ചര്യമെന്നേ പറയേണ്ടു. ഈ സംഭവം പ്രകൃതി ചികിത്സയിൽ ഗാന്ധിക്കുണ്ടായിരുന്ന വിശ്വാസം പൂർവാധികം കൂടി വരുന്നതിന് കാരണമായി.
0: ഗാന്ധി സ്മൃതി, ആഖ്യാനം N.J. ജോഷിലാൽ.
2: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
3: ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ.

0: ഇതാരാ പണിക്കർ സാറോ? കൂടെ പ്രകാശേട്ടനും ഉണ്ടല്ലോ.
1: ദാ കൂടെ കാറിൽ നിറങ്ങുന്നത് അന്നപൂർണ ചേച്ചിയും അഭയം ഗൗണ്ടറും അമ്മയും ഉണ്ടല്ലോ. അയ്യോ, കൂടെ പോലീസ് യൂണിഫോമിൽ ആരും ഉണ്ടല്ലോ. അടുത്തതിന് എന്താണോ ആവോ.
2: അഭിരാമേ, നിനക്ക് നിനക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ?
3: എന്താനു, നീ എന്തൊക്കെയായി പറയുന്നേ? എനിക്ക് എനിക്ക് എന്ത് പറ്റാൻ? അല്ല, നീ എന്താ ആകെ വിളറി വെളുത്തിരിക്കണേ? ബി കൂൾ.
2: ഞാൻ വിചാരിച്ചു അതൊക്കെ പോട്ടെ.
3: എന്താ പോലീസ്?
2: ബേബി ചേച്ചി പറഞ്ഞത് കേട്ടപ്പോ ഞാൻ വീണ്ടും പേടിച്ചു.
4: അനാമിക, ഇത് ഞാനാണ്, ജയചന്ദ്രൻ.
5: അയ്യോ, ചേട്ടനാണോ?
4: ആ, ഞാനിവിടെ ഒരു പോലീസുകാരനായിട്ടല്ല വന്നത്, പണിക്കര് സാറിന്റെ കുടുംബ സുഹൃത്തായിട്ടാണ്. എന്താ എനിക്കിവിടെ വന്നൂടെ?
5: അയ്യോ, അങ്ങനെ ഒന്നുമല്ല ചേട്ടാ. ഞാൻ അബിയുടെ അടുത്തേക്ക് ഓടിയ സമയം ആളെ നോക്കാൻ വിട്ടു.
6: എവ്വളവ് നാളാച്ചു എല്ലാവരെയും പാത്ത്. ഇന്ത ഊരെയും ഉങ്ങളെയും രൊമ്പ മിസ് പണി വിട്ടപ്പാ.
7: ഇപ്പോഴാണ് ശ്വാസം നേരെ വീണത്. എല്ലാവരെയും ഒരുമിച്ച് കണ്ടതിൽ അതിയായ സന്തോഷമുണ്ട്. പക്ഷെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ.
4: പേടിക്കണ്ട ഫാദർ, ഞങ്ങളാരും ഇവിടെ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല. പണിക്കർ സാറിൻ്റെ ഈ മടങ്ങി വരവിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടാവണമെന്നത് എൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു.
0: ക്രമസമാധാന പ്രശ്നത്തിൻ്റെ കാര്യം അല്ല സാർ, അഭിചേച്ചിക്ക് എന്തോ അപകടം പറ്റിയെന്ന് വിചാരിച്ച് ടൗണിലേക്ക് വണ്ടി വിളിച്ച് ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു ഞങ്ങൾ. പെട്ടെന്ന് നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കണ്ടപ്പോൾ ആകെ ഒരു ഷോക്ക്.
8: അഭിരാമിക്ക് അപകടമോ? ഫാദർ, എന്തൊക്കെയാണ് ഇവിടെ നടന്നത്?
7: ഒന്നുമില്ല പ്രകാശ, അഭിരാമിയെ രണ്ടു മൂന്ന് ദിവസമായി കാണാതിരുന്നപ്പോൾ ചെറിയൊരു ആശങ്ക. അതിൻ്റെ ഇടയ്ക്ക് ടൗണിലൊരു ബസ് അപകടത്തിൻ്റെ വാർത്ത വരുന്നത്. അപ്പോൾ പിന്നെ ഊഹിക്കാമല്ലോ ഞങ്ങളുടെ അവസ്ഥ.
9: അല്ല പണിക്കർ സാറേ, ഇതെന്താ ഇപ്പം എല്ലാവരും കൂടെ ഒരുമിച്ച്?
10: പറയാം ഗംഗാധര, പക്ഷേ അഭിരാമിയെ കാണാതായെന്നല്ലേ ഫാദർ പറഞ്ഞത്. അഭി, നീ ഞങ്ങളോട് ഇങ്ങനെയൊന്നുമല്ലല്ലോ പറഞ്ഞത്.
3: അതച്ചാ, ഈ സംഭവങ്ങളൊന്നും ഞാനും അറിഞ്ഞില്ലല്ലോ.
11: ആ, ഇവിടെ എന്തൊക്കെയോ വലിയ പുകച്ചിലുകൾ നടക്കുന്നുണ്ടല്ലോ. കാര്യങ്ങൾക്കൊന്നും ഒരു വ്യക്തത ഇല്ലാത്തതുപോലെ.
5: ഇനി അന്നപൂർണ ചേച്ചി വലിയ ഡിറ്റക്റ്റീവ് ആകാനൊന്നും നിൽക്കണ്ട, എല്ലാം വ്യക്തമായിട്ട് തന്നെ ഞങ്ങൾ പറയാം.
12: അല്ല, എല്ലാരും ഇങ്ങനെ പുറത്ത് നിന്നാ മതിയോ? അകത്തോട്ട് കയറി വന്ന് സംസാരിക്കാമല്ലോ.
4: എന്നാ പിന്നെ അങ്ങനെ ആകട്ടെ, അല്ലേ പണിക്കർ സാറേ?
10: അതെ
13: ചേച്ചി. ബേബി ചേച്ചി, എന്നാൽ എന്തിനാവും പണിക്കർ സാറൊക്കെ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്? നമ്മളൊക്കെ ഓഡിറ്റിന്റെ പേരിലേ അഭിരാമി ചേച്ചിയെ സംശയിച്ചതൊക്കെ എവരിനി അറിഞ്ഞിട്ടുണ്ടാവോ?
1: നീയോ നടങ്ങ് കുട്ടപ്പായി, അവര് കാര്യം പറയട്ടെ. അതിനു മുമ്പ് നീ ആയിട്ട് ഒന്നും വിളമ്പി വെക്കാതിരുന്നാ മതി.
4: എന്താണ് ബേബിയും കുട്ടപ്പായും തമ്മിൽ ഒരു സ്വകാര്യം?
0: അതൊന്നും ഇല്ല സാർ, എല്ലാവർക്കും ഉച്ചക്കത്തേക്ക് എന്ത് കരുതുമെന്ന് ബേബി ചേച്ചിയോട് ചോദിക്കായിരുന്നു, അല്ലേ ബേബി ചേച്ചി?
12: അതെ അതെ അതെ.
10: എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നടന്നത്! അഭിരാമിയെ ഇങ്ങോട്ട് അയക്കുമ്പോൾ ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. അനുവിനൊരു നല്ല മെന്റോർഷിപ്പ് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ അവളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. എന്നിട്ട് സംഭവിച്ചതോ?
7: പക്ഷെ അവസാനം കാര്യങ്ങളെല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ പണിക്കർ സാറേ. അനു എത്ര നല്ലൊരു അഡ്മിനിസ്ട്രേറ്റർ ആണെന്ന് ഈ കുറഞ്ഞ സമയം കൊണ്ട് അവള് തെളിയിച്ചില്ലേ?
8: ഇങ്ങനെ ചാടിത്തുള്ളി നടക്കാൻ മാത്രമല്ല, അനുവിൻ്റെ ഉള്ളിൽ കാര്യങ്ങൾ കൃത്യമായി ചെയ്യാനുള്ള ഒരു സ്പാർക്കുണ്ടെന്ന് ഞങ്ങൾക്ക് പണ്ടേ അറിയാമായിരുന്നു.
11: അതെ അതെ, അനു എത്ര സമർത്ഥമായാണ് ഓണാഘോഷവും മറ്റു പ്രവർത്തനങ്ങളും ഒക്കെ നടത്തിയതെന്ന് ഇങ്ങോട്ട് വരുന്ന വഴി അഭിരാമി ഞങ്ങളോടൊക്കെ പറയുന്നുണ്ടായിരുന്നു.
12: എന്തായാലും ഇത്രയും നാള് കേട്ടറിഞ്ഞ പേരുകാരെയെല്ലാം ഇന്ന് നേരിൽ കാണാൻ കഴിഞ്ഞല്ലോ, അത് തന്നെ വലിയ ഭാഗ്യം.
8: അപ്പോ നമ്മളെല്ലാം ഇവിടെ ഒന്നിച്ച് ചേർന്ന സ്ഥിതിക്ക് എല്ലാവരും കൂടി അച്ഛന്റെ പിറന്നാൾ ആഘോഷം ഗംഭീരമാക്കണം.
14: ഏ, പിറന്നാളോ പണിക്കർ സാറിന്റെയോ?
11: ആ അതെ, അച്ഛന്റെ 84th പിറന്നാൾ ഗംഭീരമാക്കാനല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. ഇവിടെ എത്തിയ മാത്രമേ അച്ഛന് തന്റെ യഥാർത്ഥ സന്തോഷം കിട്ടൂ എന്ന് അഭിരാമിയാ പറഞ്ഞേ.
6: ആ വിഷയം കേട്ടപ്പോ ഇനക്കം വണ്ണമെന്ന് തോന്നിയത്. രണ്ടു നാൾക്കുൾ തിരുമ്പി വരുവേനെന്ന് ചൊല്ലിതാൻ അങ്ങിരുന്ന് വന്നേൻ.
7: അതെന്തായാലും വളരെ നന്നായി. 1000 പൂർണചന്ദ്രന്മാരുടെ വെളിച്ചം കണ്ട ജീവിതത്തിന്റെ അനുഗ്രഹം ഈ നാടിനും ലഭിക്കട്ടെ.
10: ഫാദർ,

0: ജീവിത അവസാനം വരെ ചേർത്ത് പിടിക്കാൻ കുറച്ച് നല്ല മനുഷ്യരും തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിന് സംതൃപ്തി നൽകുന്ന കുറച്ച് ഓർമ്മകളുമുണ്ടെങ്കിൽ അതിലും വലിയൊരു സൗഭാഗ്യം വേറെ എന്താണുള്ളത്? എന്താ ജയചന്ദ്ര, നീ ഒന്നും മിണ്ടാത്തത്?
1: ഒന്നുമില്ല പണിക്കർ സാറേ, ഈ സന്തോഷ നിമിഷങ്ങൾ കണ്ടു നിൽക്കുകയായിരുന്നു. അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് എപ്പോഴും പറയുമായിരുന്നു, പണിക്കരുടെ കൂടെയുള്ള ഓരോ നിമിഷവും വലിയൊരു അനുഭവമാണെന്ന്. അതെനിക്കിപ്പോ നേരിട്ട് മനസ്സിലാകുന്നുണ്ട്.
0: നിന്റെ അച്ഛനും ഞാനും തമ്മിലുള്ള ബന്ധം കേവലം സൗഹൃദമായിരുന്നില്ല ജയചന്ദ്ര, അതൊരു ആത്മബന്ധമായിരുന്നു. നീയിപ്പോൾ ഈ യൂണിഫോമിൽ എന്റെ കൂടെ നിൽക്കുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ആത്മാവ് സന്തോഷിക്കുന്നുണ്ടാവും.
2: എന്തായാലും എന്നോട് പിണങ്ങിയല്ല അഭിരാമി പോയതെന്ന് അറിഞ്ഞപ്പോ തന്നെ എനിക്ക് പാതി സമാധാനായി.
3: എന്നു, നിന്റെ വാശി കാണാനും കുറുമ്പുകൾ കേൾക്കാനും ഒന്നും ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലോ ഞാൻ. നീ സ്വയം ഒന്ന് മാറി ചിന്തിക്കാൻ, ചെറിയൊരു പിൻവാങ്ങലും നല്ലതാണെന്ന് എനിക്ക് തോന്നി. അതേതായാലും നല്ലതായില്ലേ, നിനക്ക് നിന്റെ ഉള്ളിലെ യഥാർത്ഥ സ്നേഹം മനസ്സിലാക്കാൻ പറ്റിയില്ലേ? ഇല്ലെങ്കിൽ ഇപ്പോഴും വാളെടുത്തോണ്ട് വരത്തില്ലായിരുന്നോ?
4: ഓ, എന്നാലും നമ്മളെല്ലാം ഇങ്ങനെ പേടിപ്പിക്കണ്ടായിരുന്നു അഭിരാമി.
3: മനുഷ്യർ വിചാരിക്കും പോലെ തന്നെ എപ്പോഴും കാര്യങ്ങൾ നടക്കില്ലല്ലോ ബേബി.
1: ഈ കുടുംബത്തിന്റെയും നിങ്ങളുടെയും ഒക്കെ സ്നേഹവും കൂട്ടായ്മയും കാണുമ്പോൾ സത്യത്തിൽ കണ്ണു നിറയുന്നു. സർവീസ് ലൈഫിൽ ഒരുപാട് സ്വാർത്ഥതകളും പിണക്കങ്ങളും കണ്ടിട്ടുള്ള എനിക്ക് ഇതൊരു വലിയ അനുഭവമാണ്. വ്യക്തിബന്ധങ്ങൾ തകരുന്ന ഈ കാലത്ത് ഇതുപോലുള്ള ഒരുമിക്കലുകൾ അത്യാവശ്യമാണ്.
5: അതെ, ഇനി ഈ കാര്യങ്ങളൊക്കെ അനാമികയുടെ കയ്യിലാണ്.
2: എന്നുവെച്ചാ എന്താ പ്രകാശേട്ടൻ ഉദ്ദേശിച്ചത്?
0: എന്നുവച്ചാൽ മോളെ, ഞാൻ കഷ്ടപ്പെട്ട് തുടങ്ങിവെച്ച ഈ സ്ഥാപനങ്ങളുടെയും ട്രസ്റ്റിന്റെയും സകല ഉത്തരവാദിത്വങ്ങളും ഇനി നിനക്കാണ്. നിന്റെ ചുമലിൽ ഈ ഭാരം സുരക്ഷിതമായിരിക്കുമോ എന്ന് എനിക്ക് ആദ്യം വലിയ ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ നീ പ്രാപ്തയാണ് മോളെ, ഇപ്പോൾ എല്ലാ അർത്ഥത്തിലും.
2: അച്ഛാ പാടില്ല,
0: ഏ
2: അഭിജയിച്ച് തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. അവളുടെ അവകാശങ്ങൾ ഒന്നും പിടിച്ചെടുക്കാൻ ഞാൻ ആഗ്രഹിക്കാൻ പാടില്ലായിരുന്നു. എന്നോട് ക്ഷമിക്കണം അച്ഛാ.
5: അനു, അഭിക്ക് അഭിയുടേതായ ആഗ്രഹങ്ങളുണ്ട്. അവളുടെ സ്വപ്നങ്ങളിലേക്കും യാത്രകളിലേക്കും പോകാൻ അവളെയും അനുവദിക്കണ്ടേ?
6: ദൈവത്തിൻ്റെ വഴികൾ എപ്പോഴും എത്ര സുന്ദരമാണല്ലേ. മനുഷ്യരിൽ നന്മയും തിന്മയുമുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് മറ്റുള്ളവരിലെയും നമ്മിലെയും നന്മകളെ കണ്ടെത്തി അതിനെ സ്നേഹിക്കുക മാത്രമാണ്.
7: അതെ ഫാദർ, ആ അപകടവാർത്ത കേട്ട് കണ്ണീരണിഞ്ഞ അനുവിന്റെ കണ്ണുകളിൽ ഇനി സന്തോഷവും പ്രകാശവും മാത്രം നിറയട്ടെ.
8: അങ്ങനെ എല്ലാം പൂർണ്ണമായി എന്ന് പറഞ്ഞു പിരിയാൻ പറ്റുമോ?
4: എന്ത് ബാക്കിയുണ്ടെന്നാ ഗംഗാരേട്ടൻ പറയുന്നത്?
8: അല്ല, അഭിരാമിയുടെയും അനാമികയുടെയും കല്യാണക്കാര്യം കൂടി തീരുമാനത്തിലാകാതെ എന്ത് പൂർണ്ണത?
0: അവിടെ ഗംഗാധരന് തെറ്റി. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിന്റെ അന്തിമ ലക്ഷ്യം കല്യാണം കഴിക്കൽ മാത്രമാണെന്ന് വിചാരിക്കുന്നത് പഴഞ്ചൻ ചിന്താഗതിയാണ്.
1: ഇങ്ങനെ ആവണം ഓരോ അച്ഛനും. കല്യാണം കഴിക്കണോ വേണ്ടയോ എന്നത് പൂർണ്ണമായും അവരുടെ വ്യക്തിപരമായ തീരുമാനമാണ് ഗംഗാരേട്ട. സ്വയം പര്യാപ്തരായ, സ്വന്തം വഴി തിരഞ്ഞെടുക്കാൻ പ്രാപ്തിയുള്ള സ്ത്രീകളാണിവർ. വിവാഹമല്ല ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിന്റെ അവസാന വാക്ക്. അവർ പറക്കട്ടെന്നേ.
0: അതെ, എനിക്ക് കല്യാണം കഴിക്കണം എന്നവർ പറയുമ്പോൾ നമുക്കത് ആലോചിക്കാം ഗംഗാധര. നിങ്ങളൊക്കെ ഉണ്ടല്ലോ നടത്താൻ.
9: അതെല്ലാം നമുക്ക് ഗംഭീരമാക്കലാം പണിക്കർ സാറേ. തമിഴ്നാട്ടിലെന്ത് പുതു ഐറ്റംസ് ഇറക്കുമതി ചെയ്യലാമേ.
10: അല്ല, തൽക്കാലേ ഇന്ന് ചെയ്യേണ്ടതങ്ങ് ചെയ്താലോ.
2: അതെന്താ കുട്ടപ്പായി?
10: എന്താ അനുചേച്ചി, ഒന്നും അറിയാത്ത പോലെ. പണിക്കര് സാറിന്റെ കേക്ക് മുറിക്കണ്ടേ? പ്രകാശേട്ടൻ ഫുൾ തയ്യാറെടുപ്പിലാണ് വന്നത്.
2: കുട്ടപ്പായിക്ക് പിന്നെ ഭക്ഷണം വിട്ടൊരു കളിയുമില്ല. ഒന്ന് ക്ഷമിക്കണ്ടേ കുട്ടപ്പായി.
0: കേക്ക് മുറിക്കാം, ഭാഗ്യരഥി നീ ഇങ്ങോട്ട് നിൽക്ക.

0: ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി, ജീവിതത്തിന്റെ തെളിമ.
1: രചന റൂബി ബാബു. ശബ്ദം നൽകിയവർ വി ശിവകുമാർ, പി എ ബിജു, ശ്രീകുമാർ മുഖത്തല, എം ശിവകുമാർ, സന്തോഷ് തിരുമല, സന്ദീപ് സുരേഷ്, റൂബി ബാബു, ഐശ്വര്യ, സെവിൽ ജിഹാൻ, സുഷമ അനിൽ, സജി ദേവി, ബിജു കല്ലുവാതുക്കൽ.

0: ഇനി നമുക്ക് ചുറ്റും. പൂജ, ദീപാവലി തിരക്ക് പ്രമാണിച്ച് മഹാരാഷ്ട്രയിലെ കുർള LDTയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പ്രതിവാര പ്രത്യേക തീവണ്ടി സർവീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത മാസം 15 മുതൽ നവംബർ 21 വരെ കോട്ടയം വഴിയാണ് സർവീസ്. കാനറ ബാങ്ക് നടത്തുന്ന സൌജന്യ കമ്പ്യൂട്ടർ പരിശീലനത്തിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ +2 പാസായ വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. 18-നും 25 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അവസരം നൽകുന്നത്. വിശദവിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ 9349932-3676. നമ്പർ ഒരിക്കൽ കൂടി 9349932-3676. കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിലിലെ സയൻസ് പാർക്ക് പദ്ധതിയിൽ പ്രോജക്ട് എഞ്ചിനീയർ താൽക്കാലിക തസ്തികയിലേക്കുള്ള അഭിമുഖം അടുത്ത മാസം 13 തിരുവനന്തപുരം പട്ടത്തുള്ള ശാസ്ത്രഭവനിൽ നടത്തും. വിശദവിവരങ്ങൾക്ക് www.kscste.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് www.kscste.kerala.gov.in. തിരുവനന്തപുരത്തുള്ള കേരള ലോക് ഭവനിൽ ഒക്ടോബർ 21 രാവിലെ വിദ്യാരംഭം സംഘടിപ്പിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ കുട്ടികൾക്ക് വിദ്യാരംഭം കുറിക്കും. ഇതിലേക്ക് അടുത്ത മാസം 12-ാം തീയതിക്ക് മുൻപ് രജിസ്റ്റർ ചെയ്യുന്ന ആദ്യ 50 കുട്ടികൾക്കാണ് അവസരം നൽകുക. വയോജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്ന സ്ഥാപനങ്ങൾക്കും കലാകായിക സാംസ്കാരിക മേഖലകളിൽ കഴിവ് തെളിയിച്ച മുതിർന്ന പൌരന്മാർക്കും സാമൂഹിക നീതി വകുപ്പിന്റെ വയോ സേവന അവാർഡിന് പേര് നൽകാം. അടുത്ത മാസം 31 വരെയാണ് പേര് നൽകാൻ അവസരമുള്ളത്. വിശദവിവരങ്ങൾക്ക് 0471230640 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി 0471230640. സ്ഥാപനങ്ങളുടെ 2026-27 കണക്കെടുപ്പ് വർഷത്തേക്കുള്ള ആദായനികുതി റിട്ടേൺ നൽകാനുള്ള സമയപരിധി ഒക്ടോബർ 31 നിന്ന് നവംബർ 21 വരെ നീട്ടി. നികുതി ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള സമയപരിധിയും നീട്ടിയിട്ടുണ്ട്. ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: ലോക ഹൃദയദിനത്തോടനുബന്ധിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ജോർജ് ഗോഷി സംസാരിക്കുന്നു.

ശ്രോതാക്കളെ, ഇന്നത്തെ പുലർവെട്ടം ഇവിടെ പൂർണ്ണമാകുന്നു. പുലർവെട്ടം വീണ്ടും നാളെ രാവിലെ 7 മണിക്ക്. എല്ലാ ശ്രോതാക്കൾക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.

0: ഇന്ന് അവിടെ തന്നെ കിടക്കണത്രേ.
1: അപ്പോ ചോറ് വൈക്കണ്ടേ?
0: അവിടുന്ന് ഉണ്ടോളും. പിന്നെ നീ ഊണ് കഴിച്ചോ?
1: ഇല്ല, നിങ്ങൾ വരണ്ടേ?
0: എനിക്ക് വിശപ്പ് തോന്നുന്നില്ല.
1: ഒരു പൊടി ബൈച്ചോളി.
0: അവൾ ഭക്ഷണം കൊണ്ടുവന്നു നിരത്തി. നിശബ്ദരായി അപ്പുറത്തും ഇപ്പുറത്തുമിരുന്ന് അവർ ഭക്ഷണം കഴിച്ചു. നിശബ്ദരാണെന്ന് രണ്ടു കൂട്ടരും അറിഞ്ഞില്ല. അകത്ത് അത്ര ബഹളം നടക്കുകയാണ്. അയാൾ നാലുരുള ഉണ്ട് എഴുന്നേറ്റു, കൈകഴുകി അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുകയാണ്. ഖദീജ ഊണ് കഴിഞ്ഞു വന്നപ്പോഴും അയാൾ നടത്തം തുടരുകയാണ്. അവൾ കിടക്കയിൽ കയറിക്കിടന്നു. അപ്പോഴും നടത്തം തന്നെ.
1: ഇന്ന് കിടക്കണില്ലേ?
0: ഏ,
1: കിടക്കുന്നില്ലേന്ന്?
0: കിടക്കാം.
1: നിങ്ങക്കെന്തായിപ്പോയി? ഇക്ക് കേക്കാവുന്ന വച്ചാൽ പറയും. നിങ്ങൾ ഇന്ന് തുടങ്ങിയതാണല്ലോ തീ പിടിച്ച കൂട്ടിലെ മരുവിന്റെ ചേലിക്ക് കളിക്കാൻ.
0: വിശേഷിച്ചൊന്നുമില്ല ഖദീജ.
1: ഈ ബാക്ക് ഇമ്മിണി നേരായി കേക്കാൻ തുടങ്ങിയിട്ട്. എന്താച്ചാല് ഇങ്ങക്ക് എന്നോട് പറഞ്ഞൂടെ, ഞമ്മള് ഇങ്ങടെ ആരാ?
0: സുലൈമാൻ ഖദീജയുടെ മുഖത്തേക്കൊന്ന് നോക്കി നിശബ്ദനായി നോക്കി നിന്നു.
1: നിങ്ങൾ തന്നെ പറയിൻ,
0: അവൾ തുടർന്നു.
1: ഈ ചേലിക്ക് ചൂടും പുകയും എടുത്ത് നടക്കുമ്പോ ഇന്റെ തിഥി എന്തായിരിക്കും? നിങ്ങളത് ആലോചിക്കുന്നുണ്ടോ? ഇഷ്ടല്ല ചെല് അതിങ്ങോട്ട് പറഞ്ഞോളി.
0: അവളുടെ ശബ്ദം ഇടറിയിരുന്നു. ഖദീജ, വളരെ മൃദുലമായിരുന്നു ആ ശബ്ദം.
1: നിങ്ങൾ ഇനി ഒരാളെ തന്നെ ആർത്ത്, എന്നാൽ ഇക്ക് കേട്ടൂടെ? എന്നോടല്ലാതെ നിങ്ങൾ ആരോട് പറയൻ? നിങ്ങൾക്ക് ഞാനല്ലാതെ പിന്നെ ആര്? ഇക്ക് നിങ്ങളല്ലാതെ ആര്?
0: ആ കുടുംബിനിയുടെ കണ്ണുകൾ നനഞ്ഞിരുന്നു. ഖദീജ, സുലൈമാൻ അവളോട് ചേർന്നിരുന്നുകൊണ്ട് പറഞ്ഞു,
1: നീ അതൊന്നും അറിയാതിരിക്കുകയാണ് നല്ലത്. എന്തായാലും ഇക്കറിയണ്ടേ, ഞാനീ
0: കരയാതെ നിന്റെ ഗുണത്തിനു വേണ്ടിയാണ് ഞാൻ പറയുന്നത്.
1: നീ കേൾക്കണ്ട, കേൾക്കണം. തൂക്കിക്കൊല്ലുന്ന കാര്യമായാലും സാരി.
0: അയാൾ ഇരിപ്പിൽ നിന്നും എഴുന്നേറ്റു. വീണ്ടും നിശബ്ദനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? എങ്ങനെയാണ് തുടങ്ങേണ്ടത്? അഥവാ തുടങ്ങേണ്ടതുണ്ടോ? ഈ അഴിനീക്കലോടുകൂടി താൻ എന്താവും? തുഴ കൈമോശം വന്ന വഞ്ചിക്കാരന്റെ സംഭ്രമം. തോണി അഴിമുഖത്തേക്ക് കുതിക്കുകയാണ്. അട്ടഹസിച്ച് ചാടിക്കുതിക്കുന്ന തിരമാല കാണാം. മരണം നേരിട്ട് വരുന്നത് കാണുകയാണ്. സുലൈമാന്റെ കുടുംബജീവിതം ഇതോടെ മരിക്കാം.
1: ഞാനൊന്ന് ചോദിച്ചോട്ടെ?
0: ഖദീജ അയാളെ പിടിച്ചു നിർത്തി. എന്താ ഖദീജ?
1: ഇങ്ങളും ബിസുവും ആ പെൺകുട്ടി ഒക്കെ പാടെ എന്തിരുത്ത ഒരു ഏടാകൂടം? എന്നോട് പറയീൻ, എന്നെ വിശ്വസിക്കീൻ.
2: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ഉമംഗ് CIT സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30. സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വം മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
3: എന്നും രാവിലെ 7:13.
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സ്മൃതി മധുരം. വസന്തത്തെ വർണ്ണാഭമാക്കുന്ന വാഗപ്പൂ പ്രകൃതിയെ അണിയിച്ചൊരുക്കുന്നത് പോലെ തന്നെ പ്രണയിക്കുന്നവരുടെ മനസ്സുകളിലും വാഗപ്പൂ പ്രത്യേക അനുഭൂതിയും ആനന്ദവും നിറയ്ക്കുന്നു. പ്രകൃതിയുടെ ഈ സൗന്ദര്യത്തെ പ്രണയവുമായി സമന്വയിപ്പിച്ച ചില ഗാനങ്ങൾ കേൾക്കാം ഇന്ന് സ്മൃതി മധുരത്തിൽ. ആദ്യം ബിജു തിരുമല വരികളെഴുതി

0: ഒക്ടോബർ 2 മുതൽ 8 വരെ കേരള വനംവകുപ്പ് നടത്തുന്ന വന്യജീവി വാരാഘോഷത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി.
1: സംസ്ഥാനതല ഉദ്ഘാടനം ഒക്ടോബർ 5 പെരിയാർ ടൈഗർ റിസർവിൽ വെച്ച് ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ നിർവഹിക്കുന്നു.
0: അതെ, വനത്തെയും വന്യജീവികളെയും അടുത്തറിയാൻ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി വിപുലമായ മത്സരങ്ങളുമുണ്ട്.
1: ജില്ലാതല മത്സരങ്ങൾ ഒക്ടോബർ 2-3 തീയതികളിൽ നടക്കും.
0: ഫോട്ടോഗ്രാഫി, പോസ്റ്റർ ഡിസൈനിംഗ്, ഷോർട്ട് ഫിലിം, റീൽസ്, ട്രാവലോഗ് രചന എന്നിവയിലൂടെ വൻ സമ്മാനങ്ങളും നേടാം.
1: കൂടുതൽ വിവരങ്ങൾക്കായി കേരള വനംവകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക.
2: ഈ കഥ ഒരു നേഴ്സും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്. സാലറി വന്നല്ലേ, ഒരു പുതിയ ജിമിക്കി ആയാലോ? വേണ്ട, ആദ്യം സേവിങ്സ്, ആദ്യം ജിമിക്കി. ശ്രദ്ധിക്കൂ, എല്ലാ മാസവും കുറച്ച് സേവ് ചെയ്യൂ, അല്പം ഇൻവെസ്റ്റും ചെയ്യൂ, പിന്നെ കുറച്ച് എമർജൻസിക്കായും മാറ്റിവെക്കൂ. അങ്ങനെയാകൂ ടെൻഷൻ ഫ്രീ. എന്നാലും ആ ജിമിക്കി പോകുന്നോ അതോ ഇഞ്ചക്ഷൻ വേണോ?
3: RBI പറയുന്നു,
2: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
4: സ്മൃതി മധുരത്തിൽ ഇനി കേൾക്കാം. ഗുൽമോഹർ എന്ന ചിത്രത്തിനു വേണ്ടി ONV കുറിപ്പ് വരികൾ എഴുതി ജോൺസൺ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം.

0: ആകാശവാണി
1: യോഗ സൗഖ്യം.
0: ഇന്നീ പരിപാടിയിൽ യോഗയും ഉറക്കവും ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ ബിജു ജി.
1: ലോകത്തെ ഏറ്റവും ഭാഗ്യവാന്മാർ ആരാണ് എന്ന ചോദ്യത്തിന് ഒരുപാട് ഉത്തരമുണ്ടെങ്കിലും കിടന്നാൽ ഉടൻ സ്വസ്ഥമായി ഉറങ്ങുന്ന ആളാണ് ഭാഗ്യവാൻ എന്ന് മഹാപുരുഷന്മാർ സമ്മതിക്കും. ഉറക്കമില്ലായ്മയ്ക്ക് നിരവധി കാരണങ്ങളുണ്ട്. പുതുതലമുറ എന്ന് വിശേഷിപ്പിക്കുന്ന ജെൻസി കുട്ടികൾ നൈറ്റ് ലൈഫ് ഇഷ്ടപ്പെടുന്നവരാണ്. ഇങ്ങനെ ജീവിതശൈലി മനുഷ്യ ശരീരത്തിൽ ജൈവ ഘടികാരത്തിൽ മാറ്റമുണ്ടാക്കുന്നു, പ്രവർത്തനങ്ങൾ താളം തെറ്റിക്കുന്നു. ഉറക്കത്തിന് സഹായിക്കുന്ന മെലാറ്റോണിന്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം ഉറക്കം കുറയുന്നു. മാനസിക സമ്മർദ്ദം, തൊഴിൽ സമയക്രമം, രോഗങ്ങൾ, ലഹരി എന്നിങ്ങനെ പല കാരണങ്ങൾ ഉറക്കമില്ലായ്മയ്ക്കുണ്ട്. ഉറക്കം തികച്ചും മാനസികമായതിനാൽ യോഗയുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഉറക്കത്തിന് സഹായിക്കുന്ന ചില യോഗ മുറകൾ നമുക്ക് പരിചയപ്പെടാം. ശവാസനം, ഉത്താനം ശവമതു ഭുയന്തു, ശയനന്തു മൃദാസനം, മൃദാസനം ശ്രമഹരം, ചിത്ത വിശ്രമ കാരണം ഖേരണ്ട സംഹിത. ശവാസനത്തിന്റെ പേരിൽ തന്നെ ഡെഡ് ബോഡി പോലെയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നാം എല്ലാം നിരന്തരമായി ഓട്ടത്തിലാണ്. ഇത് കേൾക്കുന്ന സമയത്ത് പോലും ശ്രോതാക്കൾ പലരും ഓഫീസിലോ മറ്റ് ജോലി സ്ഥലത്തേക്കോ പോകുന്ന തിരക്കിലായിരിക്കാം. വിശ്രമം എന്ത് എന്നറിയാതെയുള്ള ഈ ഓട്ടപ്പാച്ചിൽ നാം നിയന്ത്രിക്കണം. ഇനിയും നാം മുന്നോട്ട് പോകുന്നതിന് ശരീരത്തിനും മനസ്സിനും വിശ്രമം ആവശ്യമാണ്. ശവാസനം ചെയ്യുന്ന രീതി നമുക്ക് നോക്കാം. വൃത്തിയും വെടുപ്പും വായു സഞ്ചാരമുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. പായോ തുണിയോ യോഗോ മാറ്റോ ഉപയോഗിച്ചുകൊണ്ട് മലർന്നു കിടക്കുക. ശരീരം മുഴുവൻ പൂർണ്ണമായും അയച്ചിടുക. ശ്വാസം സാധാരണ നിലയിൽ തുടരുക. ഈ സമയം റിലാക്സേഷൻ മ്യൂസിക്കോ ഇഷ്ടമുള്ള ഗാനമോ ചെറിയ ശബ്ദത്തിൽ കേൾക്കാവുന്നതാണ്. 10-15 മിനിറ്റ് കഴിഞ്ഞ് നന്നായി സ്ട്രെച്ച് ചെയ്ത് വലതുവശം ചരിഞ്ഞ് ഒരു ചെറു പുഞ്ചിരിയോടുകൂടി എണീക്കുക. ഇനി ബാലാസനം പരിചയപ്പെടാം. വ്യത്യസ്തങ്ങളായ റിലാക്സേഷൻ ടെക്നിക്സുകളുണ്ട്. IRT, DRT, ഇൻസ്റ്റന്റ് റിലാക്സേഷൻ ടെക്നിക്സ്, ഡീപ് റിലാക്സേഷൻ ടെക്നിക്സ്. അതിൽ ഏറ്റവും ലളിതമായ ഒരു വിശ്രമം രീതിയാണ് ബാലാസനം. ബാലിക ബാലന്മാർ കിടന്നുറങ്ങുന്ന രീതിയാണിത്. വലതുവശം ചരിഞ്ഞ് കമിഴ്ന്നു കിടക്കുക. വലത് കൈ മടക്കി എൽ ഷേപ്പിൽ മുകളിലോട്ടും എൽ ഷേപ്പിൽ വലതുകാൽ താഴോട്ടും വയ്ക്കുക. ഇടതുകാൽ നന്നായി നിവർന്നിരിക്കണം. ഒപ്പം ഇടത് കൈ ശരീരത്തോട് ചേർത്ത് താഴോട്ട് അയച്ചിടുക. മുഖം വലത്തോട്ട് ചരിഞ്ഞ് നിലത്ത് ചേർന്ന് കിടക്കട്ടെ. വിശ്രമാസനത്തിൽ ശ്വാസഗതി വളരെ സാവധാനത്തിലായിരിക്കണം. കുറച്ചു കഴിഞ്ഞ് ഇടതുവശം ചരിഞ്ഞ് കിടന്ന് ഇടത് കൈ, ഇടതുകാൽ എന്നിവ മുൻപ് ചെയ്തതുപോലെ തന്നെ സാവധാനം ചരിച്ചു വയ്ക്കുക. ഇപ്രകാരം 5-10 മിനിറ്റ് വിശ്രമിക്കുക. ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കാനൊരിടം എന്ന ആശയം പല വിദേശ രാജ്യങ്ങളിലും ഇപ്പോഴും നടപ്പിലാക്കിയിട്ടുണ്ട്. ഓരോ ഉറക്കവും ഓരോ വിശ്രമവും ഉണരുവാനുള്ള ഊർജം നമുക്ക് പ്രദാനം ചെയ്യുന്നു. അതുകൊണ്ട് വിശ്രമാസനം വളരെ ഫലപ്രദമായി നാം ഓരോരുത്തരും ചെയ്യേണ്ടതാണ്.
0: യോഗയും ഉറക്കവും ഇതേക്കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഡോക്ടർ ബിജു ജി.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. മഴയെത്തും മുൻപേ ഈ ചിത്രത്തിനു വേണ്ടി കൈതപ്രം വരികളെഴുതി രവീന്ദ്രൻ ഈണം നൽകി യേശുദാസും ചിത്രയും പാടിയത്.

0: ഒക്ടോബർ 2 മുതൽ 8 വരെ കേരള വനംവകുപ്പ് നടത്തുന്ന വന്യജീവി വാരാഘോഷത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി.
1: സംസ്ഥാനതല ഉദ്ഘാടനം ഒക്ടോബർ 5 പെരിയാർ ടൈഗർ റിസർവിൽ വെച്ച് ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ നിർവഹിക്കുന്നു.
0: അതെ, വനത്തെയും വന്യജീവികളെയും അടുത്തറിയാൻ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി വിപുലമായ മത്സരങ്ങളുമുണ്ട്.
1: ജില്ലാതല മത്സരങ്ങൾ ഒക്ടോബർ 2-3 തീയതികളിൽ നടക്കും.
0: ഫോട്ടോഗ്രാഫി, പോസ്റ്റർ ഡിസൈനിംഗ്, ഷോർട്ട് ഫിലിം, റീൽസ്, ട്രാവലോഗ് രചന എന്നിവയിലൂടെ വൻ സമ്മാനങ്ങളും നേടാം.
1: കൂടുതൽ വിവരങ്ങൾക്കായി കേരള വനംവകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക.
2: താളവട്ടം എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം രഘുകുമാർ.

0: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. വ്യാഴാഴ്ച രാവിലെ 11:30 മുതൽ 12 മണി വരെ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വയോജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ. ഈ വിഷയത്തിലുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഭിഭാഷകനും മുതിർന്ന പൌരന്മാരുടെ പരാതി പരിഗണിക്കുന്ന തിരുവനന്തപുരം മെയിൻ്റനൻസ് ട്രൈബ്യൂണലിലെ കൺസിലിയേഷൻ ഓഫീസറുമായ അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 9495946321 9495456321. ഒരു നമ്പർ കൂടിയുണ്ട്, 9495956321. വയോജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:30 മുതൽ 12 മണി വരെ. ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ആരണ്യകം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം, ONV കുറുപ്പിന്റെ വരികൾക്ക് രഘുനാഥ് സേതിന്റെ സംഗീതം.
1: ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെ സ്നേഹ

ഇനി അല്പസമയത്തിനകം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര കേൾക്കാം ഡെല്ലിറിലേ.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം എബി എന്ന ചിത്രത്തിനു വേണ്ടി സംഗീത ശ്രീകാന്ത് പാടിയ ഗാനം, റഫീഖ് അഹമ്മദിന്റെ വരികൾ, ബിജിവാലിന്റെ സംഗീതം.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ആംഗ്രി ബേബീസ് ഇൻ ലവ് ഈ ചിത്രത്തിന് വേണ്ടി റിമി ടോമിയും നിഖിൽ മാത്യുവും പാടിയ ഗാനം. ഗാനരചന അനൂപ് മേനോൻ, സംഗീതം ബിജി ബാലൻ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ജോർജ് ഘോഷി സംസാരിക്കുന്നു.
2: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

0: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: കിസാൻ വാണി
2: ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
1: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.

അടുത്ത പരിപാടി അല്പസമയത്തിനകം. ആകാശവാണി ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം.

0: എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 29 വേൾഡ് ഹാർട്ട് ഡേ. ഹൃദയാരോഗ്യത്തെക്കുറിച്ചും ഹൃദ്രോഗങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും പൊതുജനങ്ങളിൽ അവബോധം വളർത്തുവാനായാണ് ഇത്തരത്തിൽ ഒരു ദിനാചരണം നടത്തിവരുന്നത്. ഇന്നത്തെ മാറിക്കൊണ്ടിരിക്കുന്ന ജീവിതശൈലിയിൽ, അതായത് തെറ്റായ ഭക്ഷണരീതി, വ്യായാമക്കുറവ്, മാനസിക സമ്മർദ്ദം തുടങ്ങിയ വിവിധ കാരണങ്ങളാൽ ഹൃദയാഘാത സാധ്യത വളരെ കൂടി വരുന്നൊരു സമൂഹത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. കൃത്യമായ അറിവുകളിലൂടെയും ആരോഗ്യകരമായ ഒരു ജീവിതശൈലി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നതിലൂടെയും നമുക്കൊരു പരിധിവരെ ഹൃദ്രോഗങ്ങളെ തടയുവാൻ സാധിക്കും. ലോക ഹൃദയാരോഗ്യ ദിനത്തിന്റെ ഭാഗമായി ഈ ദിനാചരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഹൃദയാരോഗ്യ സംരക്ഷണത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട വസ്തുതകളെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ കാർഡിയോളജിസ്റ്റായ ഡോക്ടർ രഞ്ജിത്ത്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: സർ. ഇന്ന് സെപ്റ്റംബർ 29 വേൾഡ് ഹാർട്ട് ഡേ ആയി നാം ആചരിക്കുകയാണല്ലോ, എന്താണ് ഈ ഒരു ദിനാചരണത്തിന്റെ പ്രസക്തി?
1: സെപ്റ്റംബർ 29 ലോകമെമ്പാടും ലോക ഹൃദയ ദിനമായി നമ്മൾ ആചരിക്കുകയാണ്. ഹൃദ്രോഗത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയും ഹൃദയാഘാതം, പക്ഷാഘാതം ഉൾപ്പെടെയുള്ള ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ തടയുന്നതിനുള്ള ജീവിതശൈലി മാറ്റങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയുമാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. 2026 വേൾഡ് ഹാർട്ട് ഡേയുടെ സന്ദേശം വളരെ ശ്രദ്ധേയമാണ്. ഡോണ്ട് മിസ് എ ബീറ്റ് എന്നാണ് ആ സന്ദേശം. അതായത് ഹൃദയം നൽകുന്ന മുന്നറിയിപ്പ് ലക്ഷണങ്ങൾ നാം അവഗണിക്കരുത്. കാരണം ഹൃദ്രോഗം എല്ലായ്പ്പോഴും ശക്തമായ നെഞ്ചുവേദനയോടെയോ പെട്ടെന്നുള്ള ബോധക്ഷയത്തോടെയോ മാത്രമല്ല പ്രത്യക്ഷപ്പെടുന്നത്. ചിലപ്പോൾ വളരെ ചെറിയ ലക്ഷണങ്ങളായിരിക്കും ആദ്യ സൂചന. അതുകൊണ്ട് ഈ വർഷത്തെ സന്ദേശം 3 കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നത്. 1, ലക്ഷണങ്ങൾ തിരിച്ചറിയുക. 2, ഹൃദയത്തെ സംരക്ഷിക്കുക. 3, സമയത്ത് നടപടി സ്വീകരിക്കുക. പലരും കരുതുന്നത് ഹൃദ്രോഗമുണ്ടെങ്കിൽ തീർച്ചയായും നെഞ്ചുവേദന ഉണ്ടാവുമെന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്. ചിലരിൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ നെഞ്ചിൽ ചെറിയൊരു അസ്വസ്ഥത പോലെയോ ശ്വാസമുട്ടൽ പോലെയോ അമിതമായ ക്ഷീണം, തലകറക്കം, വിയർപ്പ്, ഹൃദയമിടിപ്പ് കൂടുക, എക്സസൈസ് ചെയ്യുമ്പോൾ കിതപ്പ് അനുഭവപ്പെടുക അല്ലെങ്കിൽ അസ്വസ്ഥത തുടങ്ങിയ രൂപത്തിലായിരിക്കും ആദ്യം വരുന്നത്. ചില രോഗികൾക്ക്, പ്രത്യേകിച്ച് പ്രമേഹമുള്ള ആളുകൾക്ക്, ഹൃദയത്തിലേക്കുള്ള രക്തയോട്ടം കുറയുമ്പോൾ പ്രത്യേക ലക്ഷണങ്ങളൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല, നെഞ്ചുവേദന ഉണ്ടായിക്കൊള്ളണമെന്ന് തന്നെ ഇല്ല. സ്ത്രീകളിലും ലക്ഷണങ്ങൾ വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് ഇത് ആസിഡിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ക്ഷീണം മാത്രമാണ്, എന്റെ പ്രായം കൂടുന്നത് കൊണ്ടാണ് എനിക്കിങ്ങനെയൊക്കെ വരുന്നത്, ഈ ലക്ഷണങ്ങളൊക്കെ അത് പറഞ്ഞ് അവഗണിക്കരുത്. ഹൃദയം നൽകുന്ന ചെറിയ വാർണിംഗ് സൈൻസ് പോലും നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് ഈ വർഷത്തെ ഹാർട്ട് ഡിസീസ് ക്യാൻ ഹൈഡ് ഇൻ പ്ലെയിൻ സൈറ്റ്, ഡോണ്ട് മിസ് എ ബീറ്റ് എന്ന സന്ദേശത്തിന്റെ പ്രസക്തി.
0: സർ, ഇന്ന് ചെറുപ്പക്കാർക്കിടയിൽ ഹൃദ്രോഗ സാധ്യത വളരെ വർദ്ധിച്ചു വരുന്നതായാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇതിന്റെ പ്രധാന കാരണങ്ങളെ കുറിച്ചൊന്ന് പറയാമോ?
1: ശരിയാണ്, ഹൃദയാഘാതം ഇപ്പോൾ ചെറുപ്പക്കാരിൽ കൂടുതലായി കാണപ്പെടുന്നുണ്ട്. ഹൃദയാഘാതം പ്രായമായിട്ടുള്ളവരുടെ മാത്രം രോഗമാണെന്നുള്ള ധാരണ തികച്ചും ശരിയല്ല. നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളാണ് ഈ ചെറുപ്പക്കാരിലും രോഗമുണ്ടാവാനുള്ള പ്രധാനമായ കാരണങ്ങൾ. 1, പുകവലി, വ്യായാമക്കുറവ്, അമിതവണ്ണം, ഉയർന്ന രക്തസമ്മർദ്ദം, പ്രമേഹം, ഉയർന്ന കൊളസ്ട്രോൾ, അനാരോഗ്യകരമായ ഭക്ഷണശീലം, ഉറക്കക്കുറവ്, അമിതമായ മാനസിക സമ്മർദ്ദം എന്നിവയെല്ലാം ഹൃദ്രോഗത്തെ ചെറുപ്പക്കാരിൽ വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ കുടുംബത്തിൽ ചെറുപ്പിൽ തന്നെ ഹൃദയാഘാതമുണ്ടായ വേറെ വ്യക്തികളുണ്ടെങ്കിൽ, അതായത് സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഓഫ് ഹാർട്ട് ഡിസീസ് ഉള്ളവർക്കും ഈ രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു കാര്യം പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് പ്രായം കുറവാണ്, അതുകൊണ്ട് ഹൃദയാഘാതം വരില്ല എന്ന ധാരണ ശരിയല്ല. പ്രായം കുറവാണെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവ നിയന്ത്രിക്കുകയും വേണം, വേണ്ട സമയത്ത് ചികിത്സ തേടുകയും വേണം.
0: സർ, ഒരാൾക്ക് ഹൃദ്രോഗ സാധ്യത ഉണ്ടെന്ന് മുൻകൂട്ടി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമോ? അതിൽ എടുത്തു പറയേണ്ട ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
1: ചില സന്ദർഭങ്ങളിൽ ശരീരം നമുക്ക് മുന്നറിയിപ്പ് നൽകാറുണ്ട്. അതുകൊണ്ട് ഈ വർഷത്തെ ഡോണ്ട് മിസ് എ ബീറ്റ് എന്ന സന്ദേശം പ്രസക്തമാവുന്നു. പ്രധാനമായും ശ്രദ്ധിക്കേണ്ട സയൻസിനെ നമ്മൾ വാർണിംഗ് സയൻസ് എന്ന് പറയുന്നു. അത് ഏതൊക്കെയാണെന്ന് ഞാൻ ചുരുക്കി പറയാം. 1. കാര്യം, നെഞ്ചിൽ അമർത്തുന്നത് പോലെയോ അല്ലെങ്കിൽ ഞെരിക്കുന്നത് പോലെയോ ഉള്ളൊരു വേദന, അല്ലെങ്കിൽ നെഞ്ചിൽ അസ്വസ്ഥത കുറച്ച് മിനിറ്റുകൾക്ക് കൂടുതൽ സമയം നിൽക്കുകയാണ്. വേദന ഇടത് കൈയിലേക്കോ രണ്ട് കൈകളിലേക്കോ തോളുകളിലേക്കോ പുറത്തേക്കോ അല്ലെങ്കിൽ കഴുത്തിൻ്റെ ബാക്കിലേക്കോ ഒക്കെ പടരുകയാണെങ്കിലും, അല്ലെങ്കിൽ താടിയെല്ലിൻ്റെ അടിയിലേക്ക് വേദന അനുഭവപ്പെടുകയാണെങ്കിലും, ഇതോടൊപ്പം തന്നെ ശ്വാസമുട്ടൽ, അമിതമായ വിയർപ്പ്, തലകറക്കം, ബോധക്ഷയം, അസാധാരണമായ ക്ഷീണം, അല്ലെങ്കിൽ ഛർദിയോ അല്ലെങ്കിൽ ഓക്കാനം പോലെയുള്ള ലക്ഷണങ്ങൾ വരികയാണെങ്കിലും ഇതൊരു ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണമായിരിക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ എല്ലാവർക്കും ഈ ലക്ഷണങ്ങളെല്ലാം കാണിച്ചോളണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ ഈ വാർണിംഗ് സൈൻസ് ശ്രദ്ധിക്കേണ്ടതാണ്.
0: സർ, ഒരാൾക്ക് പെട്ടെന്ന് നെഞ്ചുവേദന വന്നാൽ നമ്മൾ വീട്ടിൽ വെച്ച് എന്താണ് ചെയ്യേണ്ടത്? ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ?
1: ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ആ വേദനയെ അവഗണിക്കരുത് എന്നതാണ്. നെഞ്ചിൽ ശക്തമായ വേദനയോ മുറുക്കമോ ശ്വാസമുട്ടലോ അമിതമായ വിയർപ്പോ തുടങ്ങിയ ഹാർട്ട് അറ്റാക്ക് ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ജോലി അപ്പോൾ തന്നെ നിർത്തുക, എന്നിട്ട് റെസ്റ്റ് ചെയ്യുക, ഉടൻ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുക. സ്വന്തം വാഹനം ഓടിച്ച് ഒരിക്കലും ആശുപത്രിയിൽ പോകരുത്. അടിയന്തരമായി മെഡിക്കൽ സഹായം തേടാൻ ശ്രമിക്കുക. രോഗിക്ക് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ള ഏതെങ്കിലും, അതായത് ഹൃദ്രോഗിയാണ്, അവർക്കൊരു എമർജൻസി മെഡിസിൻസ് വല്ലതും ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ മെഡിസിൻ ഉടനെ കഴിക്കുക. ഒട്ടും താമസിക്കാതെ ആശുപത്രിയിൽ ചികിത്സ തേടുക. ഹാർട്ട് അറ്റാക്ക് ചികിത്സയിൽ ടൈം ഈസ് മസിൽ എന്നൊരു പ്രധാന ആശയമുണ്ട്. അഥവാ ഹൃദയത്തിലേക്കുള്ള രക്തോട്ടം തടസ്സപ്പെട്ടാൽ ഓരോ മിനിറ്റും പ്രധാനപ്പെട്ടതാണ്. വേദന കുറയും എന്ന് വിചാരിച്ച്, ഇനി കുറച്ചു നേരം കാത്തിരുന്നാൽ വേദന കുറയുമെന്ന് വിചാരിച്ച് വീട്ടിൽ കാത്തിരിക്കുന്ന അപകടമാണ്. എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടത്.
0: സർ, അടുത്തതായി ഈ എന്താണ് ഈ CPR എന്ന് പറഞ്ഞാൽ, അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
1: ഒരു വ്യക്തിക്ക് പെട്ടെന്ന് കുഴഞ്ഞു വീണ് ബോധമില്ലാതെ സാധാരണ ശ്വാസമില്ലാതെ കിടക്കുന്നത് കാർഡിയാക് അറസ്റ്റ് ആയിരിക്കാം. അത്തരം സാഹചര്യത്തിൽ രോഗിയുടെ ജീവൻ നിലനിർത്താൻ ചെയ്യുന്ന പ്രഥമ ശുശ്രൂഷയാണ് CPR, അതായത് കാർഡിയോ പൾമറി റെസിറ്റേഷൻ എന്ന് പറയുന്നത്. ആദ്യം വ്യക്തി പ്രതികരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. രണ്ടാമത് സഹായത്തിനായി ആളെ കോൾ ഫോർ ഹെൽപ്പ് നമ്മൾ ചെയ്യണം. എമർജൻസി മെഡിക്കൽ സർവീസസോ അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രില്ലേറ്ററിന്റെ സഹായവും ലഭ്യമാണെങ്കിൽ അത് ഉറപ്പുവരുത്തണം. ഹൃദയമിടിപ്പ് ഇല്ല എന്ന് മനസ്സിലാക്കിയാൽ ഉടൻ നമ്മൾ ചെസ്റ്റ് കംപ്രഷൻ തുടങ്ങണം. മുതിർന്ന ഒരാളിൽ നെഞ്ചിന്റെ മധ്യഭാഗത്ത് ശക്തമായ അമർത്തി മിനിറ്റിൽ ഏകദേശം 100 to 120 തവണയാണ് നമ്മൾ ചെസ്റ്റ് കംപ്രഷൻ നൽകേണ്ടത്. പരിശീലനം ലഭിച്ചവർക്ക് റെസ്ക്യൂ ബ്രത്ത് ഉൾപ്പെടുന്ന CPRഉം നൽകാം. AED ലഭ്യമാണെങ്കിൽ അത് നമ്മൾ ഉടനെ കണക്ട് ചെയ്യുകയും അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് ഉപയോഗിക്കുകയും ചെയ്യണം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് CPR ആരംഭിക്കാൻ മടിക്കരുത്. ഒരു വ്യക്തിക്ക് സമയോചിതമായി നൽകുന്ന CPR ഒരു ജീവൻ രക്ഷിക്കാൻ സാധിക്കും.
0: സർ, ഹൃദ്രോഗം ഒഴിവാക്കുവാൻ നമുക്ക് ദൈനംദിന ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തേണ്ടത്?
1: വളരെ നല്ല ചോദ്യം. ഹൃദയത്തെ സംരക്ഷിക്കാൻ വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല. ദിവസേന ചെയ്യുന്ന ചെറിയ ശീലങ്ങളാണ് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. ഒന്നാമത്തെ കാര്യം വ്യായാമം. നമ്മുടെ ജീവിതത്തിൽ റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റി ഉൾപ്പെടുത്തണം. ദിവസവും നമ്മൾ ഒരു ബ്രിസ്ക് വാക്കിംഗ്, അതായത് കുറച്ച് സ്പീഡിലുള്ള നടത്തം പോലുള്ള മോഡറേറ്റ് ഇന്റൻസിറ്റി ആക്ടിവിറ്റികൾ ചെയ്യുന്നത് സഹായകരമാണ്. 2006 വേൾഡ് ഹാർട്ട് ഡേയുടെ ക്യാമ്പയിനിലും മൂവ്മെന്റ്സിന് പ്രത്യേക പ്രാധാന്യം നൽകുന്നുണ്ട്. രണ്ടാമത്തേത് ഭക്ഷണക്രമം. ഭക്ഷണത്തിൽ നമ്മൾ ധാരാളം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഹോൾ ഗ്രെയിൻ പയർവർഗ്ഗങ്ങൾ എന്നിവ ഉൾപ്പെടുത്തുക. അമിതമായ ഉപ്പ്, പഞ്ചസാര, സാച്ചുറേറ്റഡ് ഫാറ്റ്, പ്രോസസ് ഫുഡ് എന്നിവ കുറയ്ക്കുക. മൂന്നാമത്തെ കാര്യം പുകവലി പൂർണ്ണമായി നിർത്തുക എന്നതാണ്. നാലാമത് നമ്മുടെ ബ്ലഡ് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ നിയന്ത്രണത്തിലാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അഞ്ചാമത് ശരീരഭാരം കുറയ്ക്കുക, അമിതവണ്ണം ഒഴിവാക്കുക. ഇനി ഉറക്കവും മാനസികാരോഗ്യത്തെയും കുറിച്ച്. മതിയായ ഉറക്കവും സ്ട്രെസ് മാനേജ്മെന്റും ഹൃദയാരോഗ്യത്തിന് വളരെ പ്രധാനമാണ്. അത് നമ്മൾ ചെയ്യുക.
0: സർ, മറ്റൊരു സംശയമുള്ളത്, ഈ 40 ശേഷം മാത്രമേ ഹൃദയാഘാത സാധ്യതയെക്കുറിച്ച് ചിന്തിക്കേണ്ടതുള്ളൂ എന്നൊരു ധാരണ പലരിലുമുണ്ട്. ഇത് ഈ അഭിപ്രായത്തോട് എന്താണ് സാറിന് പറയാനുള്ളത്?
1: 40 കഴിഞ്ഞാൽ മാത്രമേ ഹൃദയത്തെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടതുള്ളൂ എന്ന ധാരണയാണ് ആദ്യം തെറ്റായത്. എന്നാൽ 40 ശേഷം പ്രത്യേകിച്ച് നമ്മുടെ കാർഡിയോ വാസ്കുലർ റിസ്ക് പ്രൊഫൈൽ, അതായത് നമ്മുടെ റിസ്ക് ഫാക്ടേഴ്സ് വിലയിരുത്തുന്നത് വളരെ നല്ലതായിരിക്കും. ആദ്യം നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മുടെ ബ്ലഡ് പ്രഷർ, അതായത് രക്തസമ്മർദ്ദം, ബ്ലഡ് ഷുഗർ, കൊളസ്ട്രോൾ, നമ്മുടെ ശരീരഭാരം, പിന്നെ നമ്മുടെ വെയ്സ്റ്റ് സർക്കംഫറൻസ്, അതായത് അമിതവണ്ണം ഉണ്ടോ എന്നുള്ളത്. അതോടൊപ്പം സ്നോക്കിംഗ് ഉണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റി കുറവാണോ, അതായത് നമ്മൾ വ്യായാമം ആവശ്യത്തിന് ചെയ്യുന്നുണ്ടോ, നമ്മുടെ ഭക്ഷണ രീതി എങ്ങനെയാണ്, കുടുംബത്തിൽ ചെറുപ്പത്തിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും വിലയിരുത്തണം. ആവശ്യമെങ്കിൽ ഡോക്ടർ ചെയ്യുന്ന ടെസ്റ്റുകളാണ് ECG എടുത്തു നോക്കുന്നത് നല്ലതാണ്. വേണ്ടി വരികയാണെങ്കിൽ ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എക്കോ കാർഡിയോഗ്രാഫി, അതായത് എക്കോ ടെസ്റ്റ്, ട്രെഡ്മിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ട് ECG എടുക്കുന്ന ടെസ്റ്റ്, പിന്നെ ചില സാഹചര്യങ്ങളിൽ CT കൊറോണറി ആൻജിയോഗ്രാം എന്ന് തുടങ്ങിയ പരിശോധനകളാണ് നമ്മൾ ആദ്യം ചെയ്യുക. ഇതിൽ റിസ്ക് ഫാക്ടേഴ്സ് കാണുകയാണെങ്കിൽ, ഈ ടെസ്റ്റുകളിലൊക്കെ എന്തെങ്കിലും പ്രശ്നം കാണുകയാണെങ്കിൽ, പിന്നെ ഈ പേഷ്യൻറ്റിന് ഇതേപോലെ സിംറ്റംസ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അവരെ ആൻജിയോഗ്രാമിന് വിധേയരാക്കും. പക്ഷേ എല്ലാവർക്കും ഒരേ പരിശോധനകൾ ആവശ്യമില്ല. ലക്ഷണം, പ്രായം, റിസ്ക് ഫാക്ടേഴ്സ്, ഫാമിലി ഹിസ്റ്ററി എന്നിവ കണക്കിലെടുത്താണ് നമ്മൾ പരിശോധന തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്താൽ എല്ലാം അറിയാം എന്നതിലുപരി നമ്മൾ നമ്മുടെ റിസ്ക് ഫാക്ടേഴ്സ് നോക്കി അതിനനുസരിച്ച് നമ്മുടെ എന്തൊക്കെ പരിശോധന വേണമെന്ന് തിരഞ്ഞെടുക്കേണ്ടതാണ്.
0: സർ, ഈ ഹൃദ്രോഗ ചികിത്സയിൽ ഈ ആൻജിയോപ്ലാസ്റ്റി എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് ആൻജിയോപ്ലാസ്റ്റി? അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
1: ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് നമ്മൾ പറയുന്നത് ഹൃദയത്തിലെ ധമനികളിലെ രക്തോട്ടം കുറയുകയോ അല്ലെങ്കിൽ ആ ധമനികളിലെ രക്തോട്ടം അടഞ്ഞു പോകുന്നുകൊണ്ടുണ്ടാവുന്ന സിംറ്റത്തിനെയാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത് PCI അല്ലെങ്കിൽ പെർക്യൂട്ടേനിയസ് കൊറോണറി ഇന്റർവെൻഷൻ എന്ന് പറയുന്ന ചികിത്സ, നൂതനമായ ഈ ചികിത്സാ രീതി അടഞ്ഞു പോയ രക്തക്കുഴലുകളെ തുറക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ചികിത്സയാണ്. ആ രക്തക്കുഴൽ അടഞ്ഞിരിക്കുന്നതിനെ നമ്മൾ തുറക്കാൻ വേണ്ടി അതിലൂടെ ഒരു ആദ്യം ആ പേഷ്യൻ്റെ കയ്യിലെയോ കാലിലെയോ രക്തക്കുഴൽ വഴി ഒരു ചെറിയ ട്യൂബ് അതിലേക്ക് കിടത്തിവിട്ട് ആ രക്തക്കുഴലിലേക്ക് നമ്മൾ ഹാർട്ടിൻ്റെ രണ്ട് രക്തക്കുഴലിലേക്കും ഒരു മഷി ഇഞ്ചെക്ട് ചെയ്ത് നോക്കും. ആ മഷിയുടെ പേരാണ് കോൺട്രാസ്റ്റ് എന്ന് പറയട്ടെ. ഈ കോൺട്രാസ്റ്റ് നമ്മൾ ഹാർട്ടിൻ്റെ ഉള്ളിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് നോക്കുമ്പോൾ ഈ ഏത് ധമനിയിലാണോ രക്തോട്ടം കുറവുള്ളത് അത് നമുക്ക് കാണാൻ കഴിയും. ആ കാണാൻ കഴിയുന്നത് വരെയാണ് നമ്മൾ ആൻജിയോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ആൻജിയോഗ്രാം ചെയ്തിട്ട് ഒരു ബ്ലോക്ക് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിലൂടെ ഒരു പ്രത്യേക തരം വയർ കിടത്തിവിട്ട് ആ വയർ കിടത്തിവിട്ട് ആ ബ്ലോക്കുള്ള ഭാഗത്തിനെ മറികടന്നതിന് ശേഷം അതിലൂടെ ഒരു പ്രത്യേക തരം ഹാർട്ടിൻ്റെ കൊറോണറി ബലൂൺ എന്ന് പറയും. ആ ബലൂൺ ആ ബ്ലോക്കുള്ള ഭാഗത്ത് കിടത്തിവിട്ട് ആ ബ്ലോക്കുള്ള ഏരിയയെ നമ്മൾ വികസിപ്പിക്കും. അതിലൂടെ അതേ ആക്സസിലൂടെ ഒരു സ്റ്റെൻ്റ് എന്ന് പറഞ്ഞ ഒരു മെറ്റാലിക് സാധനം അവിടെ ആ ബ്ലോക്കുള്ള ഭാഗത്ത് നിക്ഷേപിക്കുകയും ചെയ്യുന്നതിനാണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ രോഗികൾക്കും ഹാർട്ട് അറ്റാക്ക് വന്നവർക്കും ആൻജിയോപ്ലാസ്റ്റി വേണമെന്ന് നിർബന്ധമില്ല. ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ രോഗികൾക്ക് ആൻജിയോപ്ലാസ്റ്റി ആണോ അതോ ചില കേസുകളിൽ നമ്മൾ ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ കാണുന്നത് ചില രക്തക്കുഴലുകൾ രോഗിയുടെ ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ എല്ലാ രക്തക്കുഴലും അടഞ്ഞിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ആ രക്തക്കുഴലുകളെല്ലാം ധാരാളം കാൽസ്യം ഡെപ്പോസിറ്റ് അതായത് ചുണ്ണാമ്പടിയുക എന്ന് പറയും. അതേപോലെ ഏറ്റവും കഠിനമായ നീളത്തിലുള്ള ബ്ലോക്കുകളൊക്കെ ഉണ്ടാവും. ആ രോഗികൾക്ക് ചിലപ്പോൾ ആൻജിയോപ്ലാസ്റ്റി പറ്റിക്കൊള്ളണമെന്നില്ല. അങ്ങനെയുള്ള രോഗികൾക്ക് ചെയ്യുന്ന ചികിത്സയാണ് ബൈപ്പാസ് സർജറി എന്ന് പറഞ്ഞ നെഞ്ചു തുറന്നുള്ള സർജറി. അപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്ന എല്ലാ രോഗികൾക്കും ഈ ആൻജിയോപ്ലാസ്റ്റി വേണമെന്ന് പറയുന്നത് ശരിയല്ല. അത് ആൻജിയോഗ്രാമിന് ശേഷം മാത്രമാണ് നമ്മൾ തീരുമാനിക്കുന്നത്.
0: സർ, ഈ അവസരത്തിൽ പൊതുജനങ്ങൾക്കായി ഒരു സന്ദേശം നൽകാമോ?
1: ഈ വേൾഡ് ഹാർട്ട് ഡേക്ക് നമുക്ക് 6 കാര്യങ്ങൾ ഓർമ്മിക്കാം. 1, നമ്മൾ റെഗുലറായിട്ട് നമ്മുടെ ബ്ലഡ് പ്രഷർ പരിശോധിക്കുക. 2, ബ്ലഡ് ഷുഗർ, കൊളസ്ട്രോൾ എന്നിവ നിയന്ത്രിക്കുക. പുകവലി പൂർണ്ണമായി ഒഴിവാക്കുക. ദിവസവും കുറച്ച് സമയമെങ്കിലും വ്യായാമത്തിന് വേണ്ടി നീക്കിവെക്കുക. ഹൃദയത്തിൻ്റെ ആരോഗ്യകരമായ ഭക്ഷണം തിരഞ്ഞെടുക്കുക. ഇനി ഹൃദയാഘാതത്തിൻ്റെ വാർണിംഗ് സൈൻസ് ഒരിക്കലും അവഗണിക്കാതിരിക്കുക. നമ്മുടെ ഹൃദയം ഓരോ സെക്കൻഡിലും നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വേൾഡ് ഹാർട്ട് ഡേ ദിനത്തിൽ മറ്റുള്ളവരോട് മാത്രം പറയാതെ നമുക്ക് ഓരോരുത്തർക്കും ഒരു പ്രതിജ്ഞ എടുക്കാം. 1, ഞാൻ എൻ്റെ ഹൃദയത്തെ സംരക്ഷിക്കും. എൻ്റെ കുടുംബത്തിൻ്റെ ഹൃദയത്തെ ഞാൻ സംരക്ഷിക്കും. ഹൃദയം നൽകുന്ന മുന്നറിയിപ്പുകൾ ഞാൻ അവഗണിക്കുകയില്ല. കാരണം ഒരു ഹൃദയമിടിപ്പും നമുക്ക് നഷ്ടപ്പെടുത്താൻ പാടില്ല. ഡോണ്ട് മിസ് എ ബീറ്റ്. ഹാപ്പി വേൾഡ് ഹാർട്ട് ഡേ 2026.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
0: കൊതുക് പരത്തുന്ന ഒരു വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. കൃത്യസമയത്ത് ചികിത്സ തേടിയില്ല എങ്കിൽ രോഗം മാരകമായേക്കാം. കൊതുക് നശീകരണം തന്നെയാണ് ഡെങ്കിപ്പനി പ്രതിരോധിക്കുവാനുള്ള ഏറ്റവും അനുയോജ്യമായ മാർഗം. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. നമ്മുടെ വീടിന് പരിസരത്തുള്ള ചിരട്ടകൾ, ടയറുകൾ, ഒഴിഞ്ഞ പാത്രങ്ങൾ, ചെടിച്ചട്ടികൾ, പാഴ്വസ്തുക്കൾ എന്നിവയിൽ വെള്ളം കെട്ടിനിൽക്കാൻ അനുവദിക്കരുത്. ഫ്രിഡ്ജിന്റെ ട്രേ, കൂളറുകൾ എന്നിവ ആഴ്ചയിലൊരിക്കൽ വൃത്തിയാക്കുക. കൊതുകുകടിയേൽക്കാതിരിക്കുവാൻ ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. ജനാലകളും മറ്റും കൊതുക് കടക്കാത്ത വിധം വലയിട്ട് സുരക്ഷിതമാക്കുക. ഉറങ്ങുമ്പോൾ കൊതുക് വലകൾ ഉപയോഗിക്കേണ്ടതാണ്. കൊതുക് നിവാരണ ലേപനങ്ങൾ പുരട്ടുന്നതും കൊതുകിൽ നിന്ന് സംരക്ഷണം നൽകും. പരിസര ശുചീകരണത്തിലൂടെയും കൊതുകിന്റെ ഉറവിട നശീകരണത്തിലൂടെയും ഡെങ്കിപ്പനിയെ നമുക്ക് പ്രതിരോധിക്കാം. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കൂ.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി.

രാഗാമൃതത്തിൽ ഇന്ന് മാമ്പലം സിസ്റ്റേഴ്സ് പാടിയ കൃതികൾ കേൾക്കാം. വയലിൻ പത്മശങ്കർ, മൃദംഗം തിരുവനന്തപുരം ഡി രാജഗോപാൽ, ഗഞ്ചിറ കെ എസ് രംഗാചാരി. ശംകരി ശംകുരു എന്നാരംഭിക്കുന്നു രാഗം സാവേരി.

ഇതുവരെ കേട്ടത് മാമ്പലം സിസ്റ്റേഴ്സ് പാടിയ കൃതികൾ. വയലിൻ ശ്രീമതി പത്മശങ്കർ, മൃദംഗം ശ്രീ തിരുവനന്തപുരം ഡി രാജഗോപാൽ, ഗഞ്ചിറ ശ്രീ കെ എസ് രംഗാചാരി.

0: ഒക്ടോബർ 2 മുതൽ 8 വരെ കേരള വനംവകുപ്പ് നടത്തുന്ന വന്യജീവി വാരാഘോഷത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി.
1: സംസ്ഥാനതല ഉദ്ഘാടനം ഒക്ടോബർ 5 പെരിയാർ ടൈഗർ റിസർവിൽ വെച്ച് ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ നിർവഹിക്കുന്നു.
0: അതെ, വനത്തെയും വന്യജീവികളെയും അടുത്തറിയാൻ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി വിപുലമായ മത്സരങ്ങളുമുണ്ട്.
1: ജില്ലാതല മത്സരങ്ങൾ ഒക്ടോബർ 2-3 തീയതികളിൽ നടക്കും.
0: ഫോട്ടോഗ്രാഫി, പോസ്റ്റർ ഡിസൈനിംഗ്, ഷോർട്ട് ഫിലിം, റീൽസ്, ട്രാവലോഗ് രചന എന്നിവയിലൂടെ വൻ സമ്മാനങ്ങളും നേടാം.
1: കൂടുതൽ വിവരങ്ങൾക്കായി കേരള വനംവകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക.
2: ഈ കഥ ഒരു നേഴ്സും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്. സാലറി വന്നല്ലേ, ഒരു പുതിയ ജിമിക്കി ആയാലോ?
3: വേണ്ട,
2: ആദ്യം സേവിങ്സ്.
3: ആദ്യം ജിമിക്കി?
2: ശ്രദ്ധിക്കൂ, എല്ലാ മാസവും കുറച്ച് സേവ് ചെയ്യൂ, അല്പം ഇൻവെസ്റ്റും ചെയ്യൂ, പിന്നെ കുറച്ച് എമർജൻസിക്കായും മാറ്റിവെക്കൂ. അങ്ങനെയാകൂ ടെൻഷൻ ഫ്രീ.
3: എന്നാലും ആ ജിമിക്കി
2: പോകുന്നു, അതോ ഇഞ്ചക്ഷൻ വേണോ?
4: RBI പറയുന്നു,
2: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
5: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. നാളെ രാവിലെ 11:00 മുതൽ 12 മണി വരെ പ്രക്ഷേപണം ചെയ്യുന്ന ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ജീവിതശൈലിയും ക്യാൻസർ പ്രതിരോധവും, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അരുൺ AJ മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. വിഷയം ജീവിതശൈലിയും ക്യാൻസർ പ്രതിരോധവും. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണി വരെ. ആകാശവാണി.

0: ഹരിതവാണിയിൽ ഇന്ന് പെട്രോൾ വാഹനങ്ങളിൽ E20 ഉപയോഗിക്കുമ്പോൾ. തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് മുൻ പ്രിൻസിപ്പാളും അനർട്ട് മുൻ ഡയറക്ടറുമായ ഡോക്ടർ PS ചന്ദ്രമോഹൻ നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
1: 2026 April 1 മുതൽ ഇന്ത്യയിൽ എല്ലാ പെട്രോൾ പമ്പുകളിൽ നിന്നും കിട്ടുന്നത് E20 ഇന്ധനമാണ്. എന്താണ് E20? ഉത്തരം വളരെ ലളിതമാണ്. പെട്രോളിൽ 1/5 ഭാഗം, അതായത് 20% എത്തനോൾ എന്ന ആൽക്കഹോൾ കലർത്തിയിരിക്കുന്നു. അതായത് 80% പെട്രോളും 20% എത്തനോളും ചേർന്ന ഇന്ധനമാണ് കിട്ടുന്നത്. ഇത് വേണ്ടെങ്കിൽ 100 ഒക്ടേൻ പ്രീമിയം പെട്രോൾ മാത്രമാണ് എത്തനോൾ ഇല്ലാതെ കിട്ടുക. ഇതിന് വില കൂടുതലാണ്, എല്ലാ പമ്പുകളിലും ലഭ്യവുമല്ല. E20 എല്ലാ പെട്രോൾ വാഹനങ്ങളിലും ഉപയോഗിക്കാമോ? ഉപയോഗിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇതൊക്കെയാണ് മിക്കവരുടെയും സംശയം. ഭാരത സർക്കാരിൻ്റെ എത്തനോൾ ബ്ലെൻഡഡ് പെട്രോൾ പ്രോഗ്രാമിൻ്റെ ഭാഗമായി

2003-ൽ 5% എത്തനോൾ കലർത്തി E5 എന്ന പേരിൽ വിതരണം തുടങ്ങി. പിന്നീട് 10% കലർത്തി E10 ആയി. ഇപ്പോൾ രാജ്യമൊട്ടാകെ E20 ആണ് സ്റ്റാൻഡേർഡ് ആക്കിയിരിക്കുന്നത്. കരിമ്പ്, ചോളം, പിന്നെ മിച്ചം വരുന്ന ഭക്ഷ്യധാന്യങ്ങളുമൊക്കെ എത്തനോൾ ഉൽപ്പാദനത്തിന് ഉപയോഗിക്കാം. എന്തിനാണ് എത്തനോൾ കലർത്തുന്നത്? പ്രസക്തമായ 3 കാരണങ്ങൾ ഇതിനു പിന്നിലുണ്ട്. 1, നമ്മൾ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് കുറയ്ക്കാൻ, അങ്ങനെ കോടിക്കണക്കിന് ഡോളർ ലാഭിക്കാം. പെട്രോളിയം പ്ലാനിംഗ് ആൻഡ് അനാലിസിസ് സെല്ല്, അതായത് PPAC കണക്ക് പ്രകാരം 40-ലേറെ രാജ്യങ്ങളിൽ നിന്നും നാം ഇറക്കുമതി ചെയ്യുന്നത് നമ്മുടെ ഇന്ധന എണ്ണ ആവശ്യത്തിൻ്റെ 85 മുതൽ 91% വരെയാണ്. 2, മലിനീകരണം കുറയ്ക്കാൻ. E20 ഒക്ടേൻ റേറ്റിംഗ് കൂടുതലാണ്. ഒക്ടേൻ നമ്പർ എന്നത് പെട്രോളിൻ്റെ ഗുണനിലവാരം അളക്കുന്ന ഒരു സംഖ്യയാണ്. 3, നമ്മുടെ കർഷകരുടെ വരുമാനം കൂട്ടാൻ. ഇനി E20 നമ്മുടെ വാഹനത്തിന് അനുയോജ്യമാണോ എന്ന വസ്തുത പരിശോധിക്കാം. 2023 ഏപ്രിൽ 1 ശേഷം, അതായത് ഇന്ത്യയുടെ പുതിയ എമിഷൻ സ്റ്റാൻഡേർഡായ ഭാരത് സ്റ്റേജ് 6 BS-6 Phase 2 നിയമം പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഇറങ്ങിയ എല്ലാ കാറിനും മോട്ടോർ സൈക്കിളിനും E20 ധൈര്യമായി ഉപയോഗിക്കാം. അവ ഫാക്ടറിയിൽ തന്നെ എത്തനോളിനെ പ്രതിരോധിക്കുന്ന, വിശ്വസ്തതയാർന്ന കമ്പനികൾ നിർമ്മിക്കുന്ന ഫ്ലൂറോ കാർബൺ റബ്ബർ മെറ്റീരിയൽസ് കൊണ്ടുള്ള ഫ്യൂവൽ ഹോസുകളും സീലുകളും ഓറിങ്ങുകളും ഗാസ്കറ്റുകളും വച്ചാണ് ഉണ്ടാക്കുന്നത്. അതിനു മുമ്പുണ്ടാക്കിയിട്ടുള്ള, അതായത് BS-3 BS-4 നിലവിലിരുന്ന കാലത്ത് പുറത്തു വന്ന വണ്ടികളാണെങ്കിൽ അവയുടെ ഇന്ധന അടപ്പിൽ E20 കോമ്പറ്റിബിൾ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നോക്കുക. ഓപ്പറേറ്റിംഗ് മാനുവൽ നോക്കുകയോ സംശയമുണ്ടെങ്കിൽ കമ്പനി ഷോറൂമിൽ വിളിച്ച് തിരക്കുകയോ ആവാം. എന്തൊക്കെയാണ് E20 ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ? മൈലേജ് കുറയുമെന്നൊരു പരാതിയുണ്ട്. ഇതിൽ അല്പം വാസ്തവമുണ്ട്. കാരണം ശുദ്ധമായ പെട്രോളിനേക്കാൾ എത്തനോളിൽ ഊർജ സാന്ദ്രത കുറവാണ്. എന്നാൽ ഈ മൈലേജ് കുറവ് സർക്കാർ കണക്ക് പ്രകാരം 3 മുതൽ 5% വരെ മാത്രമാണ്. ഓട്ടോമൊബൈൽ റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ARAI പഠനത്തിൽ ഇത് 1 മുതൽ 6% വരെയും. എഞ്ചിൻ കേടാവുമോ എന്ന ചിന്ത പലർക്കുമുണ്ട്. BS-6 അനുസരിച്ച് പുറത്തു വന്നിട്ടുള്ള പുതിയ വാഹനങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ല. പഴയ വണ്ടികളിൽ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 1, എത്തനോൾ ഒരു ആൽക്കഹോളാണ്. അത് ഒരു നല്ല ക്ലീനർ കൂടിയാണ്. വർഷങ്ങളായി ഫ്യൂവൽ ടാങ്കിൽ അടിഞ്ഞുകൂടിയ തുരുമ്പും അഴുക്കും ഇത് ഇളക്കിക്കളയും. അത് ഫിൽറ്ററിലും ഇഞ്ചക്ടറിലും പോയി അടഞ്ഞ് ത്രോട്ടിൽ റെസ്പോൺസ് കുറയാനും സ്റ്റാർട്ടിങ്ങിന് ചെറിയ ബുദ്ധിമുട്ട് വരാനും ഇടയുണ്ട്. 2, എത്തനോളിന് ഈർപ്പം വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. ദിവസവും ഓടുന്ന വണ്ടിക്ക് ഇത് പ്രശ്നമല്ല. പക്ഷേ ദീർഘനാൾ വണ്ടി നിർത്തിയിട്ടാൽ വായുവിലെ ഈർപ്പം വലിച്ചെടുക്കുകയും പെട്രോളും വെള്ളവും വേർതിരിയുന്ന ഫേസ് സെപ്പറേഷൻ ഉണ്ടാവുകയും അത് തുരുമ്പിന് കാരണമാകാനും ഇടയുണ്ട്. പഴയ വണ്ടികളിലെ ചില റബ്ബർ പൈപ്പുകൾക്കും സീലുകൾക്കുമൊക്കെ കാലക്രമേണ കേടുവരാനും സാധ്യതയുണ്ട്. ARAI പരീക്ഷണങ്ങളിൽ തന്നെ ലോഹഭാഗങ്ങൾക്ക് കാര്യമായ തുരുമ്പില്ലെന്ന് കണ്ടെങ്കിലും പഴയതരം റബ്ബറിന് കേട് കൂടുതലാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാറുകൾ വിൽക്കുന്ന പ്രമുഖ കമ്പനിയുടെ കണക്ക് പറയുന്നത് 2025-26 വർഷം 2.84 കോടി വാഹനങ്ങൾ സർവീസ് ചെയ്തവയിൽ പകുതിയിലേറെ, അതായത് 1.5 കോടി വാഹനങ്ങളും E20 സർട്ടിഫൈ ചെയ്യാത്ത പഴയ വാഹനങ്ങളായിരുന്നു. എങ്കിലും അവയിൽ E20 ഉപയോഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കണ്ടെത്താനായില്ല എന്നാണ്. മൈലേജിൽ ലേശം കുറവ് സംഭവിച്ചാലും E20 ഉയർന്ന ഒക്ടേൻ റേറ്റിംഗ് നോക്കിംഗ് ഒഴിവാക്കാനും അതുവഴി എഞ്ചിൻ പ്രവർത്തനം സുഗമമാക്കാനും സഹായിക്കും. ഇത് എങ്ങനെയെന്ന് ലളിതമായി വിവരിക്കാം. പെട്രോൾ എഞ്ചിനുകളിൽ പെട്രോളും വായുവും ചേർന്ന മിശ്രിതം സിലിണ്ടറിനുള്ളിൽ വച്ച് സ്പാർക്ക് പ്ലഗ് തീപ്പൊരി കൊടുത്ത് കത്തിക്കുകയാണ് ചെയ്യുന്നത്. സിലിണ്ടറിനുള്ളിൽ മിശ്രിതത്തെ പിസ്റ്റൺ പരമാവധി അമർത്തിക്കഴിയുമ്പോഴാണ് തീപ്പൊരി കൊടുക്കേണ്ടതും മിശ്രിതം തീപിടിക്കേണ്ടതും. അന്നേരം ഉണ്ടാവുന്ന ഉയർന്ന മർദ്ദമാണ് പിസ്റ്റണെ താഴേക്ക് തള്ളുന്നത്. ഇങ്ങനെയാണെങ്കിൽ എഞ്ചിൻ്റെ മുഴുവൻ പവർ ലഭിക്കുകയുള്ളൂ. ഈ കത്തൽ സമയം തെറ്റുന്നതാണ് നോക്കിംഗ്. സിലിണ്ടറിനുള്ളിൽ ചൂട് കൂടുമ്പോൾ സ്പാർക്ക് പ്ലഗ് തീ കൊടുക്കുന്നതിന് മുമ്പേ തന്നെ പെട്രോൾ തനിയെ കത്തിപ്പോയെന്ന് വരാം. അതിനെ തുടർന്ന് സ്പാർക്ക് പ്ലഗ് തീപ്പൊരി ഉണ്ടാക്കുമ്പോൾ വീണ്ടും ഒരു പൊട്ടിത്തെറിയും ഉണ്ടാവാം.
അങ്ങനെ അടുത്തടുത്ത് രണ്ട് തീപ്പൊരി രണ്ട് പ്രഷർ വേവ് തമ്മിൽ ഇടിക്കും. ടക് ടക് ക്ലിങ് ക്ലിങ് എന്ന് ലോഹം തമ്മിൽ ഇടിക്കുന്ന പോലെ ഒരു ശബ്ദം എഞ്ചിനിൽ നിന്ന് കേൾക്കും. കയറ്റം കയറുമ്പോഴോ വണ്ടിക്ക് ലോഡ് കൂടുമ്പോഴോ ആക്സിലറേറ്റർ ചവിട്ടുമ്പോഴോ ഒക്കെ ഇതിനുള്ള സാധ്യത ഏറെയാണ്. ഇതാണ് നോക്കിംഗ്. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഒന്ന്, ഒക്ടേൻ നമ്പർ കുറഞ്ഞ പെട്രോൾ പെട്ടെന്ന് തനിയെ കത്തും. രണ്ട്, കാർബൺ അടിഞ്ഞു കൂടിയാൽ സിലിണ്ടറിൽ കരി കൂടുകയും ചൂട് കൂടുകയും ചെയ്യും. മൂന്ന്, എഞ്ചിൻ അമിതമായി ചൂടായാൽ. വല്ലപ്പോഴുമാണിത് സംഭവിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ സ്ഥിരമായി നോക്കിംഗ് വന്നാൽ പിസ്റ്റൺ, കണക്റ്റിംഗ് റോഡ്, ബെയറിംഗ് ഒക്കെ കാലക്രമേണ തേയ്മാനം വന്ന് എഞ്ചിൻ കേടാവും, മൈലേജും പവറും കുറയും. ഇവിടെയാണ് E20 ഒരു ഗുണം. എത്തനോളിന് ഒക്ടേൻ നമ്പർ കൂടുതലാണ്. സാധാരണ പെട്രോളിൻ്റെ ഒക്ടേൻ 91 മുതൽ 95 വരെയാണെങ്കിൽ E20 95 മുകളിലാണ്. ഒക്ടേൻ കൂടുന്തോറും പെട്രോൾ താനേ കത്താനുള്ള സാധ്യത കുറയും, നോക്കിംഗ് പ്രതിരോധം കൂടും. ജൈവ ഇന്ധനമായ എത്തനോളിൻ്റെ ഏറ്റവും വലിയ വിജയകഥ ബ്രസീലിൻ്റേതാണ്. 1931 കഥ തുടങ്ങുന്നത്. കരിമ്പ് കർഷകരെ സഹായിക്കാൻ ബ്രസീൽ സർക്കാർ 5% എത്തനോൾ പെട്രോളിൽ ചേർക്കുന്നത് നിർബന്ധമാക്കി, അതായത് E5. ലക്ഷ്യം ഊർജമായിരുന്നില്ല, കരിമ്പിന് വില കിട്ടുക എന്നതായിരുന്നു. ഈ നിയമം പലതവണ മാറി. 5%ൽ നിന്നും 7.5% വരെ ആയി. 1973 ഒപെക് രാഷ്ട്രങ്ങൾ എണ്ണവില ഒറ്റയടിക്ക് 4 ഇരട്ടിയോളം കൂട്ടി. അങ്ങനെ ആദ്യത്തെ ആഗോള എണ്ണ പ്രതിസന്ധി വന്നു. അക്കാലത്ത് ബ്രസീലിൻ്റെ ഇന്ധന എണ്ണ ഇറക്കുമതി 80% രാജ്യത്തിൻ്റെ വിദേശ നാണ്യം മുഴുവൻ എണ്ണയ്ക്ക് പോയി. അന്നേരമാണ് സർക്കാർ ബയോഫ്യൂവൽ പദ്ധതി വ്യാപകമാക്കുന്നതിനെ പറ്റി ചിന്തിച്ചത്. 1975 നവംബർ 14 പ്രസിഡന്റ് എർണസ്റ്റോ ഗെയ്സൽ ചരിത്രപ്രസിദ്ധമായ പ്രോ അൽക്കൂൾ പ്രഖ്യാപിച്ചു, ലോകത്തിലെ ഏറ്റവും വലിയ ബയോഫ്യൂവൽ പദ്ധതി. തുടർന്ന് സർക്കാർ ചെയ്ത കാര്യങ്ങൾ ഇവയാണ്. 1, കരിമ്പ് കർഷകർക്ക് കുറഞ്ഞ പലിശയ്ക്ക് ലോൺ. 2, പഞ്ചസാര മില്ലുകൾക്ക് എത്തനോൾ ഫാക്ടറിയായി മാറാൻ സബ്സിഡി. 3, പെട്രോബ്രാസ് എന്ന സർക്കാർ എണ്ണ കമ്പനിക്ക് എല്ലാ എത്തനോളും വാങ്ങി എല്ലാ പമ്പിലും എത്തിക്കാൻ നിർദ്ദേശം. 4, എത്തനോൾ കാറുകൾക്ക് നികുതി ഇളവ്. ഫലം അത്ഭുതകരമായിരുന്നു. 1975 60 കോടി ലിറ്റർ ആയിരുന്ന എത്തനോൾ ഉൽപ്പാദനം 1979-80 ആയപ്പോഴേക്കും 340 കോടി ലിറ്ററായി. 1978 100% എത്തനോളിൽ ഓടുന്ന ആദ്യത്തെ കാർ ഫിയറ്റ് 147 ഇറങ്ങി. 1984-86 കാലത്ത് ബ്രസീലിലെ സ്റ്റാൻഡേർഡ് ബ്ലെൻഡ് E20 ആയിരുന്നു, അതായത് ഇന്ത്യയിലെ ഇപ്പോഴത്തെ അവസ്ഥ പോലെ. 1980 മധ്യത്തിൽ ബ്രസീൽ വിറ്റ പുതിയ കാറുകളിൽ 75% ശുദ്ധ എത്തനോൾ കാറുകളായിരുന്നു. പക്ഷേ പിന്നീട് പദ്ധതി തകർന്നു. 1986 ശേഷം എണ്ണവില കുത്തനെ കുറഞ്ഞു, പഞ്ചസാര വില കൂടി, മില്ലുകൾ പഞ്ചസാര ഉണ്ടാക്കാൻ തുടങ്ങി, എത്തനോൾ കിട്ടാതെയായി. 1989-90 രാജ്യത്ത് എത്തനോൾ ക്ഷാമം വന്നു, പമ്പുകളിൽ ക്യൂ ആയി, ആളുകൾക്ക് എത്തനോൾ കാറുകളിൽ വിശ്വാസം പോയി. 1990 പ്രോ അൽക്കൂൾ പദ്ധതി ഔദ്യോഗികമായി അവസാനിച്ചു. ഈ തകർച്ചയിൽ നിന്നാണ് ബ്രസീൽ ഏറ്റവും വലിയ പാഠം പഠിച്ചത്. ഒരു ഇന്ധനത്തെ മാത്രം ആശ്രയിച്ചാൽ പറ്റില്ല, ഉപഭോക്താവിന് ചോയ്സ് വേണം. 2003 മാർച്ചിൽ ഫോക്സ് വാഗൺ ഗോൾഡ് 1.6 Plus എന്ന കാർ ഇറക്കി. അതായിരുന്നു രംഗം മാറ്റിമറിച്ചത്. ഒരു കാറിൽ ഒരു ടാങ്കും ഒരു എഞ്ചിനും മാത്രം. അതിൽ E20, E27, E30 എന്നിവയിൽ ഏതും ഒഴിക്കാം, അല്ലെങ്കിൽ E100 എന്ന ശുദ്ധ ഹൈഡ്രസ് എത്തനോൾ തന്നെ അടിക്കാം, അതല്ലെങ്കിൽ രണ്ടും കൂടി ഏതനുപാതത്തിലും കലർത്തി ഒഴിക്കാം. എത്തനോൾ എത്രയുണ്ടെന്ന് കാറിലെ സെൻസർ മനസ്സിലാക്കി താനേ എഞ്ചിൻ ട്യൂൺ ചെയ്ത് ഓടിക്കൊള്ളും. ഇതോടെ ഉപഭോക്താക്കൾക്ക് സ്വാതന്ത്ര്യമായി. പമ്പുകളിൽ 2 വില ബോർഡുണ്ട്, 1 E30 മറ്റേത് E100. തുടർന്ന് എത്തനോൾ കാറുകളുടെ വിൽപ്പന കുതിച്ചുയർന്നു. ഇപ്പോൾ ബ്രസീലിലെ സാധാരണ പെട്രോൾ 70% പെട്രോളും 30% എത്തനോളും ആണ്. നിയമം അനുസരിച്ച് സർക്കാരിന് E35 വരെ പോകാം.
ബ്രസീലിലെ 40,000-ലധികം പമ്പുകളിലും എത്തനോൾ ലഭ്യമാണ്. 1970 മുതലുള്ള

0: അടിസ്ഥാന സൗകര്യമാണിത്. ബ്രസീൽ ഇത് എങ്ങനെ നടപ്പാക്കി എന്നത് പഠിക്കേണ്ടുന്ന കാര്യമാണ്. E20 നിന്ന് E27 അത് കഴിഞ്ഞ് E27 നിന്ന് E30 പോകും മുമ്പ് ബ്രസീൽ സർക്കാർ അവരുടെ പെട്രോബ്രാസ് കമ്പനി, വാഹന നിർമ്മാണ കമ്പനികൾ, മോട്ടോർ സൈക്കിൾ അസോസിയേഷൻ തുടങ്ങി ഈ രംഗത്തുള്ള എല്ലാവരും ചേർന്ന് ലക്ഷക്കണക്കിന് കിലോമീറ്റർ ടെസ്റ്റ് നടത്തി. എഞ്ചിൻ കേടാവുമോ, മൈലേജ് എത്ര കുറയും, മെറ്റൽ തുരുമ്പ്, റബ്ബർ വീക്കം, എമിഷൻ എന്നിവയുടെ എല്ലാ റിപ്പോർട്ട് പരസ്യമായി പ്രസിദ്ധീകരിച്ചു. ആളുകൾക്ക് വിശ്വാസം വന്നു. ഇന്ത്യയിൽ ആ ടെസ്റ്റുകൾ നടന്നുവെന്ന് പറയുന്നു. പക്ഷേ വിശദമായി ഇനം തിരിച്ചുള്ള റിപ്പോർട്ടുകൾ പൊതുജനങ്ങൾക്ക് ലഭ്യമല്ല എന്നതാണ് വിമർശനം. ബ്രസീൽ ഒരു നൂറ്റാണ്ടെടുത്തു ഇവിടം വരെ എത്താൻ. ഇന്ത്യ അത് ഏതാനും വർഷങ്ങൾ കൊണ്ട് നടപ്പാക്കി. ഉയരുന്ന ഇന്ധന എണ്ണ വിലയും 85-90% ഇറക്കുമതിയെ ആശ്രയിക്കുന്നതും പശ്ചിമേഷ്യയിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എണ്ണ എത്തിക്കാനുള്ള പ്രശ്നങ്ങളുമൊക്കെ കണക്കാക്കുമ്പോൾ ആ നീക്കം സ്വാഗതാർഹം തന്നെയാണ്. എന്നാൽ അതോടൊപ്പം പരമപ്രധാനമാണ് ഉപഭോക്താക്കൾക്ക് വിശ്വാസമുണ്ടാക്കുക എന്നത്. വാഹന ഉടമകൾക്ക് ചെയ്യാൻ കഴിയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. BS6 പ്രകാരം പുറത്തു വന്നിട്ടുള്ള വാഹനങ്ങൾക്ക് പ്രശ്നമില്ല. പഴയ വാഹന ഉടമകൾ ശ്രദ്ധിക്കേണ്ടവ ഇതാണ്: 1. വണ്ടിയുടെ സർവീസ് കൃത്യമായി ചെയ്യുക. 2. കഴിവതും വണ്ടി ദീർഘനാൾ നിർത്തിയിടാതിരിക്കുക. ഇനി അഥവാ ഒരു മാസമെങ്കിലും അങ്ങനെ വേണ്ടി വന്നാൽ പ്രീമിയം പെട്രോൾ അടിച്ച ശേഷം ഇടുക. കാരണം പ്രീമിയം പെട്രോളിന് ഉയർന്ന ഒക്ടേൻ റേറ്റിംഗ് ഉണ്ട്. കൂടാതെ കരിയും മറ്റു മാലിന്യങ്ങളും പറ്റിപ്പിടിക്കുന്നത് തടയാനുള്ള പെട്രോൾ ഡിറ്റർജൻറ്റ് അഡിറ്റീവ്സ് അതിൽ ചേർത്തിട്ടുമുണ്ട്. 3. നല്ല പമ്പിൽ നിന്ന് മാത്രം പെട്രോൾ അടിക്കുക. 4. ഫ്യൂവൽ ഇഞ്ചക്ടർ ക്ലീൻ ആക്കി വയ്ക്കാൻ പോളി ഈഥർ ആമീൻ PEA അധിഷ്ഠിത പെട്രോൾ അഡിറ്റീവ് പോലുള്ളവ പരിചയസമ്പന്നനായ മെക്കാനിക്കിൻ്റെയോ വണ്ടികളുടെ സർവീസ് എഞ്ചിനീയറുടെയോ ഉപദേശപ്രകാരം ചേർക്കാവുന്നതാണ്. അഴുക്ക് കാരണം നഷ്ടപ്പെട്ടേക്കാവുന്ന തടസ്സങ്ങൾ ഒഴിവാക്കാനും സ്മൂത്ത്നെസ് തിരിച്ചു കിട്ടാനും ഇത് സഹായിക്കും. വളരെ ലളിതമായി പറഞ്ഞാൽ ഇന്ധന സംവിധാനത്തിനുള്ള ഒരു ഡിറ്റർജൻറ്റ് അഥവാ സോപ്പ് എന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. ബ്രസീലിൻ്റെ വിജയഗാഥയിൽ നിന്ന് നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം: E20 എന്നത് എഞ്ചിനെ കൊല്ലുന്ന വിഷമൊന്നുമല്ല. ഗുണമേന്മയുള്ള മെറ്റീരിയൽ, കൃത്യതയാർന്ന ടെസ്റ്റിംഗ്, ശരിയായ നയം, ശരിയായ പരിപാലനം എന്നിവ ഉണ്ടെങ്കിൽ E30 പോലും ധൈര്യമായി ഉപയോഗിക്കാം. E20 എന്നത് ഒരു പരിണാമമാണ്. പുതിയ വണ്ടികൾക്ക് സുരക്ഷിതം, പഴയ വണ്ടികൾക്ക് അല്പം ശ്രദ്ധ മതി. E20 ഉപയോഗം പരിഹരിക്കാനാവാത്ത പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് ഉണ്ടാക്കുകയില്ല. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ അപ്പാടെ വിശ്വസിക്കാതിരിക്കുക. ചുരുക്കത്തിൽ, പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല, ജാഗ്രത മതിയാവും.
1: പെട്രോൾ വാഹനങ്ങളിൽ E20 ഉപയോഗിക്കുമ്പോൾ തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് മുൻ പ്രിൻസിപ്പാളും അനർട്ട് മുൻ ഡയറക്ടറുമായ ഡോക്ടർ PS ചന്ദ്രമോഹൻ നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: ഹരിതവാണി സമാപിക്കുന്നു.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തുടരും എന്ന ചിത്രത്തിനു വേണ്ടി ബി കെ ഹരിനാരായണൻ വരികളെഴുതി ജേക്സ് ബിജോയ് ഈണം നൽകി എം ജി ശ്രീകുമാറും സംഘവും പാടിയ ഗാനം.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 11:45 കേൾക്കാം. ആകാശവാണി.
1: കൂട്ടുകാരി.
2: ടോക്സിക് ബന്ധങ്ങളോ അതോ നാർസിസമോ, വ്യത്യാസം തിരിച്ചറിയാം. ഇതേക്കുറിച്ച് ഇന്ന് കൂട്ടുകാരിയിൽ ഡോക്ടർ അരുൺ ബി നായർ സംസാരിക്കുന്നു.
3: ടോക്സിക് റിലേഷൻഷിപ്പ് അഥവാ വിഷലിപ്ത ബന്ധമെന്ന വാക്ക് സാമൂഹ്യ മാധ്യമങ്ങൾ വ്യാപകമായി ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ വിഷലിപ്ത വ്യക്തിത്വവും ആത്മാനുരാഗിയും ഒരാൾ തന്നെയാണോ എന്ന സംശയവും പല ചെറുപ്പക്കാരും ഉന്നയിക്കാറുണ്ട്. നിരവധി വിഷലിപ്ത വ്യക്തിത്വ സവിശേഷതകൾ സമൂഹത്തിലുണ്ട്. അതിൽ ഒന്നാണ് ആത്മാനുരാഗ വ്യക്തിത്വം എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം വിഷലിപ്ത സ്വഭാവമുള്ള മറ്റ് അനവധി വ്യക്തിത്വ വൈകല്യങ്ങൾ നിലവിലുണ്ട്. ഉദാഹരണത്തിന് സാമൂഹിക വിരുദ്ധ വ്യക്തിത്വ വൈകല്യം. കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് ആസ്വദിക്കുകയും മറ്റുള്ളവർ വേദനിക്കുന്നത് കണ്ട് ആഹ്ലാദം അനുഭവിക്കുകയും അവനവന്റെ ജീവിതവും മറ്റുള്ളവരുടെ ജീവിതവും അപകടത്തിൽപ്പെടുന്ന പ്രവൃത്തികൾ നിരന്തരം ചെയ്യുകയും എത്ര കുറ്റകൃത്യം ചെയ്താലും അതിൽ തെല്ലും കുറ്റബോധമില്ലാതെ അതെല്ലാം ശരിയാണെന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന അവസ്ഥയാണ് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ സാമൂഹ്യ വിരുദ്ധ വ്യക്തിത്വ വൈകല്യം. ഇതും ഒരു വിഷലിപ്ത

ജോലി ചെയ്യുന്ന സഹപ്രവർത്തകർക്കും അത് മനസ്സിലായി എന്ന് വരും. പക്ഷെ പുതിയൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ, പുതിയൊരു വ്യക്തിയെ പരിചയപ്പെടുമ്പോൾ, പുതിയൊരു വേദിയിൽ സംസാരിക്കാൻ അവസരം കിട്ടുമ്പോൾ, തന്റെ അറിവും തന്റെ ഭാഷാസ്വാധീനവും ഉപയോഗിച്ച് മറ്റുള്ളവരെ പെട്ടെന്ന് ആകർഷിക്കാൻ ഇവർക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഇവരുടെ സവിശേഷത. പക്ഷേ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന അരക്ഷിത ബോധവും ആത്മവിശ്വാസക്കുറവും ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഇടപെടലിലൂടെ പുറത്തു വന്നേക്കും. അങ്ങനെ പുറത്തു വരുമ്പോഴാണ് അവരുടെ വിഷലിപ്ത സ്വഭാവം പ്രകടമാകുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം മറ്റാരും തന്നെക്കാൾ വലുതാകരുത്, അങ്ങനെ വലുതാകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ അസ്വസ്ഥരായി മാറും. തനിക്ക് ചുറ്റുമുള്ളവരെല്ലാം തന്റെ ആരാധകരായിരിക്കണം, അവർ തന്നെ കുറ്റപ്പെടുത്താൻ പാടില്ല, വിമർശിക്കാൻ പാടില്ല. കുടുംബാംഗങ്ങൾ പോലും തന്നെ ഒരു തരത്തിലും കുറ്റപ്പെടുത്താൻ പാടില്ല എന്നുള്ളൊരു ശാഠ്യമാണ് ഇവരുടെ സ്വഭാവം വിഷലിപ്തമാക്കി മാറ്റുന്നത്. താൻ പറയുന്നത് അക്ഷരം പ്രതി മറുവശത്തുള്ളവർ കേട്ടോണം, അതിനെ വിമർശിച്ചു കഴിഞ്ഞാൽ അവർക്ക് തന്റെ ജീവിതത്തിൽ സ്ഥാനമില്ല എന്നവർ വിശ്വസിക്കുന്നു. കുട്ടികളിലും കൗമാരപ്രായക്കാരിലുമൊക്കെ സ്വയം കേന്ദ്രീകൃതത്വം വളരെയധികം ഉണ്ട് എന്നുള്ളത് പല മാതാപിതാക്കളും ആശങ്കയോടെ പറയുന്നുണ്ട്. ഇത് നാളെ ഈ കുട്ടി ഒരു NPD ആയി മാറാൻ കാരണമാകുമോ എന്ന വ്യാകുലത ഒരുപാട് മാതാപിതാക്കൾ പ്രകടിപ്പിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പരിധിവരെ അവനവനെ വിശ്വസിക്കുക, അവനവന്റെ കഴിവുകളെക്കുറിച്ച് ബോധ്യമുണ്ടാകുക എന്നുള്ളത് ആത്മ അനുരാഗമല്ല, ആത്മാവബോധമാണ്, സെൽഫ് അവയർനെസ് ആണ്. ഈ സെൽഫ് അവയർനെസ് നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. എല്ലാ കുട്ടികൾക്കും ഈ സെൽഫ് അവയർനെസ് ഉണ്ടാകണം. ആത്മ അവബോധമുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം തനിക്ക് ഇന്ന ഇന്ന കഴിവുകളുണ്ട്, ഇന്ന ഇന്ന മേഖലകളിൽ തനിക്ക് ഉയർന്നു വരാൻ കഴിയും എന്ന തികഞ്ഞ വിശ്വാസം അവരെ മുന്നോട്ട് നയിക്കും. അങ്ങനെ വരുമ്പോൾ പുറമേ നിന്നുള്ള വ്യക്തികളുടെ പ്രശംസ അവരുടെ ജീവിതത്തിൽ ഒരു അവശ്യ വസ്തു അല്ലാതെയായി മാറും. പ്രശംസ ലഭിച്ചാൽ നല്ലത്, ഇനി പ്രശംസ ലഭിക്കുന്നില്ലെങ്കിൽ ജീവിതത്തിൽ വലിയ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല എന്ന ഒരു ബോധത്തോടെ അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ഈ ആത്മ അവബോധം ഇല്ലാതെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളിൽ അവർ കൂടുതൽ അഭിരമിക്കും, അതിൽ ആശ്രയിക്കും. ആ പ്രശംസ ലഭിച്ചില്ലെങ്കിൽ പെട്ടെന്ന് മനസ്സ് തളർന്നുപോയി, മനസ്സ് വിഷാദഭരിതമാകുന്ന ഒരവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ ആത്മാവബോധം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ആത്മാവബോധം അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിനോടൊപ്പം മറ്റുള്ളവരുടെ കഴിവുകൾ കൂടെ തിരിച്ചറിയാനും മനസ്സിലാക്കാനും ഉള്ള അവസരം കൂടെ കൊടുക്കണം. അക്കാദമിക മികവ് മാത്രമല്ല ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, മറ്റനവധി കഴിവുകൾക്കും ലോകത്ത് സ്ഥാനമുണ്ട്. മറ്റ് കഴിവുകളുള്ള വ്യക്തികളെയും അംഗീകരിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ഈ ഭൂമി മുന്നോട്ട് പോവുകയുള്ളൂ എന്ന ഒരു ബോധം കുട്ടികളുടെ മനസ്സിൽ ഉണ്ടാക്കിക്കൊടുത്താൽ അവർ ആത്മവിശ്വാസമുള്ളവരായി, എന്നാൽ ആത്മാനുരാഗം ഇല്ലാത്തവരായി മാറും എന്നുള്ളതാണ്. ഈ വ്യക്തിത്വ വൈകല്യങ്ങൾ മറ്റേത് രോഗാവസ്ഥയും എന്നതുപോലെ ജനിതകമായും ജീവശാസ്ത്രപരമായും നിർണയിക്കപ്പെടുന്നൊരു കാര്യമാണ്. തലച്ചോറിലുള്ള രാസഘടനയുമായും തലച്ചോറിലെ മസ്തിഷ്ക കോശങ്ങൾ തമ്മിലുള്ള വയറിങ്ങുമായും ഒക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു. ആരും സ്വയം ബോധ്യപ്പെട്ട് ഒരു നാർസിസിസ്റ്റായി മാറുന്നതല്ല, അതൊരു രോഗാവസ്ഥ തന്നെയാണ്. അതുകൊണ്ട് അതിനെ ഒരു അവഹേളന സ്വഭാവമുള്ള ഒരു പദപ്രയോഗമായി ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് സത്യം. ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു വ്യക്തിക്ക് എങ്ങനെ സാധിക്കും? തീർച്ചയായിട്ടും കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി അഥവാ ബൗദ്ധിക പെരുമാറ്റ ചികിത്സ എന്നൊരു സംഗതി ഇവർക്ക് വളരെയധികം പ്രയോജനപ്പെടാറുണ്ട്. എന്താണ് ഈ ബൗദ്ധിക പെരുമാറ്റ ചികിത്സ? ആരോൺ ടി ബെക്ക് എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞൻ ഏതാണ്ട് ഒരു നൂറ്റാണ്ട് മുൻപ് മുന്നോട്ട് വെച്ച ഒരു മനഃശാസ്ത്ര ചികിത്സാ രീതിയാണിത്. ആരോൺ ടി ബെക്കിന്റെ കാഴ്ചപ്പാട് പ്രകാരം മനുഷ്യന്റെ എല്ലാ പ്രയാസങ്ങളും മൂന്ന് കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവുന്നു. ഇതിനെ ബൗദ്ധിക ത്രികോണം അഥവാ കോഗ്നിറ്റീവ് ട്രയാഡ് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഈ ബൗദ്ധിക ത്രികോണത്തിന്റെ മൂന്ന് ഘടകങ്ങൾ: അവനവനെക്കുറിച്ചുള്ള മോശമായ മൂല്യനിർണയം, എന്നെക്കൊണ്ടൊന്നിനും കൊള്ളില്ല, ഞാൻ എവിടെ ചെന്നാലും രക്ഷപ്പെടില്ല, എനിക്കൊരു കഴിവുമില്ല. നമ്മുടെ അന്തരീക്ഷത്തെക്കുറിച്ചുള്ള മോശമായ മൂല്യനിർണയം, എന്നെ സഹായിക്കാൻ ആരുമില്ല, ആരും എന്നെ മനസ്സിലാക്കുന്നില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോയി. സ്വന്തം ഭാവിയെക്കുറിച്ചുള്ള മോശമായ മൂല്യനിർണയം, എനിക്കിപ്പോൾ ജോലി നഷ്ടപ്പെട്ടു, ഞാൻ ഇനി വിദേശ രാജ്യത്ത് പോയി ജോലി ചെയ്യാൻ ശ്രമിച്ചാലും ഞാൻ രക്ഷപ്പെടില്ല, എത്ര വർഷം കഴിഞ്ഞാലും ഞാൻ നേരെയാകില്ല. ഈ മൂന്ന് കാര്യങ്ങളാണ് പലപ്പോഴും മനസ്സ് വിഷാദഭരിതമാകാനും മോശമായ രീതിയിൽ പെരുമാറാനും കാരണമാകുന്നത് എന്ന് ആരോൺ ടി ബെക്ക് വിശദീകരിച്ചു. ഈ മൂന്ന് കാര്യങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ശാന്തമാകും, മനസ്സിൽ ആവശ്യമില്ലാത്ത നെഗറ്റീവ് ചിന്തകൾ വരാതെയാകും, അത് നമ്മുടെ സ്വഭാവത്തെയും സ്വാധീനിക്കും, സ്വഭാവം നല്ല രീതിയിൽ വരും. അപ്പോൾ ചിന്തകളിലെ വൈകല്യങ്ങൾ തിരുത്തി അതുവഴി മനസ്സിന്റെ വൈകാരിക അവസ്ഥയെ ക്രമീകരിച്ച് അതിലൂടെ പെരുമാറ്റത്തിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ് ഈ ബൗദ്ധിക പെരുമാറ്റ ചികിത്സ അഥവാ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന സംഗതിയിലൂടെ സാധ്യമാകുന്നത്. ആത്മാനുരാഗ വ്യക്തിത്വ വൈകല്യമുള്ളൊരു വ്യക്തിക്ക് ഇത് തീർച്ചയായിട്ടും സഹായകമാകും. ഇവിടെ നമ്മൾ ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്
എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ചിന്തകളിലുള്ള വൈകല്യങ്ങൾ എന്ന്

0: അദ്ദേഹത്തോടൊരു സംഭാഷണം നടത്തുമ്പോൾ കുട്ടിക്കാലം തൊട്ടുള്ള അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങൾ പലതും അദ്ദേഹം തുറന്നു പറയും. കുട്ടിക്കാലത്തുണ്ടായിട്ടുള്ള അവഹേളനങ്ങൾ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മനസ്സിനെ മുറിവേൽപ്പിച്ചത് എന്ന് മനസ്സിലാവും. അങ്ങനെ വളരെ ചെറുപ്പത്തിൽ തന്നെ ആഴത്തിൽ മനസ്സിൽ വേരുറച്ച ചില അടിസ്ഥാന ചിന്തകൾ, കോർ ബിലീഫ്സ് എന്ന സംഗതി പുറത്തു വരും. ഈ അടിസ്ഥാന ചിന്തകൾ കുറച്ചുനാൾ വളരെ ദുർബലമായി ഇരിക്കുമെങ്കിലും ജീവിതത്തിൽ ഭാവിയിൽ ചില തിരിച്ചടികൾ വരുമ്പോൾ ഈ അടിസ്ഥാന ചിന്തകൾ ശക്തി പ്രാപിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില വളരെ മോശമായിട്ടുള്ള ചിന്തകൾ കടന്നു വരികയും ചെയ്യും. ഇത്തരം ചിന്തകളെ നെഗറ്റീവ് ഓട്ടോമാറ്റിക് തോട്ട്സ് അല്ലെങ്കിൽ ആകസ്മിക ന്യൂന ചിന്തകൾ എന്ന് പറയാം. അപ്പം ഇവിടെ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കേണ്ടതില്ല എന്നുള്ളത് ഒരു നെഗറ്റീവ് ഓട്ടോമാറ്റിക് തോട്ടിൻ്റെ ഉദാഹരണമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചിന്താവൈകല്യങ്ങൾ കൃത്യമായി ആ വ്യക്തിയെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ആദ്യപടി. ഈ ചിന്താവൈകല്യങ്ങൾ മൂലം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തേത്. പലപ്പോഴും ഈ ആത്മാനുരാഗികളായ വ്യക്തികൾ ആദ്യഘട്ടത്തിൽ ഓഫീസിലും മറ്റും വളരെ മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കാൻ സാധ്യതയുണ്ട്. അവരുടെ അറിവും കഴിവും ഒക്കെ ഉപയോഗിച്ച് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്ത് അവരും നന്നായി ജോലി ചെയ്ത് ആ സ്ഥാപനത്തിൻ്റെ ഉൽപ്പാദനക്ഷമത കൂട്ടും. പക്ഷെ ക്രമേണ ഈ ആത്മാനുരാഗ വ്യക്തിത്വ വൈകല്യം ഉള്ള വ്യക്തികൾക്ക് മറ്റുള്ളവരുള്ള സമീപനത്തിൽ ചില പക്ഷപാതങ്ങളൊക്കെ പ്രകടമാവും. തന്നോട് പൂർണ്ണ വിധേയത്വം പ്രകടിപ്പിക്കുന്ന വ്യക്തികൾക്ക് കൂടുതൽ പരിഗണന നൽകുക, എന്തെങ്കിലും തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുകയോ എതിർക്കുകയോ ചെയ്യുന്ന വ്യക്തികളെ അവഹേളിക്കുക എന്ന അവസ്ഥയൊക്കെ ഓഫീസിൽ തന്നെ പ്രകടമാവും. അത് ആ ഓഫീസിന്റെ സുഗമമായ പ്രവർത്തനത്തെ ബാധിച്ചു തുടങ്ങും. അപ്പോൾ എങ്ങനെയാണ് സ്വന്തം വ്യക്തിപരമായ വികലചിന്തകൾ ഈ ഓഫീസിന്റെ പ്രവർത്തനത്തെ ദോഷകരമായി ബാധിക്കുന്നത്, എങ്ങനെയാണ് ഈ വികല ചിന്തകൾ സ്വന്തം കുടുംബജീവിതത്തിൽ ശൈഥില്യം ഉണ്ടാക്കുന്നത്, മക്കളുമായിട്ടുള്ള ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നത് കൃത്യമായി അവരെ ബോധ്യപ്പെടുത്തുകയാണ് അടുത്ത പടി. ഇത് മാറ്റിയെടുത്തില്ല എങ്കിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെക്കുറിച്ചും നമുക്കവരെ പറഞ്ഞു ബോധ്യപ്പെടുത്താം. നാളെ ഓഫീസിൽ അതിൻ്റെ ഉൽപ്പാദനക്ഷമത കുറയുന്നത് മൂലം ആ ഓഫീസ് പൂട്ടിപ്പോകാനുള്ള സാധ്യത, ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യത. മക്കൾക്ക് നിങ്ങളോട് ഒരു തരത്തിലുള്ള ഒരു വൈകാരിക അടുപ്പവും തോന്നാതെ വരുമ്പോൾ, നിങ്ങൾ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ അവർ നിങ്ങളെ ഉപേക്ഷിച്ചു പോകാനുള്ള സാധ്യത. ഇങ്ങനെയുള്ള ജീവിതത്തിലെ സ്വാഭാവികമായ പ്രതിസന്ധികളെക്കുറിച്ച് നമ്മളവരെ ബോധ്യപ്പെടുത്തുകയും ഇതിലേക്ക് പോകാതിരിക്കാൻ ജീവിതത്തിൽ എന്തുതരം ക്രമീകരണങ്ങൾ വരുത്തണം എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയുമാണ് ഇതിലൂടെ സംഭവിക്കുന്നത്. ഇതുവഴി ഈ ന്യൂന ചിന്തകൾ അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സിന് പകരം ആരോഗ്യകരമായ പോസിറ്റീവ് ചിന്തകൾ, ഓൾട്ടർനേറ്റ് തോട്ട്സ്, അത് മനസ്സിലേക്ക് ബോധപൂർവ്വം കൊണ്ടുവരാൻ അവരെ പരിശീലിപ്പിക്കാം. ഇതിനിടയിൽ അവർക്ക് വല്ലാത്ത ഉത്കണ്ഠയും വെപ്രാളവും ഒക്കെ വന്നിരിക്കാം. അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള റിലാക്സേഷൻ പരിശീലനം അവർക്ക് നൽകാം. ചില ഘട്ടങ്ങളിലെങ്കിലും അവരാഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ പെട്ടെന്ന് മനസ്സ് വിഷാദഭരിതമാവുകയും മനസ്സിന്റെ വൈകാരിക നിയന്ത്രണം വിട്ടുപോവുകയൊക്കെ ചെയ്യുന്നതും ഉണ്ടാകാം. ഇത്തരം ഘട്ടങ്ങളിൽ മനസ്സിന്റെ വൈകാരിക ക്രമീകരണം ഉറപ്പുവരുത്താനുള്ള മരുന്നുകൾ ഉപയോഗിച്ചുള്ള ചികിത്സയും ഇവർക്ക് നൽകേണ്ടി വരും. ഈ മരുന്നുകൾ തലച്ചോറിൽ താളം തെറ്റിക്കിടക്കുന്ന രാസവസ്തുക്കളുടെ അളവ് ക്രമീകരിക്കുമ്പോൾ അവരുടെ വിഷാദവും ഉത്കണ്ഠയും ദേഷ്യവും അടക്കമുള്ള പ്രശ്നങ്ങൾ നിയന്ത്രണ വിധേയമാകും. ആ മരുന്നുകൾ കഴിച്ചുണ്ടായ നിയന്ത്രണത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ബൗദ്ധിക പെരുമാറ്റ ചികിത്സയിലൂടെയുള്ള ചിന്താവൈകല്യങ്ങളെ മാറ്റിയെടുക്കാൻ കൂടെ അവർക്ക് സാധിച്ചാൽ തീർച്ചയായും അവരുടെ സ്വഭാവത്തിൽ സമീപനത്തിലൊക്കെ വളരെ ഗുണപരമായ പ്രയോജനപ്രദമായ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്നത് ഉറപ്പാണ്. വിമർശനം നേരിടുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യസ്ത തരം പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനും CBTയിൽ മാർഗങ്ങളുണ്ട്. പലപ്പോഴും വിമർശനം നേരിടുമ്പോൾ കുട്ടിക്കാലത്തുണ്ടായിട്ടുള്ള വിമർശനങ്ങളുമായി താരതമ്യം ചെയ്തുകൊണ്ട് അന്നത്തെ ഒരു മാനസിക നിലയിലേക്ക് ഇവർ തിരിച്ചു പോയെന്നിരിക്കും. പെട്ടെന്നുള്ള അപമാനബോധം ഇവരെ പൊട്ടിത്തെറിക്കാൻ പ്രേരിപ്പിക്കും, അല്ലെങ്കിൽ ഒളിച്ചോടാൻ പ്രേരിപ്പിക്കും. രണ്ടിൽ നിന്നും മാറി നിന്നുകൊണ്ട് എങ്ങനെയാണ് സ്വഭാവ ദൃഢതയോടെ ഒരു വിമർശനത്തെ നേരിടുക, അസർട്ടീവ്നെസ് ട്രെയിനിങ് എന്നൊരു സംഗതി നമ്മൾ ഇവർക്ക് നൽകുകയാണ്. അങ്ങനെ വരുമ്പോൾ രൂക്ഷ വിമർശനം വരുമ്പോൾ പോലും വസ്തുതകൾ നിരത്തി ആ വിമർശനങ്ങളെ പ്രതിരോധിച്ചുകൊണ്ട് സ്വന്തം ഭാഗത്തിലുള്ള ശരികൾ അവതരിപ്പിക്കാനുള്ളൊരു ആത്മവിശ്വാസം അവർക്കുണ്ടാകുന്നു. അത് അവരുടെ വൈകാരിക ക്രമീകരണത്തിന് സഹായമാവുകയും ചെയ്യും. എല്ലാവരും എന്നെ അംഗീകരിക്കണം എന്ന ചിന്ത മാറ്റിയെടുക്കാനും നമ്മൾ തീർച്ചയായിട്ടും അവർക്ക് പരിശീലനം കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മളിവിടെ പലപ്പോഴും അവലംബിക്കുന്നത് ലോകത്തിലെ ഏറ്റവും സന്തുഷ്ടിയുള്ള രാഷ്ട്രങ്ങളിലുള്ള ചില മോഡലുകളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഫിൻലാൻഡ്. അവിടുത്തെ ഒരു ദാർശനികവും തത്വചിന്താപരവുമായ ഒരു കാഴ്ചപ്പാട്, ഓരോ വ്യക്തിയും കരുതുന്നത് താൻ പ്രകൃതിയുടെ ഒരു ഘടകമാണ്, പ്രകൃതിയുടെ ഭാഗമാണെന്നുള്ളതാണ്. ഈ പ്രകൃതിയെ നിലനിർത്തേണ്ടത് തൻ്റെ നിലനിർത്തലിന് അത്യാവശ്യമാണ് എന്നവർ കരുതുന്നു. അതുകൊണ്ട് ചെടികൾ നട്ട് വളർത്തുന്നതും വളർത്തുമൃഗങ്ങളെ പരിപാലിപ്പിക്കുന്നതും കൃഷി ചെയ്യുന്നതുമൊക്കെ അവർ വളരെ താല്പര്യത്തോടെ ചെയ്യുന്നു. അപ്പം ഇത്തരത്തിൽ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആരോഗ്യകരമായ മാതൃകകൾ, മറ്റുള്ളവരുടെ സാന്നിധ്യം തൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും അതിനനുസരിച്ച് സ്വന്തം ചിന്തകളെ ക്രമീകരിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുക വഴി തീർച്ചയായിട്ടും ഈ പറഞ്ഞ തത്വചിന്തകൾ ഉള്ളിലേക്കെടുക്കാനും സ്വയം ശുദ്ധീകരിക്കാനും ഇവർക്ക് കഴിയും. പലപ്പോഴും ഈ വ്യക്തിത്വ വൈകല്യം എന്നത് ബാല്യത്തിന്റെ അവസാന കാലഘട്ടത്തിൽ തുടങ്ങി കൗമാരത്തിൽ കൂടുതൽ പ്രകടമായി യൗവനത്തിൽ പൂർണ്ണത പ്രാപിക്കുന്ന ഒരവസ്ഥയാണ്. മിക്കവാറും ഒരു 10 കൊല്ലമെങ്കിലും പഴക്കമുള്ള ഒരു അവസ്ഥയിലായിരിക്കാം ഈ ആത്മാനുരാഗ വ്യക്തിത്വ വൈകല്യം ഒരു ഡോക്ടറുടെ അടുത്ത് ചികിത്സയ്ക്ക് വരുന്നത്. അങ്ങനെ വരുമ്പോൾ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന മനഃശാസ്ത്ര ചികിത്സകൾ ഇതിനു വേണ്ടി വരും. സാധാരണഗതിയിൽ ഒരു 2 വർഷമെങ്കിലും തുടർച്ചയായി നീണ്ടു നിൽക്കുന്ന മനഃശാസ്ത്ര ചികിത്സകളും അതിനിടയിൽ ആവശ്യമുള്ള ഒരു ഘട്ടം മരുന്ന് ചികിത്സകളും ഇവർക്ക് വേണ്ടി വരും. ചികിത്സയ്ക്ക് തയ്യാറാകുമ്പോൾ അതിനനുസരിച്ച് ഉള്ള ക്രമീകരണം വരുത്താൻ കുടുംബാംഗങ്ങളും തയ്യാറാകണം. അതുകൊണ്ട് കുടുംബാംഗങ്ങൾക്കുള്ള പരിശീലനം, ഫാമിലി തെറാപ്പി എന്നൊരു സംഗതിയും ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. പലപ്പോഴും ഒരു മാറ്റം വരുത്താൻ ശ്രമിക്കുന്ന ആത്മാനുരാഗിക്ക് ഏറ്റവും വലിയ തടസ്സമായി മാറുന്ന വീട്ടുകാർ തന്നെയാണ്. ആത്മാനുരാഗി അദ്ദേഹത്തിന്റെ ആത്മാനുരാഗത്തിന്റെ പരിപൂർണതയിൽ വീട്ടിൽ ചെയ്ത പല കാര്യങ്ങളും ബന്ധുക്കൾക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അവർ പലപ്പോഴും ഇക്കാര്യങ്ങൾ ഈ ആത്മാനുരാഗിയെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. മദ്യവിമോചനം നേടാൻ ശ്രമിക്കുന്നൊരു വ്യക്തി പണ്ട് മദ്യപിച്ച് കാട്ടിക്കൂട്ടിയ കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നത് അദ്ദേഹത്തെ മദ്യത്തിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുകയുള്ളൂ എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെയും. ആത്മാനുരാഗി വളരെയധികം ശ്രമങ്ങൾ നടത്തി മാറാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം വരുത്തുന്ന മാറ്റങ്ങളെ അഭിനന്ദിക്കുക, അംഗീകരിക്കുക, അങ്ങനെ മുന്നോട്ട് പോവുകയും പഴയ കാര്യങ്ങൾ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാതിരിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഒരു പുതിയ തുടക്കത്തിലേക്കെത്താൻ ആത്മാനുരാഗ വ്യക്തിത്വ വൈകല്യമുള്ളവർക്ക് സാധിക്കും.
1: ടോക്സിക് ബന്ധങ്ങളോ അതോ നാർസിസമോ, വ്യത്യാസം തിരിച്ചറിയാം. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ അരുൺ ബി നായർ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ഒക്ടോബർ 2 മുതൽ 8 വരെ കേരള വനംവകുപ്പ് നടത്തുന്ന വന്യജീവി വാരാഘോഷത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി.
2: സംസ്ഥാനതല ഉദ്ഘാടനം ഒക്ടോബർ 5 പെരിയാർ ടൈഗർ റിസർവിൽ വെച്ച് ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ നിർവഹിക്കുന്നു.
1: അതെ, വനത്തെയും വന്യജീവികളെയും അടുത്തറിയാൻ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി വിപുലമായ മത്സരങ്ങളുമുണ്ട്.
2: ജില്ലാതല മത്സരങ്ങൾ ഒക്ടോബർ 2, 3 തീയതികളിൽ നടക്കും.
1: ഫോട്ടോഗ്രാഫി, പോസ്റ്റർ ഡിസൈനിംഗ്, ഷോർട്ട് ഫിലിം, റീൽസ്, ട്രാവലോഗ് രചന എന്നിവയിലൂടെ വൻ സമ്മാനങ്ങളും നേടാം.
2: കൂടുതൽ വിവരങ്ങൾക്കായി കേരള വനംവകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക.
3: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
4: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. രസതന്ത്രം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം, ഗിരീഷ് പുതഞ്ചേരിയുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം.

0: ലോക ഹൃദയദിനത്തോടനുബന്ധിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ജോർജ് ഘോഷി സംസാരിക്കുന്നു.
1: കളിപ്പാട്ടം എന്ന ചിത്രത്തിനു വേണ്ടി മോഹൻലാലും ചിത്രയും പാടിയ ഗാനം, ബിച്ചു തിരുമലയുടെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.
2: മോളെ എന്താ പറഞ്ഞേ? കുന്തല്ല, കൊടച്ചക്രം. ഇതുപോലെ പൂക്കൾ ചിരിക്കണം അല്ലേ?
3: പറ്റുമോ?
2: ഏറ്റു

ഇന്ന് രാത്രി 9:30 കല്ലുവാതുക്കൽ പുരുഷോത്തമൻ അവതരിപ്പിച്ച കഥാപ്രസംഗം കേൾക്കാം. കഥ ചന്ദനക്കട്ടിൽ ഇന്ന് രാത്രി 9:30.

വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോൺ ഇൻ പരിപാടിയിൽ വയോജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഭിഭാഷകനും മുതിർന്ന പൌരന്മാരുടെ പരാതി പരിഗണിക്കുന്ന തിരുവനന്തപുരം മെയിൻ്റനൻസ് ട്രൈബ്യൂണലിലെ കൺസിലിയേഷൻ ഓഫീസറുമായ അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂർ മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496565321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12 മണി വരെ.

0: ആകാശവാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, സമയം 12 മണി.
1: നേർവഴി.

0: നേർവഴിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്ന് നേർവഴിയിൽ വിദ്യാർത്ഥിനിയായ അഞ്ജന ജോണുമായി സെവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം.
1: നേർവഴിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നേർവഴിയിലെ ഇന്നത്തെ അതിഥി അഞ്ജന ജോണാണ്. നമസ്കാരം അഞ്ജന.
2: നമസ്കാരം.
1: സുഖായിരിക്കുന്നോ?
2: ആ, സുഖായിരിക്കുന്നു.
1: ഇപ്പോ ഏത് ക്ലാസ്സിലാ അഞ്ജന?
2: ഇപ്പൊ ഞാൻ കോട്ടൺ ഹിൽ സ്കൂളില് പ്ലസ് ടുവിലാണ് പഠിക്കുന്നത്. ഹ്യൂമാനിറ്റീസ് മ്യൂസിക് ആണ് ഞാൻ
1: സെലക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. അതിനോട് എന്തെങ്കിലും പ്രത്യേകിച്ച് ഇഷ്ടം കാരണം എടുത്താണോ ഹ്യൂമാനിറ്റീസ് മ്യൂസിക്?
2: അത് മ്യൂസിക് ഇഷ്ടമാണ്.
1: പാട്ട് കേൾക്കാറുണ്ടോ ഒരുപാട്?
2: ആ, പാട്ട് കേൾക്കും.
1: പാട്ട് പാടും?
2: പാട്ട് ചെറുതായിട്ടൊക്കെ പാടും.
1: കൂടുതലും പേര് ചലച്ചിത്ര ഗാനങ്ങൾ ഒരുപാട് കേൾക്കില്ലേ, അങ്ങനെ അഞ്ജന കേൾക്കാറുണ്ടോ?
2: ആ, കേൾക്കും.
1: റേഡിയോയിലൂടെയാണോ അതോ യൂട്യൂബ് വഴി കേൾക്കോ, എങ്ങനെയാണ്?
2: റേഡിയോയിലൂടെയും കേൾക്കും, പിന്നെ യൂട്യൂബിൽ നിന്നും കേൾക്കും.
1: റേഡിയോയില് ഇഷ്ടപ്പെട്ട പരിപാടികൾ ഏതൊക്കെയാ?
2: ഇഷ്ടഗാനങ്ങള്, ഹലോ പ്രിയ ഗീതം, അങ്ങനെ കുറെ
1: ആ പരിപാടികളൊക്കെ കേൾക്കാറുണ്ടല്ലേ. ഒരുപാട് പാട്ടുകൾ നമ്മൾ കേൾക്കാറുണ്ടല്ലോ, അപ്പൊ അതില് വീണ്ടും വീണ്ടും കേൾക്കണമെന്ന് തോന്നിയിട്ടുള്ള ഒരു പാട്ട് ഏതെങ്കിലും ഉണ്ടോ?
2: അത് വരമഞ്ഞളാടിയെന്ന് പറഞ്ഞിട്ടൊരു,
1: അത് പക്ഷെ കുറച്ച്
2: പഴയതാണ്.
1: എന്നാലും അത് ഇഷ്ടാണല്ലേ. അത് പാടുവോ?
2: ഓ, ചെറുതായിട്ടൊക്കെ പാടും. വരമഞ്ഞളാടിയ രാവിന്റെ മാറിൽ ഒരു മഞ്ഞ

0: നന്നായിട്ട് പാടി കേട്ടോ. പിന്നെ ഇപ്പൊ അടുത്തിറങ്ങിയ പാട്ടുകൾ ഏതെങ്കിലും ഓർമ്മയുണ്ടോ?
1: നീല നീലാവേ എന്നും പറഞ്ഞിട്ട് ഒരു പാട്ട്.
0: അത് പാടാൻ പോരണ്ടുപേരെ.

0: ജീവനേ.
1: നല്ല രസമായിട്ട് പാടി. പിന്നെ വേറെ എന്തൊക്കെയാണ് ഒഴിവു സമയങ്ങളിൽ ചെയ്യാറ്, ഹോബീസ് എന്തൊക്കെയാണ്?
0: വേറെ പാട്ട് കേൾക്കും, പിന്നെ ചെസ് ഒക്കെ കളിക്കും.
1: ചെസ് ഇഷ്ടാണല്ലേ. ചെസ് ആദ്യമായിട്ട് കളിക്കുന്നത് എപ്പോഴാന്ന് ഓർമ്മയുണ്ടോ?
0: 2023 ആ സമയൊക്കെ ആയിരുന്നു. അപ്പൊ നമ്മളെ ബ്ലൈൻഡ് സ്കൂളില്, ഞാൻ നിന്നത് ബ്ലൈൻഡ് സ്കൂളിലെ ഹോസ്റ്റലിലാണ്. സ്കൂളിൽ പോവാൻ വേണ്ടി അവിടെ നിന്നു. അപ്പോഴ് അവിടെ പ്രദീപ് സാറ്, ബിബിൻ സാറ്, ആ സാറുമാരൊക്കെ വന്ന് കുറച്ചൊക്കെ പറഞ്ഞിരുന്നു ചെസ്. 2025 ഓൺലൈൻ ക്ലാസ്സിൽ
1: ജോയിൻ ചെയ്തു.
0: അപ്പോഴവിടെ ബിബിൻ സാറ്, പ്രദീപ് സാറ്, ആയിഷ, റാനിഷ എന്നും പറഞ്ഞ് രണ്ട് കുട്ടികള്, പിന്നെ ബിനോയ് സാറ്, സിജോ ചേട്ടൻ, അങ്ങനെ കുറെ പേരൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞെന്ന്. ഇപ്പൊ നന്നായി കളിക്കാൻ പറ്റുന്നുണ്ട്.
1: ഡെയിലി കളിക്കും ഇങ്ങനെ
0: ഫോണിലിട്ട് കളിക്കും.
1: അതാകുമ്പോ ഒപ്പോണന്റ് അതിനകത്ത് തന്നെ വരും തോന്നുന്നല്ലേ
0: ഓട്ടോമാറ്റിക്കലി.
1: അപ്പൊ നമ്മൾ അതനുസരിച്ച് മാറി മാറി കളിച്ച് കളിച്ച് പ്രാക്ടീസ് ചെയ്യാൻ നല്ലതായിരിക്കും അല്ലേ. അങ്ങനെ ഡെയിലി ഇപ്പൊ ചെയ്യുന്നുണ്ടോ?
0: ഓ, ഡെയിലി ചെയ്യുന്നുണ്ട്.
1: കോമ്പറ്റീഷൻസിനൊക്കെ പോവാറുണ്ടോ?
0: പോവാറുണ്ട്.
1: പിന്നെ ഇപ്പൊ പാട്ട് പാടി മ്യൂസിക് ഒരുപാട് ഇഷ്ടമുള്ള ആളാണെന്ന് പറഞ്ഞു, കവിതയൊക്കെ ചൊല്ലാറുണ്ടോ?
0: കവിതയൊക്കെ ചൊല്ലാം.
1: അപ്പൊ എങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു രണ്ടുപേര് കവിത ചൊല്ലാവോ?
0: ഓക്കെ. സുഗതകുമാരി ടീച്ചറുടെ ഒരു പാട്ട് പിന്നെയും

0: വളരെ നന്നായിട്ട് ചൊല്ലി. സുഗതകുമാർ ടീച്ചറിന്റെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കവിതയാണ് ഇതല്ലേ? ചില സമയങ്ങളിലൊക്കെ നമുക്ക് അർത്ഥം മനസ്സിലാവാതൊക്കെ വരുമ്പോ ആരോടാ ചോദിക്കുക?
1: അത് മലയാളം ടീച്ചേഴ്സിനോട് ചോദിക്കും, അല്ലെങ്കിൽ എനിക്ക് കവിത സെലക്ട് ചെയ്ത് തന്ന അഞ്ചേ ടീച്ചറിന്റെ അടുത്ത് ചോദിക്കും.
0: പിന്നെ വേറെ ഏതൊക്കെ ഐറ്റത്തിനാണ് പങ്കെടുക്കാറ് കലോത്സവത്തില്?
1: വേറെ ലളിതഗാനത്തിന് പങ്കെടുക്കും.
0: അപ്പൊ ഏതെങ്കിലും ഒരു ലളിതഗാനം കൂടി നമുക്ക് വേണ്ടി പാടാമോ?
1: ആ

0: നല്ല രസമായിട്ട് പാടി. പിന്നെ ഇനി ഇപ്പൊ പ്ലസ് ടുവിനാണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അടുത്ത ഏത് കോഴ്സിന് പോവാനാ ഇഷ്ടം?
1: അടുത്ത് ഡിഗ്രി എടുത്ത് പഠിക്കണം.
0: ഏത് സബ്ജക്റ്റാ?
1: മലയാളം എടുത്ത് പഠിക്കണം, അല്ലെങ്കിൽ മ്യൂസിക് അങ്ങനെ.
0: മലയാള സാഹിത്യം ഇഷ്ടപ്പെട്ട ഒരു വിഷയമാണ് അല്ലേ? അതെങ്ങനെ, ഓഡിയോ ബുക്സ് വഴി കുറെ കേൾക്കാറുണ്ടോ?
1: ആ, ഓഡിയോ ബുക്സ് വഴി കേൾക്കും.
0: നോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്?
1: ഞാൻ 3-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ വഴുതക്കാട് പ്ലാൻ സ്കൂളിലാണ് പഠിച്ചത്. അങ്ങനെ അവിടുത്തെ ഹബി ടീച്ചർ, അഞ്ജിത ടീച്ചർ, ഗിരിജ ടീച്ചർ, സ്മിത ടീച്ചർ, ഇവരെല്ലാ ടീച്ചേഴ്സും ബ്രെയിൽ എഴുതാനും വായിക്കാനും പറഞ്ഞു തന്നു. അങ്ങനെ നോട്ടൊക്കെ അങ്ങനെ എഴുതും, ബ്രെയിൽ എഴുതി.
0: എഴുതി സൂക്ഷിക്കാറുണ്ടോ? ബ്രെയിൽ പുതിയതായിട്ട് വരുന്ന കൂട്ടുകാരുണ്ടല്ലോ, അവർക്കൊക്കെ പഠിപ്പിച്ചൊക്കെ കൊടുക്കാറുണ്ടോ? കുറച്ച്
1: പഠിപ്പിച്ചു കൊടുക്കും.
0: നോട്ട് എഴുതാനൊക്കെ ഇപ്പോഴും ബ്രെയിൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ?
1: ആ, ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ടീച്ചേഴ്സ് പറഞ്ഞു തരുന്നത് പോലെ അങ്ങനെ എഴുതിയെടുക്കും, അല്ലെങ്കിൽ ഞാൻ പഠിച്ച കാര്യങ്ങള്
0: എഴുതി വെക്കും. പണ്ടൊക്കെ ചെയ്യുന്നത് നന്നായിട്ട് നോട്ട് എഴുതി നമ്മളെ ജൂനിയേഴ്സ് കൊടുക്കില്ലേ, അതുപോലെ ചെയ്യാറുണ്ടോ? കാരണം അത് വീണ്ടും ഇതുപോലെ എഴുതിയെടുക്കാൻ പാടല്ലേ.
1: ആ, അങ്ങനെയും ചെയ്യാറുണ്ട്.
0: പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടില് അമ്മ, പപ്പ, ചേച്ചി.
0: വീട്ടിൽ ഒഴിവ് സമയം കിട്ടുമ്പോ ചേച്ചിയായി കാര്യം പറയല്, കഥ പറയല്, അങ്ങനെയൊക്കെ ഉണ്ടോ?
1: ആ, ഇടയ്ക്കൊക്കെ കാര്യം പറയും, പിന്നെ ഇടയ്ക്ക് പാട്ട് പാടും, പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെസ് ഒക്കെ കളിക്കും.
0: തമ്മിൽ രണ്ടുപേരും കൂടി?
1: ആ, രണ്ടുപേരും കൂടി.
0: പിണങ്ങോ ഇടയ്ക്ക്?
1: ഇടയ്ക്കൊക്കെ
0: പിണങ്ങിയാലൊക്കെ എത്ര നേരം മിണ്ടാതിരിക്കും?
1: ഒരു 10 മിനിറ്റ്.
0: ആ, അത്ര സമയം ഉണ്ടായിരിക്കുന്നു അല്ലേ. നിങ്ങൾ രണ്ടുപേരുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർക്കുമ്പോ ഏതെങ്കിലും പാട്ട് ഇഷ്ടമാണോ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് കേൾക്കാൻ?
1: ആ, അങ്ങനെയൊക്കെ ഒരുമിച്ച് പാട്ടുകളൊക്കെ കേൾക്കും.
0: അങ്ങനെ കേൾക്കാറുള്ള ഒരു പാട്ട് പറയോ.
1: വരമഞ്ഞളാടി അത് പാടും, പിന്നെ മിനുങ്ങും മിന്നാ മിനുങ്ങെ അങ്ങനെ
0: ആ പാട്ട് പാടും അല്ലേ. കുക്കിംഗ് അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമാണോ?
1: ആ, ബാക്കിയുള്ളൊക്കെ ഇഷ്ടം.
0: കുക്ക് ചെയ്യാൻ ഇഷ്ടമാണോ?
1: ആ, ഇഷ്ടമാണ്.
0: എന്ത് ഭക്ഷണമാണ് ഉണ്ടാക്കാറ് രണ്ടുപേരും കൂടി?
1: അമ്മയുടെ കൂടെ ഒക്കെ ഇടയ്ക്ക്
0: ഹെൽപ്പ് ചെയ്യും. അപ്പൊ എന്താണെങ്കിലും ഇനി മലയാള സാഹിത്യമൊക്കെ എടുത്ത് നന്നായിട്ട് പഠിച്ച് പിന്നെ കുറച്ച് കഴിയുമ്പം എഴുതാൻ ഒക്കെ പറ്റട്ടെ എന്നെല്ലാം ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.
1: ഓക്കെ, താങ്ക് യു.
2: വിദ്യാർത്ഥിനിയായ അഞ്ജന ജൂണുമായി സേവ്രിജിഖാൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബീറ്റി.
3: നേർവഴി.

0: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: പ്രിയ ശ്രോതാക്കളെ, ഇനിയൊരു ചലച്ചിത്ര ഗാനമാണ് ചങ്ങാതി പൂച്ച എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രൻ പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം.

0: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
1: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ. കൂടെ പഠിച്ചതാണല്ലോ. ആണോ?
2: ഇതാരാ വിളിക്കുന്നത്?
0: ഹാപ്പി ബർത്ത്ഡേ ടു യു.
2: ഓ താങ്ക് യു.
0: ഹലോ,
1: എന്റെ ദൈവമേ, ഇതാരാ? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
3: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതൂ.
4: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
3: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
4: 8281420305.
3: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ, 10 മണിക്ക്.

0: ലോക ഹൃദയദിനത്തോടനുബന്ധിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ജോർജ് ഗോഷി സംസാരിക്കുന്നു.
1: ആദിമൂലം വെട്ടിക്കോട് ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രത്തിലെ പുണർദം പൂയം ആയില്യ മഹോത്സവം 2026 ഒക്ടോബർ 4, 5, 6 തീയതികളിൽ.
2: ഒക്ടോബർ 4 പുണർദം നാളിൽ മുഴുക്കാപ്പ്, വൈകിട്ട് നൃത്തസന്ധ്യ. 5-ാം തീയതി പൂയം നാളിൽ ദീപാരാധന. 6-ാം തീയതി ആയില്യം നാളിൽ ഉച്ചയ്ക്ക് 3 മണിക്ക് മേപ്പള്ളിയിലെത്ത് 4 കെട്ടിലേക്ക് ശ്രീ നാഗരാജസ്വാമിയുടെ എഴുന്നള്ളത്ത്.
1: ഏവർക്കും നാഗരാജ സന്നിധിയിലേക്ക് സ്വാഗതം.
3: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

ആകാശവാണി ഇപ്പോൾ KR ശ്യാമ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം രാജീവ് ONV. ആദ്യഗാനം കവിതകൾ വിരിയുന്നതെവിടെ എന്ന് തുടങ്ങുന്നു. രചന ഷൈൻകുമാർ വെട്ടയ്ക്കൽ.

0: ആർ ശ്യാമ പാടിയ ലളിതഗാനങ്ങളാണ് കേട്ടത്. സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 53 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 17 ഇടത്ത് UDFനും 15 ഇടത്ത് LDFനും വിജയം. ഇന്ത്യൻ നാവികസേനാ കമാൻഡർമാരുടെ സമ്മേളനത്തെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കാൻ വിവിധ വകുപ്പുകൾ സംയോജിച്ച് പ്രവർത്തിക്കുമെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ. രാജ്യത്തെ ദേശീയപാതാ ശൃംഖല ഈ വർഷം മാർച്ചോടെ 61% വളർച്ച കൈവരിച്ചതായി കേന്ദ്ര സർക്കാർ. ആരോഗ്യകരമായ ജീവിതശൈലിയിലൂടെ ഹൃദയാരോഗ്യം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തിലൂന്നി ഇന്ന് ലോക ഹൃദയ ദിനം. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് സുവർണ നേട്ടം. വനിതകളുടെ ട്രാപ്പ് വ്യക്തിഗത ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ ഷൂട്ടറായി നീരു ധാണ്ട. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF 17 ഇടത്തും LDF 15 ഇടത്തും വിജയിച്ചു. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ കോട്ടയം തൃക്കൊടിത്താനത്ത് LDF സ്ഥാനാർത്ഥി മഞ്ജു സുജിത് 2140 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. പാലക്കാട് പല്ലശനയിൽ LDFും തിരുവനന്തപുരം കല്ലറയിൽ UDFും ലീഡ് ചെയ്യുകയാണ്. വിശദാംശങ്ങളിലേക്ക്.
2: ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ 12 എണ്ണം UDFും 7 എണ്ണം LDFും നേടി. 3 ഇടത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് 5 തെങ്ങ് ഡിവിഷൻ UDFൽ നിന്ന് LDF പിടിച്ചെടുത്തു. CPIMലെ എസ് ബിജിമോൾ 359 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. വർക്കല ബ്ലോക്ക് പഞ്ചായത്തിലെ ഒറ്റൂർ ഡിവിഷനിൽ CPIM സ്ഥാനാർത്ഥി പി ബീന 925 വോട്ടിന് വിജയിച്ചു. പാലക്കാട് മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിലെ ഹേമാംബിക നഗർ ഡിവിഷനിൽ CPIMലെ എം തൌഷിക്കയും ആലത്തൂർ ബ്ലോക്കിലെ അത്തിപ്പൊയ്കയിൽ CPIയിലെ രേഖാ സന്തോഷും തൃശൂർ വെള്ളാ ൂർ ബ്ലോക്കിലെ എടത്തിരിഞ്ഞിയിൽ CPIയിലെ VR രമേശും തെരഞ്ഞെടുക്കപ്പെട്ടു. മാനന്തവാടി ബ്ലോക്കിലെ പള്ളിക്കൽ സീറ്റിൽ കോൺഗ്രസിലെ ലീലാ ഗോവിന്ദനും വടക്കഞ്ചേരി തളി ഡിവിഷനിൽ UDF സ്വതന്ത്രൻ രവീന്ദ്രനും വിജയിച്ചു.

0: മന്ത്രാലയം അറിയിച്ചു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ അമേരിക്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. നാളെ ആരംഭിക്കുന്ന G20 വ്യവസായ മന്ത്രിമാരുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. അടുത്തമാസം 5 വരെ നീളുന്ന സന്ദർശനത്തിൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാരുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കാൻ വിവിധ വകുപ്പുകൾ സംയോജിച്ച് പ്രവർത്തിക്കുമെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ. നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള കൃത്യമായ സമീപനത്തിലൂടെ കർഷകർക്ക് ആത്മവിശ്വാസം പകരാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കർഷക സുരക്ഷ വന്യജീവി സംഘർഷ ലഘൂകരണ സംസ്ഥാനതല കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കൃഷിമന്ത്രി ടി സിദ്ദിഖ് പരിപാടിയിൽ അധ്യക്ഷനായി. 7-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടുള്ള ത്രിഭാഷാ പദ്ധതിയിലെ ഇളവ് നിലവിലെ 6-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കും നൽകുന്നത് പരിഗണിക്കാൻ കേന്ദ്ര സർക്കാരിനോടും CBSEയോടും നിർദ്ദേശിച്ച് സുപ്രീംകോടതി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ജോയ്മല്യ ബാഗ്ചി, വി മോഹന എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. 6-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് 2 ഇന്ത്യൻ ഭാഷകൾ ഉൾപ്പെടെ 3 ഭാഷകൾ പഠിക്കുന്നത് നിർബന്ധമാക്കുന്ന നയം അടുത്ത അധ്യയന വർഷം മുതൽ നടപ്പിലാക്കാൻ CBSEയോട് സുപ്രീംകോടതി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുകയാണ്. രാജ്യത്തെ സംരംഭകത്വ മേഖലയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സഹായിച്ച പ്രധാനമന്ത്രി മുദ്രാ യോജനയെക്കുറിച്ചാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. രാജ്യത്തെ ചെറുകിട സൂക്ഷ്മ സംരംഭങ്ങൾക്ക് ഈടില്ലാതെ വായ്പ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ 2015 ഏപ്രിൽ 8 PM മുദ്രാ യോജനയ്ക്ക് തുടക്കമിട്ടത്. രാജ്യത്തെ യുവജനങ്ങളിൽ സ്വയം പര്യാപ്തതയും ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുന്നതിന് മുദ്രാ യോജനയിലൂടെ സാധിച്ചു. പാലക്കാട് ജില്ലയിലെ ഉയരുന്ന ചൂടിനെ പ്രതിരോധിക്കാൻ മരങ്ങൾ നടാനും പരിപാലനം ഉറപ്പാക്കാനും നിരീക്ഷിക്കാനും മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം. ഇതിനായി 6-അംഗ മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: മോണിറ്ററിംഗ് കമ്മിറ്റി ചുരുങ്ങിയത് മാസത്തിലൊരിക്കൽ യോഗം ചേർന്ന് നടപടികൾ വിലയിരുത്തണമെന്ന് കമ്മീഷൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. തണൽ മരങ്ങൾ നടാൻ ഫലപ്രദമായ ആക്ഷൻ പ്ലാൻ രൂപീകരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കമ്മിറ്റിയുടെ കൺവീനറായ പാലക്കാട് സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച് ഓഫീസർ സ്വീകരിച്ച നടപടികൾ 3 മാസത്തിനുള്ളിൽ കമ്മീഷനെ അറിയിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജില്ലയിൽ ചൂട് പ്രതിരോധിക്കാൻ മരങ്ങൾ നടണമെന്നും സുരക്ഷയുടെ പേരിൽ തണൽ മരങ്ങൾ മുറിക്കുന്നത് നിർത്തണമെന്നും ആവശ്യപ്പെട്ട് ലഭിച്ച പരാതിയിലാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ.
0: സംസ്ഥാനത്ത് അടുത്ത 3 ദിവസം വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റന്നാൾ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. ഇന്ന് ലോക ഹൃദയ ദിനം. ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഹൃദ്രോഗങ്ങൾ തടയേണ്ടതിനെക്കുറിച്ചും അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ വേൾഡ് ഹാർട്ട് ഫെഡറേഷന്റെ നേതൃത്വത്തിലാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നത്. ഒരു ഹൃദയത്തുടിപ്പും നഷ്ടപ്പെടുത്തരുത് എന്നതാണ് ഈ വർഷത്തെ ഹൃദയദിന പ്രമേയം. ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കാനും കൃത്യസമയത്ത് ചികിത്സ തേടാനും ഈ ദിനം ഓർമ്മിപ്പിക്കുന്നുവെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അപായ ഘടകങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് അവ ഒഴിവാക്കാനും നിയന്ത്രിക്കാനും തയ്യാറായാൽ ചെറുപ്പക്കാരിൽ ഉണ്ടാകുന്ന 75% ഹൃദ്രോഗങ്ങളും തടയാനാകുമെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ ജോർജ് കോശി ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
3: ചെറിയ തോതിലുള്ള പുകവലി ഹൃദ്രോഗ സാധ്യത ഏതാണ്ട് ഇരട്ടിപ്പിക്കുന്നു. എന്നാൽ പുകവലിക്കാരിൽ അത് പൂർണ്ണമായി നിർത്തുകയാണെങ്കിൽ അതിന്റെ പ്രയോജനം ഏതാണ്ട് 6 മാസം കൊണ്ട് തന്നെ കണ്ടു തുടങ്ങും. ഏതാണ്ട് 2 വർഷം കൊണ്ട് ഹൃദ്രോഗ സാധ്യത നന്നേ ഇല്ലാതാകുന്നു. ഒരു വ്യക്തിയിലെ അപായ കാരണങ്ങൾ കണ്ടുപിടിച്ച് അവ ഒഴിവാക്കാൻ ശ്രമിക്കുകയും നന്നായി നിയന്ത്രിക്കുകയും ചെയ്താൽ ഏതാണ്ട് 75% ഹൃദ്രോഗങ്ങളിലും, അതായത് ചെറുപ്പക്കാരിൽ വരുന്ന ഹൃദ്രോഗങ്ങൾ തടയാൻ സാധിക്കും.
0: രാജ്യത്തെ ദേശീയപാതാ ശൃംഖല ഈ വർഷം മാർച്ചോടെ 61% വളർച്ച കൈവരിച്ച് 146,000 കിലോമീറ്ററിൽ അധികമായതായി കേന്ദ്ര സർക്കാർ. 2014 ഇത് 91,000 കിലോമീറ്ററായിരുന്നു. ദ്രുതഗതിയിലുള്ള ഈ വികസനം കണക്ടിവിറ്റി ശക്തിപ്പെടുത്തുക.

0: യും വിപണികളിലേക്കുള്ള പ്രവേശനം മെച്ചപ്പെടുത്തുകയും വേഗത്തിലുള്ള ചരക്കു നീക്കത്തിന് സഹായിക്കുകയും ചെയ്തതായി മന്ത്രാലയം വ്യക്തമാക്കി. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് സുവർണ നേട്ടം. വനിതകളുടെ ട്രാപ്പ് വ്യക്തിഗത ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ ഷൂട്ടറായി നീരു ധാണ്ട ചരിത്രം കുറിച്ചു. ഷൂട്ടിംഗ് വനിതകളുടെ ട്രാപ്പ് ടീം ഇനത്തിലും ഇന്ത്യൻ സംഘം വെള്ളി മെഡൽ നേടി. നീരു, മനീഷ കീർ, ആഷിമ അഹ്ലാവത്ത് എന്നിവരുടെ സംഘമാണ് മെഡൽ കരസ്ഥമാക്കിയത്. 5 സ്വർണവും 21 വെള്ളിയും 21 വെങ്കലവും ഉൾപ്പെടെ 47 മെഡലുകളുമായി നിലവിൽ 11 സ്ഥാനത്താണ് ഇന്ത്യ. ബിജെപി സംസ്ഥാന ചുമതലയുള്ള നേതാക്കളുടെയും സഹ ചുമതലയുള്ള നേതാക്കളുടെയും യോഗം ന്യൂഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് പുരോഗമിക്കുന്നു. ദേശീയ അധ്യക്ഷൻ നിതിൻ നമീനാണ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത്. എസ്ഐആറുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നടത്തുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമെന്ന് തിരുവനന്തപുരം മേയർ വി വി രാജേഷ്. രാഷ്ട്രീയ പരാജയം മറയ്ക്കാൻ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന കാര്യങ്ങൾ കോൺഗ്രസ് ചെയ്യുന്നതായും അദ്ദേഹം ആരോപിച്ചു. അപൂർവ രോഗങ്ങളുടെ ചികിത്സയ്ക്കായി ഇന്ത്യയിൽ നിന്നും മറ്റ് 19 രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന പ്രത്യേക മരുന്നുകൾക്കും അവയുടെ ഘടകങ്ങൾക്കുമേൽ തീരുവ ചുമത്തില്ലെന്ന് അമേരിക്ക. വന്ധ്യതാ ചികിത്സ, കോശ ചികിത്സ, ജീൻ ചികിത്സ, മൃഗങ്ങൾക്കുള്ള മരുന്നുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ വ്യാപാരം ആരംഭിച്ചു. സെൻസെക്സ് 120 പോയിന്റ് കുറഞ്ഞ് 72,652, നിഫ്റ്റി 32 പോയിന്റ് താഴ്ന്ന് 22,749 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 200 രൂപ കുറഞ്ഞ് 1,09,120 രൂപയാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 17 യു ഡി എഫിനും 15 എൽ ഡി എഫിനും വിജയം. ഇന്ത്യൻ നാവികസേനാ കമാൻഡർമാരുടെ സമ്മേളനത്തെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കാൻ വിവിധ വകുപ്പുകൾ സംയോജിച്ച് പ്രവർത്തിക്കുമെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ. രാജ്യത്തെ ദേശീയപാതാ ശൃംഖല ഈ വർഷം മാർച്ചോടെ 61% വളർച്ച കൈവരിച്ചതായി കേന്ദ്ര സർക്കാർ. ആരോഗ്യകരമായ ജീവിതശൈലിയിലൂടെ ഹൃദയാരോഗ്യം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തിലൂന്നി ഇന്ന് ലോക ഹൃദയ ദിനം. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് സുവർണ നേട്ടം. വനിതകളുടെ ട്രാപ്പ് വ്യക്തിഗത ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ ഷൂട്ടറായി നീരു ധാണ്ട. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് ഹൃദ്രോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ജോർജ് കോശി സംസാരിക്കുന്നു.
2: ഇന്ന് സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനം. ഡോണ്ട് മിസ് എ ബീറ്റ് എന്നുള്ളതാണ് ഈ വർഷത്തെ തീം. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്നാണ് ഹൃദയം. വിശ്രമമില്ലാതെ ഒരു നിമിഷം പോലും നിർത്താതെ നമ്മുടെ ജീവിതകാലം മുഴുവൻ ഹൃദയം മടികൂടാതെ മിടിച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്ത് ഓരോ വർഷവും കോടിക്കണക്കിന് ആളുകളുടെ മരണത്തിന് പ്രധാന കാരണമാകുന്നത് ഹൃദ്രോഗവും രക്തധമനി രോഗങ്ങളുമാണ്. ഹൃദയാഘാതം, ഹൃദയസ്തംഭനം, പക്ഷാഘാതം, ഹൃദയപ്രവർത്തന മാന്ദ്യം എന്നീ രോഗങ്ങൾ നമ്മുടെ ജീവിതത്തെയും കുടുംബങ്ങളെയും വളരെ വലിയ രീതിയിൽ ബാധിക്കുന്നു. ഭാരതത്തിൽ പൊതുവെയും കേരളത്തിൽ പ്രത്യേകിച്ചും ഇത് താരതമ്യേന ചെറിയ പ്രായത്തിലാണ് സംഭവിക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളിൽ 60-70 വയസ്സിൽ വരുന്ന രോഗം കേരളീയരിൽ പലപ്പോഴും 50-40 താഴെ കാണപ്പെടുന്നു. ഇത് വളരെ ആശങ്കയുളവാക്കുന്ന കാര്യമാണ്. എന്നാൽ ഇതിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നല്ല കാര്യമുണ്ട്. ഹൃദ്രോഗങ്ങളിൽ വലിയൊരു പങ്ക് നമുക്ക് തടയുവാൻ സാധിക്കും, മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിക്കും. ചെറുപ്പക്കാരിൽ വരുന്ന ഹൃദ്രോഗം ഏതാണ്ട് 75% തടയാൻ സാധിക്കുന്നവയാണ്. ജീവിതശൈലി നിയന്ത്രണങ്ങൾ വഴിയും അപായ കാരണങ്ങൾ, അതായത് റിസ്ക് ഫാക്ടേഴ്സ്, മുൻകൂട്ടി മനസ്സിലാക്കി തടയുകയോ ഫലപ്രദമായി ചികിത്സിക്കുകയോ ചെയ്യുന്നത് വഴിയും ഇത് സാധ്യമാണ്. ഹൃദ്രോഗത്തിന് വഴിതെളിക്കുന്ന റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പുകവലി ശീലം, രക്താതിസമ്മർദ്ദം, പ്രമേഹം, രക്തത്തിലെ കൂടുതലായിട്ടുള്ള കൊളസ്ട്രോൾ എന്നിവയാണ് ഇതിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ളത്. പുകവലിയെപ്പറ്റി തന്നെ ആദ്യം പ്രതിപാദിക്കാം. ചെറിയ തോതിലുള്ള പുകവലി ഹൃദ്രോഗ സാധ്യത ഏതാണ്ട് ഇരട്ടിപ്പിക്കുന്നു. അമിതമായ പുകവലി ഹൃദ്രോഗ സാധ്യത 4 ഇരട്ടി വരെ വർദ്ധിപ്പിക്കുന്നു. എന്നാൽ പുകവലിക്കാരിൽ അത് പൂർണ്ണമായി നിർത്തുകയാണെങ്കിൽ അതിൻ്റെ പ്രയോജനം ഏതാണ്ട് 6 മാസം കൊണ്ട് തന്നെ കണ്ടു തുടങ്ങും. ഏതാണ്ട് 2 വർഷം കൊണ്ട് ഹൃദ്രോഗ സാധ്യത നന്നേ ഇല്ലാതാകുന്നു. ഒരിക്കലും പുകവലിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിയെപ്പോലെയുള്ള ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചേരാമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഏത് പ്രായത്തിലും പുകവലി നിർത്തുന്നതുകൊണ്ട് ഗണ്യമായ പ്രയോജനമുണ്ട്. പുകവലി അതറോസ്ക്ലറോസിസ് എന്ന പ്രക്രിയ ത്വരിതപ്പെടുത്തുന്നു. നിക്കോട്ടിനും കാർബൺ മോണോക്സൈഡ് എന്നീ രാസഘടകങ്ങളുമാണ് സാധാരണയായി

ഹൃദയാഘാതത്തിന് വഴിതെളിക്കുന്നത്. ഇവ രക്തധമനികളുടെ ആന്തരിക ആവരണത്തിന് കേടുവരുത്തുന്നു. ഓക്സിജൻ എത്തിക്കുന്നതിൽ വ്യതിയാനമുണ്ടാക്കുവാനും രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകൾ ചില ഭാഗങ്ങളിൽ ഒത്തുകൂടുവാനും രക്തം കട്ടപിടിക്കുവാനും കാരണമാകുന്നു. നിക്കോട്ടിൻ ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കുകയും ഹൃദയമിടിപ്പിൽ താളപ്പിഴകൾ ഉണ്ടാക്കുകയും രക്തസമ്മർദ്ദം ഉയർത്തുകയും രക്തം കട്ടപിടിക്കുന്ന പ്രക്രിയയിൽ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. പുകവലി രക്തത്തിലെ കൊഴുപ്പിൻ്റെ അളവിലും വികേന്ദ്രീകരണത്തിനും ഹാനികരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന രക്തത്തിലെ ഹാനികരമായ കൊളസ്ട്രോളായ LDL കൊളസ്ട്രോളിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും സഹായിയായ HDL കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നു. ഇത് രക്തധമനികളിൽ കൂടുതൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നതിന് വഴിതെളിക്കുന്നു. പുകവലിക്കാരുടെ സമീപത്ത് പുകയേറ്റ് ശ്വസിക്കുന്നത്, അതായത് പാസീവ് സ്മോക്കിംഗ്, സാരമായ തോതിൽ ദോഷഫലങ്ങളുണ്ടാകും. അതുകൊണ്ട് താമസ സ്ഥലങ്ങളിൽ മാത്രമല്ല പൊതുസ്ഥലങ്ങളിലും ജോലിസ്ഥലങ്ങളിലും പുകവലി പൂർണ്ണമായും നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. രണ്ടാമതായി രക്താതിസമ്മർദ്ദം. രക്താതിസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർടെൻഷൻ ഹൃദയാഘാതത്തിന് വഴിതെളിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. എപ്പോഴും സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയം സദാ രക്തം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന രക്തം രക്തധമനികളുടെ ഭിത്തിയുടെ ഉൾഭാഗത്ത് ചെലുത്തുന്ന സമ്മർദ്ദമാണ് രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്, അതായത് ബ്ലഡ് പ്രഷർ. ഹൃദയം സങ്കോചിക്കുന്ന സമയത്ത്, അതായത് സിസ്റ്റളി, രക്തം ഹൃദയത്തിൽ നിന്ന് രക്തധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നു. ഈ സമയത്തുള്ള രക്തസമ്മർദ്ദത്തിനാണ് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. ഡയസ്റ്റോളിക് ഘട്ടത്തിൽ ഹൃദയത്തിൻ്റെ രക്തം വന്ന് നിറയുന്നു. ഈ സമയത്ത് രക്തധമനിയിലുള്ള മർദ്ദത്തിനാണ് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. സിസ്റ്റോളിക് മർദ്ദം വരയുടെ മുകളിലായും ഡയസ്റ്റോളിക് മർദ്ദം വരയുടെ താഴെയായും രേഖപ്പെടുത്തുന്നു. സാധാരണയായുള്ള രക്തസമ്മർദ്ദം മിക്കവരിലും 120/80 താഴെയാണ്. ഇത് 140/90 മുകളിലാകുമ്പോഴാണ് രക്താതിസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർടെൻഷൻ എന്ന് പറയുന്നത്. രക്തസമ്മർദ്ദമുള്ള മിക്ക രോഗികളിലും തന്നെ പ്രത്യേക രോഗലക്ഷണങ്ങളൊന്നും തന്നെ അനുഭവപ്പെടാറില്ല. അതുകൊണ്ടാണ് രക്താതിസമ്മർദ്ദം സൈലന്റ് കില്ലർ അല്ലെങ്കിൽ നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്നത്. പ്രായപൂർത്തിയായ വ്യക്തികൾ വർഷത്തിലൊരിക്കലെങ്കിലും രക്തസമ്മർദ്ദം നിശ്ചയമായും പരിശോധിക്കേണ്ടതാണ്. രക്താതിസമ്മർദ്ദമുള്ള വ്യക്തികൾ ആഹാര നിയന്ത്രണം, ക്രമമായ വ്യായാമം, ശരീരഭാരം കുറയ്ക്കുക തുടങ്ങിയുള്ള ജീവിതചര്യയിലെ മാറ്റങ്ങൾ കൊണ്ട് തന്നെ രക്തസമ്മർദ്ദം ഒരളവ് വരെ കുറയ്ക്കുവാൻ പറ്റും. എന്നാൽ മിക്ക വ്യക്തികളിലും ഇതിനു പുറമെ മരുന്നുകളും ആവശ്യമാണ്. ഒരു ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ മിക്ക രോഗികളിലും രക്തസമ്മർദ്ദം സാധാരണ നിലയിൽ ക്രമീകരിക്കുവാൻ സാധിക്കും. മൂന്നാമതായി രക്തത്തിലെ അമിതമായ കൊഴുപ്പ്. കൊഴുപ്പ് പ്രധാനമായും കൊഴുപ്പ് അമ്ലമായാണ് ഭക്ഷ്യപദാർത്ഥങ്ങളിൽ ലഭ്യമായിട്ടുള്ളത്. ഇവ പൂരിത രൂപത്തിലും അപൂരിത രൂപത്തിലും കാണപ്പെടുന്നു. പൂരിത കൊഴുപ്പ് അമ്ലങ്ങൾ പ്രധാനമായും പാൽമെറ്റിക് ആസിഡ്, മെറസ്റ്റിക് ആസിഡ്, ലോറിക് ആസിഡ് എന്നിവയാണ്. പൂരിത കൊഴുപ്പ് അമ്ലങ്ങൾ, അതായത് സാച്ചുറേറ്റഡ് ഫാറ്റ്, രക്തത്തിലെ കൊളസ്ട്രോളും LDL കൊളസ്ട്രോളും ഉയർത്തുന്നു. മാംസപദാർത്ഥങ്ങളിലും ക്ഷീരപദാർത്ഥങ്ങളിലും തേങ്ങ, മിക്ക എണ്ണകളിലും, അതായത് വെളിച്ചെണ്ണ, പാം ഓയിൽ, ഇതിലെല്ലാം തന്നെ പൂരിത കൊഴുപ്പിൻ്റെ അളവ് വളരെ കൂടുതലാണ്. രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് 170 mg കുറഞ്ഞിരിക്കുന്നതാണ് നല്ലത്. LDL കൊളസ്ട്രോളിന്റെ അളവ് 130 mg താഴെയായിരിക്കണം. എന്നാൽ പ്രമേഹ രോഗികളിലും രക്താതിസമ്മർദ്ദമുള്ളവരിലും LDL കൊളസ്ട്രോളിൻ്റെ അളവ് 100 mg കൂടുവാൻ പാടില്ല. നല്ല കൊളസ്ട്രോളായ HDL കൊളസ്ട്രോളിൻ്റെ അളവ് 45 mg കൂടിയിരിക്കുന്നതാണ് നല്ലത്. രക്തത്തിലെ ട്രൈഗ്ലിസറൈഡിൻ്റെ അളവ് 150 mg താഴെയായിരിക്കണം. ആഹാര നിയന്ത്രണം കൊണ്ടും ക്രമമായ വ്യായാമം കൊണ്ടും രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാമെങ്കിലും ഇതിന് പലപ്പോഴും മരുന്നുകൂടി ആവശ്യമായി വരാറുണ്ട്. നാലാമതായി പ്രമേഹം. പ്രമേഹ രോഗികളിൽ ഹൃദ്രോഗ സാധ്യത സാധാരണക്കാരേക്കാൾ 3 മുതൽ 4 ഇരട്ടി അധികമാണ്. ഹൃദ്രോഗം മൂലം മരണം സംഭവിക്കാനുള്ള സാധ്യതകളും ഇവരിൽ കൂടുതലാണ്. പ്രായപൂർത്തിയായ വ്യക്തികൾ വർഷത്തിലൊരിക്കലെങ്കിലും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പരിശോധിക്കണം. ആഹാരം കഴിക്കുന്നതിന് മുമ്പുള്ള രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് 110 mg താഴെയായിരിക്കണം. ആഹാരത്തിന് ശേഷം 140 mg കൂടാൻ പാടില്ല. ആഹാരത്തിന് മുൻപുള്ള രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് 126 mg കൂടുതലാണെങ്കിൽ പ്രമേഹരോഗമുള്ളതായി കണക്കാക്കാം. പ്രമേഹം നിയന്ത്രിച്ചില്ലെങ്കിൽ അത് ശരീരത്തിലെ മിക്ക അവയവങ്ങളെയും ബാധിക്കുന്നു. ഹൃദ്രോഗം, പക്ഷാഘാതം, വൃക്കകളുടെ പ്രവർത്തന മാന്ദ്യം, നേത്രങ്ങളുടെ റെറ്റിനയുമായി ബന്ധപ്പെട്ട റെറ്റിനോപ്പതി എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പ്രമേഹരോഗം ആരംഭത്തിൽ തന്നെ കണ്ടുപിടിച്ച് ശരിയായി ചികിത്സിച്ച് നിയന്ത്രിക്കുകയാണെങ്കിൽ അതിനോട്

0: അനുബന്ധിച്ചുള്ള മിക്ക അപകടങ്ങളിൽ നിന്നും ഒരു വലിയ അളവ് വരെ മോചനം ലഭിക്കും. അമിതമായ ശരീരഭാരം ഹൃദ്രോഗത്തിന് പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. പ്രമേഹം, രക്താതി സമ്മർദ്ദം, അകാലത്തിലുള്ള ഹൃദ്രോഗബാധ, ഹൃദ്രോഗ മരണങ്ങൾ, അപ്രതീക്ഷിതമായ മരണങ്ങൾ, ഹൃദയപ്രവർത്തന മാന്ദ്യം എന്നിവയെല്ലാം തന്നെ അമിതവണ്ണമുള്ളവരിൽ കൂടുതലാണ്. ശരീരം ആകമാനമുണ്ടാകുന്ന വണ്ണത്തേക്കാൾ അപകടകാരിയാണ് ഉഭയഭാഗത്ത് മാത്രം കേന്ദ്രീകരിച്ചുള്ള വണ്ണം, അതായത് അബ്ഡോമിനൽ ഒബീസിറ്റി അല്ലെങ്കിൽ സെൻട്രൽ ഒബീസിറ്റി. വ്യായാമം തീരെ ചെയ്യാത്തവരിലും വളരെ കുറച്ച് മാത്രം ചെയ്യുന്നവരിലും ഹൃദ്രോഗവും ഹൃദയാഘാതവും കൂടുതലായി കാണപ്പെടുന്നു. നേരത്തെ ഹൃദ്രോഗം ബാധിച്ചിട്ടുള്ളവരിലും അല്ലാത്തവരിലും വ്യായാമമില്ലായ്മ ഒരുപോലെ ദോഷം ചെയ്യുന്നു. ക്രമമായുള്ള വ്യായാമം ഹൃദയരോഗ സംബന്ധമായുള്ള പല അപായ സാധ്യതകളെയും കുറച്ച് ഹൃദ്രോഗം പിടിപെടാനുള്ള സാഹചര്യം നന്നേ കുറയ്ക്കുന്നു. ഇതിലേറ്റവും പ്രധാനം രക്തത്തിലെ കൊഴുപ്പിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തുന്നു. HDL കൊളസ്ട്രോളിൻ്റെ അളവ് വർദ്ധിക്കുകയും LDL കൊളസ്ട്രോളിൻ്റെ അളവ് കുറയുകയും ചെയ്യുന്നു. രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് കുറയ്ക്കുന്നതിനും വ്യായാമം സഹായിക്കുന്നു. മാനസിക പിരിമുറുക്കം ഹൃദയാഘാതത്തിന് വഴിതെളിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ്. അത് കുറയ്ക്കുന്നതിന് നമ്മൾ പറ്റുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യണം. പലതരം ഹോബികളിൽ ഏർപ്പെടുക, യോഗാഭ്യാസം, ധ്യാനം എന്നിവയെല്ലാം തന്നെ ഇതിന് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഒരു വ്യക്തിയിലെ അപായ കാരണങ്ങൾ കണ്ടുപിടിച്ച് അവ ഒഴിവാക്കാൻ ശ്രമിക്കുകയും നന്നായി നിയന്ത്രിക്കുകയും ചെയ്താൽ ഏതാണ്ട് 75% ഹൃദ്രോഗങ്ങളിലും, അതായത് ചെറുപ്പക്കാരിൽ വരുന്ന ഹൃദ്രോഗങ്ങൾ തടയാൻ സാധിക്കും. ഈ വേൾഡ് ഹാർട്ട് ഡേയിൽ ഹൃദയമിടിപ്പ് നിലയ്ക്കാതെ ഹൃദയത്തെ സംരക്ഷിക്കാം. ഡോണ്ട് മിസ് എ ബീറ്റ് എന്നുള്ള പ്രതിജ്ഞ നമുക്ക് ഓരോരുത്തർക്കും എടുക്കാം.
1: ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് ഹൃദ്രോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ജോർജ് കോശി. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
2: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് 18 LDFന് 15 വിജയം. നാവികസേനാ കമാൻഡർമാരുടെ സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ ഇന്ന് തുടക്കം. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. G20 വ്യവസായ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് അമേരിക്കയിലെത്തും. ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക ഹൃദയ ദിനം. ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം തിരിച്ചറിയണമെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്ത് കേന്ദ്ര ആരോഗ്യമന്ത്രി J.P. നദ്ദ. ഏഷ്യൻ ഗെയിംസ് വനിതകളുടെ ട്രാപ്പ് ഷൂട്ടിംഗ് വ്യക്തിഗത ഇനത്തിൽ ഇന്ത്യയുടെ നീരു ധാണ്ടയ്ക്ക് സ്വർണം. ട്രാപ്പ് ഷൂട്ട് ടീം ഇനത്തിൽ ഇന്ത്യയ്ക്ക് വെള്ളി. ശ്രീലങ്കയുടെ പൊതുജനാരോഗ്യ സംവിധാനത്തെ പിന്തുണയ്ക്കുന്നതിനായി 3 ടണ്ണോളം ക്ഷയരോഗ പ്രതിരോധ മരുന്നുകൾ അയച്ചു നൽകി ഇന്ത്യ. വാർത്തകൾ വിശദമായി. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF 17 LDF 15 4 സ്വതന്ത്ര സ്ഥാനാർത്ഥികളും വിജയിച്ചു. കൊച്ചി കോർപ്പറേഷനിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന അയ്യപ്പൻകാവ് വാർഡിലും കോഴിക്കോട് കോർപ്പറേഷനിലെ കുറ്റിച്ചിറ വാർഡിലും UDFനാണ് വിജയം. പാലക്കാട് തത്തമംഗലം മുനിസിപ്പാലിറ്റിയിലെ പരുത്തിക്കാവ് വാർഡിലും കണ്ണൂർ മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിലെ ഉരുവച്ചാൽ വാർഡിലും LDF വിജയിച്ചു. തൃശൂർ ചാലക്കുടി മുനിസിപ്പാലിറ്റിയിൽ UDFനാണ് വിജയം. 3 ജില്ലാ ഡിവിഷനുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോട്ടയം തൃക്കൊടിത്താനം ഡിവിഷനിൽ LDF വിജയിച്ചു. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ കല്ലറ ഡിവിഷനിൽ UDFനാണ് വിജയം. പാലക്കാട് പല്ലശന ഡിവിഷനിൽ LDF ലീഡ് ചെയ്യുകയാണ്. ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ 13 UDFഉം 7 LDFഉം നേടി. 3 സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 5 LDFഉം 1 UDFഉം 1 സ്വതന്ത്ര സ്ഥാനാർത്ഥിയും വിജയിച്ചു. ഇന്ത്യൻ നാവികസേനാ കമാൻഡർമാരുടെ സമ്മേളനത്തിന്റെ 2 ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. ദേശീയ സമുദ്രനയ കാഴ്ചപ്പാടുകൾ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സമ്മേളനത്തിൽ പങ്കുവയ്ക്കും. സംയുക്ത സേനാ മേധാവി, നാവിക കരസേനാ മേധാവിമാർ തുടങ്ങിയവരും കമാൻഡർമാരുമായി സംവദിക്കും. പശ്ചിമേഷ്യയിലെ നിലവിലെ സംഘർഷങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സമുദ്ര താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് നാവികസേന നൽകുന്ന സംഭാവനകൾ 3 സമ്മേളനത്തിൽ ചർച്ച ചെയ്യുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ അമേരിക്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. നാളെ ആരംഭിക്കുന്ന G20 വ്യവസായ മന്ത്രിമാരുടെ യോഗം

0: അദ്ദേഹം പങ്കെടുക്കും. അടുത്ത മാസം 5 വരെ നീളുന്ന സന്ദർശനത്തിൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാരുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, വനിതാ സംരംഭകർ, സ്റ്റാർട്ടപ്പുകൾ, MSMEകൾ എന്നിവർക്കുള്ള അവസരങ്ങൾ വിപുലീകരിക്കുന്നതിലാകും കൂടിക്കാഴ്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിർമ്മാണം, സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിലെ പ്രമുഖ അമേരിക്കൻ കമ്പനികളുടെ തലവന്മാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. സംരംഭകത്വ പ്രോത്സാഹനത്തിനായി കേന്ദ്ര സർക്കാർ രാജ്യത്ത് നടപ്പാക്കിയ പ്രധാനമന്ത്രി മുദ്രാ യോജനയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
1: ചെറുകിട സംരംഭങ്ങളുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനും ഇതിനുവേണ്ട സാമ്പത്തിക പിന്തുണ ഉറപ്പുവരുത്തുന്നതിനുമാണ് 2015 നരേന്ദ്രമോദി സർക്കാർ പ്രധാനമന്ത്രി മുദ്രാ യോജന ആരംഭിച്ചത്. സൂക്ഷ്മ സംരംഭങ്ങൾക്ക് ഈടുരഹിത വായ്പ വിതരണം ചെയ്തതിലൂടെ വലിയ മാറ്റങ്ങൾക്കാണ് പദ്ധതി വഴി തുറന്നത്. തുടക്കത്തിൽ 10 ലക്ഷം വരെയായിരുന്ന വായ്പാ സഹായം 2024 ഒക്ടോബർ മുതൽ 20 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചു. പ്രധാനമന്ത്രി മുദ്രാ യോജനയിലൂടെയുള്ള വായ്പകളിൽ 68% സ്ത്രീകൾക്കും 51% SC/ST OBC സംരംഭകർക്കുമാണ് നൽകിയിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ബിസിനസ് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും സാമ്പത്തിക ഉന്നമനം ഉറപ്പുവരുത്താനും ഈ സുപ്രധാന പദ്ധതിയിലൂടെ സാധിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ന് ലോക ഹൃദയദിനം. ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഹൃദ്രോഗങ്ങൾ തടയേണ്ടതിനെക്കുറിച്ചും അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ വേൾഡ് ഹാർട്ട് ഫെഡറേഷന്റെ നേതൃത്വത്തിലാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 29 ലോക ഹൃദയദിനമായി ആചരിക്കുന്നത്. ഒരു ഹൃദയത്തുടിപ്പും നഷ്ടപ്പെടുത്തരുത് എന്നതാണ് ഈ വർഷത്തെ ഹൃദയദിന പ്രമേയം. ഹൃദ്രോഗ സൂചനകൾ തുടക്കത്തിലേ തിരിച്ചറിയുക, ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കുക, രോഗസാധ്യത വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളെ നിയന്ത്രിക്കുക, കൃത്യസമയത്ത് ചികിത്സ തേടുക എന്നിവയുടെ പ്രാധാന്യം ദിനം ഓർമ്മപ്പെടുത്തുന്നതായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഭീകരവാദത്തോട് എല്ലാ കാലത്തും കേന്ദ്ര സർക്കാർ വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് സ്വീകരിക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ ഇന്നലെ നടന്ന പ്രഹാർ ദേശീയ ഭീകരവിരുദ്ധ നയം സംബന്ധിച്ച ദേശീയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 5 സ്വർണം. വനിതകളുടെ ട്രാപ്പ് ഷൂട്ടിംഗ് വ്യക്തിഗത ഇനത്തിൽ നീരു ധാണ്ടയാണ് ഇന്ത്യയ്ക്കായി സ്വർണം നേടിയത്. ഏഷ്യൻ ഗെയിംസ് വ്യക്തിഗത ട്രാപ്പ് ഷൂട്ടിംഗിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് നീരു. വനിതകളുടെ ട്രാപ്പ് ടീം ഇവന്റിൽ നീരു ധാണ്ട, ആഷിമ അഹ്ലാവത്ത്, മനീഷ കീർ സഖ്യം വെള്ളി നേടി. മെഡൽ ജേതാക്കളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിനന്ദിച്ചു. നിലവിൽ 5 സ്വർണവും 21 വെള്ളിയും 21 വെങ്കലവും ഉൾപ്പെടെ 47 മെഡലുകളുമായി പോയിന്റ് പട്ടികയിൽ 11 സ്ഥാനത്താണ് ഇന്ത്യ. മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കാൻ വിവിധ വകുപ്പുകൾ സംയോജിച്ച് പ്രവർത്തിക്കുമെന്ന് വനംമന്ത്രി ഷിബു ബേബി ജോൺ. നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള കൃത്യമായ സമീപനത്തിലൂടെ കർഷകർക്ക് ആത്മവിശ്വാസം പകരാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. കർഷക സുരക്ഷ വന്യജീവി സംഘർഷ ലഘൂകരണ സംസ്ഥാനതല കോൺക്ലേവ് 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. BJP സംസ്ഥാന പ്രഭാരിമാരുടെയും സഹപ്രഭാരിമാരുടെയും യോഗം പാർട്ടി ദേശീയ അധ്യക്ഷൻ നിതിൻ നബിന്റെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നടന്നു. പുതിയ പ്രഭാരിമാരെയും സഹപ്രഭാരിമാരെയും പ്രഖ്യാപിച്ച ശേഷമുള്ള ആദ്യ യോഗമാണിത്. 4 കോട്ടയത്ത് തമ്പുരാൻ കഥകളി മഹോത്സവം 2 ഒക്ടോബർ കണ്ണൂർ മുഴക്കുന്ന് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ ആരംഭിക്കും. 8 ദിവസത്തെ പരിപാടിയിൽ കോട്ടയം രാജാവിന്റെ കഥകളാണ് പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലുള്ള തഞ്ചാവൂർ സൗത്ത് സോൺ കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിലാണ് കഥകളി മഹോത്സവം അരങ്ങേറുന്നത്. കോട്ടം തീർന്ന കോട്ടയം കഥകൾ എന്ന കോട്ടയത്ത് തമ്പുരാന്റെ 4 കഥകളും സമ്പൂർണമായി ഓരോ കഥകളുമാണ് അവതരിപ്പിക്കുക. ഉദ്ദേശം 16 ഉടലെടുത്ത രാമനാട്ടം കഥകളിയായി രൂപാന്തരപ്പെടുന്നത് മട്ടന്നൂരിനടുത്തുള്ള കോട്ടയം കോവിലകത്തെ വീര കേരളവർമ്മ എന്ന കോട്ടയം തമ്പുരാൻ മഹാഭാരത കഥകളെ അടിസ്ഥാനമാക്കി ആട്ടക്കഥകൾ രചിച്ച് അരങ്ങേറിയതോടെയാണ്. ഭഗവധം, കിർമീരവധം, കല്യാണ സൗഗന്ധികം, നിവാദ കവച കാലകേയവധം എന്നിവയാണ് കോട്ടം തീർന്ന കോട്ടയം കഥകൾ.
0: 3 ടണ്ണോളം ക്ഷയരോഗ പ്രതിരോധ മരുന്നുകൾ ഇന്ത്യ ശ്രീലങ്കയ്ക്ക് അയച്ചു നൽകിയതായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ശ്രീലങ്കയുടെ പൊതുജനാരോഗ്യ സംവിധാനത്തെ പിന്തുണയ്ക്കുന്നതിൽ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. അപൂർവ രോഗങ്ങളുടെ ചികിത്സയ്ക്കായി ഇന്ത്യയിൽ നിന്നും

0: മറ്റ് 19 രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന പ്രത്യേക മരുന്നുകൾക്കും ഘടകങ്ങൾക്കും മേൽ തീരുവ തുച്ഛമത്തില്ലെന്ന് അമേരിക്ക. വന്ധ്യതാ ചികിത്സ, കോശചികിത്സ, ജീൻ ചികിത്സ എന്നിവയ്ക്കുള്ള മരുന്നുകൾ ഇതിലുൾപ്പെടുന്നു. പേറ്റന്റുള്ള ചില മരുന്നുകളുടെയും അവയുടെ ഘടകങ്ങളുടെയും ഇറക്കുമതിക്ക് ഇന്നു മുതൽ 100% തീരുവ ചുമത്താനുള്ള നീക്കത്തിനിടെയാണ് നടപടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ അടുത്ത 3 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റന്നാൾ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ വ്യാപാരം തുടരുന്നു. സെൻസെക്സ് 353 പോയിന്റ് ഇടിഞ്ഞ് 72,417-ലും നിഫ്റ്റി 92 പോയിന്റ് നഷ്ടത്തിൽ 22,688-ലുമാണ് വ്യാപാരം തുടരുന്നത്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 200 രൂപ കുറഞ്ഞ് 1,09,120 രൂപയും ഗ്രാമിന് 13,640 രൂപയുമാണ് വില. ഒക്ടോബർ 1 രാവിലെ ഏജൻസി ബാങ്കുകളിൽ നിന്നും പണം ലഭ്യമായതിനു ശേഷമേ സംസ്ഥാനത്തെ ട്രഷറികളിൽ പെൻഷൻ സേവിംഗ്സ് ബാങ്ക് ഇടപാടുകൾ ആരംഭിക്കുകയുള്ളൂ എന്ന് ട്രഷറി ഡയറക്ടർ അറിയിച്ചു. സെപ്റ്റംബർ 30 ട്രഷറികളിലെ ക്യാഷ് ബാലൻസ് പൂർണ്ണമായും ഏജൻസി ബാങ്കിൽ തിരിച്ചടയ്ക്കേണ്ടതിനാലാണ് കാലതാമസം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് 18 ഇടത്തും LDFന് 15 ഇടത്തും വിജയം. നാവികസേനാ കമാൻഡർമാരുടെ സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ ഇന്ന് തുടക്കം. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. G20 വ്യവസായ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് അമേരിക്കയിലെത്തും. ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക ഹൃദയദിനം. ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം തിരിച്ചറിയണമെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്ത് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. ഏഷ്യൻ ഗെയിംസ് വനിതകളുടെ ട്രാപ്പ് ഷൂട്ടിംഗ് വ്യക്തിഗത ഇനത്തിൽ ഇന്ത്യയുടെ നീരു ധാണ്ടയ്ക്ക് സ്വർണം. ട്രാപ്പ് ഷൂട്ട് ടീമിനത്തിൽ ഇന്ത്യയ്ക്ക് വെള്ളി. ശ്രീലങ്കയുടെ പൊതുജനാരോഗ്യ സംവിധാനത്തെ പിന്തുണയ്ക്കുന്നതിനായി 3 ടണ്ണോളം ക്ഷയരോഗ പ്രതിരോധ മരുന്നുകൾ അയച്ചു നൽകി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി സമയം 1:00. ഇപ്പോൾ മഞ്ഞണിപ്പൂനിലാവ്.

പ്രിയ ശ്രോതാക്കളെ, മഞ്ഞണി പൂനിലാവിലേക്ക് സ്വാഗതം. നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന ചിത്രത്തിനുവേണ്ടി പി ലീലയും പി ബി ശ്രീനിവാസും പാടിയ ഗാനമാണ് മഞ്ഞണി പൂനിലാവിൽ ഇന്നാദ്യം. വരികൾ പി ഭാസ്കരൻ, സംഗീതം എം എസ് ബാബുരാജ്.

പി ഭാസ്കരന്റെ വരികൾ, എം എസ് ബാബുരാജന്റെ സംഗീതം, എസ് ജാനകി പാടിയ ഗാനം. ചിത്രം അന്വേഷിച്ചു കണ്ടെത്തിയില്ല.

0: ഒക്ടോബർ 2 മുതൽ 8 വരെ കേരള വനവകുപ്പ് നടത്തുന്ന വന്യജീവി വാരാഘോഷത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി.
1: സംസ്ഥാനതല ഉദ്ഘാടനം ഒക്ടോബർ 5 പെരിയാർ ടൈഗർ റിസർവിൽ വെച്ച് ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ നിർവഹിക്കുന്നു.
0: അതെ, വനത്തെയും വന്യജീവികളെയും അടുത്തറിയാൻ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി വിപുലമായ മത്സരങ്ങളുമുണ്ട്.
1: ജില്ലാതല മത്സരങ്ങൾ ഒക്ടോബർ 2-3 തീയതികളിൽ നടക്കും.
0: ഫോട്ടോഗ്രാഫി, പോസ്റ്റർ ഡിസൈനിംഗ്, ഷോർട്ട് ഫിലിം, റീൽസ്, ട്രാവലോഗ് രചന എന്നിവയിലൂടെ വൻ സമ്മാനങ്ങളും നേടാം.
1: കൂടുതൽ വിവരങ്ങൾക്കായി കേരള വനംവകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക.
2: യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം ഇനി കേൾക്കാം. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം സലിൽ ചൗധരി, ചിത്രം തുലാവർഷം.

0: ഒരു അറിയിപ്പ്. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ജീവിതശൈലിയും ക്യാൻസർ പ്രതിരോധവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അരുൺ എ.ജെ. മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496553321, 9496593321. ഓർക്കുക, ജീവിതശൈലിയും ക്യാൻസർ പ്രതിരോധവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: റീഗൽ ജുവല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജുവല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
0: മഞ്ഞണിപ്പൂനിലാവിൽ ഇനി പി ഭാസ്കരൻ വരികളെഴുതി, കെ രാഘവൻ ഈണം പകർന്ന് യേശുദാസ് ആലപിച്ച ഗാനം. ചിത്രം അമ്മയെ കാണാൻ.

0: ഒക്ടോബർ 2 മുതൽ 8 വരെ കേരള വനവകുപ്പ് നടത്തുന്ന വന്യജീവി വാരാഘോഷത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി.
1: സംസ്ഥാനതല ഉദ്ഘാടനം ഒക്ടോബർ 5 പെരിയാർ ടൈഗർ റിസർവിൽ വെച്ച് ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ നിർവഹിക്കുന്നു.
0: അതെ, വനത്തെയും വന്യജീവികളെയും അടുത്തറിയാൻ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി വിപുലമായ മത്സരങ്ങളുമുണ്ട്.
1: ജില്ലാതല മത്സരങ്ങൾ ഒക്ടോബർ 2-3 തീയതികളിൽ നടക്കും.
0: ഫോട്ടോഗ്രാഫി, പോസ്റ്റർ ഡിസൈനിംഗ്, ഷോർട്ട് ഫിലിം, റീൽസ്, ട്രാവലോഗ് രചന എന്നിവയിലൂടെ വൻ സമ്മാനങ്ങളും നേടാം.
1: കൂടുതൽ വിവരങ്ങൾക്കായി കേരള വനംവകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക.
2: ചന്ദ്രകാന്തം എന്ന ചിത്രത്തിനുവേണ്ടി എസ് ജാനകി പാടിയ ഗാനമാണ് മഞ്ഞണിപ്പൂനിലാവിൽ അടുത്തത്. വരികൾ ശ്രീകുമാരൻ തമ്പി, സംഗീതം MS വിശ്വനാഥൻ.

മുറപ്പെണ്ണ് എന്ന ചിത്രത്തിലെ ഗാനം എസ് ജാനകിയും ശാന്ത പി നായരും പാടിയത്. പി ഭാസ്കരന്റെ വരികൾ, ബി എ ചിദംബരനാഥിന്റെ സംഗീതം.

0: ശ്രോതാക്കളെ, ഒരു അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ വയോജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഭിഭാഷകനും മുതിർന്ന പൌരന്മാരുടെ പരാതി പരിഗണിക്കുന്ന തിരുവനന്തപുരം മെയിന്റനൻസ് ട്രൈബ്യൂണലിലെ കൺസിലിയേഷൻ ഓഫീസറുമായ അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, അടുത്ത നമ്പർ 9496556321, ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ വയോജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: മഞ്ഞണിപ്പൂനിലാവിൽ ഇനി എസ് ജാനകി പാടിയ ഗാനം. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം ബി എ ചിദംബരനാഥ്. ചിത്രം പകൽ കിനാവ്.

ശ്രീകുമാരൻ തമ്പി വരികളെഴുതി, ജി ദേവരാജൻ ഈണം പകർന്ന്, പി ജയചന്ദ്രനും പി സുശീലയും പാടിയ ഗാനം ചിത്രം വെളുത്ത കത്രീന.

മഞ്ഞണിപ്പൂനിലാവിൽ ഇനി, ഉത്തരായനം എന്ന ചിത്രത്തിനുവേണ്ടി ജി കുമാരപിള്ള വരികളെഴുതി, കെ രാഘവൻ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം.

0: ശബ്ദം
1: കിസാൻ വാണി.
2: ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
1: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.
3: പൂവച്ചൽ ഖാദറിന്റെ വരികൾ, എം എസ് ബാബുരാജന്റെ സംഗീതം, എസ് ജാനകി പാടിയ ഗാനം, ചിത്രം ചൂഴി.

യേശുദാസ് പാടിയ ഗാനം. ഗാനരചന ശ്രീകുമാരൻ തമ്പി. സംഗീത സംവിധാനം വി ദക്ഷിണാമൂർത്തി. ചിത്രം പാടുന്ന പുഴ.

0: ഒക്ടോബർ 2 മുതൽ 8 വരെ കേരള വനംവകുപ്പ് നടത്തുന്ന വന്യജീവി വാരാഘോഷത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി.
1: സംസ്ഥാനതല ഉദ്ഘാടനം ഒക്ടോബർ 5 പെരിയാർ ടൈഗർ റിസർവിൽ വെച്ച് ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ നിർവഹിക്കുന്നു.
0: അതെ, വനത്തെയും വന്യജീവികളെയും അടുത്തറിയാൻ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി വിപുലമായ മത്സരങ്ങളുമുണ്ട്.
1: ജില്ലാതല മത്സരങ്ങൾ ഒക്ടോബർ 2-3 തീയതികളിൽ നടക്കും.
0: ഫോട്ടോഗ്രാഫി, പോസ്റ്റർ ഡിസൈനിംഗ്, ഷോർട്ട് ഫിലിം, റീൽസ്, ട്രാവലോഗ് രചന എന്നിവയിലൂടെ വൻ സമ്മാനങ്ങളും നേടാം.
1: കൂടുതൽ വിവരങ്ങൾക്കായി കേരള വനംവകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കും.

0: ഈഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: അനുപല്ലവി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം ഇനി കേൾക്കാം. വരികൾ ബിച്ചു തിരുമല, സംഗീതം കെ ജെ ജോയ്.

0: ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ.
1: എന്താ ഈ ധന്യയ്ക്ക് ഇങ്ങോട്ട് വന്നൂടെ? ഇത് എന്റെയും വീടാ, അത് ഡോക്ടർ മറക്കരുത്.
0: എന്റേതാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഈ വീട് ധന്യമ്മയുടേത് തന്നെ. ഞാൻ വെറും അതിഥി.
1: ഇപ്പോ അതിഥി എന്ന് കരുതി എല്ലാ കാലവും അങ്ങനെ ആവണമെന്നില്ല ഡോക്ടർ. ഡോക്ടർ മനസ്സ് വെച്ചാ ഇതെല്ലാം ഡോക്ടറുടേതാവാൻ നിമിഷങ്ങൾ മാത്രം മതി.
0: അത് പ്ലീസ്, ഇത് പറയാനാണോ ഇങ്ങോട്ട് വന്നത്?
1: അല്ല,
0: ഇരിക്കൂ പ്ലീസ്. ആ ഇനി പറയണം, എന്താണ് എന്നെ കാണണമെന്ന് വിളിച്ച് പറഞ്ഞത്?
1: പറയാം. അതിനു മുമ്പ് ഡോക്ടർ മനസ്സിലുള്ള പിരിമുറുക്കങ്ങൾ അങ്ങ് കളയും. ആ മുഖവും കണ്ണുകളും ഒക്കെ ചുവന്നിരിക്കുന്നു. എന്നോടുള്ള അനിഷ്ടം ആവാം ആ കണ്ണുകളിൽ. മുഖം മനസ്സിന്റെ കണ്ണാടിയാണെന്നത് എത്ര സത്യ.
0: ഇനിയും കാര്യത്തിലേക്ക് വരുന്നില്ലല്ലോ.
1: പറയാം. നമ്മുടെ ക്ലിനിക്കിലെ സ്റ്റോർ റൂമിൽ ലക്ഷങ്ങളുടെ മെഡിസിനുകൾ സ്റ്റോക്കുണ്ട് ഡോക്ടർ.
0: യെസ്, അതിന്
1: അത് അങ്ങനെ സ്റ്റോറിലിരുന്ന് ഡേറ്റ് കഴിഞ്ഞാ നഷ്ടം ഈ ധന്യമേരിക്ക.
0: മനസ്സിലായില്ല.
1: പറയാം. വാങ്ങിവെച്ച മരുന്നുകൾ വിറ്റഴിക്കേണ്ട ഡോക്ടറെ. അതിന് രോഗികൾക്ക് ഡോക്ടർ മരുന്ന് കുറിച്ച് കൊടുത്തെങ്കിലല്ലേ മരുന്ന് ചെലവാവൂ. ഒന്നുകൂടി ധന്യ പറയാം, അല്പം വില കൂടിയ മരുന്നുകൾ കുറിക്കുക. അല്പം ക്വാണ്ടിറ്റി കൂടിയാലും കുഴപ്പമില്ല. ഇതിനു മുമ്പിരുന്ന ഡോക്ടേഴ്സ് ഇങ്ങനെയല്ലായിരുന്നു. ക്ലിനിക്കിന്റെ നിലനിൽപ്പ് നമുക്ക് എല്ലാവർക്കും അത്യാവശ്യമാ.
0: എന്നുവെച്ച് പാവപ്പെട്ട രോഗികളെ ചൂഷണം ചെയ്യാൻ ഞാൻ കൂട്ടുനിൽക്കണമെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്?
1: എന്നല്ല, വരുന്ന സമ്പന്നന്മാർക്ക് വില കൂടിയ മരുന്നുകൾ കുറിക്കുന്നതിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടോ ഡോക്ടർക്ക്?
0: സമ്പന്നന്മാർ നമ്മുടെ ക്ലിനിക്കിൽ വരില്ലല്ലോ. ഈ മഹാനഗരത്തിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഉള്ളപ്പോ അവരങ്ങോട്ടല്ലേ സ്വാഭാവികമായും പോവും. പ്ലീസ് എന്നെ എന്റെ ജോലി ചെയ്യാൻ അനുവദിക്കൂ.
1: ചെയ്തോളൂ, ആര് തടയുന്നു? ഞാൻ പറയുന്നത്.
0: വേണ്ട, ഇനി ഒന്നും പറയണ്ട. മെഡിക്കൽ എത്തിക്സിന് വിരുദ്ധമായതൊന്നും ഡോക്ടർ ജയരാജ് ചെയ്യില്ല. സോറി.
1: ഓക്കെ ഓക്കെ, ഞാൻ നിർബന്ധിക്കുന്നില്ല. എന്നാലും നമ്മൾ ശേഖരിച്ചു വച്ചിരിക്കുന്ന മരുന്നുകൾ പാഴാക്കി കളയാനുള്ള അവസരം ഡോക്ടർ ഉണ്ടാക്കില്ലെന്ന് വിശ്വസിച്ചോട്ടെ.
0: ഒരു ഉറപ്പ് ഞാൻ പറയില്ല. നമുക്ക് വേണ്ട മരുന്നുകൾ മാത്രം എടുത്തു വെച്ചാലും മതിയായിരുന്നല്ലോ.
1: അത് മതിയായിരുന്നു, ബട്ട് വേണ്ടപ്പെട്ട ചില മരുന്ന് കമ്പനികളുടെ നിർബന്ധത്തിന് ചിലപ്പോൾ വഴങ്ങേണ്ടി വരും. ഡോക്ടർക്ക് ഇതൊന്നും മനസ്സിലാവില്ല.
0: ഓഹോ, അങ്ങനെയോ? അതിന്റെ കാരണം കൂടി ഒന്ന് വെളിപ്പെടുത്തരുതോ?
1: നമ്മൾ അവരുടെ കമ്പനികളിൽ നിന്ന് പണം വാങ്ങിക്കുന്നുണ്ട്.
0: മൈ ഗോഡ്.

0: എന്തിന്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്.
1: എന്റെ ഡോക്ടർക്കൊന്നും അറിയില്ല. ഈ രാജ്യത്ത് നടക്കുന്ന ഓരോരോ സംഭവങ്ങൾ അറിയുമ്പോ നമ്മൾ നടുങ്ങും, ചിലപ്പോ പൊട്ടിത്തെറിക്കാൻ തോന്നും. നോക്കൂ ഡോക്ടർ, എന്റെ അപ്പച്ചൻ ഡോക്ടറെ പോലെ സത്യസന്ധനായൊരു ഡോക്ടറായിരുന്നു, നല്ല കൈപുണ്യം. പക്ഷേ പല മരുന്ന് കമ്പനികളുടെയും ആതിഥ്യം അദ്ദേഹം സ്വീകരിക്കുമായിരുന്നു. അദ്ദേഹം അതിൽ വലിയ തെറ്റ് കണ്ടില്ല. ആരാണ് മരുന്ന് കമ്പനിയിൽ നിന്ന് പ്രതിഫലം പറ്റാത്തെ? ഈ ധന്യ നടത്തുന്നത് ചെറിയൊരു ക്ലിനിക്ക് മാത്രമാ. ഡോക്ടർ തെല്ലു മുമ്പ് പറഞ്ഞ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകാർ എത്ര ലക്ഷങ്ങൾ വാങ്ങിക്കുന്നു എന്ന് ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്നാ ഈ ധന്യമേരി ആലോചിച്ചിട്ടുണ്ട്? ഞെട്ടിപ്പോകും ആ സംഖ്യ കേട്ട. എങ്ങനെയാണ് ഇത്തരം ആശുപത്രികളിൽ ലക്ഷങ്ങൾ ചികിത്സാ ചെലവ് വരുന്നതെന്നും ഈ ഞാൻ ആലോചിച്ചിട്ടുണ്ട്.
0: എന്തിനാ ഇതൊക്കെ? മരുന്ന് കമ്പനികളിൽ നിന്നും പണം പറ്റുന്നത് എന്തിനു വേണ്ടിയാണെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല.
1: അത് ഞാൻ പറയാം. ഞങ്ങൾ വാങ്ങിക്കുന്നത് ഒരു ജീവകാരുണ്യ പ്രവൃത്തിക്ക് വേണ്ടിയാ, അതായത് ഹാപ്പിനെസ് സെന്ററിന്റെ പ്രവർത്തനത്തിന്.
0: ഹാപ്പിനെസ് സെന്ററിന്റെ പ്രവർത്തനത്തിനോ?
1: യെസ്, ഡോക്ടർ കണ്ടില്ലേ അതൊക്കെ? ചെലവ് ഒന്നുമില്ലെന്നാണ് കരുതുന്നത്. സർക്കാരിൽ നിന്നും ഒന്നും കിട്ടുന്നില്ല. ആരെങ്കിലും എന്തെങ്കിലും സംഭാവന തന്നാലായി. ഭക്ഷണം, മരുന്ന്, വസ്ത്രങ്ങൾ, അവരെ ചികിത്സിക്കുന്ന ഡോക്ടർക്കുള്ള ശമ്പളം, ജോലിക്കാരുടെ വേതനം, പിന്നെയും ചെലവുകൾ. നമ്മുടെ ക്ലിനിക്കിലെ വരുമാനം കൊണ്ട് ഇതൊന്നും നടക്കില്ല. ഇപ്പൊ മനസ്സിലായോ ഡോക്ടർ ജയരാജന്? കുറ്റബോധത്തോടെ ഡോക്ടർ എന്റെ നേരെ നോക്കണ്ട, ഇതൊക്കെയാ സത്യം.
0: എല്ലാം ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, മെഡിക്കൽ എത്തിക്സിന് വിരുദ്ധമായതൊന്നും എന്നിൽ നിന്നും പ്രതീക്ഷിക്കരുത്. പ്ലീസ്, വേണമെങ്കിൽ സൗജന്യമായി ഞാൻ സേവനം ചെയ്തുകൊള്ളാം.
1: ഏയ്, അതൊന്നും വേണ്ട. ഡോക്ടറുടെ നിസ്സഹായാവസ്ഥ ഞാനും മനസ്സിലാക്കുന്നു. എന്നാലും ചിലതുകൂടി പറയട്ടെ. ധന്യ ക്ലിനിക്കിലേക്ക് ഡോക്ടറെ ആവശ്യമുണ്ടെന്ന പരസ്യം കണ്ട് ഡോക്ടറെ കൂടാതെ മറ്റു 3 ഡോക്ടർമാർ കൂടി എന്റെ മുന്നിൽ വന്നിരുന്നു. പക്ഷേ ഞാൻ അവരെ തഴഞ്ഞു, നിങ്ങളെ അപ്പോയിന്റ് ചെയ്തു. അതിന്റെ കാരണം ഇന്നും അജ്ഞാതം. ഒരുപക്ഷേ നിങ്ങളെ കണ്ടപ്പോ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ, അതാവാം കാരണം. അതുകൊണ്ട് ഡോക്ടറോട് എനിക്കൊരു വഴക്കവുമില്ല. തൽക്കാലം ഞാൻ ഇറങ്ങുന്നു.
0: ഹലോ, ഞാൻ തിരിച്ചു വിളിക്കാം. ഞാനൊരു മീറ്റിംഗില്ല.
1: പരിങ്ങണ്ട, മീറ്റിംഗ് കഴിഞ്ഞു എന്ന് പറഞ്ഞേക്കൂ. എവിടെ വരണമെന്ന് കൂടി ചോദിക്കൂ ഡോക്ടർ.
0: അത് പിന്നെ.
1: പക്ഷേ ഒന്ന് ധന്യ പറയുന്നു, ഈ വീട്ടിലേക്ക് വരാൻ മാത്രം പറയരുത്. അതെനിക്കിഷ്ടമല്ല. ഇതെന്റെ വീടാ, അത് മറക്കരുത്. പോകുന്നതിന് മുമ്പ് ഒന്നുകൂടി, എത്രയും വേഗം ഡോക്ടർ സാന്ദ്രയുമായുള്ള ബന്ധം അവസാനിപ്പിക്കണം.
0: മനസ്സിലായില്ല.
1: ഒന്നുകിൽ സാന്ദ്ര അല്ലെങ്കിൽ ഈ ധന്യ മേരി, ഏതെങ്കിലും ഒരാളെ മാത്രമേ ഡോക്ടർക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുകയുള്ളൂ.
0: ധന്യ, നിർത്ത്.
1: ഓ ജീസസ്, എപ്പോഴെങ്കിലും ധന്യ എന്ന് വിളിച്ചല്ലോ. ഈ ധന്യയുടെ മനസ്സ് ആരും കാണുന്നില്ല. ആർക്കും എന്നെ വേണ്ട. ഈ ഒറ്റപ്പെട്ട ജീവിതം ആർക്ക് വേണ്ടി? ആർക്കു വേണ്ടി?
0: ധന്യ, എന്തായത്? വേണ്ട, ഐ എം സോറി, വെരി സോറി. മനസ്സ് വിഷമിക്കാൻ മാത്രം ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ.
1: തന്നെയുടെ മനസ്സ്, ഞാൻ എന്തൊരു മടയാ. കരയോ? വേണ്ട, ഇനിയും കരയാൻ ഈ തന്നെയുടെ കണ്ണുകളിൽ കണ്ണീരില്ല ഡോക്ടർ. ഞാൻ ഇറങ്ങുന്നു.
0: ബെറർ, 2 കോഫി. സാന്ദ്രയ്ക്കും കോഫി മതിയല്ലോ അല്ലേ?
2: ഇനിയിപ്പോ മറിച്ച് പറയുന്നില്ല, കോഫി തന്നെ മതി. അല്ല ഡോക്ടർ, അവർ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഡോക്ടർക്ക് ധന്യാമേരിയെ വിവാഹം കഴിച്ചൂടെ? ഐ മീൻ
0: സാന്ദ്ര, മതി.
2: ഒന്ന് പതുക്കെ ദേ, മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നു.
0: വരൂ, നമുക്ക് പോകാം.
2: എന്താ ഇത് ഡോക്ടർ? കോഫിക്ക് ഓർഡർ കൊടുത്തിട്ട് അത് കുടിക്കാതെ പോവുകയോ? വേണ്ട, അവിടെ ഇരിക്കൂ പ്ലീസ്. ജീസസ്, ഡോക്ടർ ഇരുന്നല്ലോ. ഇല്ലേ, ഇനി ഈ സാന്ദ്ര ഒന്നും ചോദിക്കുന്നില്ല. പോരെ, ദാ വേറൊരു കോഫി ആയിട്ട് വരുന്നു.
0: നല്ല ചൂട്.
2: ഡോക്ടറുടെ മനസ്സും ചൂടായിരിക്കല്ലേ, അപ്പോ

0: ഉഷ്ണമുഷ്ണേന ശാന്തി എന്നല്ലേ പറയുക. ഓഹ് സത്യം നല്ല ചൂട്. പലപ്പോഴും ഞാനും റോയ്ച്ചനും കൂടി ഇവിടെ ഈ കോഫി ഷോപ്പിൽ വരുമായിരുന്നു. ആ അതൊരു കാലം.
1: ആ കാലം ഇനിയും സാന്ദ്രയുടെ ജീവിതത്തിലേക്ക് വരും.
0: നോ ഇല്ല ഡോക്ടർ, ഇനി ഒരിക്കലും അങ്ങനൊരു കാലം വരില്ല.
1: അല്ല സാന്ദ്രയുടെ കണ്ണുകൾ നിറഞ്ഞുവല്ലോ.
0: അത് അത് പിന്നെ ചൂടുള്ള കോഫി കുടിച്ചപ്പോ നാവ് പൊള്ളി, അതുകൊണ്ടാ.
1: വേണ്ട, കള്ളം പറയണ്ട.
0: ചിലപ്പോ മനുഷ്യന്റെ നിലനിൽപ്പിന് വേണ്ടി കള്ളം പറയേണ്ടി വരും ഡോക്ടർ. അതൊരു കുറ്റമായി കരുതരുത്, ജീവിതമല്ലേ വലുത്.
1: അതെ, ശരി നമുക്ക് പോകാം. ബില്ല് ഞാൻ പേ ചെയ്യുന്നു.
0: അങ്ങനെ ആട്ടെ, എന്നാ നമുക്ക് ഇറങ്ങാം. ഡോക്ടർ കയറിക്കോളൂ.
1: ഓക്കേ. സാന്ദ്രയ്ക്ക് അറിയാമോ, ഒരു ഡോക്ടറുടെ ജീവിതം കൂടുതലും രോഗികൾക്ക് വേണ്ടിയുള്ളതാവണം. അർപ്പണം, ത്യാഗം, സേവനം, കാരുണ്യം, ദയ എന്നീ വികാരങ്ങളിൽ ബന്ധിതവുമാണത്. തൻ്റെ കുടുംബവുമൊത്ത് ഉല്ലാസഭരിതമായൊരു ജീവിതം എപ്പോഴും നയിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അത് മനസ്സിലാക്കാനുള്ള കഴിവും സഹനശക്തിയുമുള്ള ഒരു സ്ത്രീയെ അങ്ങനെയുള്ള ആളിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാവൂ.
0: അനധികൃതമായി പണസമ്പാദനത്തിന് വേണ്ടി തന്റെ പ്രൊഫഷനെ ദുരുപയോഗം ചെയ്യുന്നതും ശരിയല്ല.
1: എക്സാക്ട്ലി. അപ്പോ സാന്ദ്രയ്ക്കും കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്.
0: ഒക്കെ മനസ്സിലാക്കാതെ പറ്റില്ലല്ലോ.
1: അല്ല, ഈ കാറി കയറിയിരുന്ന് ഫിലോസഫി പറഞ്ഞോണ്ടിരുന്നാ മതിയോ? പോണ്ടേ?
0: ഓ ദാ വണ്ടി വിട്ടു കഴിഞ്ഞു.
1: വിടുന്നതൊക്കെ കൊള്ളാം, ഇത് ജർമ്മനിയൊന്നുമല്ല, കേരളമാ. സൂക്ഷിക്കണം, ട്രാഫിക് സിഗ്നൽ തെറ്റിച്ച് പല വണ്ടികളും വന്നേക്കും. അതുകൊണ്ട് നമ്മൾ ഡ്രൈവിംഗ് നിയമങ്ങൾ കൃത്യമായി പാലിക്കണം. കേട്ടല്ലോ.
0: കേട്ടേ, ഇനി വിടാലോ.
1: ഓ ഷുവർ.
2: ഡോക്ടർ കസേരയില്ലെന്ന് ഉറങ്ങുന്നു. ഡോക്ടറേ, ഇതെന്തോ ഉറക്കവാ, മണി എത്രയായെന്നാ വിചാരം.
1: ഇന്നലെ രാത്രി നന്നായി ഉറങ്ങാൻ കഴിഞ്ഞില്ല സുധാരേട്ട.
2: അതെന്ത് പറ്റി?
1: മനസ്സിന് നല്ല സുഖമില്ല, അങ്ങനെ പലതും ആലോചിച്ച് കിടന്നപ്പോ.
2: എന്തോ കാര്യമായിട്ട് കുഴപ്പമുണ്ട് കേട്ടോ.
1: അതൊക്കെ പോട്ടെ, ഇന്നത്തെ ജോലികളൊക്കെ കഴിഞ്ഞോ സുധാരേട്ട?
2: എന്താ ഇപ്പോ അങ്ങനെ ചോദിച്ചേ?
1: വരൂ, നമുക്ക് മുറ്റത്തേക്ക് ഇറങ്ങി നിൽക്കാം.
2: അല്ല, ഡോക്ടർക്ക് കാര്യമായിട്ട് എന്തോ ഈ സുധാകരേട്ടനോട് പറയാനുണ്ടെന്ന് തോന്നുന്നു.
1: സുധാകരേട്ടാ?
2: ഓ
1: സുധാകരേട്ടൻ ഒരിടം വരെ ഒന്ന് പോണം.
2: എവിടെയാ ഡോക്ടറെ?
1: അതൊക്കെ ഞാൻ പറയാം, ക്ഷമയോടെ കേൾക്കണം.
2: ഒക്കെ ശരി, ഈ ധന്യമേരി മാഡം എപ്പോഴും സുധാകരാ സുധാകരാന്ന് വിളിച്ചോണ്ടിരിക്കുവല്ലേ. അവര് സുധാകരാന്ന് വിളിക്കുമ്പോ മുന്നിലെത്തി ഓച്ചാനിച്ച് നിന്നില്ലെങ്കിൽ ഈ സുധാകരന്റെ പണി തെറിക്കും. ഈ സുധാകരനൊന്ന് മൂത്രമൊഴിക്കാൻ കൂടി പോകാൻ വയ്യ എന്ന് പറഞ്ഞാ വലിയ കഷ്ടമാണ് ഡോക്ടറെ.
1: അതൊക്കെ ഞാൻ നോക്കിക്കോളാം, പോരെ.
2: ഡോക്ടറായിട്ടല്ലോ
1: ഏറ്റു
2: എങ്കി പറ.
1: ഒരിടം വരെ പോണം സുധാകരേട്ടൻ, എല്ലാം രഹസ്യമായിരിക്കണം.
2: രഹസ്യമോ?
1: ഇതാ ഈ പൊതി സുധാകരേട്ടൻ പിടിക്കേ.
2: പൊതിയോ? ഇതിലെന്തോന്നാ?
1: പണം.
2: പണമോ? ആർക്ക് കൊടുക്കാനാ ഇത്?
1: സുധാകരേട്ടൻ പേടിക്കണ്ട, ഇത് കട്ടുമോഷ്ടിച്ചുണ്ടാക്കിയതല്ല, എന്റെ സ്വന്തം പണമാ, അതുകൊണ്ട് ധൈര്യമായി വാങ്ങിക്ക.
2: വാങ്ങിച്ചു, ഇനി പറ.
1: പറയാം, അതിനു മുൻപ് ഇതുകൂടി കേൾക്ക. ഞാൻ പറയുന്ന സ്ഥലത്ത് ചെന്ന് പല പ്രശ്നങ്ങളും സുധാകരേട്ടന് നേരിടേണ്ടി വന്നേക്കാം, പക്ഷെ പതരരുത്, ധൈര്യപൂർവം അവയൊക്കെ നേരിടണം. മനസ്സിലായില്ലേ?
2: എന്റെ വാരനാട് ഭഗവതി. ഡോക്ടറെ, ഇതെവിടേക്കാ ഈ പാവം സുധാകരേട്ടനെ പറഞ്ഞയക്കുന്നേ? പോയ പോലെ എങ്ങനെ തിരിച്ചു വരാൻ കഴിയുമോ?
1: ഏയ്, സുധാകരേട്ടൻ ഭയപ്പെടും പോലെ ഒന്നും സംഭവിക്കില്ല.
2: അപ്പൊ പിന്നെ ഇത്തിരി മുമ്പ് ഡോക്ടർ പറഞ്ഞതോ പല പ്രശ്നങ്ങളും സുധാകരേട്ടനെ നേരിടേണ്ടി വന്നേക്കും, പതരരുതെന്ന്
1: പറഞ്ഞു? പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, അഥവാ ഉണ്ടായാൽ ഒരു മുൻകരുതൽ എന്ന പോലെ പറഞ്ഞേ ഉള്ളൂ. അല്ലാതെ ചേട്ടൻ ഭയപ്പെടും പോലെ അവിടെ ഒന്നും സംഭവിക്കില്ല.
2: ഒരു കണക്കിന് ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നതാ നല്ലത്. ഒരു നല്ല കാര്യത്തിനല്ലാതെ ഡോക്ടർ എന്നെ എങ്ങോട്ടും പറഞ്ഞേക്കത്തില്ലെന്ന് എനിക്കറിയാം. ഡോക്ടറെ, ഈ സുധാകരൻ വെറുതെ അതും പറഞ്ഞു. ഡോക്ടറിന്റെ മനസ്സ് എനിക്കറിയാം, അത് നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ കാരണമാ ഈ സുധാകരൻ അറിയാത്തെ.
1: സുധാകരേട്ടാ, എന്താ ഇത്? കണ്ണുകൾ പെട്ടെന്ന്

0: കരഞ്ഞു വരുന്നല്ലോ.
1: ഓ വരട്ടെ ഡോക്ടറെ, ഇടയ്ക്ക് കണ്ണുകൾ നിറയുന്നത് നല്ലതാ. ഓ ഒന്നുമല്ലേലും കണ്ണിലടിയുന്ന പൊടിയും മറ്റു പോകുമല്ലോ.
0: പക്ഷെ ഈ മനസ്സിൽ നിറയുന്ന പാപത്തിൻ്റെ കറയും ചൊളിയുമൊക്കെ എങ്ങനെ കളയുമെന്ന് ഈ സുധാകരട്ടൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്.
2: സുധാകരട്ട?
0: അതെ ഡോക്ടറെ.
3: അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ നാടകം ആറാം ഭാഗം സമാപിക്കുന്നു. രചന സലിംകുമാർ പട്ടണക്കാട്, സംവിധാനം എൻ വാസുദേവ്. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ഡോക്ടർ ജയരാജ്, അരുൺ നായർ, ധന്യ മേരി, ശ്രീലേഖ കുമാരി വി എസ്, സാന്ദ്ര വി എസ്, കലാദേവി, സുധാകരൻ, തമലം ശ്രീകുമാർ. സംവിധാന സഹായം ബി എൻ ദീപ, എം നിസാമുദ്ദീൻ, അശ്വതി ബാലചന്ദ്രൻ. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം. ഈ നാടകത്തിന്റെ ഏഴാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
4: ആകാശവാണി ഇപ്പോൾ CIET സ്പോൺസേർഡ് പരിപാടി ഉമംഗ്.

0: സമയം 3 മണി.
1: ആകാശവാണി. നമസ്കാരം. സെമിക്കോൺ ഇന്ത്യ 2026 ചിപ്പിൽ നിന്ന് സമ്പൂർണ്ണ സാങ്കേതിക സംവിധാനത്തിലേക്ക് ഇന്ത്യയുടെ യാത്ര എന്ന വിഷയത്തിൽ ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. ആധുനിക ലോകത്തിന്റെ സാമ്പത്തികവും സാങ്കേതികവുമായ വളർച്ചയെ നിയന്ത്രിക്കുന്ന ഏറ്റവും നിർണായക ഘടകങ്ങളിലൊന്നാണ് അർദ്ധചാലകങ്ങൾ അഥവാ സെമി കണ്ടക്ടേഴ്സ്. മൊബൈൽ ഫോണുകൾ, നിർമ്മിത ബുദ്ധി, ബഹിരാകാശ സാങ്കേതിക വിദ്യ മുതൽ പ്രതിരോധ സംവിധാനങ്ങൾ വരെ ഡിജിറ്റൽ ലോകത്തിന്റെ അടിത്തറയാണ് സെമി കണ്ടക്ടർ ചിപ്പുകൾ. ഈ മേഖലയിലെ ഇന്ത്യയുടെ സാന്നിധ്യം കൂടുതൽ ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സെമിക്കോൺ ഇന്ത്യ എന്ന പരിപാടി സംഘടിപ്പിച്ചത്. ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ സെപ്റ്റംബർ 17 മുതൽ 19 വരെയായിരുന്നു 5th സെമിക്കോൺ ഇന്ത്യ സംഘടിപ്പിച്ചത്. സിലിക്കൺ ടു സിസ്റ്റംസ് ബിൽഡിംഗ് ദ എക്കോ സിസ്റ്റം എന്നതായിരുന്നു ഈ വർഷത്തെ പ്രമേയം. ചിപ്പ് ഡിസൈനിൽ മാത്രം ഒതുങ്ങാതെ രൂപകൽപ്പന മുതൽ നിർമ്മാണം, പാക്കേജിംഗ്, ടെസ്റ്റിംഗ്, ഗവേഷണം, ഉപകരണങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ, നൈപുണ്യ വികസനം എന്നിവ ഉൾപ്പെടുന്ന സമഗ്രമായ സെമി കണ്ടക്ടർ ശൃംഖല കെട്ടിപ്പടുക്കുകയാണ് ഇതിലൂടെ ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്നത്. 3 ദിവസങ്ങളിലായി 600+ പ്രദർശകർ, 300 അന്താരാഷ്ട്ര കമ്പനികൾ, 52 രാജ്യങ്ങളുടെ പ്രതിനിധികൾ, 150+ പ്രഭാഷകർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. 6 രാജ്യങ്ങളുടെ പവലിയനുകളും 12 സംസ്ഥാന പവലിയനുകളും, സ്റ്റാർട്ടപ്പ് പവലിയനും, വർക്ക്ഫോഴ്സ് ഡെവലപ്മെന്റ് സോണും, വിദ്യാർത്ഥി ഹാക്കത്തോണും പരിപാടിയുടെ ഭാഗമായി. 51,656 രജിസ്ട്രേഷനുകളും ഏകദേശം 40,000+ സന്ദർശക സാന്നിധ്യവും ഇത്തവണ രേഖപ്പെടുത്തി. സെമി കണ്ടക്ടർ ഡിസൈൻ, ഫാബ്രിക്കേഷൻ, അഡ്വാൻസ്ഡ് പാക്കേജിംഗ്, ഉപകരണങ്ങളും വസ്തുക്കളും, പവർ ഇലക്ട്രോണിക്സ്, നിർമ്മിത ബുദ്ധി എന്നീ മേഖലകളിലായി 56 ധാരണാപത്രങ്ങളും പ്രഖ്യാപനങ്ങളും തന്ത്രപ്രധാനമായ സംരംഭങ്ങൾക്കുമാണ് 3 ദിവസങ്ങളിൽ രാജ്യം സാക്ഷ്യം വഹിച്ചത്. സെമി കണ്ടക്ടർ വ്യവസായത്തിന് ഏറ്റവും അനുയോജ്യമായ കേന്ദ്രമായി മാറുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും ഇന്ത്യ സ്വീകരിക്കുന്നുണ്ടെന്ന് സെമിക്കോൺ ഇന്ത്യ 2026 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
2: अपने ट्रांसमिशन नेटवर्क को भी एक्सपेंड किया है. साथियों, भारत में पावर इंफ्रास्ट्रक्चर का यह विस्तार हमारे सेमीकंडक्टर इकोसिस्टम के लिए भी एक बड़ी स्ट्रेंथ है. भारत हर वो कदम उठा रहा है जो हमें सेमीकंडक्टर इंडस्ट्री का एक प्रीफर्ड डेस्टिनेशन बनाए.
1: ലോക സെമിക്കോൺ വ്യവസായത്തിലെ വിശ്വസനീയമായ ഉൽപാദന കേന്ദ്രമായി മാറുന്നതിൽ ഇന്ത്യ സജ്ജമാവുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ 2.0 വിഹിതം 13.5 ബില്യൺ $ ഉയർന്നതായി പ്രധാനമന്ത്രി അറിയിച്ചു. ഇതുവരെ 12 ചിപ്പ് നിർമ്മാണ പദ്ധതികൾക്ക് അംഗീകാരം നൽകിയിട്ടുണ്ടെന്നും അടുത്ത ഘട്ടത്തിൽ ഇത് ഇനിയും വർദ്ധിക്കുമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഇന്ത്യൻ നിർമ്മിത ചിപ്പുകൾ ഇപ്പോൾ ലോകമെമ്പാടും ലഭ്യമാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി.
2: സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി മേ ഏക് ശബ്ദ ഇസ്തമാൽ ഹോത്താ ഹൈ ടേപ്പ് ഔട്ട്. യേ വോ ദിൻ ഹോത്താ ഹൈ ജബ് ചിപ്പ് ഡിസൈൻ പൂരാ ഹോനേ കേ ബാദ് പ്രൊഡക്ഷൻ കേ ലിയേ ചലി ജാതി ഹൈ. ലേക്കിൻ ടേപ്പ് ഔട്ട് കേ ബാദ് കാം രുക്താ നഹീ ഹൈ. ഉസി ദിൻ അഗലേ വർജൻ പർ കാം ശുരു ഹോ ജാതാ ഹൈ. ഹമാരെ പെഹലേ ഫേസ് കാ സൈസ് ലഗ്ഭഗ് $8 ബില്യൺ കാ ഥാ, ജബ്കി സെക്കൻഡ് ഫേസ് കാ $13.5 ബില്യൺ തക് കാ ഹമനേ തയ് കിയാ ഹൈ.
1: ആഗോള സെമി കണ്ടക്ടർ വ്യവസായ രംഗത്ത് വിശ്വസനീയ പങ്കാളിയായി ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് സമ്മേളനത്തിൽ നടന്ന ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു. കേന്ദ്രമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നിരവധി സുപ്രധാന ധാരണാപത്രങ്ങളും കൈമാറി. ഇന്ത്യയുടെ

0: സെമി കണ്ടക്ടർ രൂപകൽപ്പനയിലെ മികവ് ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ടതാണെന്നും സെമിക്കോൺ 2.0 പദ്ധതിക്ക് കീഴിൽ സെമി കണ്ടക്ടർ ഡിസൈൻ കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിരിക്കും മുൻഗണനയെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. സെമി കണ്ടക്ടർ ഡിസൈൻ രംഗത്ത് വൻ സാധ്യതകളുള്ളതിനാൽ നിരവധി പ്രമുഖ കമ്പനികൾ ഈ മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
1: ദി ഇൻവെസ്റ്റ്മെന്റ് നമ്പേഴ്സ് ദാറ്റ് വി ആർ സീയിങ് ടുഡേ ഈസ് ഓഫ് ദി ഓർഡർ ഓഫ് 1 lakh crore, അബൌട്ട് 11 to 12 billion dollars. ദാറ്റ് മച്ച് ഇൻവെസ്റ്റ്മെന്റ് വി ആർ സീയിങ് അമംഗ് ദി പീപ്പിൾ ഹു ഹാവ് മെറ്റ് അസ്. മെനി ഓഫ് ദം ഡോണ്ട് വാണ്ട് അസ് ടു ടേക്ക് ദി നെയിം, സോ വി വോണ്ട് ടേക്ക് ദി നെയിംസ്. ദേ വിൽ അനൗൺസ് ദി ഇൻവെസ്റ്റ്മെന്റ് ആസ് ദെയർ ബോർഡ്സ് ആൻഡ് ദെയർ ഷെയർ ഹോൾഡേഴ്സ് ഓതറൈസ് ദം from time to time. So that kind of journey is very clearly ahead of us.
0: ചിപ്പ് ഇറക്കുമതി കുറയ്ക്കുക എന്നതിലുപരി ആഗോള വിതരണ ശൃംഖലയുടെ വിവിധ ഘട്ടങ്ങളിൽ ഇന്ത്യക്ക് ശക്തമായ സാന്നിധ്യം ഉറപ്പാക്കുകയാണ് സെമിക്കോൺ ഇന്ത്യയുടെ ലക്ഷ്യം. ഇന്ത്യയുടെ സെമി കണ്ടക്ടർ യാത്രയ്ക്ക് അടിത്തറ നൽകുന്നതിനായി ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ മുഖേന സെമിക്കോൺ ഇന്ത്യ പദ്ധതി നടപ്പാക്കി വരുന്നു. 2026 കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ച സെമിക്കോൺ 2.0 1,27,500 crore രൂപയുടെ വിഹിതമാണുള്ളത്. ചിപ്പ് ഡിസൈൻ, മെഷീനുകളും മെറ്റീരിയലുകളും, അഡ്വാൻസ് പാക്കേജിംഗ്, ഗവേഷണം, നൈപുണ്യ വികസനം എന്നീ 6 പ്രധാന മേഖലകളിലാണ് പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സെമിക്കോൺ 1.0 പ്രകാരം അംഗീകരിച്ച 12 പദ്ധതികളിൽ 5 വാണിജ്യാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം ആരംഭിച്ച ഘട്ടത്തിലെത്തിയതായി സർക്കാർ അറിയിച്ചു. മൊഹാലിയിലെ CDIL സെമി കണ്ടക്ടർ, സൂററ്റിലെ സൂചി സെമിക്കോൺ എന്നിവിടങ്ങളിലെ വാണിജ്യ ഉൽപാദന ലൈനുകൾ എന്നിവയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചിരുന്നു. 2026 ഫെബ്രുവരിയിലെ സർക്കാർ കണക്കുകൾ പ്രകാരം അന്ന് അംഗീകരിച്ച 10 പദ്ധതികളുടെ പ്രതീക്ഷിക്കുന്ന നിക്ഷേപം ഏകദേശം 1.6 lakh crore രൂപയായിരുന്നു. 2 ഫാബുകളും 8 പാക്കേജിംഗ് യൂണിറ്റുകളും ഇതിൽ ഉൾപ്പെട്ടിരുന്നു. സെമി കണ്ടക്ടർ മേഖലയിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തികളിലൊന്ന് മനുഷ്യവിഭവശേഷിയാണ്. ഡിസൈൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് അഥവാ DLI പദ്ധതി ആഭ്യന്തര ചിപ്പ് ഡിസൈൻ സംരംഭങ്ങൾക്ക് പിന്തുണ നൽകുന്നു. അതേസമയം ചിപ്സ് ടു സ്റ്റാർട്ടപ്പ് എന്ന C2S പദ്ധതി വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും സ്റ്റാർട്ടപ്പുകൾക്കും സെമി കണ്ടക്ടർ ഡിസൈൻ പരിശീലനവും ഉപകരണങ്ങളിലേക്കുള്ള പ്രവേശനവും നൽകുന്നു. 2026 സെപ്റ്റംബറിലെ സർക്കാർ വിവരമനുസരിച്ച് 500+ സ്ഥാപനങ്ങളിലെ 1 lakh+ എഞ്ചിനീയർമാർ C2S DLI സംവിധാനങ്ങളിലൂടെ ചിപ്പ് ഇൻ സെന്ററിന്റെ സൌകര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. 300+ ചിപ്പ് ഡിസൈനുകൾ ഫാബ്രിക്കേഷനായി വികസിപ്പിച്ചിട്ടുണ്ടെന്നും സർക്കാർ അറിയിച്ചു. സെമിക്കോൺ ഇന്ത്യ 2026 പ്രദർശനങ്ങളിൽ ഇന്ത്യയുടെ ആഭ്യന്തര സാങ്കേതിക ശേഷിയുടെ വിവിധ തലങ്ങൾ ദർശിക്കാനായി. സീഡാക് അവതരിപ്പിച്ച 64-bit RISC-V പ്രോസസർ, ഉയർന്ന പ്രകടനമുള്ള കമ്പ്യൂട്ടിംഗ് സംവിധാനങ്ങൾ, AI അധിഷ്ഠിത സാങ്കേതിക വിദ്യകൾ എന്നിവ ശ്രദ്ധേയമായി. ഇൻകോർ സെമി കണ്ടക്ടേഴ്സ്, തദ്ദേശീയ RISC-V പ്രോസസർ IP എന്നിവയുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദ്യകൾ അവതരിപ്പിച്ചു. AIയും സെമി കണ്ടക്ടറും തമ്മിലുള്ള ബന്ധവും പ്രദർശനത്തിൽ വ്യക്തമായി. നേത്ര സെമി പോലുള്ള ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾ AI കേപ്പബിൾ സിസ്റ്റം ഓൺ ചിപ്പ് സാങ്കേതിക വിദ്യകൾ, സ്മാർട്ട് സെൻസറുകൾ, റോബോട്ടിക്സ്, ഡ്രോണുകൾ, നിരീക്ഷണ സംവിധാനങ്ങൾ തുടങ്ങിയ മേഖലകൾക്കായുള്ള പരിഹാരങ്ങൾ അവതരിപ്പിച്ചു. ഇതിലൂടെ സെമി കണ്ടക്ടർ വ്യവസായം ഒരു ഒറ്റപ്പെട്ട ഹാർഡ്വെയർ മേഖല അല്ലെന്നും AI, ഡ്രോൺ, റോബോട്ടിക്സ്, പ്രതിരോധം, ഊർജം തുടങ്ങിയ മേഖലകളുടെ വളർച്ചയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും വ്യക്തമാകുന്നു. ലോകത്തെ സെമി കണ്ടക്ടർ ഡിസൈൻ മേഖലയിലെ തൊഴിൽ സേനയുടെ ഏകദേശം 20% ഇന്ത്യയിലാണെന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് IT മന്ത്രാലയം സെക്രട്ടറി S. കൃഷ്ണൻ പറഞ്ഞു. ഡിസൈൻ രംഗത്തെ വിദഗ്ധരെ വളർത്തിയെടുക്കുന്നതിന് 85,000+ ഡിസൈൻ എഞ്ചിനീയർമാർക്ക് പരിശീലനം നൽകുന്നതിനുള്ള പദ്ധതി സർക്കാർ നടപ്പിലാക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. സെമി കണ്ടക്ടർ മേഖലയിലെ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിനായി നിക്ഷേപകരും സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും S. കൃഷ്ണൻ പറഞ്ഞു.
2: ഇന്ത്യ ഈസ് വൺ ഓഫ് ദി ഫ്യൂ കൺട്രീസ് ഇൻ ദി വേൾഡ് വിച്ച് കൻ ആക്ച്വലി സ്പെയർ ടാലന്റ് ടു അദർ ഇക്കോണമീസ് അക്രോസ് ദി വേൾഡ്. ആൻഡ് വാട്ട് വി ഹാവ് ടുഡേ ഈസ് ഓഫ് കോഴ്സ് 20% ഓഫ് ദി ഡിസൈൻ സെമി കണ്ടക്ടർ ഡിസൈൻ വർക്ക് ഫോഴ്സ് ഇൻ ദി വേൾഡ്. വാട്ട് വി ഡോണ്ട് ഹാവ് ഈസ് എ വർക്ക് ഫോഴ്സ് വിച്ച് ഈസ് ട്രെയിൻഡ് ഇൻ അഡ്വാൻസ് മാനുഫാക്ചറിംഗ്. ആൻഡ് ദാറ്റ് ഈസ് എ സ്പേസ് അഗൈൻ വേർ വി നീഡ് ടു വർക്ക് വിത്ത് ഇൻഡസ്ട്രി ടു ഫിഗർ ഔട്ട് ദ കൈൻഡ് ഓഫ് സ്കിൽസ് ദാറ്റ് ആർ നീഡഡ്, സെറ്റ് അപ്പ് ദ കൈൻഡ് ഓഫ് ഫെസിലിറ്റീസ് ഇൻ അസോസിയേഷൻ വിത്ത് ഇൻഡസ്ട്രി ടു മേക്ക് ഷുവർ ദാറ്റ് വി ആർ ഇൻ എ പൊസിഷൻ ടു സപ്പോർട്ട് വാട്ട് ദി ഇൻഡസ്ട്രി നീഡ്സ് ഇൻ ദാറ്റ് ഏരിയ ആൻഡ് ബിൽഡ് ദോസ് ഫെസിലിറ്റീസ് ഔട്ട്.
0: സെമിക്കോൺ ഇന്ത്യ 2026 മറ്റൊരു പ്രധാന വശം സ്റ്റാർട്ടപ്പുകളുടെയും യുവ ഗവേഷകരുടെയും പങ്കാളിത്തമാണ്. സ്റ്റാർട്ടപ്പ് പവലിയൻ, സ്റ്റാർട്ടപ്പ് പിച്ചിംഗ് സെഷൻ, ഇന്നൊവേഷൻ ഷോക്കേസ്, സ്റ്റുഡന്റ് ഹാക്കത്തോൺ എന്നിവ പുതിയ ആശയങ്ങൾ വ്യവസായവുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള വേദികളായി. ഇതിനൊപ്പം

0: വർക്ക്ഫോഴ്സ് ഡെവലപ്മെന്റ് പവലിയനും പ്രത്യേക പ്രാധാന്യം നൽകി. കാരണം സെമി കണ്ടക്ടർ വ്യവസായത്തിന്റെ വളർച്ചയ്ക്ക് ഫാക്ടറികളെക്കാൾ പ്രധാനമാണ് അവ പ്രവർത്തിപ്പിക്കാനും പുതിയ സാങ്കേതിക വിദ്യ വികസിപ്പിക്കാനും കഴിയുന്ന നൈപുണ്യശേഷിയുള്ള മാനവ വിഭവശേഷി. സെമി കണ്ടക്ടർ സാങ്കേതിക വിദ്യ ഭൂപടത്തിൽ കേരളം തങ്ങളുടെ സാന്നിധ്യം അടയാളപ്പെടുത്തിയിരുന്നു. സെമിക്കോൺ ഇന്ത്യ 2026 വേദിയിൽ കേരളത്തിന്റെ ചിപ്പ് ഡിസൈൻ, AI ഹാർഡ്വെയർ, ഇലക്ട്രോണിക്സ്, ഗവേഷണം, സ്റ്റാർട്ടപ്പ് മേഖലയിലെ പുതിയ മുന്നേറ്റങ്ങൾ എന്നിവ ലോകശ്രദ്ധ ആകർഷിച്ചു. സെമിക്കോൺ കേരള പവലിയനിൽ പ്രദർശിപ്പിച്ച കേരളത്തിന്റെ മാതൃകകൾ ചർച്ച ചെയ്യപ്പെട്ടു. കേരളത്തിൽ നിന്ന് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളയും കോഴിക്കോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയും ഉൾപ്പെടെയുള്ള വിവിധ സ്ഥാപനങ്ങൾ വികസിപ്പിച്ച ചിപ്പുകൾ ചേർത്ത് തയ്യാറാക്കിയ പ്രത്യേക ഉപഹാരമാണ് ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചത്. രാജ്യത്തെ 20 പ്രമുഖ സ്ഥാപനങ്ങളുടെ ചിപ്പുകൾ ഉൾപ്പെട്ട ഈ ഉപഹാരം സെമി കണ്ടക്ടർ സാങ്കേതിക വിദ്യയിൽ കൈവരിച്ച വലിയ കുതിച്ചുചാട്ടത്തിന്റെ നേർക്കാഴ്ചയായിരുന്നു. AI ചിപ്പ് ഡിസൈനിംഗ് രംഗത്ത് ഗവേഷകയായ ദർശിത ദിനേശിന്റെ നേതൃത്വത്തിലാണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളയ്ക്കായി ചിപ്പ് വികസിപ്പിച്ചത്. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളയിലെ സ്കൂൾ ഓഫ് ഇലക്ട്രോണിക് സിസ്റ്റം ആൻഡ് ഓട്ടോമേഷനിൽ PhD സ്കോളറാണ് ദർശിത. ദർശിത, ആകാശവാണി വാർത്തകളോട്.
1: നമ്മുടെ C2S പ്രോഗ്രാമിന്റെ പാർട്ടാണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി. അപ്പൊ C2S പ്രോഗ്രാം വഴി ഞങ്ങൾ കുറെ ചിപ്പുകൾ ഇവിടുന്ന് ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ബേസിക്കലി ഞങ്ങളുടെ MTech MSc സ്റ്റുഡൻസ് വർക്ക് ചെയ്തിട്ട് 4 ചിപ്പ് C2S പ്രോഗ്രാം ത്രൂ ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ആ 4 ചിപ്പിൽ ഒരെണ്ണം PM കൊടുത്ത മൊമെന്റോയിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് സെലക്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പോ അതില് സ്റ്റുഡൻസ് എല്ലാവരും പാസ് ഔട്ട് ആയ സ്റ്റുഡൻസ് ആണ്. അങ്ങനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് ഞാൻ ഇന്ററാക്ഷൻ ഇവന്റിനേക്ക് വേണ്ടി പോയിണ്ടായിരുന്നത്. 20 ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയിരുന്നു ഇന്ത്യയിൽ നിന്നുണ്ടായിരുന്നേ. ആ 20 ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ 2 കേരളത്തിൽ നിന്നുണ്ടായിരുന്നത്. ഒരെണ്ണം നമ്മുടെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലെ ചിപ്പ് ആയിരുന്നു. C2S പ്രോഗ്രാം ത്രൂ SCL എന്ന് പറയുന്ന ഫൗണ്ടറിയിലാണ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ 4 ചിപ്പാണ് പോയത്. അതിൽ ഒരെണ്ണമാണ് സെലക്ട് ആയത്. ഖദീജ ജുമാന എന്ന് പറയുന്ന കുട്ടി ചെയ്ത ചിപ്പാണ് അതിൽ സെലക്ട് ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിന് ബേസിക്കലി ഈ SCL അല്ലാതെ വേറെയും ഫൗണ്ടറീസ് ത്രൂ പോകുന്നുണ്ട്, പോയിട്ടുണ്ട്. ഗ്ലോബൽ ഫൗണ്ടറീസിൽ വഴി ചിപ്പ് പോയിട്ടുണ്ട്. അതിനു മുന്നേ ആണെങ്കിലും സ്കൈ വാട്ടറിലൂടെയും എല്ലാം നമ്മൾ ടേപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ലാതെ സെമിക്കോൺ കേരളം എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പവലിയൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെയും പാർട്ടായിട്ട് പോകാൻ പറ്റി. കുറെ കമ്പനീസ് ഒക്കെ ആയിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റി. കുറെ ആൾക്കാരായിട്ടൊക്കെ സംസാരിക്കാൻ പറ്റി. ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓരോ ഇവന്റ്സും കോൺഫറൻസും ഒക്കെ അറ്റൻഡ് ചെയ്തു. മൊത്തത്തിൽ നല്ലൊരു ഇവന്റ് ആയിരുന്നു. ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.
0: ജപ്പാൻ, ദക്ഷിണ കൊറിയ, മലേഷ്യ, നെതർലാൻഡ്സ്, സിംഗപ്പൂർ, സ്വീഡൻ എന്നീ രാജ്യങ്ങളുടെ പവലിയനുകൾ അന്താരാഷ്ട്ര സഹകരണത്തിന് പുതിയ സാധ്യതകൾ തുറന്നു. ഇന്ത്യ അമേരിക്ക, ഇന്ത്യ ജപ്പാൻ, ഇന്ത്യ സിംഗപ്പൂർ, ഇന്ത്യ യൂറോപ്പ്, ഇന്ത്യ ദക്ഷിണ കൊറിയ, ഇന്ത്യ മലേഷ്യ എന്നീ രാജ്യാന്തര റൌണ്ട് ടേബിളുകളിലും നിക്ഷേപം, സാങ്കേതിക വിദ്യ, ഗവേഷണം, ഉപകരണങ്ങൾ, പാക്കേജിംഗ്, നൈപുണ്യ വികസനം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയായി. സെമി കണ്ടക്ടർ നിർമ്മാണത്തിന് വൻതോതിലുള്ള മൂലധനം, സ്ഥിരമായ വൈദ്യുതി, അതീവ ശുദ്ധമായ ജലം, പ്രത്യേക രാസവസ്തുക്കൾ, സങ്കീർണമായ ഉപകരണങ്ങൾ, ഉയർന്ന വൈദഗ്ധ്യമുള്ള മനുഷ്യ വിഭവശേഷി, ദീർഘകാല ഗവേഷണ നിക്ഷേപം എന്നിവ ആവശ്യമാണ്. അതോടൊപ്പം ആഗോളതലത്തിൽ അമേരിക്ക, തായ്വാൻ, ദക്ഷിണ കൊറിയ, ജപ്പാൻ, യൂറോപ്പ്, ചൈന തുടങ്ങിയ മേഖലകൾക്ക് ഇതിനകം തന്നെ ശക്തമായ സെമി കണ്ടക്ടർ അടിസ്ഥാന സൌകര്യമുണ്ട്. അതിനാൽ ആഗോള വിതരണ ശൃംഖലയിൽ ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പാക്കാൻ ഗുണനിലവാരം, ചെലവ്, വേഗത, ഗവേഷണം, സാങ്കേതിക വിദ്യ, നൈപുണ്യം എന്നിവയിൽ തുടർച്ചയായ മുന്നേറ്റം ആവശ്യമാണ്. ഇന്ത്യയുടെ സെമി കണ്ടക്ടർ യാത്ര നയരൂപീകരണത്തിൽ നിന്ന് പദ്ധതികളിലേക്കും, പദ്ധതികളിൽ നിന്ന് ഉൽപാദനത്തിലേക്കും, ഉൽപാദനത്തിൽ നിന്ന് സമ്പൂർണ്ണ സാങ്കേതിക ശൃംഖലയിലേക്കും നീങ്ങുന്നതിന്റെ ഒരു വേദിയായി സെമിക്കോൺ ഇന്ത്യയെ കാണാം. സെമിക്കോൺ ഇന്ത്യ 2026 ചിപ്പിൽ നിന്ന് സമ്പൂർണ്ണ സാങ്കേതിക സംവിധാനത്തിലേക്ക് ഇന്ത്യയുടെ യാത്ര എന്ന വിഷയത്തിൽ ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമി ജി നായർ, തയ്യാറാക്കിയത് പാർവതി വിജയൻ, അവതരണം കൃഷ്ണ പ്രകൃതി.

0: ഒക്ടോബർ 2 മുതൽ 8 വരെ കേരള വനംവകുപ്പ് നടത്തുന്ന വന്യജീവി വാരാഘോഷത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി.
1: സംസ്ഥാനതല ഉദ്ഘാടനം ഒക്ടോബർ 5 പെരിയാർ ടൈഗർ റിസർവിൽ വെച്ച് ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ നിർവഹിക്കുന്നു.
0: അതെ, വനത്തെയും വന്യജീവികളെയും അടുത്തറിയാൻ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി വിപുലമായ മത്സരങ്ങളുമുണ്ട്.
1: ജില്ലാതല മത്സരങ്ങൾ ഒക്ടോബർ 2-3 തീയതികളിൽ നടക്കും.
0: ഫോട്ടോഗ്രാഫി, പോസ്റ്റർ ഡിസൈനിംഗ്, ഷോർട്ട് ഫിലിം, റീൽസ്, ട്രാവലോഗ് രചന എന്നിവയിലൂടെ വൻ സമ്മാനങ്ങളും നേടാം.
1: കൂടുതൽ വിവരങ്ങൾക്കായി കേരള വനംവകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക.
2: ചങ്ങാതി സ്പോൺസേർഡ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 5:15.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഗാനോപഹാരം. കോട്ടയം കുഞ്ഞച്ചൻ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും സിന്ധുവും പാടിയ ഗാനമാണ് ഗാനോപഹാരത്തിൽ ഇന്നാദ്യം. വരികൾ ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം.

ഒരു അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ ജീവിതശൈലിയും ക്യാൻസർ പ്രതിരോധവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അരുൺ എ ജെ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495654321, 9496596321. ഓർക്കുക, ജീവിതശൈലിയും ക്യാൻസർ പ്രതിരോധവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു. ഗാനോപഹാരത്തിൽ ഇനി മായ പൊന്മാൻ എന്ന ചിത്രത്തിനു വേണ്ടി ബിജു നാരായണനും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. എസ് രമേശൻ നായരുടെ വരികൾ, മോഹൻ സിതാരിയുടെ സംഗീതം.

കൈതപ്രം വരികൾ എഴുതി എസ് പി വെങ്കിടേഷ് ഈണം നൽകി. എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം കുങ്കുമച്ചെപ്പ്.

ഗാനോപഹാരത്തിൽ ഇനി ചിത്രപാടിയ ഗാനം. ഗാനരചന കൈതപ്രം, സംഗീത സംവിധാനം MG രാധാകൃഷ്ണൻ. ചിത്രം സാഫല്യം.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ഗാനോപഹാരത്തിൽ ഇനി ഷേക്സ്പിയർ എം എ മലയാളം എന്ന ചിത്രത്തിനുവേണ്ടി അനിൽ പനച്ചൂരാൻ വരികളെഴുതി മോഹൻ സിതാര ഈണം പകർന്ന് വിനീത് ശ്രീനിവാസനും ഷീലാമണിയും പാടിയ ഗാനം.

0: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: കൈതപ്രം വരികളെഴുതി മോഹൻ സിതാര ഈണം നൽകി. യേശുദാസും ആശാജി മേനോനും പാടിയ ഗാനം കേൾക്കാം. ചിത്രം കൂട്ട്.

0: ആകാശവാണി സമയം 4 മണി.
1: നേർമൊഴി.
2: പ്രിയ ശ്രോതാക്കളെ, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസിന്റെ ഡയറക്ടറും പ്രിൻസിപ്പളുമായ ഡോക്ടർ ബി രാജേന്ദ്രനാണ് ഇന്ന് നേർമൊഴിയിലെ അതിഥി. അദ്ദേഹത്തോടൊപ്പം ജി സന്തോഷ് കുമാർ.
3: സെപ്റ്റംബർ 27 ലോക ടൂറിസം ദിനമാണ്. ഈ അവസരത്തിൽ നമ്മോടൊപ്പം ഇന്ന് സ്റ്റുഡിയോയിലുള്ളത് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസിന്റെ ഡയറക്ടറും പ്രിൻസിപ്പലുമായ ഡോക്ടർ ബി രാജേന്ദ്രനാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിൻ്റെ ടൂറിസം ഹോസ്പിറ്റാലിറ്റി സാധ്യതകൾ, അതുപോലെ തന്നെ പഠന പരിശീലന അവസരങ്ങൾ, തൊഴിലവസരങ്ങൾ ഇന്നത്തെ ഒരു മാറിയ സാഹചര്യത്തിൽ എന്നുള്ളതാണ്. ഈ 2026 ടൂറിസം ദിന ആചരണത്തിൻ്റെ ഒരു തീം തന്നെ ഡിജിറ്റൽ അജണ്ട ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടു റീഡിസൈൻ ടൂറിസം എന്നുള്ളതാണ്. അതായത് ടൂറിസത്തെ പുനർനിർവചിക്കുവാൻ ഡിജിറ്റൽ അജണ്ടയും നിർമ്മിത ബുദ്ധിയും എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഈ മാറിയ ഒരു ഡിജിറ്റൽ യുഗത്തിൽ, അതുപോലെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ, അതായത് നിർമ്മിത ബുദ്ധിയുടെയൊക്കെ കടന്നുവരവോടുകൂടി ഈ മേഖലയിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. ഈ ടൂറിസത്തിൻ്റെ മേഖലയിൽ ഇത് വളരെ കൂടുതൽ അവസരങ്ങൾ തുറന്നു നൽകുന്നതാണെന്നാണ് പൊതുവെ ഉള്ള അഭിപ്രായം. സാർ, ഇതിനെ ഏത് രീതിയിലാണ് കാണുന്നത്?
4: അത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ന് ആഗോളതലത്തിൽ തന്നെ മാസ് ആയിട്ടുള്ള വിനോദസഞ്ചാരത്തിൽ നിന്ന് മാറി പരിസ്ഥിതിക്കും പ്രാദേശിക സംസ്കാരത്തിനും പ്രാധാന്യം നൽകുന്ന സുസ്ഥിരവും ഉത്തരവാദിത്വപൂർണവുമായ ഒരു ടൂറിസത്തിനാണ് ഇന്ന് ലോകം സാക്ഷ്യം വഹിക്കുന്നത്. ലോക ടൂറിസം ദിനം എല്ലാ വർഷവും സെപ്റ്റംബർ 27 ആചരിക്കുന്നത്. 2026 ലോക ടൂറിസം ദിനത്തിന്റെ പ്രമേയം തന്നെ ഡിജിറ്റൽ അജണ്ടയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടു റീഡിസൈൻ ടൂറിസം എന്നതാണ്. ടൂറിസത്തെ പുനർനിർവചിക്കുവാൻ ഡിജിറ്റൽ അജണ്ടയും നിർമ്മിത ബുദ്ധിയും എങ്ങനെ ഉപയോഗപ്രദമായിട്ട് ഉപയോഗിക്കാം എന്നതാണ് ഈ വർഷത്തെ തീം എന്ന് പറയുന്നത്. മധ്യ അമേരിക്കൻ രാജ്യമായ എൽ സൽവഡോറിലാണ് ഈ വർഷത്തെ ഔദ്യോഗികമായ ആഗോള ആതിഥേയ രാജ്യമായിട്ട് UN കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇന്ന് ഈ സാങ്കേതിക വിദ്യയുടെ ടൂറിസത്തെ എങ്ങനെ കൂടുതൽ ലളിതവും സുതാര്യവും അതുപോലെ സുസ്ഥിരവുമാക്കാം എന്നതാണ് ഈ പ്രമേയം മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് പ്രധാനം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മാനവ വിഭവശേഷിക്ക് ഒരിക്കലും പകരക്കാരനല്ല. മാനവ വിഭവശേഷിയെ കൂടുതൽ ഉപയോഗപ്രദമായിട്ട് കാര്യക്ഷമമായിട്ടും ഉപയോഗിക്കുവാനായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കാൻ പറ്റും എന്നാണ് തെളിഞ്ഞിട്ടുള്ളത്. അതാണ് നമുക്ക് ഇന്ന് ടൂറിസം ദിനത്തിൽ വളരെ പ്രാധാന്യത്തോടെ കണക്കാക്കേണ്ട ഒരു കാര്യം.
3: നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ തൊഴിലവസരങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ചെറുപ്പക്കാർ ഒരുപാടുള്ള ഒരു സംസ്ഥാനമാണ്. അപ്പോൾ അവർ ഇന്ന് കൂടുതലായിട്ട് ഈ തൊഴിലവസരങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു മേഖലയും അതുപോലെ കേരളത്തിൻ്റെ തനതായ പ്രകൃതി സൗന്ദര്യമൊക്കെ ഉള്ള ഒരു സംസ്ഥാനം എന്നുള്ള ആ ഒരു ഇതുകൊണ്ട് തന്നെ ഈ മേഖലയ്ക്ക് വളരെയേറെ ഒരു പ്രതീക്ഷയോടെയാണ് നമ്മുടെ സംസ്ഥാനത്തെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ എന്ന് നോക്കിക്കാണുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ നമ്മുടെ സംസ്ഥാനത്തെ അതിൻ്റെ ഒരു സാധ്യതകളൊക്കെ എങ്ങനെയാണ്?
4: സംസ്ഥാനത്തിന് വളരെയേറെ സാധ്യതകളാണ്. കേരളത്തിൻ്റെ പ്രകൃതിദത്തമായിട്ടുള്ള അനുഗ്രഹീതമായിട്ടുള്ള സൗന്ദര്യം എന്ന് പറയുന്നത് ലോകത്തിലെ സഞ്ചാരികളെ ആകർഷിക്കാൻ തക്ക രീതിയിലുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് തന്നെ കേരളത്തെ വിശേഷിപ്പിക്കുവാൻ കാരണം. കേരളം മുന്നോട്ട് വച്ച പല ടൂറിസം പ്രക്രിയകളും ഇന്ന് ലോകത്തെമ്പാടും അംഗീകരിക്കപ്പെട്ട ഒന്നായി മാറിക്കഴിഞ്ഞു. അതിന് ഉദാഹരണമാണ് ഉത്തരവാദിത്ത ടൂറിസവും മറ്റുമൊക്കെ. കേരളം വളരെ മുന്നിലാണ് ഈ ഉത്തരവാദിത്ത. ഒരു പ്രദേശത്തുള്ള പരിസ്ഥിതിക്ക് ദോഷം വരാത്ത രീതിയിൽ ആ പ്രദേശത്തുള്ള ജനങ്ങളെ അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് എങ്ങനെ കൂടുതൽ കാര്യക്ഷമമായിട്ട് ഉപയോഗപ്രദമാക്കിയിട്ട് ഉപയോഗിക്കാം, അതുവഴി സാമൂഹികവും സാമ്പത്തികവുമായി വളർച്ച ജനങ്ങൾക്ക് എങ്ങനെ നേടിക്കൊടുക്കാം എന്നുള്ളതാണ് കേരളത്തിൽ പ്രധാനമായിട്ടും ടൂറിസം മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചപ്പാട്. ഇതിൽ കേരളത്തിലെ അഭ്യസ്ത വിദ്യർക്ക് ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന രീതിയിലാണ് ഇന്ന് ടൂറിസം. ലോകത്ത് തന്നെ അതിവേഗം വളർന്നു വരുന്ന ഒരു വ്യവസായമാണ് ടൂറിസം. ഇന്ത്യയുടെ കാര്യത്തിലും അത് തന്നെയാണ്. കേരളത്തിലെ ഏകദേശം 10% കൂടുതൽ GDP സംഭാവന ചെയ്യുന്നതും ടൂറിസം മേഖലയാണ്. അപ്പോൾ ഇതെല്ലാം വ്യക്തമാക്കുന്നത് ടൂറിസം മേഖല ഉണ്ടാക്കുന്ന തൊഴിലവസരങ്ങളുടെ പ്രാധാന്യമാണ്. അഭ്യസ്ത വിദ്യർക്ക് ഒട്ടേറെ തൊഴിലവസരം പ്രത്യക്ഷമായിട്ടും അതോടൊപ്പം തന്നെ പരോക്ഷമായിട്ടും തൊഴിലവസരം സൃഷ്ടിക്കാൻ പറ്റുന്ന മേഖലയാണ് ടൂറിസം. ഈ കേരളത്തിന് വൻകിട വ്യവസായങ്ങൾ പുക വലിയ തരത്തിലുള്ള വ്യവസായങ്ങൾക്ക് അനുയോജ്യമല്ല എന്ന് പറയുമ്പോൾ
3: ഒരുപാട് സാധ്യതകൾ, പരിമിതികളുണ്ട്,
4: ഒരുപാട് പരിമിതികളുണ്ട്. പക്ഷെ അവിടെയൊക്കെ ആ പുതിയ വാതിലുകൾ തുറക്കപ്പെടുന്നത് ടൂറിസം എന്നുള്ള രീതിയിലാണ്. നമുക്ക് അറിയാം, ആയുർവേദമായാലും പ്രാദേശികമായിട്ടുള്ള കളരിപ്പയറ്റുകളായാലും ശരി തന്നെ അതുപോലെ കേരളത്തിൻ്റെ ഓരോ മുക്കും മൂലയും അനുഭവയോഗ്യമാക്കുവാനായിട്ട്. ഇപ്പോൾ സഞ്ചാരികൾ ഇഷ്ടപ്പെടുന്നതും അതുമാണ്, കേട്ടറിഞ്ഞിട്ടുള്ള അറിവുകൾ മാത്രമല്ല, അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് കണ്ടിട്ട് പോകുക എന്നുള്ളതല്ല, അവിടെ താമസിച്ച് അവിടുത്തെ അനുഭവങ്ങൾ മനസ്സിലാക്കി, അതായത് എക്സ്പീരിയൻഷ്യൽ ടൂറിസത്തിനാണ് ഇന്ന് പ്രാധാന്യമുള്ളത്. അതിന് ഏറ്റവും സാധ്യതയുള്ളത് കേരളമാണ്. ഹോം സ്റ്റേകളുടെ എണ്ണം നമുക്ക് അനുദിനം വർദ്ധിച്ചു വരുന്നുണ്ട്. കാരണം ആ ഒരു സംസ്കാരമായിട്ട്, ടൂറിസം എന്നത് ഒരു ജനതയുടെ സംസ്കാരമായിട്ടും ആ സംസ്കാരത്തെ മറ്റു ലോകത്തിന് മുന്നിൽ കാഴ്ചവെക്കുവാനും കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത.
3: പുതിയ സംസ്ഥാന സർക്കാർ അധികാരമേറ്റതിന് ശേഷം ടൂറിസത്തെ ഇൻഡസ്ട്രി ആയിട്ട് പ്രഖ്യാപിക്കും എന്നൊരു പ്രഖ്യാപനം തന്നെ ഉണ്ടായിരുന്നു. അത് ഈ മേഖലയ്ക്ക് എത്രത്തോളം ഗുണം ചെയ്യും?
4: വ്യവസായ പദവി നമുക്ക് ലഭിക്കുന്നത് വഴി ഒത്തിരി അധികം നേട്ടങ്ങൾ ഈ ടൂറിസം മേഖലയ്ക്ക് ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കുറഞ്ഞ നിരക്കിൽ വൈദ്യുതിയും അതുപോലെ നികുതി ഇളവുകളൊക്കെ ലഭിക്കും. ബാങ്ക് വായ്പകളും വിദേശ നിക്ഷേപവും എളുപ്പത്തിലാക്കാൻ സാധിക്കും. തൊഴിലവസരങ്ങളിലും വൻ വർധനവ് നമുക്ക് ഇതുവഴി സാധിക്കും. അതുപോലെ സർക്കാരിൻ്റെ ഗ്രാന്റുകളും സബ്സിഡികളും ഒക്കെ നമുക്ക് കിട്ടുന്നതിന്, ഈ ഇൻഡസ്ട്രിക്ക് കിട്ടുന്നതിന് സാധിക്കും. പിന്നെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനമാണ് മറ്റൊരു പോരായ്മയായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ സ്റ്റാറ്റസ് കിട്ടുന്നതോടുകൂടി അടിസ്ഥാന വികസനങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ വളരെ ഒരു മുന്നേറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കും. വേറൊരു കാര്യം പ്രൊഫഷണലിസമാണ്. മികച്ച സേവനങ്ങൾ നൽകുകയും പ്രൊഫഷണലിസവും നടപ്പാക്കുക വഴി മാത്രമേ സ്ഥായിയായിട്ടുള്ള സുസ്ഥിരമായിട്ടുള്ള ഒരു ടൂറിസം വികസനം നമുക്ക് സാധിക്കും. അത് വ്യവസായ പദവി ലഭിക്കുന്നതോടുകൂടി നമുക്ക് സാധ്യമാക്കും. പിന്നെ സുസ്ഥിരമായിട്ടുള്ള ഒരു വർഷം മുഴുവൻ നീളുന്ന ഒരു ടൂറിസം, ഒരു ഇയർ റൗണ്ട് ടൂറിസം നമുക്ക് സാധ്യമാകുന്നതിനും ഈ വ്യവസായ പദവി നമുക്ക് ലഭിക്കുന്നത് വഴി കാര്യമായിട്ട് ഉപയോഗം വരും.
3: ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പം പല ടൂറിസം മേഖലകൾ, ഇപ്പം വയനാട് ഉൾപ്പെടെയുള്ള മേഖലകൾ പ്രകൃതി ദുരന്തങ്ങൾ കാരണം ഇപ്പോൾ ആൾക്കാർക്ക് ഒരു മടി മനസ്സിൽ, അങ്ങനെ ഒരു ഭീതി ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതൊക്കെ ഏത് രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും?
4: ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും അതുപോലെ ഡിജിറ്റൽ അജണ്ടയും നമുക്ക് സഹായത്തോടു കൂടി പ്രകൃതി ദുരന്തങ്ങളെ നമുക്ക് മുൻകൂട്ടി തിരിച്ചറിയുവാനും നമുക്ക് ആ സ്ഥലത്തെ ആ പ്രത്യേക സമയങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളായിട്ട് അല്ല വെള്ളപ്പൊക്കവുമായാലും അങ്ങനെയുള്ളതൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ഭൂകമ്പവും ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ അതിൽ നിന്ന് ആ മാറി നിൽക്കാനായിട്ടുള്ള അവസരം നമുക്ക് കിട്ടും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അതുപോലെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും നമുക്ക് സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ടൂറിസത്തെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഇത്തരം ഡെസ്റ്റിനേഷനുകളെ നമുക്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അതിവിടെയാണ് ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റ് നമുക്ക് സാധ്യമാകുന്നത്. ടൂറിസം ഉൽപ്പന്നങ്ങളാണ്, ടൂറിസത്തിൻ്റെ ഓരോ ഡെസ്റ്റിനേഷനെയും നമ്മൾ ടൂറിസം പ്രോഡക്റ്റുകളായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ആ ടൂറിസം ഉൽപ്പന്നം നവീകരിച്ച് ഏറ്റവും നല്ല രീതിയിൽ ഇപ്പോഴത്തെ ആധുനിക കാലത്തിന് സഞ്ചാരികൾക്ക് അനുയോജ്യമായ രീതിയിൽ അവതരിപ്പിക്കുവാനായിട്ട് ഇത്തരം സാങ്കേതിക വിദ്യകളിലൂടെ സംയോജനത്തിലൂടെ നമുക്ക് സാധിക്കുമെന്നാണ് കരുതേണ്ടത്.
3: ഈ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ അതുപോലെ തന്നെ നിർമ്മിത ബുദ്ധിയുടെയൊക്കെ ഒരു വരവോടുകൂടി ഈ പണ്ട് നമ്മൾ ആൾക്കാർ എവിടെയെങ്കിലും യാത്ര പോകണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ടൂറിസം ട്രാവൽ ഏജൻസിയിൽ പോയിട്ട് അവരോട് പറയുകയും അവർ നമുക്ക് വേണ്ടി പ്ലാൻ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതിയായിരുന്നു. ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ട് നമുക്ക് സ്വന്തമായിട്ട് തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് നമ്മുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നമുക്ക് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് നമുക്ക് അങ്ങനെയുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ടല്ലോ അല്ലേ? അത് എത്രത്തോളം ഈ മേഖലയ്ക്ക് ഒരു ഗുണകരമായിരിക്കും?
4: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. AI ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തന്നെ ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ട്രാവൽ പ്ലാൻ ഉണ്ടാക്കാനായിട്ട്, സഞ്ചാരികൾക്ക് വ്യക്തിഗത താല്പര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒരു യാത്രാ പരിപാടികളും പ്ലാൻ തയ്യാറാക്കാൻ നമുക്ക് സാധിക്കും. കൂടാതെ തന്നെ ഈ സ്മാർട്ട് ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ തിരക്ക് നിയന്ത്രിക്കാനും പരിസ്ഥിതി ആഘാതം കുറയ്ക്കാനുമൊക്കെ ഒരു പ്രൊഡക്റ്റീവ് അനലിറ്റിക്സ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. കൂടാതെ തന്നെ ഈ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റിയ ഈ ചാറ്റ് ബോട്ടുകളും ഭാഷാ തടസ്സങ്ങളില്ലാതെയുള്ള യാത്ര, അത് സഞ്ചാരികൾക്ക് മികച്ച സേവനങ്ങൾ നൽകുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം ഗൂഗിൾ മാപ്പ് വന്നപ്പോഴത്തേക്ക് നമുക്കുണ്ടായ മാറ്റം, ലാംഗ്വേജ് ബാരിയറായിട്ട് നമുക്ക് നിന്നിരുന്നത് ഒരു തടസ്സമായിട്ട് ചൈന, റഷ്യ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്നതിന് വേണ്ടി തടസ്സം ഉണ്ടായിരുന്നു ഇവിടെ ഭാഷ പ്രശ്നം. ഇന്നിപ്പോൾ ഈ സഞ്ചാരികൾക്ക് അതൊരു പ്രശ്നമല്ലാതെ മാറിയിരിക്കുകയാണ്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഈ സാങ്കേതികവിദ്യയും അത്ര രീതിയിൽ മുന്നേറിയിരിക്കുന്നു. ഇത് നമുക്ക് കേരളത്തിൻ്റെ മുന്നിൽ അവസരങ്ങൾ കൂടുതൽ തുറക്കപ്പെടുകയാണ് ചെയ്യുന്നത്, പുതിയ വാതിലുകൾ തുറക്കപ്പെടുകയാണ് ചെയ്യുന്നത്.
3: ഇപ്പം വിദേശ ടൂറിസ്റ്റുകളുടെ കാര്യം സാറ് സൂചിപ്പിക്കുകയുണ്ടായല്ലോ, എങ്ങനെയാണ് അതിൻ്റെ ഒരു വർധനവ് ഈ ഒരു അടുത്ത വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്?
4: നമുക്ക് അറിയാം കോവിഡ് ഉണ്ടാക്കിയ അടച്ചുപൂട്ടലിൽ നിന്ന കാലഘട്ടം, എല്ലാത്തിനെയും അടച്ച് റൂമുകളിൽ മാത്രം ഒതുങ്ങി, രാജ്യങ്ങളുടെ വാതിലുകൾ അടച്ചു, വിമാനത്താവളങ്ങൾ അടച്ചു, എന്തിനു പറയുന്ന ഒരു പഞ്ചായത്ത് തലത്തിൽ പോലും ഒരു വാർഡുകളിൽ പോലും ഒരു

0: ഐസൊലേറ്റഡ് യൂണിറ്റുകളാക്കി മാറിയ ഒരു വീടിനെ പോലും റൂമുകളെ പോലും അടച്ചിട്ടുന്ന അവസ്ഥ ഉണ്ടായി. ഇന്ന് അതിനുശേഷം മനുഷ്യന്റെ മാനസികാവസ്ഥ തന്നെ മാറി. ഇന്ന് മനുഷ്യൻ, നമുക്കറിയാം, മനുഷ്യന്റെ ഹൃദയ വിശാലതയുടെ ഒരു ഒറ്റമൂലിയാണ് ഈ യാത്രകൾ എന്ന തിരിച്ചറിവ് കൂടുതൽ ശക്തമാക്കി കോവിഡിന് ശേഷം. കോവിഡാനന്തരം ലോകത്താകമാനം യാത്ര ചെയ്യുന്നവരുടെ എണ്ണം വലുതായിട്ട് കൂടി, സഞ്ചാരികളുടെ എണ്ണം കൂടി. നമുക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാനായിട്ട്, ഈ രാജ്യത്തിനകത്തുള്ള യാത്ര ചെയ്യാനായിട്ട്, രാജ്യത്തിൻ്റെ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തിലേക്ക് യാത്ര ചെയ്യുന്ന അവസ്ഥയും ഗണ്യമായ ഒരു വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. വിദേശികൾ വരുന്നതിനോടൊപ്പം തന്നെ ആഭ്യന്തര ടൂറിസത്തിലും പ്രാദേശിക ടൂറിസത്തിലും അങ്ങനെ ഒരു മേഖല കൂടി തുറക്കപ്പെട്ടു. ഒരു പ്രദേശത്ത് നിന്നും തൊട്ടടുത്ത പ്രദേശം, ഇതുവരെ കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങളിലേക്ക് പോകും. തിരുവനന്തപുരം ജില്ലയിലുള്ളവർ കൊല്ലം ഒരുപാട് സാധ്യത കണ്ടിട്ടില്ല, അല്ലെ? കൊല്ലത്തുള്ളവർ മൺട്രോത്തുരുത്തും പുതിയ ടൂറിസം ഡെസ്റ്റിനേഷനായിട്ട്, കാക്കത്തുരുത്ത്, മൺട്രോത്തുരുത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ അതിനൊക്കെ ഒരുപാട് സാധ്യത ഉണ്ടായി എന്നാണ് കണക്കാക്കുന്നത്.
1: അതുപോലെ തന്നെ കേരളത്തിന് വളരെ സാധ്യതയുള്ള ഒരു മേഖലയാണ് മെഡിക്കൽ ടൂറിസം, അതുപോലെ ഈ വെൽനസ് ടൂറിസം, നമ്മുടെ ആയുർവേദം പോലെയുള്ള സംഭവങ്ങളൊക്കെ. അതിൻ്റെയൊക്കെ ഒരു ഗ്രോത്ത് എങ്ങനെയാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ?
0: നമുക്ക് അറിയാം, ലോകത്തിലെ മറ്റ് രാജ്യങ്ങളിലെല്ലാം ചികിത്സാ ചെലവ് അമിതമായിട്ടുള്ളതാണ്, താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഭീമമായ ചെലവാണ് വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് നോക്കുമ്പോൾ ഇന്ത്യയിൽ, പ്രത്യേകിച്ചും കേരളത്തിലുള്ള ചികിത്സാ ചെലവുകൾ വളരെ കുറവാണ്. വിദഗ്ധരായിട്ടുള്ള ചികിത്സാ സംവിധാനവും നമുക്ക് കിട്ടും, പരമ്പരാഗതമായ ചികിത്സ ആയുർവേദവും നമുക്ക് ഇവിടെ നിലവിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം വൻകിട ഹോസ്പിറ്റലുകളെല്ലാം ലക്ഷ്യം വയ്ക്കുന്നത് കേരളത്തിലേക്കാണ്. ഒരുപാട് പുതിയ ഗ്രൂപ്പുകൾ എന്ന് വന്ന് നമ്മുടെ ജില്ലയിലെ തന്നെ ഹോസ്പിറ്റലുകൾ ഏറ്റെടുക്കലാണ്. ഇതൊക്കെ നമ്മൾ കാണുന്നത് മെഡിക്കൽ ടൂറിസത്തിന്റെ ഒരു വളർച്ചാ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുള്ള വരവാണ്. ഇവരൊന്നും ഒരു വൻകിട ഹോസ്പിറ്റലൊന്നും ഒരു സ്ഥലത്ത് പോയി നിക്ഷേപിക്കുമ്പോൾ അതിനകത്ത് നല്ല രീതിയിലുള്ള വെൽ റിസർച്ച്ഡ് ആയിട്ടുള്ള സ്റ്റഡി നടത്തിയിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കുന്നത് കേരളത്തിന് അനന്തമായിട്ടുള്ള സാധ്യത. അപ്പം മാലദ്വീപിൽ നിന്ന് വർഷങ്ങളായിട്ട്, ശ്രീലങ്ക, മാലദ്വീപ് ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നെല്ലാം നമുക്ക് ധാരാളം ചികിത്സയ്ക്കായിട്ട് രോഗികൾ ഇവിടെ എത്തുന്നുണ്ടായിരുന്നു. ഇന്ന് അതല്ല, അമേരിക്കയിൽ നിന്നോ ഇംഗ്ലണ്ടിൽ നിന്നോ ഒക്കെ വരുന്ന ഒരവസ്ഥ കൂടി ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയാണ് നമുക്ക് തുറക്കപ്പെടുന്നത്. അത് മെഡിക്കൽ ടൂറിസത്തിന് ഒരു വലിയ, ഒരു അനന്തമായ ഒരു സാധ്യത തുറക്കപ്പെടുന്നു.
1: അതുപോലെ തന്നെ പിൽഗ്രിം ടൂറിസത്തിനും ഒരു സാധ്യതയുള്ള ഒരു സ്ഥലമല്ലേ കേരളം?
0: അതെ അതെ, തീർച്ചയായിട്ടും പിൽഗ്രിം ടൂറിസത്തിന് നമുക്ക് ഒരു ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പത്തുള്ള ഹിന്ദു ക്ഷേത്രം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. ശബരിമല നമുക്കറിയാവുന്നതാണ്. ഇങ്ങനെ പിൽഗ്രിം ടൂറിസത്തിനും ഒരു അനന്തമായിട്ടുള്ള സാധ്യതയാണ് നമുക്ക് മുന്നിലുള്ളത്. അതിനുവേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രം നമുക്ക് നിർമ്മിച്ചു കൊടുത്താൽ മതി. കുറഞ്ഞ മുതൽ മുടക്കിൽ തന്നെ നമ്മുടെ സംസ്ഥാനത്തിലേക്ക് നല്ല രീതിയിലുള്ള പണം ഒഴുക്ക്, അല്ലെങ്കിൽ സഞ്ചാരികളുടെ ഒഴുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അഡ്വഞ്ചർ ടൂറിസവും നമുക്കറിയാം, അഡ്വഞ്ചർ ടൂറിസത്തിനും വളരെ സാധ്യതയാണ്. മൈസ് ടൂറിസം എന്ന് പറയും, മീറ്റിംഗ്, ഇൻസെൻറ്റീവ്, കോൺഫറൻസസ് നടത്താനായിട്ട്, അങ്ങനെയുള്ള ഒരുപാട് സാധ്യതകളാണ് കേരളത്തിൽ മുന്നിലുള്ളത്. അതുപോലെ ഇപ്പോൾ വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന, അതുപോലെ ഇൻഡസ്ട്രിയിൽ നിന്ന് മാറി മറ്റൊരു തൊഴിലിടത്ത് നിന്നുകൊണ്ട് ജോലി ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക്, അപ്പോൾ കേരളം അതിന് അനുയോജ്യ ബാക്ക്ബോട്ടറുകളും അതുപോലെ തന്നെ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളും ഒക്കെ നമുക്ക് മറ്റ് കോർപ്പറേറ്റുകൾക്ക് വർക്ക് സ്റ്റേഷനുകളായിട്ട് ഇത് മാറ്റാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്.
1: ഇത്തരത്തിലുള്ള, താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ, കേരളത്തിന് നിരവധി അവസരങ്ങൾ ഈ ടൂറിസം മേഖലയിൽ തുറന്ന് കിട്ടുമ്പോൾ അതൊക്കെ നമുക്ക് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തണമെങ്കിൽ അതിന് ഉപയുക്തമായ ഈ മേഖലയിൽ എംപ്ലോയ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ പുതിയ പുതിയ ഈ സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗപ്പെടുത്താനും അതുകൊണ്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കാനും കഴിയുന്ന ആൾക്കാരെ നമ്മൾ പ്രാപ്തരാക്കുക എന്നുള്ളൊരു വലിയൊരു ദൗത്യമാണ് കേരള ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസിൻ്റെ ഏത് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിനുള്ള ഒരു എന്തെല്ലാം സംവിധാനങ്ങളാണ് ഇന്ന് കിറ്റ്സ് ഇന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്?
0: അതെ, അത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. അതാണ് 1988 സെപ്റ്റംബർ 27 സംസ്ഥാന സർക്കാർ രൂപം കൊടുത്ത സ്ഥാപനമാണ്. ഇതിന് മുന്നിൽ കണ്ടുകൊണ്ട് ടൂറിസം മേഖലയ്ക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഇതാണ് മാനവ വിഭവശേഷിയുടെ ആവശ്യകത. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ 1988 രൂപം കൊടുത്തതാണ് കിറ്റ്സ്. ഇപ്പോൾ ഈ കിറ്റ്സിലെ ഒട്ടനവധി കോഴ്സുകൾ, അതുപോലെ തന്നെ പരിശീലന പരിപാടികളും കലാലയത്തിനെയും അതുപോലെ തന്നെ വ്യവസായ സ്ഥാപനങ്ങളെയും ഒക്കെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പഠന രീതിയാണ് കിറ്റ്സ് അവലംബിച്ചു വന്നിരുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിൽ കേരള സർവകലാശാലയുടെ കോഴ്സുകളായിട്ടുള്ള PG കോഴ്സുകൾ, MBA, MD, TM എന്നീ കോഴ്സുകൾ, ഡിഗ്രി കോഴ്സുകളായിട്ടുള്ള BBA ട്രാവൽ ആൻഡ് ടൂറിസം, BCOM ട്രാവൽ ആൻഡ് ടൂറിസം, പിന്നെ അതോടൊപ്പം തന്നെ സർട്ടിഫിക്കറ്റ് കോഴ്സുകളും ഡിപ്ലോമ കോഴ്സുകളും ഒക്കെ നടത്തുന്നു. അപ്പോൾ സർട്ടിഫിക്കറ്റ് കോഴ്സ് മുതൽ PhD വരെ ഗവേഷണം ചെയ്ത് ഡോക്ടറേറ്റ് നേടാനുള്ള സൗകര്യം വരെ ഇന്ന് കിറ്റ്സിലെ അക്കാദമിക് വിഭാഗത്തിൽ ചെയ്തു കൊടുക്കുന്നു. പിന്നെ അതോടൊപ്പം തന്നെ ഡിപ്ലോമ

0: പ്രോഗ്രാമുകളും ഇതുപോലെ കിഡ്സ് തന്നെ രൂപകൽപ്പന ചെയ്ത് ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള കോഴ്സുകളും നടപ്പാക്കി വരുന്നുണ്ട്. സ്കില്ലധിഷ്ഠിത കോഴ്സുകൾക്ക് പ്രാധാന്യം നൽകുന്നുണ്ട്, വളരെ പ്രാധാന്യത്തോടു കൂടി. കാരണം ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ളത് സ്കില്ലാണ്. ആ സ്കിൽ ഗ്യാപ്പ് ഒഴിവാക്കുക എന്നുള്ളതും കിഡ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. അതിനു വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകളും അതോടൊപ്പം തന്നെ കരിക്കുലം അപ്ഡേഷനും സ്കിൽ ഗ്യാപ്പ് ഇല്ലാതെയാക്കാനുള്ള എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും സംസ്ഥാന സർക്കാരിന് വേണ്ടി ചെയ്യുന്നത് കിഡ്സിലാണ്.
1: ഈ കിഡ്സിലെ കോഴ്സുകളിൽ പുതിയ തലമുറയ്ക്കുള്ള ഒരു താല്പര്യം എങ്ങനെയാണ്? ഈ കോഴ്സുകളെ അവർ ഏത് രീതിയിലാണ് സ്വീകരിക്കുന്നത്? അവർക്ക് കൂടുതൽ കുട്ടികൾ ഈ ഇതിനു വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നുണ്ടോ?
0: തീർച്ചയായിട്ടും പുതിയ തലമുറയിലെ ഇപ്പോൾ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായി ഡിഗ്രി കോഴ്സുകളെല്ലാം 4 വർഷക്കുറവ് 4-year UGP FY UGP എന്നാണ് അറിയപ്പെടുന്നത്. 4 വർഷക്കുറവ് പ്രോഗ്രാമുകളാക്കി മാറ്റി. 4 വർഷ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ 3 വർഷം കൊണ്ട് ഡിഗ്രി കിട്ടും. 4-ാമത്തെ വർഷം എന്ന് പറയുന്നത് അവർക്ക് ഓണററി ഡിഗ്രി കിട്ടാനും റിസർച്ച് ചെയ്യാനുള്ള സൗകര്യവും കിട്ടും. പിന്നെ PG 1 വർഷമേ ഉള്ളൂ. കിഡ്സിൽ നടക്കുന്ന ഈ 4 വർഷ പ്രോഗ്രാം BBAക്കും BCOMനും ഫുൾ സീറ്റുകളും ഇതിനകം തന്നെ അഡ്മിഷൻ പൂർത്തിയായി. പല കോളേജുകളിലും അഡ്മിഷൻ കിട്ടാതെ വരുന്ന സ്ഥിതി ഉള്ളപ്പോഴാണ് ഇവിടെ അഡ്മിഷൻ ഫുള്ളായിരിക്കുന്നത്. പിന്നെ അതുപോലെ MBAയുടെ കോഴ്സും അതുപോലെ MDTMനും ഇത് തന്നെ അവസ്ഥ. അതുപോലെ PG ഡിപ്ലോമ പ്രോഗ്രാമുകൾക്കും വർദ്ധിച്ചിട്ടുള്ള ഒരു സ്വീകാര്യതയാണ് കിട്ടുന്നത്. അതിനൊരു പ്രധാന കാരണമായിട്ട് ഞാൻ കണക്കുന്നത് അത് നമ്മുടെ പ്രാദേശികമായിട്ടും അതോടൊപ്പം തന്നെ ഇന്ത്യയും ഇന്ത്യക്ക് പുറത്തുമൊക്കെ തൊഴിലവസരങ്ങളിൽ ഒരുപാട് പ്രാധാന്യം കിട്ടുന്നു. പ്ലേസ്മെൻറ്റ് സെല്ല്, ശക്തമായിട്ടുള്ള ഒരു പ്ലേസ്മെൻറ്റ് സെല്ല് കിഡ്സിൽ പ്രവർത്തിക്കുന്നുണ്ട്. പ്ലേസ്മെൻറ്റ് കൊടുക്കാനുള്ള അവസരങ്ങൾ അനവധി കിട്ടുന്നു. ഒരു കുട്ടിക്ക് തന്നെ 3-4 സ്ഥലങ്ങളിൽ ജോലി കിട്ടുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ടാണ് പുതിയ തലമുറ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നത്. അതിൻ്റെ ഒരു സ്വീകാര്യത ഈ ടൂറിസം കോഴ്സുകൾക്ക് കിട്ടിയിട്ടുണ്ട്. കാലത്തിനനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള കോഴ്സ് എന്നുള്ള പേരാണ് ടൂറിസം കോഴ്സുകൾക്കുള്ളത്.
1: ഈ കിഡ്സിലേക്കുള്ള പല വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ്?
0: കിഡ്സിലുള്ള കോഴ്സുകൾ പ്രധാനമായിട്ടും 2 തരത്തിലുള്ളതാണ്. 1, സർവകലാശാല നേരിട്ട് നടത്തുന്ന കോഴ്സുകളും കിഡ്സ് നടത്തുന്ന കോഴ്സുകളും. സർവകലാശാല നടത്തുന്ന കോഴ്സുകൾക്കായുള്ള 4-year UG പ്രോഗ്രാമിൻ്റെ അഡ്മിഷൻ പ്രോസസ്സ് നടത്തുന്നത് സെൻട്രലൈസ്ഡ് അഡ്മിഷൻ, സർവകലാശാല നേരിട്ട് തന്നെയാണ് അഡ്മിഷൻ നടത്തുന്നത്. അപ്പോൾ അവിടെ നിന്നും അഡ്മിഷൻ നേടി കുട്ടികളെ കോളേജിലേക്ക് കൊണ്ടുവരികയും അവിടെ സർട്ടിഫിക്കറ്റ് പരിശോധനയും അഡ്മിഷനും പ്രോസസ്സ് മാത്രമാണ് കിഡ്സിൽ നടത്തുന്നത്. MBA പ്രോഗ്രാം നേരിട്ടാണ് നടത്തുന്നത്. MTTMനും അതുപോലെ സർവകലാശാലയിൽ നിന്ന് അലോട്ട് ചെയ്താണ് വരുന്നത്. ഡിപ്ലോമ കോഴ്സുകൾക്ക് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ, മൾട്ടി സ്കിൽ പ്രോഗ്രാമുകൾ, ലോജിസ്റ്റിക്സ്, എയർപോർട്ട് ഇങ്ങനെയുള്ള കോഴ്സുകൾക്ക് കിഡ്സിൽ തന്നെ നേരിട്ട് കുട്ടികളുടെ എണ്ണം അനുസരിച്ച് ആപ്ലിക്കേഷൻ അനുസരിച്ച് ഇൻ്റർവ്യൂവും ഗ്രൂപ്പ് ഡിസ്കഷനും നടത്തി അവരുടെ അഭിരുചി കൂടി മനസ്സിലാക്കിയതിന് ശേഷം അവർക്ക് അനുയോജ്യമായ കോഴ്സുകൾ അനുവദിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്.
1: ഏത് സമയമാണ് സാധാരണ ഈ നമ്മുടെ സാധാരണയുള്ള ഡിഗ്രി കോഴ്സുകളുടെ അഡ്മിഷൻ നടക്കുന്ന സമയത്ത് തന്നെയാണോ കിഡ്സിലെ കോഴ്സുകൾക്കും അഡ്മിഷൻ നടക്കുന്നത്?
0: അതെ, +2 റിസൾട്ട് വന്നു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാർ സർവകലാശാലകളിലെല്ലാം ഇപ്പോൾ ഏകീകൃതമായിട്ടുള്ള ഒരു അഡ്മിഷൻ പ്രോസസ്സാണ് സംസ്ഥാനത്ത് മൊത്തം നടക്കുന്നത്. എല്ലാ സർവകലാശാലകളിലും +2 റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നടക്കുന്നത്. അപ്പോൾ അവിടെ കിഡ്സിലും അതേ തന്നെയാണ് നടക്കുന്നത്. പക്ഷേ കിഡ്സിൻ്റെ ഷോർട്ട് ടൈം കോഴ്സുകൾക്ക് കാലാനുസരണമായിട്ട് അതാത് സമയങ്ങളിൽ അപേക്ഷ കൊടുക്കാവുന്നതാണ്. എപ്പോഴും അഡ്മിഷൻ കിട്ടുന്ന ഒരവസ്ഥയുണ്ട്, എടുക്കാം.
1: ഈ വിവിധ കോഴ്സുകളിലേക്കുള്ള ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണ്?
0: ഫീസ് സ്ട്രക്ചർ നമുക്ക് സർവകലാശാല കോഴ്സുകൾക്ക് സർക്കാർ തന്നെ അനുവദിച്ചു തന്നിട്ടുള്ള ഫീസാണ്. അതുകൊണ്ട് തന്നെ SC ST അങ്ങനെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഈ ഗ്രാൻറ്റ്സ് സൗകര്യം ലഭിക്കുന്നുണ്ട്. സർക്കാരിൻ്റെ അംഗീകൃത സർവകലാശാലയുടെ അംഗീകൃത കോഴ്സുകൾ നടത്തുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഫീസ് ആനുകൂല്യം ലഭിക്കുന്നതാണ്. പല കോഴ്സുകൾക്കും പല രീതിയിലുള്ള ഫീസ് ഘടനകളാണ്. എല്ലാ ഫീസ് ഘടനയും സർക്കാർ അനുവദിച്ച് തന്നിട്ടുള്ളതാണ്. കാരണം ഈ കിഡ്സിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രിയും വൈസ് ചെയർമാൻ ടൂറിസത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും, അതോടൊപ്പം തന്നെ ഒരു പ്രൊഫഷണലായിട്ടുള്ളതും അതുപോലെ സർക്കാർ തലത്തിലുള്ള ഒരു ബോഡിയാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റ് കൈകാര്യം ചെയ്യുന്നത്. ഫീസ് ഘടനയെല്ലാം സർക്കാരിന് അനുസരണമായിട്ട് സർക്കാരിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ അവിടെ ഈടാക്കാനായിട്ട് സാധിക്കൂ.
1: ഈ മേഖലയിൽ കേരളത്തിലെ പ്രവർത്തിക്കുന്ന ഒരു ഏറ്റവും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ മേധാവി എന്നുള്ള നിലയ്ക്ക്, അതുപോലെ തന്നെ ഈ മേഖലയെ വളരെ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്കും, താങ്കൾക്ക് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരോടും അതുപോലെ തന്നെ പൊതുജനങ്ങളോടും പറയാനുള്ളത് എന്താണ്?
0: ടൂറിസം ഒരു അതിവേഗം വളർന്ന് വരുന്ന ഒരു വ്യവസായമാണ്. ലോകത്തിൽ തന്നെ അതിവേഗം വളരുന്ന ഒരു വ്യവസായമായിട്ടാണ് ടൂറിസം കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയും വളർച്ചാ സാധ്യതയുമുള്ള ഒരു വ്യവസായമാണ് ടൂറിസം. ഇതിനോടൊപ്പം തന്നെ സാങ്കേതിക വിദ്യയും മാനവികതയും കൈകോർക്കുന്ന ഒരു സുവർണ കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ഉള്ളത്. AIയുടെ ഒരു തടസ്സമായി കാണാതെ ടൂറിസം അനുഭവങ്ങൾ മെച്ചപ്പെടുത്തുവാനുള്ള ശക്തമായ ഒരു ഉപകരണമായിട്ട് നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെയും ഡിജിറ്റൽ അജണ്ടയെയും ഉപയോഗപ്പെടുത്തണം. ഹൈടെക് വിത്ത് ഹൈ ടച്ച്, അതായത് പരമാവധി സാങ്കേതികവിദ്യ ഉപയോഗിക്കുമ്പോഴും നമ്മുടെ പാരമ്പര്യമായ അതിഥി സൽക്കാരത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മൂല്യം നിലനിർത്തുക എന്നതാണ് കിറ്റ്സ് ലക്ഷ്യമിടുന്നത്. കേരള ടൂറിസത്തെ ലോകത്തിൻ്റെ നെറുകയിലെത്തിക്കുവാൻ ഈ ഡിജിറ്റൽ വിപ്ലവം നമ്മെ സഹായിക്കുമെന്ന് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. ടൂറിസത്തിന് ഒരു വലിയ സാധ്യതയാണ് നമ്മൾ മുന്നിൽ കാണുന്നത്.
1: അതുപോലെ തന്നെ നമ്മുടെ ആൾക്കാരുടെ ഒരു പൊതുവെയുള്ള ഒരു മനോഭാവത്തിൽ വളരെയേറെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവേണ്ടതുണ്ട്. പലപ്പോഴും നമ്മൾ വിദേശ ടൂറിസ്റ്റുകൾ അല്ലെങ്കിൽ തന്നെ നമ്മുടെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ വരുമ്പോൾ അവരെ കബളിപ്പിക്കാനോ അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാനോ ഒക്കെ ഉള്ളൊരു ശ്രമം പല ഭാഗങ്ങളിലും ഉണ്ടാകാറുണ്ട്. അതൊക്കെ നമ്മൾക്ക് ഈ മേഖലയ്ക്ക് ഒരു വലിയ തിരിച്ചടി ആവത്തില്ലേ?
0: ഇല്ല, കേരളത്തിന്റെ പാരമ്പര്യം തന്നെ അതിഥി ദൈവോ ഭവ എന്നുള്ളതാണ്. നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ നമ്മുടെ സംസ്കാരത്തിന്റെയും പൈതൃകത്തെയും പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് ഈ ടൂറിസത്തിൻ്റെ മുന്നിലുള്ളത്. അത് നമ്മൾ ആ ബോധ്യം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. വളരെ ഒരു പാരമ്പര്യവും പൈതൃകവും നമ്മുടെ മുന്നിലുണ്ട്. അത് പറഞ്ഞു കൊടുക്കുവാനുള്ള ഒരു മനസ്സ് മാത്രം നമുക്ക് മതി. ആ ഒരു മനോഭാവം മാത്രം വളർത്തിയെടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ ടൂറിസം വൻ രീതിയിൽ വളരുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ടൂറിസത്തിൻ്റെ ഒരു സംസ്കാരം നമുക്ക് കുഞ്ഞു നാളുകളിൽ അല്ലെങ്കിൽ സ്കൂൾ ക്ലാസ്സുകൾ മുതൽ അത് പഠിപ്പിച്ചിട്ട് അത് വളർത്തിയെടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ സാമൂഹിക സാമ്പത്തിക രംഗത്ത് വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. കേരളത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത് ശരിക്ക് ടൂറിസത്തിൻ്റെ ഭാവി തന്നെയായിരിക്കും. ടൂറിസത്തിൻ്റെ വളർച്ചയിലൂടെ മാത്രമേ ഈ തൊഴിലില്ലായ്മയ്ക്കും അതുപോലെ സാമ്പത്തിക വളർച്ചയ്ക്കും സാധ്യമാകൂ എന്നാണ് നിരീക്ഷിക്കുന്നത്.
1: ഇപ്പം താങ്കൾ സൂചിപ്പിച്ചതുപോലെ പ്രാദേശിക ടൂറിസം വളരെ വലിയൊരു ആസ്പെക്റ്റാണ്. അപ്പോൾ ആ ഒരു പ്രദേശത്തിൻ്റെ തന്നെ വികസനത്തിന് സാധ്യത ഉള്ള ഒരു മേഖലയാണിത്. ഇപ്പോൾ നമ്മുടെ മൺറോത്തുരുത്ത് പോലുള്ള സ്ഥലങ്ങൾ നമുക്കറിയാം, ഇന്ന് വളരെയേറെ ആ പ്രദേശത്തുള്ള ആൾക്കാർക്ക് ഒരുപാട് തൊഴിൽ സാധ്യതകളും ഒക്കെ ഇന്ന് വർദ്ധിച്ചിട്ടുണ്ട്. ആ പ്രദേശത്തെ ആൾക്കാരുടെ ഒരു മനോഭാവത്തിൽ അവിടെ വരുന്ന ആൾക്കാരോട് നല്ല രീതിയിൽ പെരുമാറാനും അവരെ സ്വീകരിക്കാനും ഒക്കെ ഉള്ള അവർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനും ഒക്കെ ഉള്ള ഒരു മാനസികാവസ്ഥയും കൂടെ വളരേണ്ടതുണ്ട് അല്ലേ?
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഓരോ പ്രദേശത്തും ഓരോ പുതിയ ടൂറിസം ഡെസ്റ്റിനേഷനായിട്ട് ഡെവലപ്പ് ചെയ്യാൻ, അങ്ങനെയാണെങ്കിൽ കേരളത്തിൻ്റെ മൊത്തം സമ്പദ് വ്യവസ്ഥയും പ്രാദേശികമായിട്ടും ഡെവലപ്പ് ചെയ്യും, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യും, അവിടുത്തെ ജനങ്ങൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. അവർ തൊഴിൽ തേടി പുറത്തു പോകേണ്ട ആവശ്യമില്ല. അവർക്ക് അവരുടെ വീട്ടിൽ തന്നെ അവരുടെ നാട്ടിൽ തന്നെ അവരോടൊപ്പം സാമ്പത്തികമായിട്ട് ഉയരാനുള്ളൊരു അവസരം ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ ടൂറിസ്റ്റുകളോടുള്ള മനോഭാവത്തിലും സ്വീകരിക്കാൻ അവർ തയ്യാറാകുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഒരു പ്രദേശത്ത് പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വന്നോട്ടെ, അവരവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കാതെ അവരവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ അവരുടേതായിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള ആചാര രീതികളും ഇതുമെല്ലാം, വൻകിട ടെറസ് കെട്ടിടങ്ങളല്ല ആവശ്യം, വൻകിട കൂറ്റൻ ഹോട്ടലുകളുമല്ല ആവശ്യം. അതേസമയത്ത് ഇവരെ നിലനിർത്തിക്കൊണ്ട് ഇവരോടൊപ്പം നിന്നുകൊണ്ട് അവിടുത്തെ സംസ്കാരം മനസ്സിലാക്കുവാനാണ് സഞ്ചാരികൾ എത്തുന്നത് എന്ന ബോധം നാട്ടുകാർക്ക് ഉണ്ടായിട്ടുണ്ട്. അതൊരു വലിയൊരു മാറ്റമാണ് നമുക്കുണ്ടാക്കുന്നത്, പ്രാദേശികമായ വികസനം എന്ന്. അതിലൂടെ സംസ്ഥാനത്തിൻ്റെ വികസനവും GDP ഗ്രോത്തും നമുക്കുണ്ടാകും.
1: അപ്പോൾ ഈ അവസരത്തിൽ നമ്മുടെ ഇപ്പം ഇത്രയും നേരം സംസാരിക്കുകയും ഈ മേഖലയിലെ പുതിയ പ്രവണതകളെക്കുറിച്ചും മാറ്റങ്ങളെക്കുറിച്ചും ആവശ്യകതകളെക്കുറിച്ചും ഒക്കെ നമ്മൾക്ക് പറഞ്ഞു തരികയും ചെയ്ത് താങ്കൾക്ക് ആകാശവാണിയുടെ പേരിലും അതുപോലെ തന്നെ നമ്മുടെ ശ്രോതാക്കളുടെ പേരിലുമുള്ള നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.
0: നന്ദി, നമസ്കാരം.
2: കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസിന്റെ ഡയറക്ടറും പ്രിൻസിപ്പളുമായ ഡോക്ടർ ബി രാജേന്ദ്രനുമായി ജി സന്തോഷ് കുമാർ നടത്തിയ അഭിമുഖമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
3: നേർമൊഴി സമാപിക്കുന്നു.

0: ഒക്ടോബർ 2 മുതൽ 8 വരെ കേരള വനംവകുപ്പ് നടത്തുന്ന വന്യജീവി വാരാഘോഷത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി.
1: സംസ്ഥാനതല ഉദ്ഘാടനം ഒക്ടോബർ 5 പെരിയാർ ടൈഗർ റിസർവിൽ വെച്ച് ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ നിർവഹിക്കുന്നു.
0: അതെ, വനത്തെയും വന്യജീവികളെയും അടുത്തറിയാൻ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി വിപുലമായ മത്സരങ്ങളുമുണ്ട്.
1: ജില്ലാതല മത്സരങ്ങൾ ഒക്ടോബർ 2-3 തീയതികളിൽ നടക്കും.
0: ഫോട്ടോഗ്രാഫി, പോസ്റ്റർ ഡിസൈനിങ്, ഷോർട്ട് ഫിലിം, റീൽസ്, ട്രാവലോഗ് രചന എന്നിവയിലൂടെ വൻ സമ്മാനങ്ങളും നേടാം.
1: കൂടുതൽ വിവരങ്ങൾക്കായി കേരള വനംവകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക.
2: ഒരു അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ വയോജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഭിഭാഷകനും മുതിർന്ന പൌരന്മാരുടെ പരാതി പരിഗണിക്കുന്ന തിരുവനന്തപുരം മെയിന്റനൻസ് ട്രൈബ്യൂണലിലെ കൺസിലിയേഷൻ ഓഫീസറുമായ അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂർ മറുപടി നൽകുന്നു. സംശയങ്ങൾ

പരിശോധിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, 9495655631, 9496596321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ വയോജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം, ആലീസ് ഇൻ വണ്ടർലാൻഡ്. ഈ ചിത്രത്തിനുവേണ്ടി വിധു പ്രതാപും സുജാതയും പാടിയ ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

ആകാശവാണി ഇപ്പോൾ മഴവില്ല്. യെസ് ബോസ് എന്ന ഹിന്ദി ചിത്രത്തിലെ ഒരു ഗാനമാണ് മഴവില്ലിൽ ഇന്നാദ്യം. അഭിജീത്, അൽക്ക യാഗ്നിക് എന്നിവർ പാടിയത്.

0: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. ഇപ്പോൾ സമയം 5 മണി. ഇപ്പോൾ ഹിന്ദി പാഠം, ഹിന്ദി പരിപാടി കേൾക്കാം.
1: ഏ ആകാശവാണി കാ തിരുവനന്തപുരം കേന്ദ്ര ഹേ ആജ് കെ ഹിന്ദി കാര്യക്രം മേ ആയി ആപ് സുൻതേ ഹേ ഡോക്ടർ കവിത ഡി കെ കി വാർത്ത ഹിന്ദി സാഹിത്യ മേം ആത്മ

0: രണ്ടു മുതൽ എട്ട് വരെ കേരള വനംവകുപ്പ് നടത്തുന്ന വന്യജീവി വാരാഘോഷത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി.
1: സംസ്ഥാനതല ഉദ്ഘാടനം 5 ഒക്ടോബർ പെരിയാർ ടൈഗർ റിസർവിൽ വെച്ച് ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ നിർവഹിക്കുന്നു.
0: അതെ, വനത്തെയും വന്യജീവികളെയും അടുത്തറിയാൻ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി വിപുലമായ മത്സരങ്ങളുമുണ്ട്.
1: ജില്ലാതല മത്സരങ്ങൾ 2-3 നടക്കും.
0: ഫോട്ടോഗ്രാഫി, പോസ്റ്റർ ഡിസൈനിങ്, ഷോർട്ട് ഫിലിം, റീൽസ്, ട്രാവലോഗ് രചന എന്നിവയിലൂടെ വൻ സമ്മാനങ്ങളും നേടാം.
1: കൂടുതൽ വിവരങ്ങൾക്കായി കേരള വനംവകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക.

0: ആകാശവാണി
1: തുടിതാളം കേളികൊട്ട് അവതരിപ്പിക്കുന്നത് കലാഭാരതി ദിനേശും സംഘവും.

തുടിതാളത്തിൽ കേളികൊട്ട് അവതരിപ്പിച്ചത് കലാഭാരതി ദിനേശും സംഘവും. പങ്കെടുത്തവർ അജികുമാർ കലാഭാരതി, കലാപീഠം നിധിൻ, മടവൂർ ബിജുകുമാർ.

0: കിസാൻ വാണി.
1: ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
0: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.
2: കിസാൻ വാണി ആകാശവാണി. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി സ്പൈസ് കേൾക്കാം.

0: ആകാശവാണി.
1: ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
2: ജോഹന്നസ്ബർഗിൽ ഇന്ത്യക്കാർ അധികവും പാർത്തിരുന്ന സ്ഥലം വെള്ളക്കാരുടെ താമസ സ്ഥലത്ത് നിന്ന് വളരെ വിട്ടിട്ടായിരുന്നു. ചെറ്റപ്പുരകളിലാണ് അവർ പാർത്തിരുന്നത്. അവിടങ്ങളിലെ വൃത്തികേടും ദുർഗന്ധവും ദുസ്സഹമായിരുന്നു. പകർച്ചവ്യാധികൾ എളുപ്പത്തിൽ പടർന്നു പിടിക്കുന്നതിന് പറ്റിയ സാഹചര്യങ്ങളാണ് ആ പ്രദേശത്തുണ്ടായിരുന്നത്. ജനപ്പെരുപ്പം കൊണ്ട് അവിടെ പാർക്കുവാൻ സ്ഥലം ഒട്ടും പോരായിരുന്നു. ശുചീകരണ കാര്യത്തിൽ മുനിസിപ്പൽ അധികൃതർ വേണ്ട പോലെ ശ്രദ്ധിച്ചിരുന്നതുമില്ല. റോഡുകൾ കുറവായിരുന്നു, വെളിച്ചവും പോരായിരുന്നു. പരിതാപകരമായ ഈ സ്ഥിതി നന്നാക്കാൻ നടപടികൾ എടുക്കുന്നതിന് പകരം ഇന്ത്യക്കാരെ ആ സ്ഥലത്ത് നിന്ന് പോകുവാൻ നിർബന്ധിക്കുകയാണ് മുനിസിപ്പൽ അധികൃതർ.

0: ചെയ്തത്. സ്ഥലം വൃത്തികേടാക്കുന്നത് ഇന്ത്യക്കാരാകൊണ്ട് അവർ അവിടെ നിന്ന് വിട്ടുപോകണം എന്ന് മുനിസിപ്പൽ അധികൃതർ നിർദ്ദേശിച്ചു. ഈ ഘട്ടത്തിലാണ് ഗാന്ധി ജോനാസ്ബർഗിൽ താമസമാരംഭിച്ചത്. സ്ഥലമൊഴിയുവാനായി നോട്ടീസ് ലഭിച്ച പലരും മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നഷ്ടപരിഹാരം ലഭിക്കുന്നതിനായി കേസ് കൊടുക്കുന്നതിന് ഗാന്ധിയെ സമീപിച്ചു. ആ കേസുകളിൽ നിന്ന് തനിക്ക് ഫീസായി ലഭിച്ച പണം കൊണ്ട് ഒരു ആശുപത്രി പണിയുവാൻ ഗാന്ധി തീർച്ചപ്പെടുത്തി. ഗാന്ധിയുടെ ഈ തീരുമാനം അദ്ദേഹത്തിന്റെ കക്ഷികൾക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും വലിയ സന്തോഷത്തിന് കാരണമായി. ഗാന്ധി ഭായ് എന്നാണ് അവർ അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. മാർച്ച് മാസത്തിൽ ഇന്ത്യക്കാർ തിങ്ങിപ്പാർത്തിരുന്ന സ്ഥലത്ത് പ്ലേഗ് പൊട്ടിപ്പുറപ്പെട്ടു. അടുത്തുള്ള സ്വർണ്ണഖനികളിൽ പണിയെടുത്തിരുന്ന നിഗ്രോക്കാരിൽ നിന്നാണ് മഹാമാരി ഇന്ത്യക്കാരുടെ വാസസ്ഥലത്തേക്ക് പകർന്നതെന്ന് മനസ്സിലായി. ആ വർത്തമാനം അറിഞ്ഞ ഉടനെ ഗാന്ധി ഇന്ത്യക്കാർ പാർത്തിരുന്ന സ്ഥലത്തെത്തി രോഗികളെ കണ്ടു. അവരെ അവിടെ നിന്ന് നീക്കുവാൻ ആവശ്യമായ ഒരുക്കങ്ങളെല്ലാം ചെയ്തു. ഈ പരിശ്രമത്തിൽ ഗാന്ധിയെ സഹായിക്കുവാനായി ഡോക്ടർ വില്യം ഗോഡ്ഫ്രെയും മദൻജിയും അവിടെ എത്തി. ഒരു ഒഴിഞ്ഞ വീട് കണ്ടുപിടിച്ച് രോഗികളെയെല്ലാം അവിടെ കൊണ്ടുപോയി കിടത്തി. ഈ രോഗികളെയെല്ലാം ശുശ്രൂഷിക്കുന്നതിന് 3 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊട്ടും മതിയായിരുന്നില്ല. കൂടുതൽ ആളുകളെ കിട്ടുവാൻ ശ്രമിക്കുകയായിരുന്നു ഗാന്ധി. തന്റെ ആഫീസിൽ പണിയെടുത്തിരുന്ന 4 ഇന്ത്യക്കാരെ തന്നോടൊന്നിച്ച് രോഗികളെ ശുശ്രൂഷിക്കുന്നതിനായി ഗാന്ധി ക്ഷണിച്ചു. സന്തോഷത്തോടെ അവരും അതിന് പുറപ്പെട്ടു. ആദ്യത്തെ രാത്രി അവർക്കുണ്ടായ അനുഭവം ഭയങ്കരമായിരുന്നു. രോഗികൾക്ക് മരുന്ന് കൊടുത്തും അവരെ ആശ്വാസപ്പെടുത്തിയും ആ കാളരാത്രി അവർ കഴിച്ചുകൂട്ടി. രോഗികൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കുവാനും മരുന്നുകൾ ശേഖരിക്കുവാനും ഗാന്ധിയും കൂട്ടുകാരും ശ്രമിച്ചു വരികയായിരുന്നു. ഈ വർത്തമാനം മുനിസിപ്പൽ അധികൃതർ അറിഞ്ഞപ്പോൾ അതവരെ അത്യധികം സന്തോഷപ്പെടുത്തി. ഗാന്ധിയോട് അവർക്ക് കൂടുതൽ മതിപ്പും തോന്നി. ഇന്ത്യക്കാർ പാർത്തിരുന്ന സ്ഥലത്ത് പ്ലേഗ് പൊട്ടിപ്പുറപ്പെട്ടത് പെട്ടെന്നായിരുന്നതുകൊണ്ട് അത് തടുക്കുവാൻ ആവശ്യമായ നടപടികൾ എടുക്കുന്നതിന് മുനിസിപ്പൽ അധികൃതർക്ക് കഴിഞ്ഞിരുന്നില്ല. കുറെ മരുന്നുകളും ബ്രാൻഡിയും ഒരു നഴ്സിനെയും അയക്കുക മാത്രമാണ് അവർ ചെയ്തത്. രോഗികൾക്ക് ബ്രാൻഡി കൊടുക്കുന്നതുകൊണ്ട് പ്രയോജനമുണ്ടെന്ന് ഗാന്ധി കരുതിയിരുന്നില്ല. പ്രകൃതി ചികിത്സയിലാണ് ഗാന്ധി വിശ്വസിച്ചിരുന്നത്. ഡോക്ടർ ഗോഡ്ഫ്രെയുമായി ആലോചിച്ചതിന് ശേഷം 3 രോഗികൾക്ക് പ്രകൃതി ചികിത്സ നടത്തുവാൻ ഗാന്ധി നിശ്ചയിച്ചു. അവരിൽ 2 ആൾക്ക് രോഗശാന്തി ഉണ്ടായി. 1 ആൾ മരിക്കുകയും ചെയ്തു. എന്നാൽ മുനിസിപ്പൽ അധികൃതർ അയച്ച മരുന്നും ബ്രാൻഡിയും കഴിച്ച ബാക്കി 20 രോഗികളും മരിക്കുകയാണുണ്ടായത്. അവരെ ശുശ്രൂഷിച്ചിരുന്ന നഴ്സും ആ രോഗം കൊണ്ടുതന്നെ മരിച്ചു. ഗാന്ധിക്കും അദ്ദേഹം ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്നവർക്കും രോഗം പിടിപെടാതിരുന്നത് ആശ്ചര്യമെന്നേ പറയേണ്ടു. ഈ സംഭവം പ്രകൃതി ചികിത്സയിൽ ഗാന്ധിക്കുണ്ടായിരുന്ന വിശ്വാസം പൂർവാധികം കൂടി വരുന്നതിന് കാരണമായി.
1: ഗാന്ധി സ്മൃതി ആഖ്യാനം N.J. Joshilal.

0: ആകാശവാണി
1: ഭക്തിഗാനങ്ങൾ ആലപിക്കുന്നത് കെ എസ് പുരം സുലൈമാൻ. മക്കത്തുദിത്തമുത്തേ മാനവർക്കെല്ലാം സത്തേ എന്നാരംഭിക്കുന്നു ആദ്യ ഗാനം.

0: ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന. 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 കിസാൻ വാണി. കാലാവസ്ഥാ അധിഷ്ഠിത വിളപരിപാലനം ഡോക്ടർ നീരജ സിയാറുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി. ഇതിൽ ഡോക്ടർ ശ്രുതി എഴുതി അവതരിപ്പിച്ച കവിതകൾ. അഞ്ജനശ്രീ എഴുതി അവതരിപ്പിച്ച കഥ. 8:00 സർഗ കേരളം. ചവറ KS പിള്ള എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ. സി അനൂപ് എഴുതി അവതരിപ്പിക്കുന്ന കഥ. ബാലാമണിയമ്മയുടെ കവിതകളെക്കുറിച്ച് ഡോക്ടർ ലേഖ നരേന്ദ്രൻ നടത്തിയ പ്രഭാഷണം. കവിതയിലെ മാതൃത്വം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കയർ വികാസ് യോജന. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. 10-ാം ക്ലാസ് രസതന്ത്ര പാഠം. ഓർഗാനിക് സംയുക്തങ്ങളിലെ രാസപ്രവർത്തനങ്ങൾ. മേഴ്സിലിൻ ജോർജ് സംസാരിക്കുന്നു. 9:30 കഥാപ്രസംഗം. കല്ലുവാതുക്കൽ പുരുഷോത്തമൻ അവതരിപ്പിച്ചത്. കഥ ചന്ദനക്കട്ടിൽ. 10:00 ദേവകുമാരവർമ്മയും സംഘവും അവതരിപ്പിച്ച കഥകളിപ്പദങ്ങൾ. കഥ രുക്മാംഗത ചരിതം. 10:30 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര. 11:00 ഏഷ്യൻ ഗെയിംസ് 2026 പ്രതിദിന അവലോകനം. 11:25 മുതൽ FM Gold ഡൽഹി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ VS ശർമ്മ അവതരിപ്പിച്ചത്. 6:00 ഉഷമലരി വള്ളത്തോൾ എഴുതിയ മാതൃവന്ദനം എന്ന കവിത ആലാപനം ശ്രീകാന്ത് ഹരിഹരൻ. 6:15 ഉദയഗീതം HRajeshും സംഘവും പാടിയത്. 6:30 പ്രഭാതപേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 മുതൽ 8:00 വരെ പുലർവട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്. ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, കാലം സാക്ഷി, മനോയാനം, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. 8:35 സ്മൃതിമധുരം. 8:45 യോഗസൗഖ്യം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:10 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര ഡൽഹി റിലേ. 9:45 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി. 10:15 രാഗാമൃതം. 11:02 ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. ഇതിൽ ജീവിതശൈലിയും ക്യാൻസർ പ്രതിരോധവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ അരുൺ AJ മറുപടി നൽകുന്നു. 12:00 ചലച്ചിത്ര ഗാനങ്ങൾ. 12:20 ലളിതഗാനങ്ങൾ. ഷിബി കൃഷ്ണൻ പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. അനീമിയ, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ അജിഷ വാസുദേവൻ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1:00 ചലച്ചിത്ര ഗാനങ്ങൾ. 2:15 തുടർനാടകം അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ ഭാഗം 7. 2:30 ഉമംഗ് CIET സ്പോൺസേഡ് പരിപാടി. 3:00 സ്പോട്ട്ലൈറ്റ്. 3:15 ഗാനോപഹാരം. 4:00 ലീഗൽ സർവീസസ് അതോറിറ്റി നൽകുന്ന സൗജന്യ നിയമ സഹായങ്ങൾ. തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജുമായ ലക്ഷ്മി K. തമ്പി മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം അവസാന ഭാഗം. 4:30 മഴവില്ല. 5:00 ഹിന്ദി പാഠം. 5:15 പാട്ടുകളം. 5:30 സ്പൈസ് സ്പോൺസർ പരിപാടി. 5:40 ചലച്ചിത്ര ഗാനം. 5:45 KG മാർക്കോസ് പാടിയ ഭക്തിഗാനങ്ങൾ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, സീഡ് പദ്ധതി. 6:10 ലക്ഷദ്വീപ് വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും. ഹൈബ്രിഡ് പച്ചക്കറിയുടെ പ്രാധാന്യം ഡോക്ടർ പ്രദീപ് കുമാർ T സംസാരിക്കുന്നു. 7:10 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര ഡൽഹി റിലേ. 7:45 വാർത്തകൾ. 8:00 ചിത്രീകരണം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, ഗ്രാമോദ്യോഗ വികാസ് യോജന. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 AK ശങ്കരൻ നമ്പൂതിരി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. 10:30 ഏഷ്യൻ ഗെയിംസ് 2026 പ്രതിദിന അവലോകനം. 10:50 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:10 മുതൽ FM Gold ഡൽഹി റിലേ. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ചെറിയ തോതിൽ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.8 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.3 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരത് തൊഴിൽ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണം ഇപ്പോൾ കേൾക്കാം.
2: സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനും കോവിഡിന് ശേഷമുള്ള തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കോവിഡ് മഹാമാരി സമയത്തെ തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനുമായാണ് കേന്ദ്ര സർക്കാർ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന ABRY പ്രഖ്യാപിച്ചത്. ആത്മനിർഭർ ഭാരത് 3.0 പാക്കേജിന്റെ ഭാഗമായി 2020 ഒക്ടോബർ 1 സ്കീം ഔദ്യോഗികമായി ആരംഭിച്ചത്. പദ്ധതി നടപ്പിലാക്കുന്നതും അതിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതും തൊഴിൽ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനാണ്. ഔപചാരിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് അക്കൌണ്ടുകളിലേക്ക് സംഭാവന നൽകിക്കൊണ്ട് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് തൊഴിലുടമകൾക്ക് പ്രോത്സാഹനം നൽകുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം. പദ്ധതി പ്രകാരം പുതിയ ജീവനക്കാരുടെ EPF സംഭാവനകൾക്ക് സർക്കാർ സബ്സിഡി നൽകുന്നു. 2 വർഷത്തേക്കാണ് ഈ സബ്സിഡി നൽകുന്നത്. കൂടാതെ പ്രതിമാസം 15,000 രൂപയിൽ താഴെ വരുമാനമുള്ളവർക്ക് EPFലേക്കുള്ള തൊഴിലുടമകളുടെയും ജീവനക്കാരന്റെയും സംഭാവന കേന്ദ്ര സർക്കാർ നൽകുന്നു. അടിസ്ഥാന വേതനത്തിന്റെ 12% ഈ സംഭാവന. ഔപചാരിക മേഖലയിൽ മുമ്പ് ജോലി ചെയ്തിട്ടില്ലാത്ത പുതിയ ജീവനക്കാരെ നിയമിക്കുന്നതിന് പ്രോത്സാഹനം നൽകാനും കോവിഡ് മഹാമാരി മൂലം തൊഴിൽ നഷ്ടം സംഭവിച്ചവർക്ക് തൊഴിൽ ലഭ്യമാക്കാനുമാണ് പദ്ധതിയുടെ പ്രാഥമിക ശ്രദ്ധ. ഔപചാരിക മേഖലയിലെ തൊഴിലുടമകൾക്ക് ഇത്തരം വ്യക്തികളെ നിയമിക്കുന്നതിന് പദ്ധതി പ്രോത്സാഹനം നൽകുന്നു. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് സ്കീമിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും 1,000-ൽ താഴെ ജീവനക്കാരുള്ളതുമായ എല്ലാ സ്ഥാപനങ്ങളെയും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. 2020 ഒക്ടോബർ 1 2021 ജൂൺ 30 ഇടയിൽ നിയമിക്കപ്പെട്ട ജീവനക്കാർ സ്കീമിന് യോഗ്യരാണ്. 2020 മാർച്ച് 1 2020 സെപ്റ്റംബർ 30 ഇടയിൽ ജോലി നഷ്ടപ്പെടുകയും പിന്നീട് തൊഴിൽ നേടുകയും ചെയ്ത വ്യക്തികൾക്കും പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാകും. അതേസമയം PMRPY അല്ലെങ്കിൽ PMPRPY സ്കീമുകൾക്ക് കീഴിൽ ഗുണഭോക്താക്കളായ ജീവനക്കാരെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. കൂടുതൽ തൊഴിലാളികളെ ഔപചാരിക മേഖലയുടെ കീഴിൽ കൊണ്ടുവരുന്നുവെന്ന് ഉറപ്പാക്കാൻ അധിക ധനസഹായത്തോടെ പദ്ധതി വിപുലീകരിക്കുന്നതിനുള്ള ഒരു വ്യവസ്ഥ സർക്കാർ 2021 ജൂണിൽ അവതരിപ്പിച്ചു. കൂടുതൽ ജീവനക്കാരെയും സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തി പദ്ധതി 2022 മാർച്ച് വരെ സർക്കാർ ദീർഘിപ്പിച്ചു. പദ്ധതി പ്രകാരമുള്ള സർക്കാരിന്റെ സംഭാവന EPFO പരിപാലിക്കുന്ന യോഗ്യരായ ജീവനക്കാരുടെ യൂണിവേഴ്സൽ അക്കൌണ്ട് നമ്പറിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നു എന്നത് സ്കീമിന്റെ പ്രത്യേകതയാണ്. എല്ലാ പേയ്മെന്റുകളും സംഭാവനകളും കാര്യക്ഷമമായും സുരക്ഷിതമായും നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് ജീവനക്കാർക്ക് ആധാർ സീഡഡ് UAN ഉണ്ടായിരിക്കണം. EPF സംഭാവനകളുടെ സാമ്പത്തിക ഭാരം കുറച്ചുകൊണ്ട് കൂടുതൽ ജീവനക്കാരെ നിയമിക്കാൻ പദ്ധതി തൊഴിലുടമകളെ പ്രോത്സാഹിപ്പിക്കുന്നു. വർദ്ധിച്ച സാമൂഹിക സുരക്ഷാ കവറേജ് പദ്ധതിയുടെ മറ്റൊരു ഗുണഫലമാണ്. EPF സംവിധാനത്തിൽ കൂടുതൽ ജീവനക്കാരെ എൻറോൾ ചെയ്യുന്നതിലൂടെ തൊഴിലാളികൾക്ക് പെൻഷനും പ്രൊവിഡന്റ് ഫണ്ട് സംഭാവനകളും ഉൾപ്പെടെയുള്ള സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളിലേക്കുള്ള വഴി ABRY ഉറപ്പാക്കുന്നു. അതുവഴി അവരുടെ സാമ്പത്തിക സുരക്ഷ മെച്ചപ്പെടുന്നു. നിലവിൽ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന അതിന്റെ പ്രാരംഭ തൊഴിൽ സൃഷ്ടിക്കൽ ലക്ഷ്യങ്ങളെ മറികടന്നിട്ടുണ്ട്. ഹ്രസ്വകാല തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുക മാത്രമല്ല, ഔപചാരിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മഹാമാരിക്ക് ശേഷമുള്ള ഇന്ത്യയുടെ വീണ്ടെടുക്കലിലെ ഒരു സുപ്രധാന പദ്ധതിയാണ് ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന അഥവാ ABRY. സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളിലേക്ക് തൊഴിലാളികളെ നയിച്ചുകൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക പുനരുജ്ജീവനത്തെ പിന്തുണയ്ക്കുന്നതിനുമുള്ള ഒരു പ്രധാന സംരംഭമായി ABRY നിലകൊള്ളുന്നു.
1: പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരത് തൊഴിൽ പദ്ധതിയെക്കുറിച്ചുള്ള ലഘു പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
3: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
0: ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
4: This is Akashvani, the news read by Anuja Kumar. Defense Minister Rajnath Singh has emphasized that India must make geostrategic thinking and contingency planning as integral parts of its preparedness amidst challenges arising from evolving technology, unpredictability, and geographical proximity. Addressing the Indian Navy Commanders Conference in New Delhi today, Mr. Singh said the country's goal is clear that preparedness must reach the crisis point before the crisis itself reaches the doorstep. The minister also emphasized that the ongoing Operation Urja Suraksha has once again demonstrated the Indian Navy's professionalism and operational readiness to protect the country's energy supply lines and national interests. He added that India stands firm as the first responder, preferred security partner, and

0: ആകാശവാണി. ജില്ലാ വൃത്താന്തം ഇന്ന് തിരുവനന്തപുരം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട്.
1: തിരുവനന്തപുരം ജില്ലയിലെ വിവിധ വികസന പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി ജില്ലാ കളക്ടർ അനുകുമാരിയുടെ അധ്യക്ഷതയിൽ ജില്ലാ വികസന സമിതി യോഗം ഓൺലൈനായി ചേർന്നു. വട്ടിയൂർക്കാവ് റോഡ് വികസനവുമായി ബന്ധപ്പെട്ട തുടർ പ്രവൃത്തികൾ, ശ്രീകാര്യം ഫ്ളൈഓവറിന്റെ ഭാഗമായ സർവീസ് റോഡുകളുടെ നിർമ്മാണം, വർക്കല ബീച്ചിന്റെ സൌന്ദര്യവൽക്കരണം എന്നിവയുടെ പ്രവർത്തന പുരോഗതി യോഗം ചർച്ച ചെയ്തു. അമ്പൂരി ഗ്രാമപഞ്ചായത്തിലെ കുമ്പിച്ചൽ കടവ് പാലത്തിന്റെ സൌന്ദര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട വി പാർക്ക് നിർമ്മാണം, അമ്പൂരി ഹിൽ ഏരിയ ടൂറിസം ഡെസ്റ്റിനേഷൻ പദ്ധതി പുരോഗതി എന്നിവയും യോഗത്തിൽ വിലയിരുത്തി. തമ്പാനൂർ രാജാജി നഗറിലെ കുടിവെള്ള

0: ഉള്ള പ്രശ്നത്തിൽ സ്ഥലം ലഭ്യമാക്കിയാൽ ഓവർഹെഡ് ടാങ്ക് സ്ഥാപിക്കുന്നത് പരിഗണിക്കുമെന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ അറിയിച്ചു. ആറ്റുകാൽ ക്ഷേത്ര പരിസരത്തെ തദ്ദേശ റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ അടിയന്തരമായി പൂർത്തിയാക്കുന്നതിന് നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. വിഴിഞ്ഞം കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ വിവിധ കേന്ദ്ര സംസ്ഥാന ഏജൻസികളുടെ പങ്കാളിത്തത്തോടെ ഏരിയ ലെവൽ മലിനീകരണ നിയന്ത്രണാഭ്യാസം സംഘടിപ്പിച്ചു. കടൽ മലിനീകരണ സാഹചര്യത്തിൽ പരിഹരിക്കുന്നതിനുള്ള തത്സമയ അഭ്യാസമാണ് വിഴിഞ്ഞം കടലിൽ സംഘടിപ്പിച്ചത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കപ്പലായ സുജീത്, അനഖ്, C-427, C-441, അദാനി വിഴിഞ്ഞം പോർട്ട് ടഗുകൾ എന്നിവ ഉൾപ്പെട്ട അഭ്യാസം എണ്ണ മലിനീകരണ നിയന്ത്രണ ഉപകരണങ്ങളുടെ വിന്യാസം, പ്രവർത്തനം, വീണ്ടെടുക്കൽ സംവിധാനങ്ങൾ എന്നിവ പ്രദർശിപ്പിച്ചു. സമുദ്ര മലിനീകരണ സാഹചര്യത്തിൽ ആവശ്യമായ ഏകോപിത ഉത്തരവാദിത്തം, പ്രത്യേക ഉപകരണങ്ങളുടെ വിന്യാസം, വ്യോമ ഇടപെടൽ എന്നിവ നേരിട്ട് കാണാൻ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്ന ഏജൻസികൾക്ക് ഈ അഭ്യാസം അവസരമൊരുക്കി. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനത്തോടനുബന്ധിച്ച് സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ പ്രചാരണത്തിന്റെ ഭാഗമായി കോസ്റ്റ് ഗാർഡ് വിഴിഞ്ഞം സ്റ്റേഷന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം കോവളം കടൽത്തീരത്ത് ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചു. NCESSSലെ സയന്റിസ്റ്റ് ഡോക്ടർ റെജി ശ്രീനിവാസും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ കമാൻഡർ സുരേഷ് ആർ കുറുപ്പും ചേർന്ന് പരിപാടി ഫ്ളാഗ് ഓഫ് ചെയ്തു. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനിലെ സ്വച്ഛതാ ഹി സേവ 2026 പ്രചാരണം തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ സംഘടിപ്പിച്ചു. തിരുവനന്തപുരം ഡിവിഷണൽ റെയിൽവേ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രാഗർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നവരാത്രി ഘോഷയാത്രയുടെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ജില്ലാ കളക്ടർ അനുകുമാരിയുടെ അധ്യക്ഷതയിൽ കളക്ട്രേറ്റിൽ ജില്ലാതല ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു. കേരള തമിഴ്നാട് അതിർത്തിയിലും ഘോഷയാത്രയിലും വിവിധ വകുപ്പുകൾ സ്വീകരിക്കേണ്ട നടപടികളും നിലവിലെ സാഹചര്യങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്തു. അതിർത്തി മേഖലകളിലും ഘോഷയാത്ര കടന്നുപോകുന്ന വഴികളിലും പ്രത്യേക സുരക്ഷയും ഗതാഗത ക്രമീകരണങ്ങളും ഏർപ്പെടുത്താൻ പോലീസിന് കളക്ടർ നിർദ്ദേശം നൽകി. തമിഴ്നാട് പോലീസുമായി ഏകോപനം ഉറപ്പാക്കി അതിർത്തിയിൽ യാത്രക്കാർക്ക് അനാവശ്യ തടസ്സങ്ങൾ ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കും. തിരുവനന്തപുരം ഇടവയിൽ ന്യൂനപക്ഷ യുവജനങ്ങൾക്കായി സൗജന്യ മത്സരപരീക്ഷ പരിശീലന കേന്ദ്രം ആരംഭിച്ചു. മന്ത്രി എൻ ഷംസുദ്ദീൻ പരിശീലന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് പ്രഖ്യാപിച്ച 5 പുതിയ കോച്ചിംഗ് സെന്ററുകളിൽ ആദ്യത്തേതാണ് ഇടവയിൽ പ്രവർത്തനം ആരംഭിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പുതിയ ക്രിട്ടിക്കൽ കെയർ ബ്ലോക്കിന് മന്ത്രി കെ മുരളീധരൻ തറക്കല്ലിട്ടു. ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്ക് അടിയന്തര വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്നതിനായി 36,000 ചതുരശ്രയടി വിസ്തീർണത്തിൽ 3 നിലകളായാണ് പുതിയ ബ്ലോക്ക് നിർമ്മിക്കുന്നത്. പേരൂർക്കട ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് രോഗമുക്തരായ 49 പേരെ പത്തനാപുരം ഗാന്ധിഭവനിലേക്ക് പുനരധിവസിപ്പിച്ചു. സെന്ററിലെ പകൽ വീട് വഴി വിവിധ കൈത്തൊഴിലുകളിൽ പരിശീലനം നൽകി ഉപജീവനത്തിനുള്ള മാർഗങ്ങൾ ഉറപ്പാക്കിയ ശേഷമാണ് ഇവരെ പുനരധിവാസ കേന്ദ്രത്തിലേക്ക് അയച്ചത്.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. നാളെ രാവിലെ 11:00 to 12:00 ജീവിതശൈലിയും ക്യാൻസർ പ്രതിരോധവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അരുൺ എ ജെ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496553211.

അതുമല്ലെങ്കിൽ 9496 5963 2 1. ഓർക്കുക, ജീവിതശൈലിയും ക്യാൻസർ പ്രതിരോധവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ വയോജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഭിഭാഷകനും മുതിർന്ന പൗരന്മാരുടെ പരാതി പരിഗണിക്കുന്ന തിരുവനന്തപുരം മെയിൻ്റനൻസ് ട്രൈബ്യൂണലിലെ കൺസീലിയേഷൻ ഓഫീസറുമായ അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു: 9495964321, അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്: 9496596321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ വയോജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
2: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ, കൂടെ പഠിച്ചാലോ?
3: ഹാപ്പി ബർത്ത്ഡേ ടു യു.
4: ഓ താങ്ക് യു.
1: ഹലോ,
2: നിന്റെ ദൈവമേ, ഇതാരാ, എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ല, ആരാ ഇത്?
5: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതൂ.
6: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
5: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
6: 8281420305.
5: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ 10 മണിക്ക്.

0: ഇനി സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡെല്ലിയിലെ
1: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഃ. സീമാരോധ സമാധാനേന ഭാരത ചീന സംബന്ധാഃ സുദൃഢാഃ സഞ്ജാതാഃ ഇതി വിദേശമന്ത്രി ഡോക്ടർ എസ് ജയശങ്കരഃ. രക്ഷാമന്ത്രിണാ രാജ്നാഥ് സിംഹേന ന്യരൂപി യത് ഹിന്ദ് മഹാസാഗര ക്ഷേത്രെ ഭാരതം പ്രാഥമിക സുരക്ഷാ സഹഭാഗീ അഥ ച വിശ്വസനീയതായാഃ പ്രതീകത്വേന ദൃഢതയാ പ്രതിഷ്ഠിതം വർത്തതേ. ദോഹാനഗരെ AIIB വാർഷിക സമ്മേളനാവധൌ ഭാരത സൗദി അറബ് ദേശാഭ്യാം രക്ഷാ സുരക്ഷാ വ്യാപാര നിവേശ ഊർജ പ്രൗദ്യോഗികി ക്ഷേത്രേഷു സഹയോഗസ്യ സമീക്ഷാ വിഹിത. നിർവാചനായോഗേന ഉത്തരപ്രദേശ

0: ഹൃദയദിനം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 2 സ്വർണം. വനിതകളുടെ 4x400 റിലേയിലും ട്രാപ്പ് ഷൂട്ടിംഗിലുമാണ് ഈ സുവർണ നേട്ടം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ 38 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് 19 സീറ്റിലും LDFന് 18 2020 ഒരു സീറ്റിലും വിജയം. 2 സിറ്റിംഗ് MLA മാരുടെ വാർഡുകൾ ഉൾപ്പെടെ UDFന്റെ 7 വാർഡുകൾ പിടിച്ചെടുത്ത് LDF ഉപതെരഞ്ഞെടുപ്പിൽ വ്യക്തമായ മേൽക്കൈ നേടി. LDFന്റെ 4 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ ആണ് UDF പിടിച്ചെടുത്തത്. എറണാകുളം പൂത്രിക്ക ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡ് 2020 നിലനിർത്തി. വിശദാംശങ്ങളിലേക്ക്.
1: കൊച്ചി കോഴിക്കോട് കോർപ്പറേഷനുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന അയ്യപ്പൻകാവ് കുറ്റിച്ചിറ വാർഡുകൾ നിലനിർത്താൻ UDFന് കഴിഞ്ഞു. എന്നാൽ ചിറ്റൂർ MLA സുമേഷ് അച്യുതൻ ഒഴിഞ്ഞ പാലക്കാട് തത്തമംഗലം മുനിസിപ്പാലിറ്റിയിലെ പരുത്തിക്കാവ് വാർഡ് UDFന് നഷ്ടമായി. ഇരു സ്ഥാനാർത്ഥികളും തുല്യമായ എണ്ണം വോട്ട് നേടിയതോടെ നറുക്കെടുപ്പിലൂടെയാണ് ഇവിടെ വിജയിയെ നിർണയിച്ചത്. ചാലക്കുടി മുനിസിപ്പാലിറ്റിയിലെ 24ാം വാർഡ് UDFും മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിലെ ഉരുവച്ചാൽ വാർഡ് LDFും നിലനിർത്തി. ചങ്ങനാശ്ശേരി MLA വിനു ജോബ് പ്രതിനിധാനം ചെയ്തിരുന്ന കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ തൃക്കൊടിത്താനം ഡിവിഷൻ LDF പിടിച്ചെടുത്തു. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ കല്ലറ ഡിവിഷൻ UDFനും പാലക്കാട് ജില്ലാ പഞ്ചായത്തിലെ പല്ലശ്ശന ഡിവിഷൻ LDFനും നിലനിർത്താനായി. ഉപതെരഞ്ഞെടുപ്പ് നടന്ന 7 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 5 ഇടത്ത് LDFും 2 ഇടത്ത് UDFുമാണ് ജയിച്ചത്. ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്തിലെ 5 തെങ്ങ് വാർഡും ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ അത്തിപ്പൊറ്റ വാർഡും UDFൽ നിന്നും LDF പിടിച്ചെടുത്തു. 23 ഗ്രാമപഞ്ചായത്തുകളിൽ 13 ഇടത്ത് UDFും 9 ഇടത്ത് LDFുമാണ് ജയിച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇടുക്കി, മുട്ടം, പത്തനംതിട്ട, കുന്നന്താനം, തൃശൂർ, ചേലക്കര, പാലക്കാട്, ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തുകളിലെ ഓരോ വാർഡുകളാണ് LDFിൽ നിന്നും UDF പിടിച്ചെടുത്തത്. തിരുവനന്തപുരം, മംഗലപുരം, കോട്ടയം, പാമ്പാടി, കണ്ണൂർ, പെരളശ്ശേരി ഗ്രാമപഞ്ചായത്തുകളിലെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന വാർഡുകൾ UDFിൽ നിന്നും LDFും പിടിച്ചെടുത്തു. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ വിശ്വസ്ത സുരക്ഷാ പങ്കാളിയും ആപത്ഘട്ടങ്ങളിൽ ആദ്യം എത്തിച്ചേരുന്ന രാജ്യവുമായി നിലകൊള്ളാൻ ഇന്ത്യയ്ക്ക് സാധിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ ഇന്ത്യൻ നാവിക കമാൻഡർ കോൺഫറൻസിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ ഊർജ്ജ സുരക്ഷയിലൂടെ രാജ്യത്തെ ഊർജ്ജ വിതരണം ഉറപ്പുവരുത്താനും ഇതിലൂടെ ദേശീയ താൽപര്യം സംരക്ഷിക്കാനും ഇന്ത്യയുടെ നാവികസേനയ്ക്ക് സാധിക്കുന്നതായും രാജ്യരക്ഷാമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് മരുന്ന് ക്ഷാമമില്ലെന്നും ചില മരുന്നുകളുടെ കുറവുള്ളത് ഒരാഴ്ചയ്ക്കുള്ളിൽ ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി കെ മുരളീധരൻ. ഏതൊക്കെ മരുന്നുകൾക്കാണ് ലഭ്യത കുറവുള്ളതെന്ന് DMOമാർക്ക് അറിയാമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു.
2: എന്തെല്ലാം ഏതൊക്കെ മരുന്നുകളുടെ ഷോർട്ടേജ് ഉണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും DMOമാരോട് ചോദിച്ചാൽ നിങ്ങളോട് പറയും. എല്ലാ മരുന്നും എല്ലാ കാലത്തും എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവണമെന്നില്ല, അതിന് ക്ഷാമവുമില്ല. ചില മരുന്നുകളുടെ അവൈലബിലിറ്റി കുറവായതുകൊണ്ട് 18 ഐറ്റം മരുന്നുകളുടെ ഷോർട്ടേജ് ഉണ്ട്. ആ ഷോർട്ടേജ് ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹരിക്കും. KMCL കാരോട് അതിന്റെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്.
0: സംസ്ഥാനത്തെ ടൂറിസ്റ്റ് ബസ്സുകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന ഏകീകൃത കളർ കോഡ് പുനഃപരിശോധിക്കാൻ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിക്ക് സർക്കാർ നിർദ്ദേശം നൽകി. കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ചട്ടങ്ങളും വിനോദസഞ്ചാര മേഖലയിലെ ആവശ്യങ്ങളും കണക്കിലെടുത്താണ് ഗതാഗത വകുപ്പിന്റെ ഉത്തരവ്. ബസ്സുകളുടെ ബോഡിയിലും സുരക്ഷാ ഗ്ലാസുകളിലും ഭീമൻ ചിത്രങ്ങളോ എഴുത്തുകളോ പാടില്ലെന്ന ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശങ്ങൾ ഉറപ്പുവരുത്തിക്കൊണ്ടായിരിക്കണം പുതിയ നടപടികളെന്നും വിജ്ഞാപനത്തിൽ വ്യക്തമാക്കുന്നു. സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി മുടങ്ങാൻ സാധ്യതയെന്ന് KSEB. വൈകുന്നേരം 6:45 രാത്രി 12 ഇടയിലായിരിക്കും നിയന്ത്രണം. 65ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ജനുവരി 4 മുതൽ 8 വരെ 5 ദിവസങ്ങളിലായി എറണാകുളത്ത് നടക്കും. മറൈൻ ഡ്രൈവ് പ്രധാന വേദിയും മറ്റ് 27 കേന്ദ്രങ്ങൾ ഉപവേദികളുമായിരിക്കും. സംഘാടക സമിതി രൂപീകരണ യോഗം മന്ത്രി എൻ ഷംസുദ്ദീൻ ഇന്ന് ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ജപ്പാൻ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 2 സ്വർണം. അത്ലറ്റിക്സ് വനിതകളുടെ 4x400 റിലേയിൽ കിരൺ പൂവമ്മ, വിദ്യ, പ്രാചി സഖ്യമാണ് 2ാം സ്വർണം നേടിയത്. 4x400 മിക്സഡ് റിലേയിലും പുരുഷ റിലേയിലും ഇന്ത്യ വെങ്കല മെഡലുകൾ സ്വന്തമാക്കി. അത്ലറ്റിക്സ് പുരുഷന്മാരുടെ 5000 മീറ്ററിൽ ഗുൽവീർ സിംഗ് വെങ്കലം നേടി. 10,000 മീറ്ററിലും 1,500 മീറ്ററിലും വെള്ളി നേടിയ ഗുൽവീറിന്റെ ഏഷ്യൻ ഗെയിംസിലെ 3ാം മെഡലാണിത്. വനിതകളുടെ ഹൈജമ്പിൽ പൂജയും ഇന്ത്യയ്ക്കായി ഇന്ന് വെങ്കലം നേടി. വനിതകളുടെ ട്രാപ്പ് ഷൂട്ടിംഗ് വ്യക്തിഗത ഇനത്തിൽ നീരു ധാണ്ടയാണ് ഇന്ത്യയ്ക്ക് ഇന്നത്തെ 1st സ്വർണം നേടിക്കൊടുത്തത്. വനിതകളുടെ ട്രാപ്പ് ടീം ഇനത്തിലും ഇന്ത്യ ഇന്ന് വെള്ളി നേടി. ബോക്സിംഗ് പുരുഷന്മാരുടെ 90 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ നരേന്ദർ ബർവാൾ വെങ്കലം നേടി. നിലവിൽ 6 സ്വർണവും 21 വെള്ളിയും 26 വെങ്കലവും ഉൾപ്പെടെ 53 മെഡലുകളുമായി പോയിന്റ് പട്ടികയിൽ 10ാം സ്ഥാനത്താണ് ഇന്ത്യ. പ്രധാനമന്ത്രി

0: വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക ഹൃദയ ദിനം. സംസ്ഥാനത്തെ BPL കുടുംബങ്ങൾക്ക് നവംബർ മുതൽ സൌജന്യ ഹൃദയ പരിശോധന നടത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചതായി മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നടന്ന പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. തിരുവനന്തപുരം ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കുതിപ്പേകി വേളി കഠിനംകുളം സോളാർ ബോട്ട് സർവീസ് നാളെ ആരംഭിക്കും. ഗതാഗത മന്ത്രി CP ജോൺ ബോട്ട് സർവീസ് ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: വേളി ടൂറിസം വില്ലേജിലെ ബോട്ട് ജെട്ടിയിൽ നിന്നും ആരംഭിച്ച് കഠിനംകുളം കായൽ ചുറ്റി 4 മണിക്കൂർ കൊണ്ട് തിരികെ വേളിയിലെത്തുന്നതാണ് യാത്ര. സിയാലിന്റെ സോളാർ ബോട്ട് വാടകയ്ക്കെടുത്താണ് ആദ്യഘട്ട സർവീസ്. ഒരേ സമയം 24 യാത്രക്കാർക്ക് സഞ്ചാരത്തിന് സൌകര്യമുണ്ടാകും. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 വരെയും ഉച്ചയ്ക്ക് ശേഷം 2.5 മുതൽ വൈകിട്ട് 6.5 വരെയുമാണ് സർവീസുകൾ നടത്തുക. സാധാരണ യാത്രക്കാർക്കും വിനോദസഞ്ചാരികൾക്കും പ്രത്യേക നിരക്കുകളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. വിനോദസഞ്ചാരികൾക്ക് വേളിയിൽ നിന്നും കഠിനംകുളത്ത് പോയി തിരികെ വരുന്നതിന് 400 രൂപ ഈടാക്കുക.
0: അഷ്ടമുടി വാട്ടർ ഗേറ്റ് മ്യൂസിക് ഫെസ്റ്റിവൽ ഒക്ടോബർ 7 മുതൽ 11 വരെ കൊല്ലത്ത് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ വൈകിട്ട് 7 മണി മുതലായിരിക്കും സംഗീത പരിപാടികൾ നടക്കുക. മൃദംഗ വിദ്വാൻ പത്മശ്രീ മാവേലിക്കര കൃഷ്ണൻകുട്ടി നായരുടെ 105 ജന്മവാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം വിമൻസ് കോളേജിൽ മറ്റന്നാൾ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കും. പ്രശസ്ത സംഗീതജ്ഞൻ സുനിൽ ആർ ഗാർഗ്യാൻ അവതരിപ്പിക്കുന്ന സംഗീത കൊച്ചേരി ഇതിന്റെ ഭാഗമായി അരങ്ങേറും. മുതിർന്ന RSS പ്രചാരകനും ബാലഗോകുലം തപസ്യ കലാ സാഹിത്യവേദി എന്നിവയുടെ സ്ഥാപകനുമായ MA കൃഷ്ണൻ എറണാകുളത്ത് അന്തരിച്ചു. 97 വയസ്സായിരുന്നു. കൊല്ലം ഐവർകാലയിലെ വസതിയിൽ എത്തിച്ച ശേഷം നാളെ വൈകുന്നേരത്തോടെയാണ് സംസ്കാര ചടങ്ങുകൾ. BJP നേതാക്കൾ ഉൾപ്പെടെ പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. തിരുവനന്തപുരം ഗവൺമെന്റ് കണ്ണാശുപത്രിയിൽ മെഗാ ക്ലീനിംഗ് ഡ്രൈവുമായി നഗരസഭ. ശുചീകരണ യജ്ഞം നാളെ രാവിലെ മേയർ VB രാജേഷ് ഉദ്ഘാടനം ചെയ്യും. വിദ്യാർത്ഥികളെയും നാട്ടുകാരെയും നഗരസഭാ ജീവനക്കാരുടെ ടീമിനെയും കോർത്തിണക്കിയായിരിക്കും ക്ലീനിംഗ്. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 243 പോയിന്റ് ഇടിഞ്ഞ് 72,529, നിഫ്റ്റി 64 പോയിന്റ് നഷ്ടത്തിൽ 22,716 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 200 രൂപ കുറഞ്ഞ് 19,120 രൂപയും ഗ്രാമിന് 13,640 രൂപയുമാണ് വില. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ 38 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് 19 സീറ്റിലും LDFന് 18 ഇടത്തും 2020 ഒരു സീറ്റിലും വിജയം. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ വിശ്വസ്ത സുരക്ഷാ പങ്കാളിയായി നിലകൊള്ളാൻ ഇന്ത്യയ്ക്ക് സാധിക്കുന്നതായി നാവിക കമാൻഡർ കോൺഫറൻസിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് മരുന്നുക്ഷാമമില്ലെന്നും ചില മരുന്നുകളുടെ കുറവുള്ളത് ഒരാഴ്ചയ്ക്കുള്ളിൽ ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചതായും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ടൂറിസ്റ്റ് ബസ്സുകളിലെ ഏകീകൃത കളർ കോഡ് പുനഃപരിശോധിക്കാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി സംസ്ഥാന സർക്കാർ. ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക ഹൃദയ ദിനം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 2 സ്വർണം. വനിതകളുടെ 4x400 റിലേയിലും ട്രാപ്പ് ഷൂട്ടിംഗിലുമാണ് ഈ സുവർണ നേട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി സന്ധ്യാഗീതം. ഇന്നത്തെ സന്ധ്യാഗീതത്തിൽ ആദ്യം സർഗം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. രചന യൂസഫലി കേച്ചേരി, സംഗീതം ബോംബെ രവി.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ജീവിതം ഒരു യാത്രയാണ്. എല്ലാ വഴികളും എളുപ്പമാവില്ല, എല്ലാ മുഖങ്ങളും കൂടെ ഉണ്ടാവില്ല. ചില വഴികൾ നമ്മെ തളർത്തും, ചില അനുഭവങ്ങൾ നമ്മളെ മാറ്റും. ഒരുപാട് നഷ്ടങ്ങൾക്കിടയിലും ചിരിക്കാൻ പഠിക്കുന്നതാണ് ജീവിതം. ഈയൊരു നല്ല ചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. കാലാവസ്ഥ അധിഷ്ഠിത വിളപരിപാലനം എന്ന വിഷയത്തെക്കുറിച്ച് അറിവുകൾ പങ്കുവയ്ക്കാൻ ഇന്ന് നമ്മോടൊപ്പമുള്ളത് തിരുവല്ല കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നീരജ സി ആർ. പതിവ് പോലെ ഇന്നും വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ ശ്രോതാക്കളോടായി ഒരു ചോദ്യമുണ്ട്. എന്താണ് മാക്രോ പ്രൊപ്പഗേഷൻ? ഒരുപക്ഷെ ശ്രോതാക്കളിൽ പലർക്കും ഇതിന്റെ ശരിയുത്തരം അറിവുള്ളതായിരിക്കാം. എങ്കിലും വയലും വീടും പരിപാടിയുടെ അവസാനം ഈ ചോദ്യത്തിന്റെ ശരിയുത്തരമുണ്ടാകും.
1: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
2: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
1: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
2: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
1: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
0: കൃഷിയുടെ വിജയത്തിൽ മണ്ണിനും വിത്തിനും വളത്തിനുമൊപ്പം കാലാവസ്ഥയ്ക്കും വലിയൊരു പങ്കുണ്ട്. മഴയുടെ അളവിലും താപനിലയിലും ഈർപ്പത്തിലും ഉണ്ടാകാവുന്ന ചെറിയ മാറ്റങ്ങൾ പോലും വിളകളുടെ വളർച്ചയെയും ഉൽപാദനത്തെയും ബാധിക്കാം. കാലാവസ്ഥയെ അടിസ്ഥാനമാക്കി വിളകളെ എങ്ങനെ പരിപാലിക്കാം, കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ വിഷയങ്ങൾ നമുക്കിന്ന് സംസാരിക്കാം. കാലാവസ്ഥാധിഷ്ഠിത വിളപരിപാലനം എന്ന വിഷയത്തെക്കുറിച്ച് അറിവുകൾ പങ്കുവയ്ക്കാൻ ഇന്ന് നമ്മോടൊപ്പമുള്ളത് തിരുവല്ല കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നീരജ സി ആർ. ഡോക്ടർ നീരജയുമായി സംസാരിക്കുന്നത് കൃഷ്ണ ദിലീപ്.
3: മാഡം, പരിപാടിയിലേക്ക് സ്വാഗതം.
4: താങ്ക് യു.
3: വിളപരിപാലനത്തിൽ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് മാഡം?
4: നമുക്കറിയാം, കാലാവസ്ഥയും കൃഷിയും തമ്മിൽ ഇന്നൊരു അഭേദ്യമായ ബന്ധമാണുള്ളത്. വിള പരിപാലന സമയത്തുള്ള മഴ, അന്തരീക്ഷത്തിന്റെ താപനില, ആർദ്രത, കാറ്റ്, കാറ്റിന്റെ തന്നെ ദിശ, വേഗത, പകൽ രാത്രി ദൈർഘ്യം, ഇവ എല്ലാം കൃഷിയെയും ഓരോ പ്രദേശത്തെയും കാർഷിക പ്രവർത്തനങ്ങളെയും നിശ്ചയിക്കപ്പെടുന്ന ഘടകങ്ങളാണ്. മഴയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ആ വിളവിന്റെ അല്ലെങ്കിൽ ആ വിള കാലാവധിയുടെ പീരീഡിലുള്ള ശരാശരി മഴ ഏതൊരു വിളയുടെയും വളർച്ചയ്ക്ക് വളരെയധികം അനിവാര്യമാണ്. അധികമായി വരുന്ന മഴ വെള്ളപ്പൊക്കത്തിനും അതുപോലെ തന്നെ ചുരുക്കമായി അല്ലെങ്കിൽ വിരളമായി പെയ്യുന്ന മഴയാണെങ്കിൽ അത് വരൾച്ചയ്ക്കും കാരണമാകുന്നു. ഇത് അവസാനം കൃഷിനാശം അല്ലെങ്കിൽ വിളനാശത്തിന് കാരണമാകുന്നു. അന്തരീക്ഷ താപനില നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടി വരുന്ന താപനില ജലക്ഷാമത്തിന് കാരണമാകും. താപനിലയിലെ വ്യത്യാസം, ഒരു വിത്തിന്റെ മുളയ്ക്കൽ, വിളകളുടെ വളർച്ച, ഇവയെല്ലാം ബാധിക്കുന്ന ഘടകമാണ്. സൂര്യപ്രകാശത്തിന്റെ അളവ് അഥവാ പകൽ രാത്രിയുടെ ദൈർഘ്യം, ഇവയും മുഖ്യമായിട്ടും വിളപരിപാലനത്തിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. പല വിളകൾക്കും ഈ ഒരു ദൈർഘ്യത്തിനനുസൃതമായിട്ടാണ് അവയുടെ പൂവിടലും കായ്ഫലവും എല്ലാം നിർണയിക്കപ്പെടുന്നത്. ആവശ്യമായ സൂര്യപ്രകാശം ആ വിള കാലാവധിയിൽ കിട്ടിയെങ്കിൽ മാത്രമേ പരിപൂർണമായ രീതിയിൽ ആ വിള നല്ല രീതിയിൽ വരികയും നല്ല വിളവ് കർഷകന് സാധ്യമാവുകയും ചെയ്യുകയുള്ളൂ. ഇതും അന്തരീക്ഷത്തിന്റെ ഒരു ഘടകം തന്നെയാണ്. അതേപോലെ കാറ്റിന്റെ വേഗത, ദിശ, ഇവയും വളരെ പ്രാധാന്യമുള്ളതാണ്. കാറ്റിന്റെ വേഗത കൂടിയാൽ കൃഷിനാശം സംഭവിക്കാൻ ഇടവരുന്നു. കാറ്റിന്റെ ഒരു നല്ല വശം നോക്കിക്കഴിഞ്ഞാൽ പല വിളകളുടെയും പരാഗണത്തിന് കാറ്റ് അനിവാര്യമാണ്. എന്നാൽ കൂടിയ വേഗതയിലുള്ള കാറ്റാണ് കർഷകർക്ക് കൃഷിനാശം വിതയ്ക്കുന്നത്. അതിനാൽ മുൻകൂട്ടിയുള്ള കാറ്റിന്റെ ഈ വേഗതയും അതേപോലെയുള്ള ദിശയുടെ നിർണയവും കാലാവസ്ഥ അധിഷ്ഠിത വിള പരിപാലനത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ അന്തരീക്ഷത്തിന്റെ ആർദ്രതയുടെ അടിസ്ഥാനത്തിലാണ് ഒരു വിളവിന്റെ കാലാവധിയിൽ ആ ചെടികൾക്കുണ്ടാകാവുന്ന കീടരോഗങ്ങളുടെ സാന്നിധ്യം നിർണയിക്കുന്നത്. അപ്പൊ മുൻകൂട്ടി നമ്മൾ ഇത് നിർണയിച്ചെങ്കിൽ മാത്രമേ അതിനുള്ള മുൻകരുതൽ ആ വിള പരിപാലന പീരീഡ് അല്ലെങ്കിൽ കാലാവധിയിൽ നമുക്ക് അനുവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ.
3: ഇവിടെ നമുക്ക് കാലാവസ്ഥാ വ്യതിയാനം ഏതെല്ലാം രീതിയിൽ കൃഷിയെ ബാധിക്കുന്നുണ്ടെന്ന് ഒന്ന് പറയാമോ?
4: തീർച്ചയായിട്ടും കൃഷിയിലും അനുബന്ധ മേഖലകളിലും എന്ന പോലെ തന്നെ മറ്റ് ശാസ്ത്രശാഖകളും ഇന്ന് ഏറെ ഗൗരവമായി കാണുന്ന ഒന്നാണ് കാലാവസ്ഥാ വ്യതിയാനം. നമുക്കറിയാം ഇന്ന് ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് പല വിളകളുടെയും കാലാവധി അല്ലെങ്കിൽ കാലത്തിന് മാറ്റം സംഭവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ പല പുതിയ രോഗങ്ങളും കീടങ്ങളും കൃഷിയെ ആക്രമിക്കുന്നു. നിരുപദ്രവകാരികളായ പല കീടങ്ങളും ഇന്ന് കൃഷിയിൽ പ്രശ്നകാരികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഒരു അനന്തര ഫലം തന്നെയാണ്. മണ്ണിലെ സൂക്ഷ്മജീവികൾക്ക് മാറ്റം സംഭവിക്കുന്നു, മണ്ണിൽ അവയുടെ പ്രവർത്തനത്തിന് മാറ്റം സംഭവിക്കുന്നു, മണ്ണിന്റെ ഫലഭൂയിഷ്ഠിത

0: അതേപോലെ തന്നെ മണ്ണിൻ്റെ ഊഷ്മാവ്, ഇതിനെല്ലാം ഈ ഒരു വ്യതിയാനം മൂലം മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് അൾട്ടിമേറ്റ്ലി നമ്മൾ കൃഷി ചെയ്യുന്ന വിളകളെ ബാധിക്കുന്നു. കൃഷിയിൽ പല കളസസ്യങ്ങളും നമുക്ക് മുൻകൂട്ടി അറിയാം, പക്ഷേ ഇന്ന് അത്ര പ്രശ്നകാരികളല്ലായിരുന്ന പല കളസസ്യങ്ങളും പല വിളകളെയും ഇന്ന് സാരമായി ബാധിക്കുന്ന ഒരു അവസ്ഥയിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതും കാലാവസ്ഥാ വ്യതിയാനം മൂലമാണ് അവർക്ക് അത്ര ഒരു റിസർജൻസ് കിട്ടുന്നത്. ഇതിലുപരി വെള്ളപ്പൊക്കം, വരൾച്ച എന്നീ രീതിയിലും കാലാവസ്ഥ കൃഷിക്ക് ക്ഷതം ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു.
1: ഇനി മേഡം, എന്താണ് ഈ കാലാവസ്ഥ അധിഷ്ഠിത വിളപരിപാലനം എന്ന് പറയുന്നത്, ഒന്ന് വിശദീകരിക്കാമോ?
0: തീർച്ചയായിട്ടും. കാലാവസ്ഥ അധിഷ്ഠിത വിളപരിപാലനം, അതായത് വെതർ ബേസ്ഡ് ക്രോപ്പ് മാനേജ്മെന്റ് എന്നാണ് നമ്മൾ സാധാരണ അതിനെ പറയുന്നത്. കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ, ഞാൻ പറഞ്ഞു ആദ്യം തുടങ്ങിയപ്പോഴേ കുറേ ഘടകങ്ങൾ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടത് പറഞ്ഞിരുന്നു. അപ്പൊ ഈ കാലാവസ്ഥയുടെ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ വിളകളെ ശരിയായ രീതിയിൽ പരിപാലിക്കുകയും അതുവഴി ഉൽപാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ് കാലാവസ്ഥ അധിഷ്ഠിത വിള പരിപാലനം. പല പേരുകളിൽ നമുക്കിത് അറിയപ്പെടുന്നുണ്ട്, സ്മാർട്ട് ഫാമിങ്, അതേപോലെ തന്നെ സ്മാർട്ട് അർബൻ ഫാമിങ്, എല്ലാം ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ്. നിലവിലുള്ള പ്രതിസന്ധികളെ പല വിധത്തിലുള്ള കാർഷിക പരിപാലന മുറകൾ അനുവർത്തിച്ച് തരണം ചെയ്യുക എന്ന ലക്ഷ്യത്തിലാണ് ഇത് പ്രധാനമായിട്ടും ഊന്നുന്നത്. നമുക്കറിയാം കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായി വിവിധ കാലാവസ്ഥാ മേഖലകൾ തന്നെ വിഭാവനം ചെയ്തിട്ടുണ്ട്. അഗ്രോ ഇക്കോളജിക്കൽ യൂണിറ്റുകൾ എന്നാണ് അവയെ അറിയപ്പെടുന്നത്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 23 കാലാവസ്ഥാ അധിഷ്ഠിത കാർഷിക യൂണിറ്റുകളാണ് നിലവിലുള്ളത്. അതായത് ഓരോ മേഖലയ്ക്കും അനുയോജ്യമായ വിളകൾ തിരഞ്ഞെടുക്കേണ്ടതും കൃത്യമായ പരിപാലന മുറകൾ അനുവർത്തിച്ച് കൃഷിയെ സംരക്ഷിക്കേണ്ടതും ഒരു പരിധിവരെ കൃഷി വിജയകരമാക്കാൻ സഹായിക്കും. പിന്നെ പല ഫാക്ടേഴ്സും നമ്മുടെ മനുഷ്യന്റെ കൈകൾക്കുള്ളിൽ നിൽക്കുന്നതല്ല. പെട്ടെന്നുണ്ടാവുന്ന ഒരു വരൾച്ച, കാറ്റ്, വെള്ളപ്പൊക്കം, ഇതൊന്നും നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്ത ചില ഘടകങ്ങളാണ്. അപ്പൊ ഇവ ഒഴികെ മാറ്റി നിർത്തിയാൽ പലതരത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമുക്ക് ഈ കാലാവസ്ഥ അനുസൃതമായിട്ട് തന്നെ മുൻകൂട്ടിയുള്ള പ്രവചന സംവിധാനങ്ങൾ വഴി കൃഷിയെ പരിപാലിക്കാൻ സാധിക്കുന്നതാണ്. കർഷകർക്കുള്ള വിളനാശം ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാനും സാധിക്കും.
1: മേഡം, ഈ കാലാവസ്ഥ അധിഷ്ഠിത വിളപരിപാലനത്തിൽ എന്തെല്ലാം മാർഗങ്ങളാണ് നമുക്ക് ഇന്ന് നിലവിലുള്ളത്?
0: പല മാർഗങ്ങളുണ്ട്. നമ്മൾ പ്രധാനമായിട്ട് നമുക്ക് ഓരോന്ന് ഇതിന്റെ ഭാഗമായിട്ടുള്ളത് ചർച്ച ചെയ്ത് നോക്കാം. അതിൽ ഏറ്റവും നമ്മൾക്ക് എല്ലാവർക്കും സുപരിചിതവും നമ്മൾ എന്നും കേൾക്കുന്നതുമായിട്ട് ഉള്ള ഒരു പ്രധാന മാർഗമാണ് കാലാവസ്ഥ പ്രവചനം. നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്, അതായത് വെതർ ഫോർകാസ്റ്റിംഗ് എന്നാണ് അതിന് പറയുന്നത്. ഒരു പ്രത്യേക സ്ഥലത്ത് ഭാവിയിൽ ഉണ്ടാകാനുള്ള കാലാവസ്ഥയെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ അനുമാനത്തെയാണ് കാലാവസ്ഥ പ്രവചനം കൊണ്ട് ലക്ഷ്യമിടുന്നത്. നമുക്കുള്ള സാറ്റലൈറ്റുകൾ, റഡാർ സംവിധാനങ്ങൾ, കാലാവസ്ഥാ കേന്ദ്രങ്ങൾ എന്നിവ വഴി പ്രവചനങ്ങൾ നമ്മൾ ഇതിനായിട്ട് നടത്തുന്നു. കർഷകർക്ക് തങ്ങളുടെ കൃഷിയുടെ പ്രവർത്തനങ്ങൾ വളരെ കാര്യക്ഷമമായും മുൻകൂട്ടിയുള്ള ഈ പ്രവചനങ്ങൾ മുഖേന നടത്തുവാൻ ഇത്തരത്തിലുള്ള കാലാവസ്ഥാ പ്രവചനങ്ങൾ സഹായിക്കുന്നു. നമുക്കറിയാം വിത്തിന്റെ വിത, നടീല്, ഒരു വളത്തിന്റെ പ്രയോഗം, കീടനാശിനിയുടെ പ്രയോഗം, ജലസേചനം, പിന്നെ കർഷകൻ ഏറ്റവും ലാസ്റ്റിൽ ചെയ്യുന്ന വിളയുടെ വിളവെടുപ്പ്, ഇതെല്ലാം തന്നെ ക്രമീകരിക്കുവാനും മുൻകൂട്ടിയുള്ള ഈ കാലാവസ്ഥാ പ്രവചനം സഹായകമാകും. ഇന്ത്യൻ കാലാവസ്ഥാ പ്രവചനത്തിനായിട്ട് കുറച്ച് ഏജൻസികൾ ഇന്ന് നിലവിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാന കാലാവസ്ഥാ പ്രവചന ഏജൻസിയാണ് IMD എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്. അതാണ് ഇന്ത്യയിലെ കാലാവസ്ഥാ പ്രവചനവുമായി, അതായത് മുൻപന്തിയിൽ നിൽക്കുന്ന ഏജൻസി. അതുപോലെ തന്നെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ഉപഗ്രഹ നിരീക്ഷണങ്ങൾ വഴി കാലാവസ്ഥാ ഡേറ്റ IMD കൈമാറുകയും അവരിതുവഴിയുള്ള പ്രവചനങ്ങള് ജനങ്ങൾക്ക് ലഭ്യമാക്കി നൽകുകയും ചെയ്യുന്നു. പിന്നെ ഭാരതീയ കാർഷിക ഗവേഷണ കൗൺസിൽ ഉണ്ട്, ICAR. ഇവരും ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റും കൂടെ സംയുക്തമായി കാലാവസ്ഥ പ്രവചന നിർദ്ദേശങ്ങൾ കൃഷിക്കുള്ളത് കർഷകർക്കായി പുറപ്പെടുവിക്കുന്നുണ്ട്. നമുക്കറിയാം കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ തന്നെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളുണ്ട്, ട്രോപ്പിക്കൽ ക്ലൈമറ്റ് എന്ന വിഭാഗത്തിൽ ഉള്ള പ്രദേശങ്ങളുണ്ട്. അതേപോലെ തന്നെ വരൾച്ച ബാധിത പ്രദേശങ്ങളുണ്ട്, അങ്ങനെ പല രീതിയിലുള്ള പ്രദേശങ്ങളുണ്ട്. അപ്പോൾ ഓരോ പ്രദേശങ്ങൾക്കും ഏത് വിളയാണോ നല്ലത് അത് നമ്മൾ തിരഞ്ഞെടുത്ത് ആ സ്ഥലത്ത് കൃഷി ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. നമ്മുടെ കേരളത്തിലുള്ള കാലാവസ്ഥയും മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ വിള കാലാവധി കുറഞ്ഞ വിളകളും ഇനങ്ങളും തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പൊ നമ്മുടെ പ്രധാന ഒരു വിളയാണ് നെല്ല്. അപ്പൊ നമുക്കറിയാം നെല്ലിന്റെ ദൈർഘ്യം ഏകദേശം ഒരു 120 ദിവസം വരെ വരുന്നു. അപ്പം പെട്ടെന്ന് നമുക്കൊരു കാലാവസ്ഥ നിർദ്ദേശം വരികയാണ്, പെട്ടെന്ന് മഴയുണ്ടാകാനൊരു ചാൻസ് ഇങ്ങനെ പ്രവചിക്കുകയാണെങ്കിൽ നമുക്ക് മുൻകൂട്ടി വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ ഹ്രസ്വകാല ദൈർഘ്യമുള്ള വിളകൾ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പം അങ്ങനെ നെല്ലിന്റെ കാര്യത്തിൽ മനുരത്ന എന്ന ഒരു നെൽ ഇനമുണ്ട്. അത് കാർഷിക സർവകലാശാലയുടെ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ മണ്ണൂത്തിയിൽ നിന്ന് ഉരുത്തിരിച്ചെടുത്ത ഒരു ഇനമാണ്. ഏകദേശം 99 മുതൽ 101 ദിവസം ദൈർഘ്യം മാത്രം വരുന്ന വിളയാണ് മനുരത്ന എന്ന ഇനം. നെൽകൃഷി ചെയ്യുന്ന കർഷകർക്ക് ഇത്തരം ഒരു പ്രതിസന്ധി വരികയാണെങ്കിൽ അങ്ങനൊരു വളരെ ദൈർഘ്യം കുറഞ്ഞ ആ ഒരു ഇനം നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ 2023 മുതൽ കർഷകർക്കിടയിൽ വളരെ പ്രചാരം ഏറി വരുന്ന ഒരു വിഭാഗം വിളകളാണ് ചെറുധാന്യങ്ങൾ. അപ്പൊ ഈ ചെറുധാന്യങ്ങൾക്കും വരൾച്ചയെ പ്രതിരോധിക്കാനുള്ള ഒരു അസാമാന്യ ശേഷിയുണ്ട്. അതേപോലെ തന്നെ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ പോയിന്റ് ഓഫ് വ്യൂ നോക്കുവാണെങ്കിൽ വളരെ പോഷക സമൃദ്ധമായ ഒരു വിളയാണ് ഈ ചെറുധാന്യങ്ങൾ. അപ്പൊ ഇതും മില്ലറ്റ്സ്. അപ്പൊ ഈ ഒരു മില്ലറ്റ്സും നമുക്ക് ജല ലഭ്യത കുറവുള്ള പ്രദേശങ്ങളിൽ തീർച്ചയായിട്ടും കൃഷി ചെയ്യാൻ സാധിക്കുകയാണ്. പിന്നെ നമ്മുടെ കേരളത്തിന്റെ മറ്റൊരു പ്രധാന വിളയാണ് മരച്ചീനി. മരച്ചീനി എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ക്ലൈമറ്റ് റെസിലിയന്റ് ആയിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ ഏറ്റവും കൂടുതൽ അതിജീവിക്കാൻ സാധിക്കുന്ന ഒരു വിള കൂടിയാണ് മരച്ചീനി. അപ്പൊ ഇത്തരം വിളകളുടെ തെരഞ്ഞെടുക്കല് ഒരു പരിധിവരെ കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാൻ നമ്മളെ സഹായിക്കും. പിന്നെ നിലവില് വേൾഡ് ബാങ്കിന്റെ സഹായത്തോടെ മിനിസ്ട്രിയും അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചറും കേരള കാർഷിക സർവകലാശാലയും എല്ലാം സംയോജിപ്പിച്ച് കേര എന്ന് പറഞ്ഞ ഒരു വലിയ പ്രോജക്റ്റ് വിഭാവനം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിന്റെ കേര മീൻസ് കേരള ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ പ്രോജക്റ്റ് എന്നുള്ളതാണ്. അപ്പം ഇതിന്റെ ഭാഗമായിട്ട് ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രികൾച്ചർ, അതല്ല കാലാവസ്ഥാ വ്യതിയാനത്തെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കുന്ന കൃഷി രീതികൾക്ക്, അതിനാണ് ഇതിൽ കൂടുതലായിട്ട് മുൻതൂക്കം നൽകുന്നത്. അപ്പൊ അതിന് പ്രാധാന്യം നൽകി ആദ്യം ഞാൻ നിർദ്ദേശിച്ച ഓരോ കാർഷിക അധിഷ്ഠിത യൂണിറ്റുകളിലും ഫലവത്തായ ഒരു ടെക്നോളജി ഓരോ വിളകളുടെയും അടിസ്ഥാനത്തിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണ്. അതൊരു പാക്കേജ് ആയിട്ട് കർഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. അപ്പൊ ഈ ഒരു ലക്ഷ്യം ഏറ്റെടുത്തിരിക്കുന്ന കാർഷിക സർവകലാശാലയാണ് ഓരോ അഗ്രോ എക്കോളജിക്കൽ യൂണിറ്റുകളിലും കൂടുതലായിട്ട് വരുന്ന വിളകളെ ഈ പല ടെക്നോളജി യൂസ് ചെയ്ത് നമ്മൾ അസസ് ചെയ്യുകയും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു പ്രാക്ടീസ് ഒരു പാക്കേജ് രൂപത്തിൽ നമ്മൾ പുറത്തിറക്കുകയും ചെയ്യുക എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. ഇതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാർഷിക സർവകലാശാലയുടെ നേതൃത്വത്തിൽ ഇന്ന് തുടക്കം കുറിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ ഉൽപാദന ക്ഷമതയുള്ള ഇനങ്ങളും കാർഷിക സർവകലാശാല ഇന്ന് പുറത്തിറക്കിയിട്ടുണ്ട്. നമുക്കറിയാം ഉൽപാദന ക്ഷമതയ്ക്കൊപ്പം ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെ പ്രതികൂല സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നത്. അപ്പൊ അതിനെ അതിജീവിക്കാൻ ശേഷിയുള്ള ഇനങ്ങളും കൂടി വേണം നമ്മൾ എപ്പോഴും കൃഷിക്കായിട്ട് ശുപാർശ ചെയ്യാൻ. നെല്ലിൽ തന്നെ രണ്ടിനങ്ങൾ, അതായത് KU ആദ്യ, പുണ്യ എന്നീ രണ്ടിനങ്ങളും പാവലിലെ പ്രജനി, പ്രഗതി എന്നീ ഇനങ്ങളും പയർവർഗ്ഗങ്ങളിൽ KU അപൂർവ, ശ്രീനന്ദ എന്നീ ഇനങ്ങളും തെങ്ങിൽ രണ്ടിനങ്ങളും കൊക്കോയിൽ 6 ഇനങ്ങളും കുതിരപ്പുല്ല് അതായത് ഫോഡർ ഗ്രാസ് അഥവാ ഗിനി ഗ്രാസിൽ വരുന്ന ഒരു ഇനം കെ യു സുപർണ എന്നീ ഇനവും കാലാവസ്ഥ വ്യതിയാനത്തെ അതിജീവിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് കർഷക സർവകലാശാല പുറത്തിറക്കിയിട്ടുണ്ട്.
1: മേഡം, ഈ കാലാവസ്ഥ വ്യതിയാനം വരുമ്പോൾ ഒരുപാട് രോഗ കീടാണുക്കളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിനെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന്?

0: ഒന്ന് പറയാം.
1: തീർച്ചയായിട്ടും ഈ രോഗ കീടനിയന്ത്രണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അടുത്ത പ്രധാന മാർഗമായിട്ട് നിർദ്ദേശിക്കേണ്ടത്. വെതർ ബേസ്ഡ് പെസ്റ്റ് മാനേജ്മെന്റ് അഥവാ കാലാവസ്ഥാ മുന്നറിയിപ്പിന് അടിസ്ഥാനമാക്കിയുള്ള കീടനിയന്ത്രണം എന്നതാണ് അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത്. കീടാക്രമണം കാലാവസ്ഥയുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. മുൻകൂട്ടിയുള്ള ഒരു കാലാവസ്ഥാ പ്രവചനം നൽകുകയാണെങ്കിൽ വിള സംരക്ഷണത്തിനായിട്ടുള്ള മാർഗങ്ങൾ അതത് കൃഷിയിടത്തിൽ കർഷകർക്ക് മുൻകൂട്ടി തന്നെ അവലംബിക്കുവാൻ സാധിക്കും. നമുക്കറിയാം മഴയും താപനിലയും അന്തരീക്ഷ ആർദ്രതയും കൃത്യമായി നമ്മൾ നിരീക്ഷിക്കുക. കീടരോഗബാധയുടെ എന്തെങ്കിലും ചാൻസ് അവിടെ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി മുൻകൂട്ടി തന്നെ നിയന്ത്രണ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണം. ജൈവ രീതിയിലുള്ളതും രാസ രീതിയിലുള്ളതുമായ നിയന്ത്രണ മാർഗങ്ങൾ എന്ത് തന്നെയായാലും ഉപയോഗിക്കണം. അപ്പൊ കാലാവസ്ഥാ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം ഇവയുടെ ആപ്ലിക്കേഷൻ ആ ഫീൽഡ് ലെവലിൽ ക്രമീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് കർഷകർ ചെയ്യേണ്ടത്. ഒരു ഫോളിയാർ സ്പ്രേ ആയിട്ട് ഒരു ജൈവ കീടനാശിനിയോ രാസ കീടനാശിനിയോ തളിച്ചു കഴിയുമ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂറിന്റെ ഗ്യാപ്പെങ്കിലും ഉണ്ടെങ്കിലേ പൂർണ്ണമായിട്ടും അതിന്റെ പ്രയോജനം ആ കൃഷിയിൽ ലഭിക്കുകയുള്ളൂ. അപ്പോൾ കാലാവസ്ഥാ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിനാണ് അത്തരം ഒരു സ്പ്രേയിങ് നമ്മൾ കർഷകർ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് കൃഷിയിൽ പ്രയോജനമാകും. നല്ല രീതിയിലുള്ള കീടനിയന്ത്രണവും രോഗനിയന്ത്രണവും സാധ്യമാവുകയും ചെയ്യും. ഏതെങ്കിലും ഒരു മാർഗങ്ങൾ രാസം അല്ലെങ്കിൽ ജൈവം മാത്രം അവലംബിക്കുന്നതിനു പകരം സംയോജിതമായിട്ടുള്ളൊരു കീടനിയന്ത്രണ മാർഗങ്ങളും സ്വീകരിക്കുന്നത് നന്നായിരിക്കും.
0: മാഡം,
2: കാലാവസ്ഥാ അധിഷ്ഠിത വിളപരിപാലനത്തെ കുറിച്ച് ഇത്രയും വിശദമായി പറഞ്ഞു തന്നതിന് വളരെ നന്ദി.
1: നന്ദി.
3: കാലാവസ്ഥാ അധിഷ്ഠിത വിളപരിപാലനം തിരുവല്ല കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നീരജ സിയാറുമായി കൃഷ്ണ ദിലീപ് നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്.
4: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
5: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
4: എങ്ങനെ?
5: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിലുണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
6: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണ ക്വിന്റലിന് 25,300 രൂപ മുതൽ 28,400 രൂപ വരെയും കൊപ്ര ക്വിന്റലിന് 15,800 രൂപ മുതൽ 16,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000 എണ്ണത്തിന് 22,000 രൂപ മുതൽ 27,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് 67,000 രൂപ മുതൽ 71,900 രൂപ വരെയും ഏലം കിലോഗ്രാമിന് 3,000 രൂപ മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടിപ്പരിപ്പ് ക്വിന്റലിന് 84,300 രൂപയും അടയ്ക്ക 1,000 എണ്ണത്തിന് 4,500 രൂപ മുതൽ 4,600 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിന്റലിന് 24,000 രൂപ മുതൽ 26,700 രൂപ വരെയും പൈനാപ്പിളിന് 4,000 രൂപ മുതൽ 5,000 രൂപ വരെയും മഞ്ഞളിന് 18,000 രൂപ മുതൽ 18,500 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പ ക്വിന്റലിന് 2,300 രൂപ മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 രൂപ മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
1: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങൾ. നെല്ലിലെ ചാഴിയെ നിയന്ത്രിക്കാൻ 2 മില്ലി മാലത്തിയോൺ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തളിക്കുക. ചാഴിക്കെതിരെ കീടനാശിനികൾ പ്രയോഗിക്കുന്നത് രാവിലെ 9 മണിക്ക് മുൻപോ വൈകിട്ട് 3 മണിക്ക് ശേഷമോ ആയിരിക്കണം. അല്ലെങ്കിൽ മരുന്ന് തളി പരാഗണത്തെ പ്രതികൂലമായി ബാധിക്കും. കുതിർത്ത വിത്ത് വെള്ളം വാർത്ത് കളഞ്ഞ് ചൂടും ഈർപ്പവുമുള്ള സ്ഥലത്ത് മുളയ്ക്കാൻ വയ്ക്കുക. ഈർപ്പം കുറയാതിരിക്കാൻ നനച്ച ചണച്ചാക്കുകൊണ്ട് മൂടുകയോ വെള്ളം തളിച്ചുകൊടുക്കുകയോ ചെയ്യുക. മുളച്ച വിത്ത് 3-ാം ദിവസം തന്നെ വിതയ്ക്കണം. വിത താമസിക്കുന്നത് ഞാറിന്റെ കരുത്ത് കുറയാൻ ഇടയാക്കും. വിരിപ്പിനുശേഷം മുണ്ടകൻ കൃഷി ഇറക്കുന്ന പാടങ്ങളിൽ കൊയ്ത്തു കഴിഞ്ഞ് കുമ്മായവും ജൈവവളങ്ങളും ചേർത്ത് നിലം ഉഴുത് 2 ആഴ്ചയെങ്കിലും വെറുതെ ഇടുന്നത് നിലത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ നല്ലതാണ്. മുണ്ടകൻ കൃഷി ഇറക്കാത്ത സ്ഥലത്ത് പച്ചക്കറികൾ നടാം. മുളക്, വഴുതിന, തക്കാളി എന്നിവയുടെ വിത്ത് പാകി മുളപ്പിച്ച് 1 മാസം പ്രായമായ തൈകൾ നടാനായി ഉപയോഗിക്കാം. തൈകൾ വൈകുന്നേരം നടുന്നതാണ് നല്ലത്. പാവൽ, പടവലം, വെള്ളരി, കുമ്പളം, മത്തൻ, ചുരക്ക, വെണ്ട എന്നിവയുടെ വിത്ത് നേരിട്ട് വിതയ്ക്കാം. ഇതിനോടൊപ്പം കുറെ വിത്തുകൾ പോളിത്തീൻ ഉറകളിലും നട്ട് മുളപ്പിക്കുകയാണെങ്കിൽ മുളയ്ക്കാത്ത തടങ്ങളിൽ പിന്നീട് നടുന്നതിന് ഇവ ഉപകരിക്കും.

0: വിളകളിൽ കാണുന്ന കുരുടിപ്പ് നിയന്ത്രിക്കുന്നതിന് വേപ്പെണ്ണ വെളുത്തുള്ളി സോപ്പ് മിശ്രിതം ഉപയോഗിക്കാം. മണ്ണിൽ വേപ്പിൻ പിണ്ണാക്ക് ചേർക്കുകയോ ഒപ്പം വേപ്പ് അധിഷ്ഠിത കീടനാശിനികൾ തളിക്കുകയോ ചെയ്യണം. തെങ്ങിൻ തോപ്പിൽ ഇടയിളക്കുന്നത് കളനിയന്ത്രണത്തിനും തുലാമഴയിൽ നിന്നുള്ള വെള്ളം മണ്ണിലിറങ്ങുന്നതിനും സഹായിക്കും. തെങ്ങിന്റെ കൂമ്പോലയ്ക്ക് ചുറ്റുമുള്ള ഓലകൾ മഞ്ഞളിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. കൂമ്പ് ചീയൽ രോഗമാണെന്ന് കണ്ടാൽ കേടുവന്ന കൂമ്പോലകൾ വെട്ടിമാറ്റി മണ്ടയുടെ അഴുകിയ ഭാഗങ്ങൾ വൃത്തിയാക്കി ബോർഡോ കുഴമ്പ് പുരട്ടണം. വെള്ളം ഇറങ്ങാതിരിക്കാൻ മരുന്ന് പുരട്ടിയ ഭാഗം വാവട്ടമുള്ള ഒരു മൺചട്ടി കൊണ്ട് മൂടിവെക്കുകയും വേണം. ഇഞ്ചിയിൽ കാണുന്ന മൂടുചീയൽ രോഗം നിയന്ത്രിക്കാൻ തടത്തിൽ കാണുന്ന അഴുകിയ മൂട് പിഴുതെടുത്ത് നീക്കം ചെയ്ത് 1% ബോർഡോ മിശ്രിതം കൊണ്ട് കുതിർക്കുക. കൂടാതെ ട്രൈക്കോഡെർമ സ്യൂഡോമോണസ് കൾച്ചറുകളിൽ ഏതെങ്കിലും ഒന്ന് മണ്ണിൽ ചേർക്കുന്നത് രോഗം പ്രതിരോധിക്കാൻ സഹായകമാണ്. മഴക്കാലത്ത് ജാതിയിൽ കായഴുകൽ, ഇലപ്പൊഴിച്ചിൽ എന്നീ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. മുൻകരുതലായി 2 കിലോ ട്രൈക്കോഡെർമ, 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം 2 ആഴ്ച വച്ച മിശ്രിതത്തിൽ നിന്ന് 2.5 കിലോ വീതം ഓരോ ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. 1 മാസത്തിന് ശേഷം സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക, അല്ലെങ്കിൽ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം കലക്കി തളിക്കുക. കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്.
1: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
0: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
2: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
3: ഇന്ന് വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, എന്താണ് മാക്രോ പ്രൊപ്പഗേഷൻ? ശരിയുത്തരം, വാഴത്തൈകളുടെ പ്രജനനത്തിനായുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് മാക്രോ പ്രൊപ്പഗേഷൻ.
4: ഉത്തരം വ്യക്തമായല്ലോ എങ്കിൽ നമുക്ക് ഇന്നത്തെ പരിപാടിയിൽ നിന്നും വിട പറയാം. ഏവർക്കും ശുഭാശംസകളോടെ നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം കൃഷ്ണ ദിലീപ്.

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരളം VFPCK യുടെ 25th വാർഷിക പൊതുയോഗവും അവാർഡ് ദാനവും നാളെ തിരുവനന്തപുരം ജില്ലയിലെ ഇടപ്പഴഞ്ഞയിലുള്ള അളകാപുരി കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിക്കുന്നു. വിവിധ ജില്ലകളിൽ നിന്നുമുള്ള VFPCK ഓഹരി ഉടമകളായ 800 കർഷകർ വാർഷിക പൊതുയോഗത്തിൽ പങ്കെടുക്കും. രാവിലെ 10 അളകാപുരി കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുന്ന സമ്മേളനത്തിൽ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്യും. കൗൺസിലിൽ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുന്നതാണ്. RBR തോട്ടങ്ങളിൽ റെയിൻ ഗാർഡിങ്ങും സ്പ്രേയിങ്ങും നടത്തിയതിനുള്ള ധനസഹായത്തിന് റബ്ബർ ഉൽപ്പാദക സംഘങ്ങൾക്ക് അപേക്ഷിക്കാം. പരമ്പരാഗത മേഖലയിലും പാരമ്പര്യേതര മേഖലയിലുമുള്ളവർക്ക് മാത്രമേ സ്പ്രേയിങ് നടത്തിയതിനുള്ള ധനസഹായത്തിന് അർഹതയുള്ളൂ. റബ്ബർ ബോർഡ് വെബ്സൈറ്റിലുള്ള സർവീസ് പ്ലസ് പോർട്ടൽ വഴി

ഒക്ടോബർ 15 വരെ സംഘങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷയോടൊപ്പം ആവശ്യമായ രേഖകളും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഹെക്ടറിന് പരമാവധി 4,000 രൂപ വീതമാണ് ധനസഹായം. വിശദവിവരങ്ങൾക്ക് റബ്ബർ ബോർഡിന്റെ വെബ്സൈറ്റായ www.rubberboard.gov.in സന്ദർശിക്കുകയോ റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസുകൾ, ഫീൽഡ് സ്റ്റേഷനുകൾ വഴിയോ കേന്ദ്ര ഓഫീസിൽ പ്രവർത്തിക്കുന്ന 0481-257-6622 എന്ന കോൾ സെന്റർ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ്. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ കഴിഞ്ഞു. കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കൊല്ലം 25,400 രൂപ, ആലപ്പുഴ 25,200 രൂപ, ചെങ്ങന്നൂർ 27,000 രൂപ, കോട്ടയം 28,400 രൂപ, പാലാ 27,900 രൂപ, എറണാകുളം 25,300 രൂപ, കൊച്ചി റെഡി 25,100 രൂപ, ആലുവ 27,500 രൂപ. കൊപ്ര ക്വിൻ്റലിന് കൊല്ലം 16,000 രൂപ, ആലപ്പുഴ തെളിവ് 15,900 രൂപ, ആലപ്പുഴ പുകരാശി 15,850 രൂപ, നാളികേരം തൊണ്ടോടുകൂടിയത് 1,000, നെയ്യാറ്റിൻകര 27,000 രൂപ, കായംകുളം 24,000 രൂപ, പുളിങ്കുന്ന് 22,000 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിൻകര 25,000 രൂപ, പുത്തൂർ 26,500 രൂപ. ഏലം കിലോഗ്രാം കൊച്ചി 4,100 രൂപ, തൊടുപുഴ 3,350 രൂപ, കട്ടപ്പന 3,000 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് ക്വിൻ്റലിന് നെടുമങ്ങാട് 67,000 രൂപ, പുത്തൂർ 70,000 രൂപ, പാല 69,000 രൂപ, കൊച്ചി ഗാർബിൾഡ് 71,900 രൂപ, കൊച്ചി അൺഗാർബിൾഡ് 69,900 രൂപ. കയർ ക്വിൻ്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600 രൂപ, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400 രൂപ, കൊച്ചി പറവൂർ 5,300 രൂപ. റബ്ബർ ക്വിൻ്റലിന് നെടുമങ്ങാട് 24,000 രൂപ, പുനലൂർ 26,700 രൂപ, പുത്തൂർ 26,300 രൂപ, കോട്ടയം 26,500 രൂപ, പാല 25,600 രൂപ, മൂവാറ്റുപുഴ 25,500 രൂപ. കമ്പോള വില നിലവാരം കഴിഞ്ഞു.

0: ഇനി 7:25 വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ തന്ത്രപ്രധാനമായ പങ്കുവഹിക്കാൻ നാവികസേനയ്ക്ക് സാധിക്കുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ചൈനയുമായുള്ള ഇന്ത്യയുടെ ബന്ധം മെച്ചപ്പെട്ടതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ സംബന്ധിച്ച് പരസ്പര ധാരണയിലെത്തിയിട്ടുണ്ടെന്നും മന്ത്രി. വിവിധ മേഖലകളിലെ സഹകരണം അവലോകനം ചെയ്ത് ഇന്ത്യയും സൌദി അറേബ്യയും. കാർഷികോൽപ്പന്നങ്ങൾക്ക് ലാഭകരമായ വില ഉറപ്പാക്കുന്നതിന് സർക്കാർ ബഹുമുഖ മാർഗങ്ങൾ സ്വീകരിച്ചു വരികയാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേരളത്തിലെ 38 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് 19 സീറ്റിലും LDFന് 18 2020 ഒരു സീറ്റിലും വിജയം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 2 സ്വർണം. വനിതകളുടെ 4x400 റിലേയിലും വനിതാ ട്രാപ്പ് ഷൂട്ടിംഗ് വ്യക്തിഗത ഇനത്തിലുമാണ് സുവർണ നേട്ടം. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ വിശ്വസ്ത സുരക്ഷാ പങ്കാളിയും ആപത് ഘട്ടങ്ങളിൽ ആദ്യം എത്തിച്ചേരുന്ന രാജ്യവുമായി നിലകൊള്ളാൻ ഇന്ത്യയ്ക്ക് സാധിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ ഇന്ത്യൻ നാവിക കമാൻഡർ കോൺഫറൻസിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ ഊർജ്ജ സുരക്ഷയിലൂടെ രാജ്യത്തെ ഊർജ്ജ വിതരണം ഉറപ്പുവരുത്താനും ഇതിലൂടെ ദേശീയ താൽപര്യം സംരക്ഷിക്കാനും ഇന്ത്യയുടെ നാവികസേനയ്ക്ക് സാധിക്കുന്നതായും രാജ്യരക്ഷാമന്ത്രി വ്യക്തമാക്കി. വികസിത ഭാരതമെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ തന്ത്രപ്രധാനമായ പങ്കുവഹിക്കാൻ നാവികസേനയ്ക്ക് സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ചൈനയുമായുള്ള ഇന്ത്യൻ ബന്ധം മെച്ചപ്പെട്ടതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അതിർത്തിയിലെ തർക്കങ്ങൾ പരിഹരിച്ചതോടെയാണ് ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ പുരോഗതി പ്രകടമായതെന്ന് ന്യൂയോർക്കിൽ ഏഷ്യ സൊസൈറ്റി സംഘടിപ്പിച്ച ചടങ്ങിൽ അദ്ദേഹം വ്യക്തമാക്കി. ഉഭയകക്ഷി ബന്ധത്തിലുണ്ടാകുന്ന ഇടിവ് രണ്ട് രാജ്യങ്ങൾക്കും ഗുണം ചെയ്യില്ലെന്നും അദ്ദേഹം പറഞ്ഞു.
2: A standoff between us, a dip in our relationship, actually doesn't help either of us. In fact, it is third parties who will take advantage of that. So we also maintain consistently a very elementary principle of statecraft, which is don't get locked into a problem which benefits others. And it took a little while, I think, the Chinese side to agree with that. To the extent there is an improvement in our relations, I think it certainly helps our position.
1: ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിന്റെ കാര്യത്തിൽ പരസ്പര ധാരണയിലെത്തിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. പ്രതിരോധം, സുരക്ഷ, വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം, സാങ്കേതിക വിദ്യ, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലെ സഹകരണം അവലോകനം ചെയ്ത് ഇന്ത്യയും സൌദി അറേബ്യയും. ദോഹയിൽ നടന്ന ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് വാർഷിക യോഗത്തിനിടെ സൌദി ധനമന്ത്രി മുഹമ്മദ് അൽ ജദാനുമായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കൂടിക്കാഴ്ച നടത്തി. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ലാഭകരമായ വില ഉറപ്പാക്കുന്നതിന് സർക്കാർ ബഹുമുഖമായ മാർഗങ്ങൾ സ്വീകരിക്കുകയാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വിളവെടുപ്പിന് ശേഷമുള്ള പരിപാലനം, ശാസ്ത്രീയ സംഭരണം, വിപണന സംവിധാനങ്ങൾ എന്നിവ ശക്തിപ്പെടുത്തുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. ന്യൂഡൽഹിയിൽ നടന്ന ദേശീയ കാർഷിക സമ്മേളനം റാബി ക്യാമ്പയിൻ 2026 രണ്ടാം ദിനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. തുവരപ്പരിപ്പ്, ഉഴുന്ന്, ചെറുപയർ എന്നിവ മിനിമം താങ്ങുവിലയിൽ 100% സർക്കാർ സംഭരിച്ച് 48 മണിക്കൂറിനകം പണം നൽകാനുള്ള ക്രമീകരണങ്ങൾ ഉറപ്പാക്കുമെന്ന് ശ്രീ ചൌഹാൻ പറഞ്ഞു. ലോകത്തിലെ പ്രധാന വ്യോമയാന കേന്ദ്രമായി ഇന്ത്യ അതിവേഗം മുന്നേറുന്നതായും ലോകത്തിലെ 3-ാമത്തെ വലിയ വ്യോമയാന വിപണിയായി മാറാനുള്ള ശ്രമത്തിലാണ് രാജ്യമെന്നും കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു. ന്യൂഡൽഹിയിൽ ഇന്ന് നടന്ന റൂട്ട്സ് ഏഷ്യ 2027 സമ്മേളനത്തിന് മുന്നോടിയായി വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലവിലുള്ള 24 കോടി യാത്രക്കാരിൽ നിന്ന് 2047 യാത്രക്കാരുടെ എണ്ണം 6 ഇരട്ടിയായി വർദ്ധിപ്പിച്ച് 130 കോടിയിൽ എത്തിക്കുകയാണ് ലക്ഷ്യമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി.
3: We have expanded the airport network in the country, and the next step for us is to improve the connectivity not only at global south but also the bigger part of Asia and the rest of the world. We want to offer direct and more importantly better connectivity with the world. So our focus for route 2027 is going to be to engage with airlines, to engage with the countries, to see how do we unlock the connectivity opportunity that we have.
1: Uttar Pradesh, Uttarakhand samsthanangalile 11 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഉത്തർപ്രദേശിലെ 10 സീറ്റുകളും ഉത്തരാഖണ്ഡിലെ 1 സീറ്റിലുമാണ് തെരഞ്ഞെടുപ്പ്. നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇന്നു മുതൽ ആരംഭിച്ചു. ഒക്ടോബർ 16 വോട്ടെടുപ്പ്. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ 2026 പരിശോധിക്കുന്നതിനുള്ള സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ രണ്ടാമത് യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ബില്ലിലെ വ്യവസ്ഥകൾ പരിശോധിച്ച് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ആഴ്ചയിലെ അവസാന ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. 21 ലോക്സഭാംഗങ്ങളും 10 രാജ്യസഭാംഗങ്ങളും ഉൾപ്പെടെ 31 പേരാണ് കമ്മിറ്റിയിലുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. വഖഫ് ഭേദഗതി നിയമത്തെക്കുറിച്ചാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
5: വഖഫ് ഭൂമി സങ്കല്പങ്ങളെ പരിഷ്കരിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു സുപ്രധാന നിയമനിർമ്മാണമാണ് വഖഫ് ഭേദഗതി നിയമം 2025. വഖഫ് സ്വത്തുക്കൾ കൂടുതൽ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്നതിനൊപ്പം മുസ്ലിം സ്ത്രീകൾക്ക് പൈതൃകമായി ലഭിക്കുന്ന സ്വത്തവകാശം ഉറപ്പുവരുത്താനും ഈ നിയമത്തിലൂടെ സാധിക്കുന്നു. വഖഫ് ഭേദഗതി നിയമം പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കിയത് ചരിത്രപരമായ നിമിഷമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചിരുന്നു.
6: कोई न्याय मिले. कानून तो बाद में बना. പഹലെ റൗണ്ട് മേ ജബ് മേരെ പാസ് റിപ്പോർട്ടിംഗ് ആയാ 19 മേ ജീത് കർക്ക് ആയാ തബ് മേരെ പാസ് ആയാ.
5: ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സംസ്ഥാനത്തെ 38 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് 19 സീറ്റിലും LDFന് 18 2020 ഒരു സീറ്റിലും വിജയം. രണ്ട് സിറ്റിംഗ് MLA വാർഡുകൾ ഉൾപ്പെടെ UDFന്റെ 7 വാർഡുകൾ LDF പിടിച്ചെടുത്തു. LDFന്റെ 4 ഗ്രാമപഞ്ചായത്ത് വാർഡുകളാണ് UDF പിടിച്ചെടുത്തത്. എറണാകുളം പൂത്തൃക്ക ഗ്രാമപഞ്ചായത്തിലെ 8 വാർഡ് 2020 നിലനിർത്തി. ജപ്പാൻ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 2 സ്വർണം. വനിതകളുടെ 4x400 റിലേയിൽ കിരൺ, പൂവമ്മ, വിദ്യ, പ്രാചി സഖ്യം സ്വർണം നേടി. 4x400 മിക്സഡ് റിലേയിലും പുരുഷ റിലേയിലും ഇന്ത്യ വെങ്കല മെഡലുകൾ സ്വന്തമാക്കി. ബോക്സിംഗ് പുരുഷന്മാരുടെ 90 kg വിഭാഗത്തിൽ നരേന്ദർ ബർവാളും അത്ലറ്റിക്സ് പുരുഷന്മാരുടെ 5000 മീറ്ററിൽ ഗുൽവീർ സിംഗും വനിതകളുടെ ഹൈജമ്പിൽ പൂജയും വെങ്കലം നേടി. വനിതകളുടെ ട്രാപ്പ് ഷൂട്ടിംഗ് വ്യക്തിഗത ഇനത്തിൽ നീരു ധാണ്ടയ്ക്കാണ് സ്വർണം. വനിതകളുടെ ട്രാപ്പ് ടീം ഇനത്തിലും ഇന്ത്യ ഇന്ന് വെള്ളി നേടി. നിലവിൽ 6 സ്വർണവും 21 വെള്ളിയും 26 വെങ്കലവും ഉൾപ്പെടെ 53 മെഡലുകളുമായി പോയിന്റ് പട്ടികയിൽ 10 സ്ഥാനത്താണ് ഇന്ത്യ. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും സ്വച്ഛതാ ഹി സേവ 2026 പ്രചാരണ പരിപാടിയെ ഒരു ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ. ഈ മാസം 17 മുതൽ ഒക്ടോബർ 17 വരെയാണ് പരിപാടി. ഒരു മാസം നീണ്ടു നിൽക്കുന്ന സ്വച്ഛതാ ഹി സേവ 2026 പ്രചാരണ പരിപാടിക്കായുള്ള തയ്യാറെടുപ്പുകൾ മന്ത്രി അവലോകനം ചെയ്തു. പരമാവധി പൊതുജന പങ്കാളിത്തമുണ്ടാകണമെന്നും ശുചിത്വം സ്വഭാവ സംസ്കരണത്തിന്റെ അവിഭാജ്യ ഘടകമാക്കുന്നതിനുള്ള നിരന്തരമായ ശ്രമം വേണമെന്നും മന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ വൈവിധ്യമാർന്ന ഗോത്രവർഗ സാംസ്കാരിക പൈതൃകത്തിന്റെ സംരക്ഷണം, രേഖപ്പെടുത്തൽ, ഡിജിറ്റൈസേഷൻ, ഗവേഷണം, പ്രോത്സാഹനം എന്നിവയ്ക്കായി കേന്ദ്ര ഗോത്രവർഗ മന്ത്രാലയവും ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ ഫോർ ദി ആർട്സും കരാറിൽ ഒപ്പുവച്ചു. ഗോത്രവർഗ സാംസ്കാരിക പൈതൃകങ്ങളുടെ സംരക്ഷണത്തിനും പ്രചാരണത്തിനുമായി സ്ഥാപനപരമായ ചട്ടക്കൂട് രൂപീകരിക്കാൻ ഇത് ലക്ഷ്യമിടുന്നു. വിദേശ സംഭാവന നിയന്ത്രണവുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ നടപടികൾ വേഗത്തിലാക്കുന്നതിന് കോഴ ആവശ്യപ്പെട്ട 2 സർക്കാർ ഉദ്യോഗസ്ഥരെ കേന്ദ്ര ഏജൻസികളുമായി സഹകരിച്ച് ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ പിടികൂടി. സീനിയർ അക്കൌണ്ടന്റ് തസ്തികകളിൽ ജോലി ചെയ്യുന്ന ഇവർ ഒരു സംഘടനയുടെ തീർപ്പാകാതെ കിടക്കുന്ന FCRA രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി നൽകുന്നതിന് കോഴ ആവശ്യപ്പെട്ടതാണ് കണ്ടെത്തിയത്. വിവിധ സംഘടനകളുടെ രജിസ്ട്രേഷനും പുതുക്കലിനുമായി ഇവർ ചില സംഘടനകളുമായി ബന്ധപ്പെട്ട് കോഴ ആവശ്യപ്പെട്ടിരുന്നതായി പ്രാഥമിക ചോദ്യം ചെയ്യലിൽ വ്യക്തമായതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. BJP സംസ്ഥാന പ്രഭാരിമാരുടെയും സഹപ്രഭാരിമാരുടെയും യോഗം പാർട്ടി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീന്റെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നടന്നു. പുതിയ പ്രഭാരിമാരെയും സഹപ്രഭാരിമാരെയും പ്രഖ്യാപിച്ച ശേഷമുള്ള ആദ്യ യോഗമായിരുന്നു ഇത്. വികസിത ഭാരതമെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ തന്ത്രപ്രധാനമായ പങ്കുവഹിക്കാൻ നാവികസേനയ്ക്ക് സാധിക്കുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ചൈനയുമായുള്ള ഇന്ത്യയുടെ ബന്ധം മെച്ചപ്പെട്ടതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ സംബന്ധിച്ച് പരസ്പര ധാരണയിലെത്തിയിട്ടുണ്ടെന്നും മന്ത്രി. വിവിധ മേഖലകളിലെ സഹകരണം അവലോകനം ചെയ്ത് ഇന്ത്യയും സൌദി അറേബ്യയും. കാർഷികോൽപ്പന്നങ്ങൾക്ക് ലാഭകരമായ വില ഉറപ്പാക്കുന്നതിന് സർക്കാർ ബഹുമുഖ മാർഗ്ഗങ്ങൾ സ്വീകരിച്ചു വരികയാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേരളത്തിലെ 38 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് 19 സീറ്റിലും LDFന് 18 2020 ഒരു സീറ്റിലും വിജയം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 2 സ്വർണം. വനിതകളുടെ 4x400 റിലേയിലും വനിതാ ട്രാപ്പ് ഷൂട്ടിംഗ് വ്യക്തിഗത ഇനത്തിലുമാണ് സുവർണ നേട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
0: ആകാശവാണി
4: യുവവാണി.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, യുവവാണിയിലേക്ക് സ്വാഗതം.
1: യുവസാഹിത്യം
0: ഇന്ന് യുവസാഹിതിയിൽ ഡോക്ടർ ശ്രുതിദാസ് എഴുതി അവതരിപ്പിക്കുന്ന കവിതകളും അഞ്ജന ശ്രീ എഴുതി അവതരിപ്പിക്കുന്ന കഥയുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം നമുക്ക് ഡോക്ടർ ശ്രുതിയുടെ കവിതകൾ കേട്ടാലോ?
2: ഞാൻ ഡോക്ടർ ശ്രുതി. ഞാൻ ഒരു ആയുർവേദ ഡോക്ടറാണ്. എന്റെ നാട് പാലക്കാട് ഒറ്റപ്പാലം എന്ന സ്ഥലത്താണ്. ഇപ്പൊ ഞാൻ കുടുംബത്തോടൊപ്പം തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. കവിതകൾ എഴുതാൻ എന്നെ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിച്ച ഒരു ചെറിയൊരു ഇൻസിഡന്റ് ഞാൻ പറയാം. ഞാൻ 9 ക്ലാസ്സിൽ പഠിക്കുന്ന സമയമായിരുന്നു. എനിക്ക് കവിതകൾ എഴുതാൻ കഴിയുമെന്നോ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്റെ ഒരു ടീച്ചറാണ് എനിക്ക് കവിതകൾ എഴുതാൻ ഏറ്റവും പ്രചോദനമായത്. കാരണം

0: കവയിത്രിന്ന് തന്നെ അറിയപ്പെടാൻ തുടങ്ങിയത്. പിന്നെ ഞാൻ ഓരോ കവിതകൾ ഇങ്ങനെ എഴുതാൻ തുടങ്ങി, പാടാൻ തുടങ്ങി, പാടിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ അങ്ങനെ അങ്ങനെ വിഷമങ്ങൾ വരുമ്പോൾ കൂടുതൽ കവിതകൾ എഴുതാൻ തുടങ്ങി. അതിൻ്റെ അർത്ഥം എപ്പോഴും വിഷമിക്കണം എന്നല്ല കേട്ടോ. എങ്കിലും നമുക്ക് കൂടുതൽ നമ്മുടെ മനസ്സിനെ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ മറ്റുള്ളവരോട് എക്സ്പ്രസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം കവിതകളായിട്ട് എഴുതിയാൽ അത് ചിലപ്പോൾ നല്ല രസമായിരിക്കും. പിന്നീട് വീട്ടിലെ ഓരോ സൗന്ദര്യ പിണക്കങ്ങൾ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെയൊക്കെ ഉണ്ടാവുമ്പം ഞാനിങ്ങനെ ഓരോ കവിതകളൊക്കെ എഴുതി തുടങ്ങി. പിന്നെ അത് കോളേജിലെത്തിയ സമയത്ത് കോളേജിലും നമ്മളെല്ലാവരോടും ചൊല്ലുമ്പോഴും ഒക്കെ എല്ലാവർക്കും അത് വലിയ ഇഷ്ടപ്പെട്ടു. അതിലിടയ്ക്ക് പ്ലസ് ടുവിൽ പഠിക്കുന്ന സമയത്ത് മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ഞാനൊരു കവിത ആദ്യമായിട്ട് ഇങ്ങനെ അയച്ചു കൊടുത്തു. അതും പ്രസിദ്ധീകരിച്ച് വന്നപ്പോൾ ഉണ്ടായിരുന്ന സന്തോഷം അത് പിന്നെ പറഞ്ഞറിയിക്കേണ്ട ഒരു കാര്യമല്ല എന്ന് തോന്നുന്നു. കാരണം അത്രയ്ക്കും സന്തോഷമായിരുന്നു ആദ്യമായിട്ട് മാതൃഭൂമി ആഴ്ച പതിപ്പില് നമ്മൾ എപ്പോഴും വായിച്ച് പരിചയമുള്ള ഒരു പുസ്തകത്തിൽ നമ്മുടെ ഒരു കവിത വന്നപ്പോൾ. അങ്ങനെ അങ്ങനെ അങ്ങനെ ഞാൻ എല്ലാവരുടെയും ഇടയിൽ ഒരു കവിയത്രി എന്നുള്ളൊരു പേര് അറിയപ്പെട്ടു. പിന്നെ ആ പേര് കളയരുതല്ലോ, അതുകൊണ്ട് പിന്നെ എപ്പോഴും കവിതകളൊക്കെ ഇങ്ങനെ എഴുതി തുടങ്ങി.
1: ഇനി നമുക്ക് ശ്രുതിയുടെ കവിതകൾ ആസ്വദിക്കാം.
0: അമ്മയ്ക്കൊരു താരാട്ട്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഈ ഒരു കവിത എഴുതുന്നത്. അതിൽ ഒരു കാരണക്കാരെന്ന് വെച്ചാല് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ആലപ്പുഴയാണ്. കാരണം അവരുടെ ഒരു വേദഗുളി പ്രോഗ്രാം ഉണ്ടായിരുന്നു, അപ്പൊ ഞാനും അതിലൊരു ഭാഗമായിരുന്നു. പ്രത്യേകിച്ച് പറയേണ്ടതിൽ കുറച്ച് ഡോക്ടേഴ്സിന്റെ ഒരു കൂട്ടായ്മ നമുക്ക് എപ്പോഴും ഓരോ ടാസ്കുകൾ തന്നുകൊണ്ടിരുന്നിരുന്നു നമ്മളെ വളരെ ക്രിയേറ്റീവ് ആക്കാൻ. സത്യം പറയാലോ, അവരോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഞാൻ കുഞ്ഞുങ്ങളും അതുപോലെ കുടുംബമൊക്കെ ആയപ്പം എനിക്ക് ഒരുപാട് എഴുതാനൊക്കെയുള്ള സമയം കിട്ടാതെയായി. എന്നിലെ ക്രിയേറ്റിവിറ്റി എന്നെ ഒരുപാട് ഇനി ഞാൻ ഉപയോഗിക്കാൻ പറ്റുന്നില്ല, അതിനുള്ള സമയം കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുള്ള വിഷമങ്ങളെല്ലാം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു കൂട്ടായ്മയിൽ ചേർന്നതും അവർ ഓരോ ദിവസം ഓരോ ടാസ്കുകൾ തരാൻ തുടങ്ങിയപ്പോഴും ഞാൻ അതിൽ ഒരുപാട് ഇൻവോൾവ് ആവാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഒരു മദേഴ്സ് ഡേക്ക് ഡോക്ടർ രഞ്ജിത്ത്, അദ്ദേഹത്തിന്റെ പേര് ഞാൻ എടുത്ത് പറയണം, അദ്ദേഹം നമ്മുടെ ഗ്രൂപ്പിലെല്ലാവരുടെ അടുത്തും അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു താരായിട്ട് പാടിയിട്ട് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. ഒരു ടാസ്ക് പോലെയാണ് തന്നത്. നമ്മൾ കേട്ട് പരിചയമുള്ള ഒരു കവിതയോ അല്ലെങ്കിൽ പാട്ടോ സിനിമാ പാട്ടോ ഏതായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ എന്റെ മനസ്സിലൊരു ഐഡിയ തോന്നി, ഞാൻ തന്നെ എഴുതി ഉണ്ടാക്കിയാലോ എന്ന്. അങ്ങനെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു താരായിട്ട് ഞാൻ എഴുതി ഉണ്ടാക്കി. അതാണ് ഈ കവിത. അമ്മയ്ക്കൊരു താരാട്ട്.

ഞാൻ ജവഹർ നവോദയ വിദ്യാലയയിൽ പഠിക്കുമ്പം 9-ാം ക്ലാസ്സിലെ മലയാളം ക്ലബ്ബില് നമ്മൾ 60 പേരുണ്ടായിരുന്നു നമ്മുടെ ക്ലബ്ബില്. എന്റെ മലയാളം ടീച്ചറായിരുന്നു ബീന ടീച്ചർ. അപ്പോൾ ഒരു ദിവസം ടീച്ചർ വന്നിട്ട് പറഞ്ഞു, ഞാൻ 10 മിനിറ്റ് തരാം, 10 ലൈൻസ് ഉള്ള ഒരു കവിത നിങ്ങളെല്ലാവരും എഴുതണം. സബ്ജക്റ്റ് ഞാൻ പറയാം, കടൽ. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് എഴുതിയ ഒരു കവിതയാണ് ഈ കടൽ എന്ന് പറയുന്ന കവിത. അങ്ങനെ 60 പേരിൽ നിന്ന് എനിക്കന്ന് സമ്മാനവും കിട്ടി. കടൽ.

ആദ്യമായിട്ട് കവിതയൊക്കെ എഴുതിയതിനു ശേഷം ഒരു ദിവസം പെന്നും പേപ്പറും ഒക്കെ എടുത്ത് പറമ്പിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പക്ഷികളും അതുപോലെ മൃഗങ്ങളും അതുപോലെ നിലത്ത് നോക്കുമ്പോൾ മണ്ണിരയും എല്ലാം കണ്ടപ്പോൾ തോന്നി പ്രകൃതിയെ കുറിച്ചൊരു കവിത എഴുതിയാലോ എന്ന്. വളരെ ചെറുപ്പത്തിൽ എഴുതിയ ഒരു കവിതയാണിത്, പ്രകൃതി എന്റെ ഗുരു. പ്രകൃതി എന്റെ ഗുരു. ഓരോ

ഞാൻ എന്റെ മോനെ ഗർഭിണിയായിരിക്കുമ്പം ഒരു ദിവസം എന്റെ ഭർത്താവ് എന്റെ അടുത്ത് പറഞ്ഞു, നീ ഒരു നിമിഷ കവിയല്ലേ, ഇപ്പോ നിന്റെ വയറിൽ ഉള്ള കുഞ്ഞിനെ വേണ്ടിയിട്ട് കുഞ്ഞിനോട് പറയാനുള്ള കാര്യങ്ങൾ കവിതയായിട്ട് എഴുതാമോ എന്ന് ചോദിച്ചു. എന്റെ ഹസ്ബൻഡ് ചോദിച്ചപ്പം ആ ഒരു മൊമെന്റിൽ എഴുതിയ ഒരു കവിതയാണ് ഈ ജീവിത മത്സരം എന്ന് പറയുന്ന കവിത. കുഞ്ഞിനോട് എനിക്ക് എന്താ പറയാനുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതിൽ കൂടുതലും കൺവേ ചെയ്തിരിക്കുന്നത്. ജീവിത മത്സരം.

പലപ്പോഴും സമയം എന്ന് പറയുന്ന കാര്യം എനിക്ക് ഭയങ്കര ഫണ്ണി ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചാല്, ചില സമയത്ത് നമ്മൾ വിചാരിക്കും ഈ സമയം ഒട്ടും പോണ്ടിരുന്നില്ല എന്ന്, ചിലപ്പോ തോന്നും ഒന്ന് പെട്ടെന്ന് പോയിരുന്നെങ്കിലോ എന്ന്. അങ്ങനെയാണ് ഈ സമയത്തിനെ കുറിച്ച് ഒരു കവിത എഴുതാമെന്ന് വിചാരിച്ച് എഴുതിയത്. ഒരു മനുഷ്യൻ ജനിക്കുന്നത് മുതല് മരിക്കുന്നത് വരെ, ഒരു പക്ഷേ മരണശേഷവും, ഈ സമയം എന്നുള്ളൊരു കാര്യം നമ്മളുടെ ജീവിതത്തില് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഈ സമയം എന്നുള്ള ഈ ഒരു കവിതയും പിറവിയെടുത്തു. സമയം. ഞാൻ സമയം, ശിരസ്സു സൂചി മുനയാക്കി കവചം ഭേദിച്ചു നീ പൊഴിഞ്ഞിറങ്ങിയപ്പോൾ, പൊട്ടിയ ചില്ലു കഷ്ണങ്ങളാൽ പായലു പുരട്ടിയ മൺമതിലുകളിൽ കോറിയിട്ട അക്ഷരങ്ങളെ മായിച്ചു നോക്കിയപ്പോൾ, ക്ലാവു പിടിച്ച ഓർമ്മപാത്രങ്ങളെ ചുരണ്ടി നോക്കിയപ്പോൾ,

0: ഇലതോർന്ന ഇടവഴികളിൽ ഇത്തിരി സ്വപ്നങ്ങളുടെ എണ്ണം ചികഞ്ഞു നോക്കിയപ്പോൾ ഗാന്ധർവത്തിന്റെ കൺമുനമ്പുകൾ കാത്തിരുന്ന നാളിനായി കൈവിരലുകളെ മടക്കി നിവർത്തിയപ്പോൾ പ്രണയമേഘങ്ങൾ മഴച്ചാർത്തു തീർത്ത് മഴവില്ല് മായ്ച്ച് മടങ്ങിപ്പോയപ്പോൾ നരച്ചു മഞ്ഞിച്ച ഉമ്മറപ്പടിയിലെ കാവിനിലത്തിൽ കാൽ പതിച്ചപ്പോൾ വെള്ളപൂശിയ തലനാരിഴകളിൽ വാർദ്ധക്യം എന്ന വാക്കുച്ചരിച്ച് തലോടി നോക്കിയപ്പോൾ ഒടുവിൽ കാലത്തിന്റെ ചക്രക്കാലുകൾ പൊട്ടിത്തകർന്ന് യാത്ര ചെയ്തപ്പോൾ നീ എന്നെ പഴിച്ചു, കാരണം ഞാൻ സമയം.
1: ഡോക്ടർ ശ്രുതിദാസ് താൻ രചിച്ച കവിതകൾ അവതരിപ്പിച്ചതാണ് നമ്മൾ ഇതുവരെ കേട്ടത്. യുവസാഹിതിയിൽ അടുത്തതായി തന്റെ കഥയുമായി എത്തുന്നു അഞ്ജന ശ്രീ.
2: എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് അഞ്ജന. തിരുവനന്തപുരത്തെ കാച്ചാണി കളത്തുകാൽ സ്വദേശിനിയാണ്. ഞാൻ സംസ്കൃതം പഠിച്ച് ഡിഗ്രി PG സംസ്കൃത സാഹിത്യത്തിൽ കേരള യൂണിവേഴ്സിറ്റിയിലെ ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ നിന്നും ഒന്നാം റാങ്കോടുകൂടി പാസ്സായിക്കൊണ്ട് പിന്നീട് സെൻട്രൽ സാംസ്കൃത് യൂണിവേഴ്സിറ്റിയിൽ BEd കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. സാഹിത്യം എനിക്ക് പണ്ടേ ഇഷ്ടമുള്ള ഒരു മേഖലയാണ്. അപ്പോൾ എനിക്ക് സന്തോഷത്തിന് ഞാൻ സ്വന്തമായിട്ട് തന്നെ കഥകൾ എഴുതുകയും പാട്ടുപാടുകയൊക്കെ ചെയ്താണ് വളർന്നു വന്നത്. എൻ്റെ അമ്മയാണ് ഏതൊരു മേഖലയിലും എന്നെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അമ്മ തന്നെയാണ് ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് കണ്ടെത്തി എനിക്ക് എഴുതാനായിട്ട് ഒരു പുസ്തകം തന്നിട്ട് നിനക്കെന്തെങ്കിലും എഴുതണമെന്ന് തോന്നുന്നെങ്കിൽ അതിലെഴുതാൻ പറഞ്ഞ്. അങ്ങനെ ആണ് എൻ്റെ ആദ്യമായിട്ട് ഞാൻ പുസ്തകങ്ങൾ ശേഖരിച്ച് ഒരു പുസ്തകത്തിലായിട്ട് എൻ്റെ കവിതയും കഥകളും ഒക്കെ എഴുതി തുടങ്ങിയത്. ഒന്നും പ്രസിദ്ധീകരിച്ചിട്ടില്ലെങ്കിലും എനിക്ക് നിശ്ചയമായിട്ട് ഇന്ന സമയത്ത് എഴുതണമെന്ന് പറഞ്ഞാൽ എനിക്ക് എഴുതാൻ കഴിയില്ല. കുറേ ഇരിക്കുന്ന വല്ല നടക്കുന്ന സമയത്ത്, കുളിക്കുന്ന സമയത്ത്, അങ്ങനെയൊക്കെ ഞാൻ ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്ത്, ഉറങ്ങുന്ന സമയത്ത്, ഉറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സ്വപ്നം കാണുന്നത് പകൽ ഓർമ്മയുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ ചേർത്ത് വെച്ച് ആണ് എൻ്റെ എഴുത്തെന്ന് പറയുന്നത്. ഒരു നിശ്ചിത സമയമെടുത്ത് ഞാൻ എഴുതാറില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വിഷയമാണ് സംസ്കൃതം. അപ്പോൾ സംസ്കൃതത്തിൽ എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ മുന്നോട്ട് ചെയ്തു പോകണമെന്ന് തന്നെയാണ് ആഗ്രഹം. കൂട്ടത്തിൽ കഥയും കവിതയും ഒക്കെ എഴുതി, അത് എനിക്ക് എഴുതാൻ തോന്നുന്ന സമയത്ത് ഞാൻ എഴുതി മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്.
1: ഇനി നമുക്ക് അഞ്ജന ശ്രീയുടെ കഥ കേൾക്കാം.
2: ചുരുളുകളരിയാത്ത സ്വപ്നം. രാത്രി നല്ല മഴയായിരുന്നു. ഓടിന്റെ ഓരത്ത് നിന്നിറ്റിറ്റ് വീഴുന്ന മഴത്തുള്ളികളുടെ നാദം ശ്രവിച്ച് പാതി മയക്കത്തിൽ മൂടിപ്പുതച്ചു കിടന്ന മനുവിനെ ഉണർത്തിയത് അവളുടെ ചുടുനിശ്വാസമായിരുന്നു. ദേവിക അടുക്കാൻ ആഗ്രഹിക്കുമ്പോഴെല്ലാം അകലേക്ക് മായുന്ന കടലിന്റെ ആഴങ്ങൾ പോലെ ആർക്കും എത്തിപ്പിടിക്കാനാകാത്ത ഹൃദയവിശാലതയുള്ള മനുവിന്റെ സ്വന്തം ദേവിക. അവൻ ഞെട്ടിയുണർന്നു. ഒരിക്കൽ നഷ്ടപ്പെട്ടെന്ന് കരുതിയ നിധി തിരിച്ചു കിട്ടുമ്പോഴുണ്ടാകുന്ന അവിശ്വസനീയതയോടെ അവൻ അവളെ നോക്കി ചോദിച്ചു, ദേവു നീയെന്താ ഇത്ര രാവിലെ?
3: ഞാൻ മാത്രമല്ല, അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. കിഴക്കേടത്തെ ചെറിയമ്മാവനും വലിയച്ഛനും എത്തിയിട്ടുണ്ട്.
2: ഒന്നും മനസ്സിലാവാതെ അവൻ വീണ്ടും ചോദിച്ചു, എന്താ വിശേഷിച്ച് ഇന്ന്? അവൻ ഓർമ്മകളിൽ ഒന്ന് ചികഞ്ഞു. തന്റെ നൈസർഗികമായ പുഞ്ചിരിയോടെ അവന്റെ കണ്ണുകളിൽ നോക്കി അവൾ പറഞ്ഞു,
3: മനുവേട്ടൻ ഇന്നലെ നല്ല കുടിച്ചിട്ടുണ്ടായിരുന്നു. അതാ സംഭവിച്ചതൊന്നും അറിയാഞ്ഞേ.
2: മുത്തശ്ശി, നമ്മുടെ മുത്തശ്ശി പോയി മനുവേട്ടാ. രാത്രി വളരെ വൈകിയായിരുന്നു. പെട്ടെന്നൊരു നെഞ്ചുവേദന. കാറെടുക്കാൻ മനുവേട്ടനെ കുറേ വിളിച്ചു. ഏട്ടൻ ഉണർന്നില്ല.
3: പിന്നെ കിഴക്കേടത്ത് നിന്നും ചെറിയമ്മാവൻ വന്നാണ് മുത്തശ്ശിയെ ആശുപത്രിയിൽ കൊണ്ടുപോയത്.
2: പക്ഷേ അപ്പോഴേക്കും മുത്തശ്ശി. പുഞ്ചിരി കണ്ണീരിലേക്ക് വഴുതി മാറിയത് എപ്പോഴാണെന്ന് അവൾ പോലും അറിഞ്ഞില്ല. അവളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് പോലും നിശ്ചയമില്ലാതെ, അവളുടെ വാക്കുകൾ ഉൾക്കൊള്ളാനാകാതെ മനു സ്തബ്ധനായി നിന്നു. മുത്തശ്ശി എന്നും ആൾക്കൂട്ടത്തിൽ തനിച്ചായിരുന്ന മനുവിന്റെ ഏക ആശ്വാസം. ദേവുവിന്റെ കാര്യത്തിലും അവനൊപ്പം നിന്നത് മുത്തശ്ശി മാത്രമായിരുന്നു. ആ മുത്തശ്ശി ഇന്ന് അവൻ കാരണം ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നറിഞ്ഞപ്പോൾ

അവന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ഒരു നെടുവീർപ്പോടെ അവൻ പറഞ്ഞു, ദേവു, ഞാൻ. കണ്ണീർ തുടച്ചുകൊണ്ട് അവൾ പറഞ്ഞു, വിശദീകരണത്തിനുള്ള നേരമല്ലിത്. താഴെ എല്ലാരും നല്ല ദേഷ്യത്തിലാണ്. മരണമറിഞ്ഞെത്തുന്നവർ അന്വേഷിച്ച് തുടങ്ങുന്നതിനു മുൻപ് മനുവേട്ടനെ താഴേക്ക് വിളിച്ചുകൊണ്ടു പോകാനാണ് ഞാൻ വന്നത്. നീ ചെല്ല്. കണ്ണീരിനാൽ മൂടപ്പെട്ട മിഴികളാൽ അവൾ കോണിപ്പടികൾ ഇറങ്ങുന്നത് അവൻ നോക്കി നിന്നു. അവൻ ചിന്തിച്ചു, ഇന്നലെ നേർത്ത മഴത്തുള്ളികളുടെ നാദം പോലും ആസ്വദിച്ച എന്റെ കാതുകൾ ഈ അലമുറകൾ കേൾക്കാഞ്ഞതെന്തേ? ദേവു പറഞ്ഞത് ശരിയാണ്. ഇന്നലെ ഞാൻ നന്നായി കുടിച്ചു. അതിന് ഒരു കാരണവുമുണ്ടായിരുന്നു. ഒരു പക്ഷേ അവളത് മറന്നിട്ടുണ്ടാകും. ഇന്നലെ ജൂൺ 15, 5 കൊല്ലം മുൻപ് ഇതേ ദിവസം ഇതുപോലെ കോരിച്ചൊരിയുന്ന ഒരു മഴയത്താണ് അവളുടെ അച്ഛന്റെയും അമ്മയുടെയും വിരൽ തുമ്പിൽ പിടിച്ച് ദേവു ഈ തറവാടിന്റെ പടിയിറങ്ങിയത്. എന്തിന്? എന്നോടുള്ള വാശി തീർക്കാൻ. കാലു പിടിച്ച് ഞാൻ അമ്മാവനോട് പറഞ്ഞതാണ് അവളെ ഇവിടെ നിന്നും കൊണ്ടുപോകരുതെന്ന്. കേട്ടില്ല. അന്ന് എനിക്കിരുപതും ദേവുവിന് 15 വയസ്സ് പ്രായം. ഓർമ്മ വെച്ച കാലം മുതൽ ദേവു മനുവിന്റെയാണെന്ന് എല്ലാരും പറയുന്നത് കേട്ടാണ് ഞങ്ങൾ വളർന്നത്. ഒരു യഥാർത്ഥ കൂട്ടുകുടുംബം. ദേവു പഠനത്തിൽ പിന്നിലായിരുന്നെങ്കിലും സുരലോകവാസികളായ അപ്സരസ്സുകളെപ്പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിൽ മനോഹരമായി നൃത്തം ചെയ്യുമായിരുന്നു. ഞാൻ നേരെ തിരിച്ചും കലയിൽ വലിയ മികവൊന്നുമില്ലെങ്കിലും പഠനത്തിൽ എന്നും മുന്നിലായിരുന്നു. 10-ലും +2-നും എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയതിനാൽ അച്ഛൻ എന്നെ നഗരത്തിലെ കോളേജിൽ ചേർത്തു. കണക്കിനോട് താൽപ്പര്യം കൂടുതലായിരുന്നതിനാൽ ആ വിഷയത്തിൽ തന്നെ ബിരുദം ചെയ്തു. എന്റെ അവസാന വർഷ റിസൾട്ട് വരുന്നതിന് 1 മാസം മുൻപ് ദേവുവിന്റെ SSLC റിസൾട്ട് വന്നു. ഒരു വിഷയത്തിൽ തോറ്റു. അതും കണക്കിൽ. അമ്മാവനും അമ്മായിക്കും അത് വലിയ ആഘാതമായിരുന്നു. അവളുടെ സ്കൂളിൽ ആ കൊല്ലം അവൾ മാത്രമേ തോറ്റുള്ളൂ. കൂടി നിന്നവർ പറഞ്ഞ കുത്തുവാക്കുകളൊന്നും ദേവുവിനെ വേദനിപ്പിച്ചില്ല. ഞാനും ദുഃഖിച്ചില്ല. ഈശ്വരൻ ഓരോരുത്തർക്കും ഓരോ കഴിവ് നൽകുന്നു. അവളെ കലാമണ്ഡലത്തിൽ ചേർത്ത് ലോകമറിയുന്ന ഒരു നർത്തകിയാക്കണമെന്ന് ഞാൻ അതിയായി മോഹിച്ചു. ഒരു പ്രഭാതത്തിൽ ഡിഗ്രിക്ക് 1-ാം റാങ്ക് നേടിയതായി എന്റെ ഫോട്ടോ സഹിതം പത്രത്തിൽ വന്ന വാർത്ത ഓടി നടന്ന് ആ ഗ്രാമം മുഴുവൻ അറിയിച്ചത് ദേവുവായിരുന്നു. ആ ഗ്രാമത്തിൽ ആദ്യമായി നടക്കുന്ന സംഭവമായതിനാൽ എല്ലാവരെയും ക്ഷണിച്ച് സദ്യ നൽകണമെന്ന് ആദ്യം അഭിപ്രായപ്പെട്ടത് അമ്മാവനായിരുന്നു. എല്ലാവരും അത് അംഗീകരിച്ചു. അമ്മാവന്റെ നേതൃത്വത്തിൽ വിഭവ സമൃദ്ധമായ സദ്യ വിളമ്പി. എല്ലാവരും മതിവരുവോളം അതാസ്വദിച്ച് കഴിച്ചു. മടങ്ങിപ്പോയവരിൽ ആരോ എന്റെ അച്ഛനോട് പറഞ്ഞു, എടോ രാഘവ, ഇത്രയ്ക്ക് ബുദ്ധിയുള്ള ചെറുക്കനെ ആ മണ്ട പോയ പെണ്ണിനെ കൊടുക്കണത് നെറുകേടല്ലേടോ. ആ, അതൊക്കെ പിന്നത്തെ കാര്യമല്ലേ എന്ന് പറഞ്ഞ് അച്ഛൻ അയാളെ പറഞ്ഞയച്ചു. അവരുടെ അരികിൽ പായസം വിളമ്പിക്കൊണ്ട് നിന്നത് അമ്മാവനാണെന്ന കാര്യം ആരും ശ്രദ്ധിച്ചില്ല. ആൾക്കൂട്ടമൊഴിഞ്ഞു. ഞങ്ങളുടെ വീട്ടിൽ കുടുംബാംഗങ്ങൾ മാത്രമായി. അപ്പോൾ അമ്മാവൻ എല്ലാവരോടുമായി പറഞ്ഞു, ഞങ്ങൾ ഇവിടെ നിന്നും പോകുന്നു. മണ്ട പോയ പെണ്ണിനെ ഇവിടെ ആരും കഷ്ടപ്പെട്ട് സ്വീകരിക്കേണ്ട. അച്ഛൻ ശ്രീധര എന്ന് നീട്ടിവിളിച്ച് അമ്മാവനെ തടയുമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ അച്ഛൻ അനങ്ങിയില്ല. അദ്ദേഹത്തിന്റെ മനസ്സിലപ്പോൾ എന്തായിരുന്നെന്ന് എനിക്കറിയില്ല. വാശിക്ക് വാശി, പ്രതികാരത്തിന് പ്രതികാരം. തകർന്നത് എന്റെ ജീവിതമായിരുന്നു, തളർന്നത് മുത്തശ്ശിയും. അന്ന് മുത്തശ്ശിയെ ആശുപത്രിയിൽ കൊണ്ടുപോയത് ഞാനായിരുന്നു. എന്നാൽ ഇന്നലെ 5 വർഷം പിന്നിട്ടപ്പോൾ അവസാന നിമിഷം മുത്തശ്ശിക്ക് അരികിലിരിക്കാൻ പോലും ദൈവം ഈ മഹാപാപിയെ അനുവദിച്ചില്ലല്ലോ. തെറ്റുകൾ മുഴുവൻ എന്റേതാണ്. ആർക്കുവേണ്ടിയാണ് ഞാൻ മദ്യമെന്ന മഹാവിപത്തിൽ തലകൊണ്ടുവെച്ചത്? എന്തിനു വേണ്ടിയാണ് നേടിയെടുത്ത ബിരുദം ഒരു ശാപമായി കരുതി കാൽ കീഴിൽ ചവിട്ടി മെതിച്ചത്? നിസ്സംഗത കാട്ടിയ അച്ഛനോട് പകരം വീട്ടാനോ? എന്നിൽ നിന്നകന്നുപോയ ദേവുവിനെ തിരികെ ലഭിക്കാനോ? എന്നിട്ടെന്താ സംഭവിച്ചത്? 5 വർഷങ്ങളുടെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ എന്നെ കണ്ടപ്പോൾ അവൾ തീർത്തും സ്വാഭാവിക

0: സ്വാഭാവികമായാണ് പെരുമാറിയത്. ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ, ഞങ്ങളുടെ ഇടയിൽ ഒന്നുമില്ലാത്തതുപോലെ. അവളുടെ മനസ്സിലപ്പോൾ ഒരു കളിക്കൂട്ടുകാരന്റെ സ്ഥാനമെങ്കിലും എനിക്ക് നൽകിയിരുന്നോ എന്ന് ഞാൻ സംശയിക്കുന്നു. ചിലപ്പോൾ ചൈനയിൽ മെഡിക്കൽ വിദ്യാർത്ഥിനിയായി കഴിഞ്ഞപ്പോൾ പഴയതെല്ലാം സൗകര്യപൂർവം മറന്നതാകാം. പുതിയ രാജ്യം, പുതിയ ചുറ്റുപാടുകൾ, പുതിയ കൂട്ടുകെട്ടുകൾ. അതിനിടയിൽ അവളെയോർത്ത് ജീവിതം ഹോമിച്ച ഈ ഭ്രാന്തനെ മനസ്സിൽ കൊണ്ട് നടക്കേണ്ട കാര്യമെന്ത്? അവളാകെ മാറിപ്പോയിരിക്കുന്നു. ശരിക്കും ഒരു ഹൈ ക്ലാസ് മോഡേൺ പെൺകുട്ടി. എന്നും അവളുടെ മിഴികളിൽ ഞാൻ കണ്ട ലാസ്യം ഇന്നവളിൽ നിന്നും ചോർന്നു പോയിരിക്കുന്നു. ഇനിയൊരു പക്ഷേ ഞാൻ കണ്ട സ്വപ്നങ്ങൾ അവ എന്റേത് മാത്രമായിരിക്കുമോ? എന്റേത് മാത്രം? മനുവിനെ ചിന്തകളിൽ നിന്നുണർത്തിക്കൊണ്ട് വാതിലിൽ ആരോ മുട്ടി. ചുരുളഴിയാത്ത സ്വപ്നങ്ങൾ സ്വപ്നങ്ങളായി തന്നെ അവശേഷിക്കട്ടെ എന്ന് നിശ്ചയിച്ച് പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കാനായി അവൻ മനസ്സിലെ ദേവിക എന്ന ദേവാലയത്തിന്റെ വാതിൽ കൊട്ടിയടച്ചുകൊണ്ട് മുറിയുടെ വാതിൽ തുറന്നു.
1: അഞ്ജനാശ്രീ എഴുതി അവതരിപ്പിച്ച കഥയാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്.
2: യുവസാഹിതി സമാപിക്കുന്നു.
1: യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം.

0: ആകാശവാണി, സമയം 8 മണി.
1: സർഗ കേരളം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സർഗ കേരളത്തിലേക്ക് സ്വാഗതം. ഇന്ന് സർഗ കേരളത്തിൽ ചവറ കെ എസ് പിള്ള അവതരിപ്പിക്കുന്ന കവിതകൾ, സി അനൂപ് എഴുതി അവതരിപ്പിക്കുന്ന കഥ, ബാലമണി അമ്മയുടെ കവിതകളെക്കുറിച്ച് ഡോക്ടർ ലേഖ നരേന്ദ്രൻ നടത്തിയ പ്രഭാഷണം എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം ചവറ കെ എസ് പിള്ള അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം. ആദ്യ കവിത ഏകാകിത.
2: എന്തൊരു സുഖമെന്നു എനിക്ക് ഈ മൗനക്കൂട്ടിൽ, ബന്ധുരേ നീ വന്നെന്നെ പുളുകുമി നിമിഷത്തിൽ. എന്തൊരു സുഖമെന്നു എനിക്ക് ഈ മൗനക്കൂട്ടിൽ, ബന്ധുരേ നീ വന്നെന്നെ പുളുകുമി നിമിഷത്തിൽ. വിട്ടുപോകുന്നു മനച്ചില്ലയിൽ കുടിപാർത്തോരത്തരിൻ കിളിക്കൂട്ടം, വിട്ടുപോകുന്നു മനച്ചില്ലയിൽ കുടിപാർത്തോ ഒരത്തരിൻ കിളിക്കൂട്ടം. മാധവം തളിർക്കുന്നു, ആയിരമിതൾ നീർത്തി നിൽക്കുന്നു കനവുകൾ, ആയിരമിതൾ നീർത്തി നിൽക്കുന്നു കനവുകൾ. മായിക സ്വപ്നങ്ങൾ തൻജാലകം തുറക്കുന്നു. എനിക്കെന്തിഷ്ടം പ്രിയേ, നിൻമൃതിസ്പർശത്താലേ തുറപ്പു ഹർഷോന്മാദ സ്വർഗീയ കനവറ. എനിക്കെന്തിഷ്ടം പ്രിയേ, നിൻമൃതുസ്പർശത്താലേ തുറപ്പു ഹർഷോന്മാദ സ്വർഗീയ കനവറ. ആരവങ്ങളിൽ നിന്നും നിന്നയൻ സ്വന്തമാക്കാൻ, ആരവങ്ങളിൽ നിന്നും നിന്നയൻ സ്വന്തമാക്കാൻ ഞാനത്ര പണിപ്പെട്ടു കിട്ടിയ ചങ്ങ.

0: ആരവങ്ങളിൽ നിന്നും നിന്നയൻ സ്വന്തമാക്കാൻ ഞാനത്ര പണിപ്പെട്ടു കിട്ടിയ ചങ്ങാതിനി. പ്രാണനിൽ വീണക്കമ്പി മീട്ടുന്ന നിശൂന്യതേ, പ്രാണനിൽ വീണക്കമ്പി മീട്ടുന്ന നിശൂന്യതേ, നീ ആത്മപ്രണയിനി, നീ സർഗപ്രദായിനി. പ്രാണനിൽ വീണക്കമ്പി മീട്ടുന്ന നിശൂന്യതേ, നീ ആത്മപ്രണയിനി, നീ സർഗപ്രദായിനി. കൊതിച്ചു നിന്നെ തേടി തിരക്കിലലഞ്ഞപ്പോൾ, കൊതിച്ചു നിന്നെ തേടി തിരക്കിലലഞ്ഞപ്പോൾ ഒളിച്ചു നീ, എന്നാലും ഇപ്പോൾ നീ കനിഞ്ഞല്ലോ. കൊതിച്ചു നിന്നെ തേടി തിരക്കിലലഞ്ഞപ്പോൾ ഒളിച്ചു നീ, എന്നാലും ഇപ്പോൾ നീ കനിഞ്ഞല്ലോ. ഒച്ചയുമനക്കവുമില്ലാത്ത സ്വച്ഛന്തമം, ഒച്ചയുമനക്കവുമില്ലാത്ത സ്വച്ഛന്തമം, മച്ചകമൊരുക്കി നീ മാന്ത്രികക്കൂട്ടായല്ലോ. ഒച്ചയുമനക്കവുമില്ലാത്ത സ്വച്ഛന്തമം, മച്ചകമൊരുക്കി നീ മാന്ത്രികക്കൂട്ടായല്ലോ. ശാന്തമീയകാകിത നമുക്കീ നിമിഷങ്ങൾ സ്വന്തമാക്കിയിടം, മനച്ചെപ്പിനി തുറന്നിടം. ശാന്തമീയകാകിത നമുക്കീ നിമിഷങ്ങൾ സ്വന്തമാക്കിയിടം, മനച്ചെപ്പിനി തുറന്നിടം. വിട്ടു നീ പിരിയല്ലേ, ഇനിയും കൂട്ടങ്ങളിൽപ്പെട്ടാൽ ഞാൻ വലയുമേ, ദുസ്സഹം ഓർക്കാൻ മേല. ശാന്തമീയകാകിത നമുക്കീ നിമിഷങ്ങൾ സ്വന്തമാക്കിയിടാം, മനച്ചെപ്പിനി തുറന്നിടാം. വിട്ടു നീ പിരിയല്ലേ, ഇനിയും കൂട്ടങ്ങളിൽപ്പെട്ടാൽ ഞാൻ വലയുമേ, ദുസ്സഹം ഓർക്കാൻ മേല. ഒറ്റയായിരുന്നല്ലോ ആദിയിലിടം തന്നോരൊറ്റയാ മുറിയിൽ ഞാൻ സൃഷ്ടിതൻ പൂന്തൊട്ടിലിൽ. കിട്ടിയോരിടവേള അഭയം കഴിഞ്ഞിനി വിട്ടുപോവതും ഒറ്റയ്ക്കാണ് അനന്തമാം നിത്യ മൂകത ഉണരുമ്പോൾ. ഒറ്റയായിരുന്നല്ലോ ആദിയിലിടം തന്നോരൊറ്റയാ മുറിയിൽ ഞാൻ സൃഷ്ടിതൻ പൂന്തൊട്ടിലിൽ. കിട്ടിയോരിടവേള അഭയം കഴിഞ്ഞിനി വിട്ടുപോവതും ഒറ്റയ്ക്കാണ് അനന്തമാം നിത്യമൂകത പുണരുമ്പോൾ. ജീവന സത്യമിതേ.
1: അടുത്ത കവിത സഹനം.
0: കുറ്റബോധക്കനലു നീട്ടിയിടുമൻ ചിത്തമിന്നോർമ്മകൾ വിറകുകൾ, കുറ്റബോധക്കനലു നീട്ടിയിടുമൻ ചിത്തമിന്നടുപ്പാണ് ഓർമ്മകൾ കനവ് വിറകുകൾ. തിക്കി നിന്നെരിയുമ്പം കെടുത്തിയിടുവാൻ നീണ്ടു വന്നെടുക്കുന്നു രണ്ടു കൈകൾ. കുറ്റബോധക്കനലു നീറ്റിയിടുമൻ ചിത്തമിന്നടുപ്പാണ് ഓർമ്മകൾ വിറകുകൾ. തിക്കി നിന്നെരിയുമ്പം കെടുത്തിയിടുവാൻ നീണ്ടു വന്നെടുക്കുന്നു രണ്ടു കൈകൾ. രണ്ടു കൈകൾ വാത്സല്യത്തിൻ തണ്ടുകൾ, രണ്ടു കൈകൾ വാത്സല്യത്തിൻ തണ്ടുകൾ, തണ്ടുകൾ വിറയ്ക്കും ശോഷിച്ച കൈകൾ. അമ്മുഖപ്പാൽ ചിരിച്ചുക്കി ചുളിവുകൾ, നന്മതൻ വെണ്മയായി മുന്നിൽ നിൽപ്പു അമ്മ. അമ്മുഖപ്പുൽച്ചിരി ചുക്കി ചുളിവുകൾ, നന്മതൻ വെണ്മയായി മുന്നിൽ നിൽപ്പു അമ്മ. ഉണ്ണി വിളിച്ചുവോ ആ മൃദു ശബ്ദത്തിൽ അമ്മന സ്നേഹമധുരമായി ഇപ്പോഴും. ഉണ്ണി വിളിച്ചുവോ ആ മൃദു ശബ്ദത്തിൽ അമ്മതൻ സ്നേഹമധുരമായി ഇപ്പോഴും. ഇല്ലായ്മയിൽ നിന്നുമെല്ലാം എനിക്കേകി വല്ലായ്മയെന്തെന്നറിയാതെ പോറ്റിയോൾ. ഇല്ലായ്മയിൽ നിന്നുമെല്ലാം എനിക്കേകി വല്ലായ്മയെന്തെന്നറിയാതെ പോറ്റിയോൾ. കയ്പ് കുടിച്ചവൾ സർവം സഖ മതുപൊൽക്കനിയൂട്ടിയോർ കാരുണ്യപൂർണിമ. കയ്പ് കുടിച്ചവൾ സർവം സഖ മതുപൊൽക്കനിയൂട്ടിയോൾ കാരുണ്യപൂർണിമ. അമ്മേ ഭഗവതി കാക്കുകൻ ഉണ്ണിയെ കാണാ വഴികളിൽ വെട്ടം വിരിക്കണേ. അമ്മേ ഭഗവതി കാക്കുകൻ ഉണ്ണിയെ കാണാ വഴികളിൽ വെട്ടം വിരിക്കണേ. ദുർഘടം താണ്ടുമിടങ്ങളിലൊക്കെയും സുസ്നേഹമൂർത്തിയായി പാഥേയമേകണേ. കണ്ണു തെളിച്ചെൻ്റെ ഉണ്ണിക്ക് ഭാവിതൻ പൊന്നറവാതിൽ തുറന്നു കൊടുക്കണേ. കണ്ണു തെളിച്ചെൻ്റെ ഉണ്ണിക്ക് ഭാവിതൻ പൊന്മറവാതിൽ തുറന്നു കൊടുക്കണേ.

0: മനപ്രാർത്ഥന എന്നെ ഞാനാക്കിയൻ കർമ്മകാണ്ഡങ്ങളെ തന്നെയമാക്കിയില്ലയോ. അമ്മനപ്രാർത്ഥന എന്നെ ഞാനാക്കിയൻ കർമ്മകാണ്ഡങ്ങളെ തന്നെയമാക്കിയില്ലയോ. കൽപ്പട പോരോന്ന് മേലോട്ട് മേലോട്ട് സ്വപ്നപഥങ്ങളിലെത്തി നിന്നിടവേ. കൽപ്പട പോരോന്ന് മേലോട്ട് മേലോട്ട് സ്വപ്നപഥങ്ങളിലെത്തി നിന്നിടവേ. ഒന്നറിയുന്നു ഞാനമ്മേ ഇതൊക്കെയും നിൻ സ്നേഹശക്തി പ്രസാദമെന്നല്ലയോ. ഒന്നറിയുന്നു ഞാനമ്മേ ഇതൊക്കെയും നിൻ സ്നേഹശക്തി പ്രസാദമെന്നല്ലയോ. ഓർക്കുമ്പോൾ ഉള്ളിലെ നൊമ്പരക്കാടുകൾ പൂക്കുന്നതൊക്കെ കരിമ്പൂക്കൾ. ഓർക്കുമ്പോൾ ഉള്ളിലെ നൊമ്പരക്കാടുകൾ പൂക്കുന്നതൊക്കെ കരിമ്പൂക്കൾ. അമ്മതൻ വാർത്തക പീഡന സുസ്തുതി ഓർപ്പു ഞാൻ. ഓർക്കുമ്പോൾ ഉള്ളിലെ നൊമ്പരക്കാടുകൾ പൂക്കുന്നതൊക്കെ കരിമ്പൂക്കൾ. അമ്മതൻ വാർത്തക പീഡന ദുസ്തുതി ഓർപ്പു ഞാൻ. ഒന്നും കഴിഞ്ഞില്ല എനിക്ക് അമ്മതൻ അല്ലലിത്തിരി സന്തോഷമേകുവാൻ. ഒന്നും കഴിഞ്ഞില്ല എനിക്ക് അമ്മതൻ അല്ലലിത്തിരി സന്തോഷമേകുവാൻ. എങ്ങുമെത്താത്ത ഞാൻ അമ്മതൻ മുന്നിലെ സങ്കടക്കണ്ണുകൾ ത്വരാമരത്തുള്ളി. എങ്ങുമെത്താത്ത ഞാൻ അമ്മതൻ മുന്നിലെ സങ്കടക്കണ്ണുകൾ ത്വരാമരത്തുള്ളി. അപ്പോഴും അമ്മ പുരണ്ടു എൻ ഉണ്ണിക്ക് നല്ലത് വന്നിടും തഴുകയൻ കൈകളിൽ. അപ്പോഴും അമ്മ പുരണ്ടു എൻ ഉണ്ണിക്ക് നല്ലത് വന്നിടും തഴുകയൻ കൈകളിൽ. നിസ്സഹായത്വം മരവിച്ച പോലെ ഞാൻ നിശ്ചലം നിന്നൂരഭിശപ്ത നിമിഷം ഇപ്പോഴും വന്നെന്നെ വേട്ടയാടുന്നിതാ. അമ്മയെ പൊറുക്കുക എപ്പോഴും അമ്മയ്ക്ക് ഈ ഉണ്ണിയോടല്ലേ പൊറുക്കാൻ കഴിയുക. അമ്മയെ പൊറുക്കുക എപ്പോഴും അമ്മയ്ക്ക് ഈ ഉണ്ണിയോടല്ലേ പൊറുക്കാൻ കഴിയുക. എങ്കിലും വാഴ്വിലൻ വീട്ടാ കടമതൻ കുണ്ഠിതത്തേളികൾ കൊത്തുന്നു എന്തിനി. അമ്മയെ പൊറുക്കുക എപ്പോഴും അമ്മയ്ക്ക് ഉണ്ണിയോടല്ലേ പൊറുക്കാൻ കഴിയുക. എങ്കിലും വാഴ്വിലൻ വീട്ടാ കടമതൻ കുണ്ഠിതത്തേളികൾ കൊത്തുന്നു എന്തിനി.
1: ചവറ കെ എസ് പിള്ള അവതരിപ്പിച്ച കവിതകളാണ് ഇതുവരെ കേട്ടത്. സർഗ കേരളത്തിൽ അടുത്തതായി സി അനൂപ് എഴുതി അവതരിപ്പിക്കുന്ന കഥയാണ് ലൂയി ഫിലിപ്പ്.
2: ഇരട്ടകളായ ലൂയിയും ഫിലിപ്പും ഒരേ രാത്രിയിലാണ് വീട് വിട്ടുപോകാൻ തീരുമാനിച്ചത്. ഒരു മുറിയിലെ ഒരു കട്ടിലിൽ ഇരുവശം തിരിഞ്ഞുകിടന്ന് അവർ അങ്ങനെ ഒരു തീരുമാനമെടുത്തെങ്കിലും അക്കാര്യം പരസ്പരം പറഞ്ഞില്ല. നാളെ രാവിലെ കൃത്യസമയത്ത് പള്ളിയിലേക്ക് പോകാൻ തയ്യാറാവണമെന്ന് പറഞ്ഞ മമ്മിയെ നോക്കി നമ്മൾ വരുന്നില്ല എന്ന് പറഞ്ഞത് ഫിലിപ്പാണ്. ലൂയി തലവഴി പുതപ്പ് വലിച്ചിട്ട് ഒന്ന് തിരിഞ്ഞുകിടന്നെങ്കിലും മറുപടിയൊന്നും പറഞ്ഞില്ല. അവർ അങ്ങനെയാണ്, ഞാനെന്ന് ലൂയിയും ഫിലിപ്പും പറയാറില്ല, ഞങ്ങൾ നമ്മൾ എന്നേ പറയാറുള്ളൂ. പിന്നെന്തുകൊണ്ടാണ് പുറപ്പെട്ടു പോകാനുള്ള തീരുമാനം അവർ പരസ്പരം ഒളിപ്പിച്ചത്? സ്വപ്നത്തിൽ ആ രഹസ്യം രണ്ടുപേരും മനസ്സിലാക്കിക്കൊള്ളുമെന്നാണ് പല രാത്രികളിലും പുറപ്പെടൽ ക്ഷണവുമായി പ്രത്യക്ഷയായ മാലാഖ അവരോട് പറഞ്ഞത്. പപ്പയും മമ്മിയും കാറിൽ പുറത്തേക്ക് പോകുന്നത് കണ്ട ശേഷം ഫിലിപ്പ് അകത്തേക്ക് ചെന്നു. പള്ളിമണി മുഴങ്ങുന്നത് കേട്ടാണ് ലൂയി ചാടി എഴുന്നേറ്റത്. അരമണിക്കൂർ കഴിഞ്ഞ് ബാഗ് പാക്കുമായി വീടിൻ്റെ പിന്നിലെ ഡോറിലൂടെ പുറത്തേക്കിറങ്ങിയ ഫിലിപ്പ് ഗേറ്റിന് പുറത്ത് ബാഗുമായി നിൽക്കുന്ന ലൂയിയെ കണ്ടു. ചെറിയ മഞ്ഞുവീഴ്ചയിലൂടെ അവർ നടന്നു. വീട് വിട്ടുപോകുന്ന കാര്യം അവർ അപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞില്ല. നീ വീട് പൊട്ടി താക്കോല് പതിവ് സ്ഥലത്ത് വെച്ചല്ലോ, ലൂയി ചോദിച്ചു. വെച്ചു, യേശുവിൻ്റെ ചിത്രത്തിന് പിന്നിൽ, ഫിലിപ്പ് പറഞ്ഞു. അവർ നടന്ന് ഹിമമനുഷ്യൻ്റെ ശില്പത്തിന് മുന്നിലെത്തി. മഞ്ഞുതുള്ളികൾ തൂവി നിന്ന ശില്പത്തിന് മുകളിൽ സൂര്യൻ തിളങ്ങി നിന്നു. അവിടെയുള്ള വേരിൽ വെട്ടിയ രണ്ട് വിടവുകളിൽ ബാഗുകൾ വെച്ച ശേഷം ഫിലിപ്പും ലൂയിയും ഇരുവശങ്ങളിലേക്ക് തിരിഞ്ഞു നിന്ന് കോട്ടുവേട്ടു. മഞ്ഞുരുകിയതോടെ തെളിഞ്ഞു വന്ന അക്ഷരങ്ങളിലേക്ക് അവർ നോക്കി. ലൂയിയാണ് അത് വായിച്ചത്. പരിണാമത്തിൻ്റെ ഏതോ ദശാസന്ധിയിൽ പിറന്ന ഈ മനുഷ്യനെ എന്തുകൊണ്ടാണ് ഹിമമനുഷ്യൻ എന്ന് വിളിക്കുന്നത്? ഏതേതു കാലങ്ങളുടെ പൂമ്പാറ്റകളാണ് അയാളുടെ ശിരസിന് മുകളിൽ പറന്നു നടക്കുന്നത്? സന്ദർശകരായി ഇവിടെ വന്ന ഓരോരുത്തരും ഇവിടെ എഴുതി വച്ചിരുന്ന വാചകങ്ങൾക്ക് ഓരോ അർത്ഥമാണ് കൽപ്പിച്ചത്. ലൂയി, നീ വീട് വിട്ടുപോയാൽ മമ്മിയും പപ്പയും സങ്കടപ്പെടില്ലേ? ഫിലിപ്പ് ഒന്നര മിനിറ്റിനിളവനായ ലൂയിയുടെ കഴുത്തിൽ പാറി വീണ ഒരു തൂവൽ കൊണ്ട് തൊട്ടു. അത് പിടിച്ചു വാങ്ങി അതേപോലെ

ഇട്ട് ലൂയി അതേ ചോദ്യം തിരിച്ചു ചോദിച്ചു. വീട് വിട്ടിറങ്ങാനുള്ള കാരണം ലൂയിക്കും ഫിലിപ്പിനും കൃത്യമായി പറയാൻ കഴിഞ്ഞില്ല. അത്രനാളും അവർ തമ്മിൽ അങ്ങനെ കാര്യമായ രഹസ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. തോന്നിയ തോന്നലുകളൊക്കെ വള്ളിപുള്ളി വിടാതെ പറഞ്ഞിരുന്നതാണ്. വീട് വിട്ടു പോകാനുള്ള തീരുമാനം മാത്രം അവർ തമ്മിൽ മറച്ചുവെച്ചു. മാലാഖ പറഞ്ഞില്ലായിരുന്നെങ്കിൽ രണ്ടു പേർക്കും അതേക്കുറിച്ച് യാതൊരു തുമ്പും കിട്ടുമായിരുന്നില്ല. നീ എന്തിനാ വീട് വിട്ടുപോകുന്നത്? ഫിലിപ്പ്. അറിയില്ല. നീയോ? ലൂയി. ആദ്യം പിറന്ന മകൾ ജാനറ്റ് പുഴയിൽ മുങ്ങി മരിച്ചതോടെ സമനില തെറ്റിയ മമ്മി. പപ്പ കൂപ്പിലേറത്തിന് പോകുന്നതൊക്കെ നിർത്തി പറമ്പിൽ പറ്റുന്ന പണിയൊക്കെ ചെയ്തും ചെയ്യിപ്പിച്ചും കഴിഞ്ഞുകൂടിയ നാലഞ്ച് വർഷങ്ങൾ. ഒന്നൊന്നര വർഷമെടുത്തു മമ്മിക്ക് സ്വന്തം പേരോർത്തെടുക്കാൻ. പിന്നെ പപ്പയ്ക്കൊപ്പം പറമ്പിൽ വരെ പോകാൻ തുടങ്ങിയെങ്കിലും പുഴ കണ്ടാൽ മയങ്ങി വീഴുന്നത് പതിവായിരുന്നു. അങ്ങനെ വീണു കിടക്കുമ്പോഴാണ് മമ്മിയുടെ മുന്നിൽ മാലാഖ പ്രത്യക്ഷപ്പെട്ടത്. പിന്നെ മമ്മിയുടെ ഓരോ ദിവസത്തെയും ക്രമപ്പെടുത്തിയത് ആ മാലാഖയായിരുന്നു. ഒടുവിൽ പപ്പയും മമ്മിയും ഒരു മുറിയിൽ കിടക്കാൻ തുടങ്ങിയതും മാലാഖയുടെ നിർദ്ദേശത്തെ തുടർന്നാണ്. അതുവരെ ജാനറ്റിൻ്റെ ഒട്ടനവധി ചിത്രങ്ങൾ പതിച്ച ചുമരിലും താഴെ അവളുടെ കുഞ്ഞുടുപ്പുകൾക്കിടയിലായിരുന്നു മമ്മിയുടെ കിടപ്പ്. ഫിലിപ്പും ലൂയിയും ഒന്നിച്ച് പിറന്നതോടെ അമ്മ നിശബ്ദതയുടെ പുതപ്പ് വലിച്ചു മാറ്റി. എപ്പോഴും മക്കളോട് സംസാരിച്ചുകൊണ്ട് പപ്പയും മമ്മിയും രണ്ട് പരുന്തുകളായി പാറുന്നതുപോലെ ചിലപ്പോഴൊക്കെ ലൂയിക്കും ഫിലിപ്പിനും തോന്നിയിട്ടുണ്ട്. പപ്പ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുമ്പോൾ മമ്മി മുൻവാതിലടച്ച് സാക്ഷിയിടും. കമഴ്ന്നു വീണും പിടിച്ചെഴുന്നേറ്റും പിച്ചവെച്ചും മക്കൾ വളരുന്നത് കൺതിളക്കത്തോടെയാണ് മമ്മിയും പപ്പയും നോക്കി നിന്നത്. മക്കൾ തൊട്ടടുത്ത സ്കൂളിൽ ചേർന്നപ്പോഴേക്കും മമ്മി അവിടെ ചെറിയൊരു ജോലി തരപ്പെടുത്തിയിരുന്നു. രണ്ട് ആയമാരിൽ ഒരാളായ മമ്മി സദാ മക്കളിൽ കണ്ണു നട്ട് വട്ടം ചുറ്റി. വീട്ടിൽ നിന്നും ഒന്നിച്ച് പുറപ്പെട്ടു. വീട്ടിലേക്ക് ഒന്നിച്ച് തിരിച്ചു നടന്നു. പത്താം പിറന്നാളിനാണ് ചില കൂട്ടുകാർ മധുരവും ബലൂണുകളുമായി വീട്ടിലേക്ക് വന്നത്. അവർ വിളിച്ചെങ്കിലും മമ്മിയും പപ്പയും മക്കളെ പുഴയിലേക്ക് വിട്ടില്ല. സന്ധ്യയോടെ കൂട്ടുകാർ മടങ്ങി. അന്നാണ് ലൂയിയും ഫിലിപ്പും വീട് വിട്ടു പോകാൻ നിശ്ചയിച്ചത്. അവർ പാലം കടന്ന് തിരിഞ്ഞു നോക്കാതെ നടക്കുമ്പോൾ പെട്ടെന്നൊരു ട്രക്ക് അവർക്ക് മുന്നിൽ വന്നു നിന്നു. അതിനുള്ളിലിരുന്ന് വൃദ്ധനായ ഡ്രൈവർ ഒരു കുല മുന്തിരിയെടുത്ത് ലൂയിക്കും ഫിലിപ്പിനും നേരെ നീട്ടി. നല്ല പുളിപ്പുണ്ടായിരുന്നെങ്കിലും അവർ അത് ഓരോന്നും എറുത്തെടുത്ത് കഴിച്ചു തീർത്തു. വൃദ്ധൻ കുന്നിൻ ചെരുവിലിറങ്ങി താഴ്വര തണുപ്പിലൂടെ ട്രക്ക് ഓടിച്ചു. ഇപ്പോൾ നമ്മൾ വീട് വിട്ടിറങ്ങിയ കാര്യം മമ്മിയും പപ്പയും അറിഞ്ഞിട്ടുണ്ടാകും. ഫിലിപ്പ് അനുജൻ്റെ ചുമലിൽ തൊട്ടു. കുലുങ്ങിയും കുടുങ്ങിയും മുന്നോട്ട് പോയ വണ്ടിയിൽ മറ്റാരെങ്കിലും കൂടി കയറുമെന്ന് ലൂയി കരുതി. പക്ഷേ വെയിലുറയ്ക്കും വരെ അതുണ്ടായില്ല. പെട്ടെന്നാണ് വളവ് തിരിഞ്ഞുകൊണ്ടിരുന്ന വണ്ടിയിലേക്ക് ഒരത്ഭുത ജീവി ഓടി വന്ന് കയറിയത്. ഉടൽ മൃഗത്തിൻ്റെയും തല മനുഷ്യൻ്റേതുമായ ഒരു ജീവിയെപ്പോലെ ഒന്നിനെ ചിത്രകഥകളിലോ കാർട്ടൂൺ പരമ്പരകളിലോ അവർ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇരുവരിൽ ലൂയി ആയിരുന്നു അത്ഭുത കഥകളുടെയും കഥാപാത്രങ്ങളുടെയും ആരാധകൻ. ഫിലിപ്പ് ഉടപ്പിറന്നോനെ നോക്കിയെങ്കിലും ആ ജീവിയെ കണ്ട കൗതുകത്തിൽ നിന്നും ലൂയിയുടെ മുഖം സ്വാഭാവികതയിലെത്താൻ വീണ്ടും സമയമെടുത്തു. പെട്ടെന്നാണ് ആ വാഹനം ഭൂമിയിൽ നിന്നും ഉയരാൻ തുടങ്ങി. അവിചാരിതമായതൊന്നും സംഭവിക്കാത്തതുപോലെ ഡ്രൈവറെ സ്വസ്ഥനായി കാണപ്പെട്ടപ്പോൾ ഫിലിപ്പ് തെല്ലൊരു ഭയപ്പാടോടെ കമ്പിയിൽ മുറുകെ പിടിച്ചു. താഴ്വരയിൽ നിന്നും കുന്നിൻപുറവും കൊടുമുടിയും പർവ്വതശിഖരങ്ങളും പിന്നിട്ട് ട്രക്ക് ആകാശത്തേക്കുയർന്നു. അപ്പോഴും ലൂയിക്ക് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. വായിച്ച ഏതോ അമർചിത്രകഥയിലെ കഥാപാത്രത്തെ പോലെ ലൂയി പുറത്തേക്ക് നോക്കിയിരുന്നു. മറ്റൊരു ലോകത്തേക്കുള്ള വൺവേയിലൂടെ വാഹനം കുതിക്കുമ്പോൾ കയ്യെത്തിത്തൊടാവുന്ന ദൂരത്തിൽ അവർ നക്ഷത്രങ്ങളെ കണ്ടുമുട്ടി. ജീവന്റെ അലകൾ അവയ്ക്കുള്ളിൽ മിന്നായി മിന്നുന്നതും അവർ കണ്ടു. ദേശാടന പക്ഷികൾ തലങ്ങും വിലങ്ങും പറക്കുന്ന തടാകക്കരയിലാണ് ലൂയിയും ഫിലിപ്പും സഞ്ചരിച്ച വാഹനം ചെന്നു നിന്നത്. താക്കോലെടുത്ത് പുറത്തേക്കിറങ്ങും മുമ്പ് വൃദ്ധനെ ഒരുപറ്റം കുട്ടികൾ വന്ന് അകലെയുള്ള തണലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ വൃദ്ധൻ കുട്ടികൾക്കൊപ്പം നടന്നകന്നു. പലതരം പഴങ്ങൾ നിറഞ്ഞ ശിഖരങ്ങൾ അവർക്കും മുകളിൽ പറന്നു നടക്കുന്നുണ്ട്. അവയിൽ നിന്നും കൊഴിഞ്ഞു വീണ പഴങ്ങൾ കുട്ടികൾ ഓടിയെടുത്ത് വൃദ്ധന് നൽകി. എന്താണ് സംഭവിക്കുന്നതെന്ന ആകാംക്ഷ ഫിലിപ്പിനും ലൂയിക്കുമുണ്ടായി. അവർ അത് പ്രകടിപ്പിച്ചില്ല. അത്ഭുതങ്ങളുടെ കാലമാണ് ഇനി വരാൻ പോകുന്നതെന്ന് മാലാഖ പറഞ്ഞത് അവർ ഓർക്കുന്നുണ്ടായിരുന്നു. നേരത്തെ കണ്ട അത്ഭുതജീവി വീണ്ടും ഫിലിപ്പിനും ലൂയിക്കും അരികെയെത്തി. നേരത്തെ കണ്ടതിന് വിപരീതമായി ഉടൽ മനുഷ്യൻ്റെയും തല മൃഗത്തിൻ്റേതുമായിരുന്നു എന്ന് മാത്രം. കുട്ടികൾ കൂട്ടമായി കുറേ കളിപ്പാട്ടങ്ങളുമായി ലൂയിക്കും ഫിലിപ്പിനും അരികെയെത്തി. അവരിൽ നിന്നും രണ്ട് പെൺകുട്ടികൾ വന്ന് ലൂയിയുടെ ഇരു കൈകളിലും പിടിച്ചു. അഞ്ജയിൽ ലൂയിയുടെ തൊട്ടു മുമ്പിലിരുന്ന അഞ്ജലിയും ആരതിയുമായിരുന്നു അവർ. ഞങ്ങൾക്കൊപ്പം വന്നാൽ നിനക്ക് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത കിളികളെയും

0: ശലഭങ്ങളെയും കാണിച്ചു തരാം. ഒരിക്കലും നീ മണത്തിട്ടില്ലാത്ത പൂക്കളുണ്ടവിടെ. ആരതി ലൂയിയെ പിടിച്ചു വലിച്ചു. വാ, നമുക്കൊന്ന് പോയി നോക്കാം. ഫിലിപ്പ് എഴുന്നേറ്റ് നടന്നു. എല്ലാം കണ്ടു നടന്ന ശേഷം തിരികെ എത്തുമ്പോൾ ലൂയിയും ഫിലിപ്പും വന്ന ട്രക്കും അതോടിച്ച വൃദ്ധനും അവിടെ ഉണ്ടായിരുന്നില്ല. അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു വാഹനമോ വൃദ്ധനോ ആ വഴി വന്നിട്ടില്ലെന്നാണ് ആ കവാടത്തിലെ പാറാവുകാരൻ പറഞ്ഞത്. തിരിച്ചു പോകാനുള്ള വഴി ഞങ്ങൾക്കും അറിയില്ലെന്ന് പറഞ്ഞ് അഞ്ജലിയും ആരതിയും നീല തടാകത്തിനു നടുവിലൂടെയുള്ള നൂൽപ്പാലത്തിലൂടെ നടന്നു. ഒരേ പുതപ്പിനുള്ളിൽ കെട്ടിവരിഞ്ഞു കിടന്നുറങ്ങുകയായിരുന്നു ലൂയിയും ഫിലിപ്പും. അവരെ വേർപെടുത്താനാവാതെ നിന്ന മമ്മി പുതപ്പ് വലിച്ചു നീക്കി. പപ്പ തണുത്ത വെള്ളം മക്കളുടെ മുഖത്തേക്ക് എത്തിച്ചു. കോട്ടുവായിട്ടെഴുന്നേറ്റ ഫിലിപ്പും ലൂയിയും വീട് വിട്ടുപോയ കാര്യവും പിന്നീട് കണ്ട കാഴ്ചകളും മമ്മിയോട് പറഞ്ഞത് രണ്ട് സമയത്താണ്. അതിൽ വീട്ടിൽ നിന്ന് പുറപ്പെട്ടതു മുതൽ തിരികെ എത്തും വരെയുള്ള ഒരു സന്ദർഭവും വേറിട്ടവയായിരുന്നില്ല. എന്തിനാ നിങ്ങൾ വീട് വിട്ടുപോയത്? മമ്മി ചോദിച്ചു. അവരുടെ സ്വപ്നത്തിന് അതിരുകെട്ടല്ലേ സൂസനെ? പപ്പ മമ്മിയുടെ മുടിയിൽ തലോടി. പുഴയിലേക്ക് നടക്കുമ്പോൾ മമ്മി ലൂയിയെയും ഫിലിപ്പിനെയും ചേർത്ത് പിടിച്ചു. പുഴയിലെ ചെറിയ അലകളിലേക്ക് മമ്മി നോക്കി. ഭയത്തിൻ്റെ ഒറ്റച്ചിറകുമായി ദൂരെ നിന്നും ഒരു പക്ഷി പറന്നു വരുന്നത് ഫിലിപ്പും ലൂയിയും കണ്ടു. മുനകൂർത്ത ഒരു കല്ലെടുത്ത് ലൂയി ഉന്നം പിടിച്ചപ്പോൾ ഫിലിപ്പ് മമ്മിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു.
1: ലൂയി ഫിലിപ്പ് സി അനൂപ് എഴുതി അവതരിപ്പിച്ച കഥയാണ് കേട്ടത്. മലയാള കവിതയിലെ മൃദുസ്വരങ്ങളിൽ ഒന്നാണ് ബാലാമണി അമ്മയുടെ കവിതകൾ. സ്വാത്വികമായ രചനകളിലൂടെ ഒരു കാലഘട്ടത്തിന്റെ മനസ്സിനെ തൊട്ട കവയത്രിയുടെ ചരമദിനമാണ് ഇന്ന്. കവിതയിലെ മാതൃത്വം ബാലാമണി അമ്മയുടെ കവിതകളെക്കുറിച്ച് ഡോക്ടർ ലേഖ നരേന്ദ്രൻ നടത്തിയ പ്രഭാഷണം കേൾക്കാം.
2: മലയാളത്തിലെ കാൽപ്പനിക വസന്തത്തിന്റെ ആരാമത്തിൽ കൂപ്പുകയ്യോടെ കടന്നുവന്ന് സ്വന്തമായ ആധിപത്യം ഉറപ്പിച്ച കവിയാണ് നാലപ്പാട്ട് ബാലാമണിയമ്മ. പി കുഞ്ഞിരാമൻ നായർ, ജി ശങ്കരക്കുറുപ്പ്, ചങ്ങമ്പുഴ തുടങ്ങിയ മഹാരഥന്മാരോടൊപ്പം തലയെടുപ്പോടെ ആരെയും അനുകരിക്കാതെ ആരാലും അനുകരിക്കപ്പെടാതെ കാവ്യലോകത്ത് നിലയുറപ്പിക്കാൻ ബാലാമണിയമ്മയ്ക്ക് സാധിച്ചിട്ടുണ്ട്. കവിതയും സാഹിത്യവുമെല്ലാം പുരുഷാധിപത്യ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ കാലം, സ്ത്രീ അവളുടെ സ്വത്വാവിഷ്കാരത്തെക്കുറിച്ച് ചിന്തിക്കാത്ത കാലം. ആ കാലത്തും തന്റെ സർഗവാസനയെ അടിച്ചമർത്താതെ ധൈര്യപൂർവ്വം കാവ്യലോകത്ത് ഉറച്ചു നിൽക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. കാവ്യരചനയ്ക്ക് പ്രചോദനമായ ഒരു ഗാർഹിക പശ്ചാത്തലം അവർക്കുണ്ടായിരുന്നു എന്ന വാസ്തവം ഇവിടെ വിസ്മരിക്കുന്നില്ല. എന്തായാലും മലയാളത്തിലെ പെൺകവികളുടെ ചരിത്രവും പഠനവും ആരംഭിക്കുന്നത് ബാലാമണിയമ്മയിൽ നിന്നാണ്. ബാലാമണിയമ്മയെ മലയാള കവിത മാതൃത്വത്തിന്റെ കവിയെന്നാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ ഒരു പേര് ചാർത്തിക്കിട്ടിയാൽ ആ പേരിൽ മാത്രം അവരെ ഒതുക്കി നിർത്തുക നമ്മുടെ സ്ഥിരം സ്വഭാവമാണ്. മാതൃത്വത്തിന്റെ വിശിഷ്ടമായ ഭാവങ്ങളും ശൈശവത്തിന്റെ നൈസർഗികമായ വാത്സല്യവും ബാലാമണിയമ്മയുടെ ആദ്യകാല കൃതികളിൽ സവിശേഷാത്മകമായ സൗന്ദര്യം നിറയ്ക്കുന്നു. അതുകൊണ്ട് അവരെ മലയാളത്തിന്റെ മാതൃത്വം, മുത്തശ്ശി, അമ്മ, തറവാട്ടമ്മ ഇങ്ങനെയുള്ള ലേബലുകളിൽ മാത്രം ഒതുക്കി നിർത്തി സാഹിത്യ ചരിത്രങ്ങളും കാവ്യ പഠിതാക്കളും. ബാലാമണിയമ്മയുടെ കവിതകൾ വിലയിരുത്തുമ്പോൾ മൂന്ന് തരം സ്വഭാവം പുലർത്തുന്ന കവിതകൾ ആ കാവ്യലോകത്ത് നമുക്ക് കണ്ടെത്താനാകും. ഒന്ന്, മാതൃത്വത്തിന്റെ സവിശേഷതകൾ വിളിച്ചറിയിക്കുന്ന കവിതകൾ. രണ്ട്, പുരാണ കഥാപാത്രങ്ങളെക്കുറിച്ചുള്ള കവിതകൾ. മൂന്ന്, സാമൂഹിക പ്രസക്തിയുള്ള കവിതകൾ. ഒരു കവി എന്ന നിലയിൽ ബാലാമണിയമ്മയ്ക്ക് സ്ഥാനമുറപ്പിക്കാൻ സാധിച്ചത് സ്ത്രീഭാവങ്ങളെ കവിതയിൽ ആവിഷ്കരിച്ചതോടുകൂടിയാണ്. അമ്മ, കുടുംബിനി, ഭാര്യ എന്നീ നിലകളിലുള്ള സ്ത്രീയുടെ സ്ഥാനം, സമൂഹം അംഗീകരിച്ച സ്ഥാനം കവിതയിലൂടെ അവർ സ്ഥാപനവൽക്കരിച്ചു. വിവാഹം, പ്രസവം, ഗൃഹഭരണം, ഭർതൃശുശ്രൂഷ, ശിശുപരിപാലനം തുടങ്ങിയ സ്ത്രീ കേന്ദ്രിതമായ കർത്തവ്യങ്ങൾ അവർ തന്റെ കവിതകളിൽ വൈകാരികമായി അവതരിപ്പിച്ചു. മാതൃഹൃദയത്തിന്റെ മഹനീയ ഭാവങ്ങളാണ് ആ പേരിലുള്ള കാവ്യസമാഹാരത്തിലെ എല്ലാ കവിതകളുടെയും സത്ത. സ്ത്രീയുടെ വിവിധ ഭാവങ്ങളെ, വിവിധ മുഖങ്ങളെ ഭാവസാന്ദ്രമായി അവർ അതിൽ അവതരിപ്പിക്കുന്നു. അമ്മയായതുകൊണ്ടോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവച്ചതുകൊണ്ടോ ഒരമ്മയുടെ കടമ തീരുന്നില്ലെന്നും മക്കളുടെ പുഞ്ചിരിയിലും സൗന്ദര്യത്തിലുമുണ്ടാകുന്ന ആർദ്രത പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളുടെ നേർക്കും ഉണ്ടാകണമെന്നുമുള്ള ആഗ്രഹമാണ് മാതൃഹൃദയം എന്ന കവിതയിലൂടെ അവർ ആവിഷ്കരിക്കുന്നത്. പൂർണമായില്ലൻ കടമ മാതൃത്വമാം പുണ്യാശ്രമത്തിൽ കടന്നു കാൽവയ്ക്കലാൽ എന്ന് ഖേദിച്ചുകൊണ്ട് മാതൃത്വമെന്നത് പൂർവ്വജന്മങ്ങളുടെ പുണ്യമാണെന്നും അത് സഫലമാകണമെങ്കിൽ ഞാൻ ഈ പ്രപഞ്ചത്തിനമ്മയായ

0: അല്ലെ മാന്യതയായി വരൂ എന്നും പറയുന്നു. ഇവിടെ സ്വന്തം കുടുംബം, കുഞ്ഞുങ്ങളെന്ന സ്വകാര്യതയിൽ നിന്ന് പ്രപഞ്ചമെന്ന വലിയ ക്യാൻവാസിലേക്ക് മാതൃത്വത്തെ വളർത്തുകയാണ് കവി. മാത്രമല്ല ആത്മീയതയുടെ പരിവേഷവും ആ കവിതയിൽ നിറഞ്ഞു നിൽക്കുന്നു. സ്ത്രീയുടെ ജീവിതം മഹത്വപൂർണവും ഉദാത്തവുമാകുന്നത് അവൾ ഭാര്യയെന്ന നിലയിലും അമ്മ എന്ന നിലയിലും കുടുംബിനി എന്ന നിലയിലുമുള്ള അവളുടെ കർത്തവ്യം നിറവേറ്റുന്നതിൽ കൂടിയാണ് എന്ന ആശയം ഈ സമാഹാരത്തിലെ കവിതകളിൽ കൂടി അവർ ഭംഗ്യന്തരേണ അടിവരയിടുന്നു. ഈശ്വരാരാധന, ധർമ്മബോധം, കൃത്യനിഷ്ഠ, ദയ, കരുണ, വാത്സല്യം തുടങ്ങിയ വികാരങ്ങൾ സ്ത്രീക്ക് ഭൂഷണമാണെന്നും അവർ വിശ്വസിച്ചിരുന്നു. ബാലാമണിയമ്മയുടെ മാതൃത്വഭാവത്തിന്റെ മഹനീയത വ്യക്തമാക്കുന്നത് അവരുടെ ശൈശവ സൗകുമാരിത്തിന്റെ ആവിഷ്കാരത്തിലാണ്. മലയാള കവിതയിൽ വള്ളത്തോളാണ് ശൈശവത്തിന്റെ സൗകുമാര്യവും നിഷ്കളങ്കതയും വാത്സല്യവും ഏറ്റവും ഹൃദ്യമായി ആവിഷ്കരിച്ചിട്ടുള്ളത്. സ്ത്രീ എന്ന നിലയിലും അമ്മയെന്ന നിലയിലും ബാലാമണിയമ്മ അത്തരം ഭാവങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ അവയ്ക്ക് കുറെ കൂടി ആത്മവത്തയുടെ അംശം ലഭിക്കുന്നു. കവിയുടെ കാഴ്ചപ്പാടിൽ വിശുദ്ധിയുടെ പര്യായങ്ങളാണ് കുഞ്ഞുങ്ങൾ, അശുദ്ധിയും കാവട്യവുമെല്ലാം മുതിർന്നവർക്കും. മുറ്റത്ത് മണ്ണുവാരി കളിച്ചുകൊണ്ടിരുന്ന കുട്ടി പെട്ടെന്ന് തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞനുജത്തിയെ തൊട്ടുതലോടുമ്പോൾ അമ്മ കുഞ്ഞിനെ ശാസിക്കുകയാണ്. കളങ്കമറ്റ കൈ എന്ന കവിത. അമ്മയുടെ സ്വാർത്ഥതയാണ് ആ ശാസനയ്ക്ക് പിന്നിൽ. കാവട്യമറിയാത്ത പിഞ്ചു കുഞ്ഞിന്റെ മനസ്സിനെ അതെങ്ങനെ വേദനിപ്പിച്ചിരിക്കും എന്ന് തിരിച്ചറിയുന്ന കവി. ആ തനി തങ്കമൈ തൊടാൻ മറ്റേതുണ്ട് ഇത്രമാത്രം കളങ്കമറ്റുള്ള കൈ എന്ന ചോദ്യത്തോടെയാണ് കവിത അവസാനിപ്പിക്കുന്നത്. മാതൃത്വത്തിന്റെ കവിയായ ബാലാമണിയമ്മയുടെ കവിതകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ കവിതകൾ അവരുടെ പുരാണ കഥാപാത്രങ്ങളുടെ പുനർവായനയാണ്. പരശുരാമൻ, വിഭീഷണൻ, വിശ്വാമിത്രൻ, ചെവനൻ, യയാതി, വാൽമീകി തുടങ്ങിയ പുരാണ കഥാപാത്രങ്ങളെ അവർ അവരുടേതായ കാഴ്ചപ്പാടിൽ പുനരവതരിപ്പിച്ചിരിക്കുന്നു. അവരുടെയെല്ലാം ഉള്ളിലുള്ള വൈരുദ്ധ്യമാർന്ന ഭാവങ്ങളുടെ സംഘർഷം, സത്യം, ധർമ്മം, നീതി എന്നിവയുടെയെല്ലാം ആവേശികത, തപസ്സിന്റെ അർത്ഥശൂന്യത എന്നിവയെല്ലാം മനഃശാസ്ത്രപരമായ കാഴ്ചപ്പാടിൽ കൂടി അവർ വിമർശന വിധേയമാക്കുന്നു. മനുഷ്യ മനസ്സിന്റെ ഉള്ളിൽ ഇന്നും അണയാതെ ചിരഞ്ജീവത്വം വഹിക്കുന്ന ഹിംസയുടെ പ്രതീകമാണ് മഴു. കുലത്തിൻ വിശുദ്ധിക്കായി കൊല്ലികി പതിതയെ എന്ന് അച്ഛൻ ആജ്ഞാപിച്ചപ്പോൾ ആ മഴു ആദ്യം പൊങ്ങിയത് പെറ്റമ്മയുടെ നേർക്കാണ്. പാപത്തിന്റെ മഴുവുമായി ഭാരത ഭൂഖണ്ഡം മുഴുവനും അലഞ്ഞു നടന്ന് ക്ഷത്രിയ നിഗ്രഹം ചെയ്തു പരശുരാമൻ. മാതൃഹത്യയ്ക്ക് മഴു കയ്യിൽ കൊടുത്ത അച്ഛൻ തന്നെ തപോബലം പാഴാക്കിക്കളഞ്ഞു നീ, പാരിന്റെ നന്മയ്ക്കത്രേ പാൾ വൻപ് കാട്ടാനല്ലേ ആരണ്യ പിതാക്കൾ തൻ ആത്മീയ ധനം കുഞ്ഞേ എന്ന് ശപിച്ചപ്പോളാണ് ആ ഷഠഹൃദയന്റെ ഉള്ള് പിടഞ്ഞത്. ആ ബ്രഹ്മക്ഷാത്രവീര്യം ആദ്യമായി തന്റെ ഉള്ളിന്റെ ഉള്ളിലേക്ക് നോക്കി. എന്താണ് തപോബലം? എന്താണ് ധർമ്മം, നീതി? ഒരു ഉത്തരവുമില്ല. ഹിംസയുടെ പ്രതീകമായ മഴു വലിച്ചെറിഞ്ഞാണല്ലോ കേരളം സൃഷ്ടിച്ചത് എന്ന പാപബോധം അദ്ദേഹത്തെ വല്ലാതെ പീഡിപ്പിക്കുന്നു. ആത്മനൊമ്പരത്തിനിടയിലും അയാൾ കേരളം സൃഷ്ടിച്ച ഈ സാഹസികനെയല്ല, തലയിൽ ചവിട്ടുന്ന കാലിൽ ഈശനെ കണ്ട മഹാബലിയെയാണല്ലോ കേരളീയർ വാഴ്ത്തുന്നത് എന്ന് ആശ്വാസം കൊള്ളുകയും ചെയ്യുന്നു. ആർഷഭാരതത്തിലെ ഈ ഋഷിവര്യന്മാരുടെ ഉള്ളിൽ വർത്തിക്കുന്ന മാതൃത്വത്തെ തിരിച്ചറിയാൻ മാതൃത്വത്തിന്റെ കവിക്ക് മാത്രമേ സാധിച്ചുള്ളൂ. ഹിംസയെ വെറുത്ത വിഭീഷണൻ, അധർമ്മത്തെ വെറുത്ത വിഭീഷണൻ, ധർമ്മത്തിനുവേണ്ടി സ്വന്തം സഹോദരനായ രാവണനെയും രാക്ഷസ വംശത്തെയും ഒറ്റിക്കൊടുത്ത വിഭീഷണൻ. രാമരാവണ യുദ്ധത്തിനു ശേഷമാണ് അയാൾക്ക് തിരിച്ചറിവുണ്ടാകുന്നത്. ഹിംസയെ എതിർത്ത വിഭീഷണൻ യുദ്ധത്തിൽ ഹിംസ മാത്രമേയുള്ളൂ എന്ന് തിരിച്ചറിയുന്നു. ഒരു സാധുയെ ക്ലേശിപ്പിച്ചതിൽ കയർത്ത ഞാൻ പുരനാരിമാരാകയാർത്ത് കേഴുവതും കേട്ടേൻ. തീയിൽ മുങ്ങി ചിത്തശുദ്ധിയെ തെളിയിക്കുന്ന മർത്യാത്മാവിന്റെ ധർമ്മബോധവും കേട്ടു. പിന്നീട് കാട്ടിൽ സീതയെ തള്ളി രാമൻ നാട്ടുകാർ പഴിക്കയാൽ എന്ന വാർത്തയും കേട്ടു. മനുഷ്യന്റെ നീതി ഏതനീതിയേക്കാളും നിഷ്ഠൂരമെന്നും വിഭീഷണൻ തിരിച്ചറിയുന്നു. താൻ ആരാധിച്ചതും ബുദ്ധിയിൽ മുന്നിട്ട് നിൽക്കുന്നവരും ആയ മനുഷ്യവംശം രാക്ഷസവംശത്തേക്കാൾ ഒട്ടും മെച്ചമല്ല എന്ന തിരിച്ചറിവും മോഹഭംഗവുമാണ് വിഭീഷണൻ എന്ന കവിതയിൽ നാം കാണുന്നത്. മാനുഷാത എന്ന് താൻ ശപിച്ച കാട്ടാളനിൽ തന്റെ പ്രതിരൂപം കാണുകയും ഇണപ്പക്ഷികളിലൊന്ന് അമ്പേറ്റ് വീഴുമ്പോൾ ദൃഷ്ടി ചേർത്തത് കരയുന്ന ഇണയിലോ പട്ടിണിക്കിരയാക്കിവിട്ട മൽപ്രിയയിലോ എന്ന് സംശയിക്കുന്ന വാൽമീകി, ആണ്ടുകൾ ഈട്ടം കൂടിയ നിർവീതത്തിൽ നിന്നുണർന്നപ്പോൾ അച്ഛനെ തേടുന്ന തേങ്ങൽ ശ്രവിക്കുന്ന വാൽമീകി, ആർക്ക് ആരെ ശപിക്കാനാകും എന്ന സന്ദേഹത്തോടെ നിൽക്കുന്ന വാൽമീകി, ആ വാൽമീകിയെ സൃഷ്ടിക്കുവാൻ ബാലാമണിയമ്മയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. മാതൃഹൃദയം എന്ന സമാഹാരത്തിലെ വേലക്കാരി, പോറ്റമ്മ തുടങ്ങിയ കവിതകൾ മാതൃത്വത്തിന്റെ മഹനീയ ഭാവങ്ങളാണ് എന്ന് ഒറ്റനോട്ടത്തിൽ തോന്നാമെങ്കിലും അവയിൽ അധിഷ്ഠിതമായിരിക്കുന്ന വർഗാധിഷ്ഠിത സമൂഹത്തിന്റെ നേർക്കുള്ള കവിയുടെ പ്രതിഷേധം കാണാതിരിക്കാനാവില്ല. സാമൂഹികമായ അസമത്വങ്ങൾ, മനുഷ്യ മനസ്സിലെ ഉജ്ജ്വലമായ വികാരങ്ങളെ എങ്ങനെ കെടുത്തിക്കളയുന്നു എന്നവർ ആ കവിതകൾ കൂടി ഭംഗിയായി ആവിഷ്കരിക്കുന്നു. എഴുത്തിന്റെ പൂർണ്ണതയുടെ കാലഘട്ടത്തിൽ എഴുത്തുകാരിയെന്ന നിലയ്ക്ക് സാമൂഹിക അസമത്വം, സാമൂഹിക സ്വാതന്ത്ര്യം, സ്ത്രീ സ്വാതന്ത്ര്യം എന്നിവയെക്കുറിച്ചെല്ലാം അവർ ബോധവതിയായിരുന്നു എന്നതിന് നിരവധി കവിതകൾ ഉദാഹരണമാണ്. ചുരുക്കത്തിൽ, ബാലാമണിയമ്മ കവിത എഴുതി തുടങ്ങുമ്പോൾ നിലവിലിരുന്ന സാമൂഹ്യ വ്യവസ്ഥിതിയുടെ കാവ്യനീതിക്ക് അനുകൂലമായി അസ്തിത്വം ഉറപ്പിക്കുകയും ക്രമേണ എഴുത്തുകാരിയെന്ന നിലയിലുള്ള സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിലേക്ക് വളരുകയും ചെയ്യുന്നതായി നമുക്ക് കാണാവുന്നതാണ്.
1: കവിതയിലെ മാതൃത്വം. ബാലാമണിയമ്മയുടെ കവിതകളെക്കുറിച്ച് ഡോക്ടർ ലേഖ നരേന്ദ്രൻ നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: ഇന്നത്തെ സർഗ കേരളം സമാപിക്കുന്നു.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ജീവിതശൈലിയും ക്യാൻസർ പ്രതിരോധവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അരുൺ എജെ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു: 9495964321, അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്: 9496596321. ഓർക്കുക, ജീവിതശൈലിയും ക്യാൻസർ പ്രതിരോധവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് കയർ വികാസ് യോജനയെക്കുറിച്ച് കേൾക്കാം.
2: നമ്മുടെ രാജ്യത്തെ കയർ വ്യവസായം അസംഘടിതമായ ഒരു മേഖലയാണ്. പരിശീലനത്തിന്റെ അഭാവത്താലും അസംഘടിത മേഖലയായതിനാലും ഈ വ്യവസായം ഉൽപ്പാദനവും ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു. വ്യവസായത്തിന്റെ ആകെയുള്ള പുരോഗതി കൈവരിക്കുന്നതിനുള്ള ഏകോപിത ശ്രമങ്ങൾക്ക് ഗുണനിലവാരം കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ തിരിച്ചടിയാകും. അതിനാൽ തന്നെ ഈ വ്യവസായ മേഖല പ്രതിസന്ധി നേരിടുന്നു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി കയർ ഉൽപ്പാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കൃത്യമായ പരിശീലനം നൽകേണ്ട ആവശ്യകതയുണ്ട്. ഇതുവഴി ഗുണനിലവാര ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുകയും ഇതിന്റെ ഗുണം ഈ വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലഭിക്കുകയും ചെയ്യും. ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രാലയത്തിന് കീഴിലുള്ള കയർ ബോർഡ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കയർ വികാസ് യോജന. ആഭ്യന്തര വിദേശ കയർ വിപണികളുടെ വികസനം, അസംസ്കൃത വസ്തുക്കളുടെ കൃത്യമായ ഉപയോഗം, സംരംഭകത്വ വികസനം, സ്ത്രീ ശാക്തീകരണം, കയർ തൊഴിലാളികളുടെ നൈപുണ്യ വികസനം, ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവയൊക്കെ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. പ്രധാനമായി 6 ഉപപദ്ധതികളിലൂടെയാണ് കയർ വികാസ് യോജന നടപ്പിലാക്കുന്നത്. നൈപുണ്യ വികസനത്തിനായി സ്കിൽ അപ്ഗ്രേഡേഷൻ, സ്ത്രീകൾക്കായി മഹിളാ കയർ യോജന, കയറ്റുമതി വിപണി വികസനം, ആഭ്യന്തര വിപണി വികസനം, ഉൽപ്പാദന അടിസ്ഥാന സൌകര്യ വികസനം, വ്യാപാര വ്യവസായവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പിന്തുണ നൽകുന്ന സേവനങ്ങൾ, പുതിയതും നൂതനവുമായ കയർ സംസ്കരണ യൂണിറ്റുകൾ സ്ഥാപിക്കുക, നിലവിലുള്ള കയർ യൂണിറ്റുകളെ നവീകരിക്കാൻ സഹായിക്കുക എന്നിവയൊക്കെ ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു. ഗ്രാമീണ മേഖലയിൽ താമസിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് മികച്ച തൊഴിലവസരങ്ങൾ നൽകുന്നുവെന്ന് ഉറപ്പുവരുത്തുകയാണ് ഈ പദ്ധതി. ഉയർന്ന മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കാനും ഇത് സഹായിക്കുന്നു. ഇതുകൂടാതെ പരിസ്ഥിതി

0: സൗഹൃദ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കയർ വ്യവസായത്തിലേക്ക് പുതുതലമുറ ബിസിനസ്സുകാരെയും സംരംഭകരെയും ആകർഷിക്കാനും സഹായിക്കും. ഉൽപാദന യൂണിറ്റുകളുടെ അടിസ്ഥാന സൌകര്യങ്ങളുടെ നവീകരണത്തിലൂടെ ഉൽപാദനക്ഷമതയും ഗുണനിലവാരവും മെച്ചപ്പെടുത്തും. നൂതന സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി കയർ വ്യവസായം കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കും. മഹിളാ കയർ യോജനയുടെ കീഴിൽ 75% സബ്സിഡിയോടെ യന്ത്രങ്ങൾ, സാമഗ്രികൾ, മറ്റ് അവശ്യ വസ്തുക്കൾ എന്നിവ നൽകുന്നു. മികച്ച ഗുണനിലവാരവും ഉൽപാദനക്ഷമതയും മെച്ചപ്പെട്ട വരുമാനവും കൈവരിക്കുന്നതിനായി കയർ അധിഷ്ഠിത ഉൽപാദന യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും നിലവിലുള്ള യൂണിറ്റുകൾ നവീകരിക്കുന്നതിനുമായി സംരംഭകർ, നാളികേര കർഷകർ, മറ്റു പങ്കാളികൾ എന്നിവർക്കിടയിൽ അവബോധമുണ്ടാക്കും. വ്യവസായത്തെ പാരമ്പര്യേതര മേഖലയിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും ആകെയുള്ള വികസനം കൈവരിക്കുന്നതിനും നൈപുണ്യ വികസനം നിർണായക ഘടകമാണ്. നാളികേര കൃഷിയുമായി ബന്ധപ്പെട്ട പരമ്പരാഗതവും പാരമ്പര്യേതരവുമായ മേഖലകളിൽ നിലവിലെ വ്യവസായത്തിനാവശ്യമായ വിദഗ്ധ തൊഴിലാളികളെ പരിശീലിപ്പിക്കുന്നതിനായി നൈപുണ്യ വികസനം പരിപാടിക്ക് രൂപം നൽകി. കയർ തൊഴിലാളികളുടെ സൌകര്യമനുസരിച്ച് കയർ ബോർഡ് വിവിധ ഫീൽഡ് പരിശീലന കേന്ദ്രങ്ങളിൽ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നു. കയറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങൾ, അസോസിയേഷനുകൾ, ക്ലസ്റ്ററുകൾ എന്നിവയുടെ സഹായത്തോടെ ഫീൽഡ് പരിശീലന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് കയർ വികാസ് യോജനയെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. ദാരിദ്ര്യരേഖയിൽ താഴെയുള്ളവർക്ക് ഹൃദയാഘാതം നേരത്തെ തിരിച്ചറിയുന്ന പരിശോധന സൗജന്യമാക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ. തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ സംഘടിപ്പിച്ച ലോക ഹൃദയ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഫലപ്രദമായ ഹൃദയ പരിശോധന സാധാരണക്കാർക്കും ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് മരുന്നുക്ഷാമമില്ലെന്നും ചില മരുന്നുകളുടെ കുറവുള്ളത് ഒരാഴ്ചയ്ക്കുള്ളിൽ ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി കെ മുരളീധരൻ. ഏതൊക്കെ മരുന്നുകൾക്കാണ് ലഭ്യത കുറവുള്ളതെന്ന് DMOമാർക്ക് അറിയാമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സാധാരണക്കാർ സാധനങ്ങൾ നേരിട്ട് കണ്ട് തിരഞ്ഞെടുക്കാൻ ആളുകൾക്ക് കൂടുതൽ സൌകര്യമുള്ള സൂപ്പർ സ്റ്റോറുകൾ സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ചു വരികയാണെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. മാവേലി സ്റ്റോറുകൾക്ക് പകരം സൂപ്പർ സ്റ്റോറുകളാണ് ഇനി പുതിയതായി ആരംഭിക്കുക. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സപ്ലൈകോ കൺവീനിയൻസ് സ്റ്റോർ ഒക്ടോബർ ആദ്യവാരം എറണാകുളത്ത് ആരംഭിക്കും. പത്തനംതിട്ട തോട്ടപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ തോണിപ്പുഴയിലെ സപ്ലൈകോ മാവേലി സ്റ്റോർ നവീകരിച്ച് സൂപ്പർ സ്റ്റോറാക്കിയതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഇന്നലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF 18 സീറ്റിലും LDF 16 സീറ്റിലും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ 4 സീറ്റുകളിലും വിജയിച്ചു. 3 ജില്ലാ പഞ്ചായത്ത് വാർഡുകളിൽ 2 LDFഉം 1 UDFഉമാണ് വിജയിച്ചത്. 7 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ 5 LDFഉം 1 UDFഉം 1 സ്വതന്ത്രനുമാണ് ജയിച്ചത്. 23 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ 7 LDFഉം 13 UDFഉം 3 സ്വതന്ത്രനും വിജയിച്ചു. 3 മുനിസിപ്പൽ കൌൺസിൽ വാർഡുകളിൽ 2 LDFഉം 1 UDFഉം 2 മുനിസിപ്പൽ കോർപ്പറേഷൻ വാർഡുകളിൽ UDFഉം വിജയിച്ചു. സംസ്ഥാനത്തെ ടൂറിസ്റ്റ് ബസ്സുകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന ഏകീകൃത കളർ കോഡ് പുനഃപരിശോധിക്കാൻ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിക്ക് സർക്കാരിന്റെ നിർദ്ദേശം. കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ചട്ടങ്ങളും വിനോദസഞ്ചാര മേഖലയിലെ ആവശ്യങ്ങളും കണക്കിലെടുത്താണ് ഗതാഗത വകുപ്പിന്റെ ഉത്തരവ്. ബസ്സുകളുടെ ബോഡിയിലും സുരക്ഷാ ഗ്ലാസുകളിലും

0: ഉദ്ഘാടനം ചെയ്തു. ജപ്പാൻ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് രണ്ടാം സ്വർണം. വനിതകളുടെ 4x400 റിലേയിൽ കിരൺ പൂവമ്മ വിദ്യാപ്രാചി സഖ്യം സ്വർണം നേടി. 4x400 മിക്സഡ് റിലേയിലും പുരുഷ റിലേയിലും ഇന്ത്യ വെങ്കല മെഡലുകൾ സ്വന്തമാക്കി. ബോക്സിംഗ് പുരുഷന്മാരുടെ 90 കിലോഗ്രാം വിഭാഗത്തിൽ നരേന്ദർ ബെർവാളും അത്ലറ്റിക്സ് പുരുഷന്മാരുടെ 5000 മീറ്ററിൽ ഗുൽവീർ സിംഗും വനിതകളുടെ ഹൈജമ്പിൽ പൂജയും വെങ്കലം നേടി. വനിതകളുടെ ട്രാപ്പ് ഷൂട്ടിംഗ് വ്യക്തിഗത ഇനത്തിൽ നീരു ഖാണ്ഡയ്ക്കാണ് സ്വർണം. വനിതകളുടെ ട്രാപ്പ് ടീം ഇനത്തിലും ഇന്ത്യ വെള്ളി നേടി. നിലവിൽ 6 സ്വർണവും 21 വെള്ളിയും 26 വെങ്കലവും ഉൾപ്പെടെ 53 മെഡലുകളുമായി പോയിന്റ് പട്ടികയിൽ 10ാം സ്ഥാനത്താണ് ഇന്ത്യ. തിരുവനന്തപുരം ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കുതിപ്പേകി വേളി കഠിനംകുളം സോളാർ ബോട്ട് സർവീസ് നാളെ ആരംഭിക്കും. ഗതാഗതമന്ത്രി CP ജോൺ ബോട്ട് സർവീസ് ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ജില്ലയിൽ വനം റവന്യൂ വകുപ്പുകൾ തമ്മിലുള്ള ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കുമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. തിരുവമ്പാടിയിൽ നടന്ന കർഷക സുരക്ഷ വന്യജീവി സംഘർഷ ലഘൂകരണം സംസ്ഥാനതല കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. മുതിർന്ന RSS പ്രചാരകനും ബാലഗോകുലം തപസ്യ കലാസാഹിത്യവേദി എന്നിവയുടെ സ്ഥാപകനുമായ MA കൃഷ്ണൻ എറണാകുളത്ത് അന്തരിച്ചു. 97 വയസ്സായിരുന്നു. സംസ്കാരം നാളെ നടക്കും. ഗുണനിലവാരമില്ലാത്ത ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്തതിന് അച്ചൻകോവിലിലെ 2 റേഷൻ കടകളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. മന്ത്രി അനൂപ് ജേക്കബിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. ആധാരമെഴുത്തുകാരിൽ നിന്നും വസ്തുവിൽപ്പനക്കാരിൽ നിന്നും 1 ലക്ഷത്തിലധികം രൂപ കൈക്കൂലി വാങ്ങിയതായി വിജിലൻസിന്റെ മിന്നൽ പരിശോധനയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് താമരശ്ശേരി സബ് രജിസ്ട്രാർ സനിൽ ജോസിനെതിരെ കേസെടുത്തു. അഴിമതി നിരോധന നിയമപ്രകാരമാണ് വിജിലൻസ് വിഭാഗം കേസെടുത്തത്. തിരുവനന്തപുരം ശ്രീകാര്യം മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പുതുതായി സ്ഥാപിച്ച പൈപ്പുകൾ നിലവിലെ ലൈനുമായി ബന്ധിപ്പിക്കുന്ന പ്രവൃത്തികൾ നടക്കുന്നതിനാൽ തിരുവനന്തപുരം നഗരസഭയിൽ ശ്രീകാര്യം ചെറുവൈക്കൽ കാര്യവട്ടം ഉൾപ്പെടെ 10 വാർഡുകളിലേക്കുള്ള കുടിവെള്ള വിതരണം വെള്ളിയാഴ്ച പൂർണ്ണമായും ഞായറാഴ്ച വരെ ഭാഗികമായും തടസ്സപ്പെടും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. എസ് രമേശൻ നായരുടെ വരികൾക്ക് MG രാധാകൃഷ്ണൻ ഈണം പകർന്ന് യേശുദാസും ചിത്രയും പാടിയത് ചിത്രം മേഘസന്ദേശം.

0: വിദ്യാഭ്യാസ രംഗം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് വിദ്യാഭ്യാസ രംഗത്തിൽ 10-ാം ക്ലാസ് രസതന്ത്ര പുസ്തകത്തിലെ ഓർഗാനിക് സംയുക്തങ്ങളിലെ രാസപ്രവർത്തനങ്ങൾ എന്ന പാഠഭാഗം അവലോകനം ചെയ്യുന്നത് പറപ്പൂർ സെന്റ് ജോൺസ് HSSലെ അധ്യാപിക മെർസിലിൻ ജോർജ്.
2: പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനങ്ങൾ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത്. പണ്ട് കേട്ട ഒരു കഥയുണ്ട്. ഒരിടത്ത് ഒരു ഉണ്ടനും ഉണ്ടത്തെയും കൂടി ഉണ്ടയുണ്ടാക്കാൻ പോയി. അവർ പുലിയച്ഛന്റെ സഹായത്തോടുകൂടി വിറകെല്ലാം ശേഖരിച്ച് ഉണ്ടയുണ്ടാക്കി. രണ്ടുപേരും ഉണ്ടയുണ്ടാക്കി തിന്നു. ബാക്കി വന്ന 4 ഉണ്ടകൾ പുലിയച്ഛനായി എടുത്തുവച്ചു. വൈകുന്നേരമായപ്പോൾ ഉണ്ടനും ഉണ്ടത്തേക്കും വീണ്ടും കൊതികൂടി. രണ്ടുപേരും പരസ്പരം പറയാതെ അറിയാതെ ഓരോ ഉണ്ട എടുത്തു തിന്നുകയും പകരം ഓരോ കല്ല് അവിടെ വെക്കുകയും ചെയ്തു. പിന്നീട് പുലിയച്ഛൻ ആ ഉണ്ട തിന്നാൻ വരുമ്പോൾ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക? കഥ അങ്ങനെ പോകുന്നു. ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് എന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കണം എന്ന് ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് ഈ കഥയാണ് ഓർമ്മയിൽ വന്നത്. ഓർഗാനിക് സംയുക്തങ്ങളുടെ ആദേശ രാസപ്രവർത്തനങ്ങളാണ് നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത്. മീഥെയ്ൻ്റെ ആദേശ രാസപ്രവർത്തനമാണ് നമ്മുടെ പാഠഭാഗത്ത് വിശദമായി പ്രതിപാദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, മീഥെയ്ൻ എന്ന് പറയുന്ന വാതകത്തിന് 1 കാർബൺ ആറ്റവും 4 ഹൈഡ്രജൻ ആറ്റങ്ങളുമാണ് ഉള്ളത്. ഇവ ക്ലോറിനുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണ് എന്ന് കരുതുക. ക്ലോറിന് ഹൈഡ്രജനോട് ഒരു വല്ലാത്ത കൊതിയാണ്. ഓരോ തവണ ക്ലോറിൻ ഹൈഡ്രജനെ കാണുമ്പോഴും ഓരോ ഹൈഡ്രജൻ മിഠായി എടുത്തുകൊണ്ടുപോകുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫലങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. CH4 എന്ന രാസസൂത്രമുള്ള മീഥെയ്നുമായി ക്ലോറിൻ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഒരു ഹൈഡ്രജൻ ആറ്റത്തിന് പകരം ഒരു ക്ലോറിൻ ആറ്റം വരികയും ആ ഹൈഡ്രജൻ ആറ്റം ക്ലോറിൻ തന്മാത്രയുടെ കൂടെയുള്ള മറ്റ് ക്ലോറിനാറ്റവുമായി യോജിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നമുക്ക് കിട്ടുക മീഥെയ്നിലെ 3 ഹൈഡ്രജനാറ്റങ്ങളും 4-ാമത്തെ ഹൈഡ്രജനാറ്റത്തിന് പകരമുള്ള ക്ലോറിൻ ആറ്റവുമായിരിക്കും. അപ്പോൾ അതിന്റെ രാസസൂത്രം CH4 നിന്ന് CH3Cl ആയി മാറുന്നു. ഇതോടുകൂടി ഉണ്ടാകുന്ന ഒരു ഉൽപ്പന്നമാണ് HCl. ഈ രാസപ്രവർത്തനം ഇവിടെ നിൽക്കുന്നില്ല. വീണ്ടും അവ ക്ലോറിൻ തന്മാത്രകളുമായി കൂട്ടിമുട്ടുന്നു. ഈ ക്ലോറിൻ തന്മാത്രകളുമായി കൂട്ടിമുട്ടുമ്പോഴെല്ലാം ഓരോ ഹൈഡ്രജൻ ആറ്റം ക്ലോറിൻ ആറ്റങ്ങളുടെ കൂടെ പോകുന്നു. പകരം ക്ലോറിൻ ആറ്റം അവിടേക്ക് വരികയും ചെയ്യുന്നു. CH4 നിന്ന്, അതായത് മീഥെയ്നിൽ നിന്ന് 1 ഹൈഡ്രജൻ ആറ്റം പോയപ്പോൾ നമുക്ക് കിട്ടിയ ഉൽപ്പന്നം CH3Cl ആണ്. അതിനെ ക്ലോറോ മീഥെയ്ൻ എന്ന് പറയുന്നു. വീണ്ടും ഒരു ഹൈഡ്രജനാറ്റത്തിന് പകരം അടുത്ത ക്ലോറിൻ ആറ്റം വരുമ്പോൾ അത് ഡൈ ക്ലോറോ മീഥെയ്ൻ ആകുന്നു. 3-ാമത്തെ ഹൈഡ്രജനാറ്റത്തിന് പകരം ക്ലോറിൻ വരുമ്പോൾ അത് ട്രൈ ക്ലോറോ ഈഥെയ്ൻ. അതിനെ പൊതുവെ പറയുന്ന പേരാണ് ക്ലോറോ ഫോം. മീഥെയ്നിലെ 4 ഹൈഡ്രജനാറ്റങ്ങൾക്ക് പകരവും 4 ക്ലോറിനാറ്റങ്ങൾ വരികയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ടെട്രാ ക്ലോറോ മീഥെയ്ൻ അഥവാ കാർബൺ ടെട്രാ ക്ലോറൈഡ്. ഇങ്ങനെ ആൽക്കെയിനുകളിൽ സംഭവിക്കുന്ന രാസപ്രവർത്തനങ്ങളിൽ ഒരു ആറ്റത്തിന് പകരം മറ്റൊരു ആറ്റം വന്നുചേരുന്ന രാസപ്രവർത്തനങ്ങളെ ആദേശ രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നു. മീഥെയ്നിൽ മാത്രമല്ല ആദേശ രാസപ്രവർത്തനം നടക്കുന്നത്. എല്ലാ ആൽക്കെയിനുകളും ആദേശ രാസപ്രവർത്തനത്തിന് വിധേയമാകാറുണ്ട്. നമ്മൾ പരിചയപ്പെടുന്ന 2-ാമത്തെ രാസപ്രവർത്തനമാണ് അഡീഷൻ രാസപ്രവർത്തനം. ഇവ അപൂരിത ഹൈഡ്രോ കാർബണുകളിലാണ് സംഭവിക്കാറുള്ളത്. 2 കാർബണാറ്റങ്ങൾ തമ്മിൽ ദ്വിബന്ധനമോ ത്രിബന്ധനമോ ഉള്ള സംയുക്തങ്ങളെയാണ് അപൂരിത ഹൈഡ്രോ കാർബണുകൾ എന്ന് പറയുന്നത്. എവിടെയാണോ ഒരു തന്മാത്രയിൽ ദ്വിബന്ധനമോ ത്രിബന്ധനമോ ഉള്ളത് അവിടെയാണ് പുതിയ തന്മാത്രകൾ കൂട്ടിച്ചേർക്കപ്പെടുക. ഒരു തന്മാത്രയിലെ 2 കാർബണാറ്റങ്ങൾ തമ്മിൽ ഒരു ദ്വിബന്ധനം ഉണ്ടാകുന്നു. അതിലെ ഒരു ബന്ധനം ബ്രേക്ക് ചെയ്യുമ്പോൾ ഓരോ കാർബണാറ്റത്തിനും ഓരോ ഫ്രീ വാലൻസി ലഭിക്കും. ഇവിടെയാണ് നമ്മൾ ഏത് തന്മാത്രയാണോ കൂട്ടിച്ചേർക്കുന്നത്, ഹൈഡ്രജൻ ആണെങ്കിൽ ഹൈഡ്രജൻ, ക്ലോറിൻ ആണെങ്കിൽ ക്ലോറിൻ, ഹൈഡ്രജൻ ക്ലോറൈഡ് ആണെങ്കിൽ ഹൈഡ്രജൻ ക്ലോറൈഡ്, ബ്രോമിൻ ആണെങ്കിൽ ബ്രോമിൻ, അങ്ങനെ ഏത് തന്മാത്രയാണ് കൂട്ടിച്ചേർക്കപ്പെടുന്നത് ആ തന്മാത്രകൾ കൂട്ടിച്ചേർക്കുക ഈ ബ്രേക്ക് ചെയ്ത ദ്വിബന്ധനത്തിലാണ്. അങ്ങനെ വരുമ്പോൾ ഈഥീനും ക്ലോറിനും ചേരുമ്പോൾ നമുക്ക് 1,2-ഡൈക്ലോറോ ഈഥീനും ഹൈഡ്രജൻ ക്ലോറൈഡ് ആണ് ചേർക്കുന്നത് എങ്കിൽ ഈഥൈൽ ക്ലോറൈഡും ലഭിക്കുന്നു. ഇവിടെ ലഭിക്കുന്ന ഉൽപ്പന്നം പൂരിതമാണോ? അതെ. അപ്പോൾ അപൂരിത ഹൈഡ്രോ കാർബണുകളെ പൂരിതമാക്കാൻ ഉപയോഗിക്കുന്ന ഒരു രാസപ്രവർത്തനമാണ് അഡീഷൻ രാസപ്രവർത്തനം. ഇത്തരം രാസപ്രവർത്തനങ്ങൾ നടക്കുന്നത് ഉയർന്ന താപനിലയിൽ നിക്കൽ ഉൾപ്രേരകത്തിന്റെ സാന്നിധ്യത്തിൽ ആണ്. ഒരു ഈഥീൻ തന്മാത്ര ഒരു ഹൈഡ്രജൻ തന്മാത്രയുമായി ചേരുമ്പോൾ അത് ഈഥൈനായി മാറുന്നു. ഒരു ഈഥൈൻ തന്മാത്ര ഒരു ഹൈഡ്രജൻ തന്മാത്രയുമായി ചേരുമ്പോൾ ഈഥീനും രണ്ട് ഹൈഡ്രജൻ തന്മാത്രയുമായി ചേരുമ്പോൾ ഈഥൈനുമായി മാറുന്നു. മൂന്നാമത്തെ തരം രാസപ്രവർത്തനങ്ങളാണ് പോളിമറൈസേഷൻ. പോളിമർ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? പോളി എന്നാൽ ഒന്നിൽ കൂടുതൽ എന്നാണ് അർത്ഥം. മർ എന്നാൽ ഭാഗങ്ങൾ. ഒന്നിൽ കൂടുതൽ ഭാഗങ്ങൾ കൂടിച്ചേർന്ന് ഒരു വലിയ സംയുക്തമായി മാറുന്നു. രണ്ട് തരം പോളിമറൈസേഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യത്തെ തരം അഡീഷൻ പോളിമറുകളാണ്. ഒരു മാലയിൽ മുത്തുമണികൾ കൂട്ടിച്ചേർത്ത് ഒരു വലിയ മാല ഉണ്ടാക്കുന്ന പോലെയാണ് അത്. ഒരുപാട് ഈഥീൻ തന്മാത്രകൾ ചേർന്നാണ് പോളിഥീൻ ഉണ്ടാകുന്നത്. ഈഥീന്റെ തന്മാത്രാ സൂത്രം നമുക്കറിയാമല്ലോ, C2H4. ഇതിന്റെ ഘടനാസൂത്രം എന്തായിരിക്കും? CH2 ദിബന്ധനം CH2. ഇതിൽ ഒരു എച്ചിനു പകരം ഒരു ക്ലോറിൻ വന്നാൽ നമുക്ക് ലഭിക്കുക CH2 ദിബന്ധനം CHCl. ഇതിനെ പറയുന്ന പേരാണ് വിനൈൽ ക്ലോറൈഡ്. ഇങ്ങനെയുള്ള ഒരുപാട് വിനൈൽ ക്ലോറൈഡ് തന്മാത്രകൾ കൂടി ചേർന്നാണ് പോളി വിനൈൽ ക്ലോറൈഡ് അഥവാ PVC എന്ന് നമുക്കെല്ലാം അറിയുന്ന ഒരു പോളിമർ ഉണ്ടാകുന്നത്. നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ ഉൾപ്രതലത്തിലെ ആവരണം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പോളി ടെട്രാ ഫ്ലൂറോ ഈഥീൻ അഥവാ ടെഫ്ലോൺ നിർമ്മിക്കുന്നത് ടെട്രാ ഫ്ലൂറോ ഈഥീൻ എന്ന തന്മാത്രയുടെ പോളിമറൈസേഷൻ വഴിയാണ്. ഉയർന്ന താപനില താങ്ങാൻ കഴിയുന്ന ഒരു പോളിമറാണ് ടെഫ്ലോൺ. പോളിഥീൻ, പോളിവിനൈൽ ക്ലോറൈഡ്, ടെഫ്ലോൺ എന്നിവ അഡീഷൻ പോളിമറുകളാണ്. മറ്റ് പോളിമറുകളെയും നമുക്ക് പരിചയപ്പെട്ടു നോക്കാം. ഐസോപ്രീൻ എന്ന് പറയുന്നത് മോണോമറിന്റെ പ്രകൃതിദത്ത പോളിമറാണ് പ്രകൃതിദത്ത റബ്ബർ. ഇവ ടയറുകളുടെ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നു. വിനൈൽ ക്ലോറൈഡിനെ നമ്മൾ ഇപ്പോൾ തന്നെ പരിചയപ്പെട്ടതാണ്. വിനൈൽ ക്ലോറൈഡിന്റെ പോളിമറൈസേഷൻ വഴി ലഭിക്കുന്ന PVC, പൈപ്പുകൾ, പ്ലാസ്റ്റിക് ഫർണിച്ചർ, വൈദ്യുത ചാലകങ്ങളുടെ ആവരണങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നു. ടാർപോളിൻ ഷീറ്റുകൾ, ക്യാരി ബാഗുകൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിനായി PVC ഉപയോഗിക്കുന്നു. അക്രിലോനൈട്രൈൽ എന്ന സംയുക്തത്തിന്റെ പോളിമറൈസേഷൻ വഴി ലഭിക്കുന്ന ഓർലോൺ കൃത്രിമ നാരുകളുടെ നിർമ്മാണത്തിനായും ഉപയോഗിക്കുന്നു. മറ്റൊരു രീതിയാണ് കണ്ടൻസേഷൻ പോളിമർ. നൈലോൺ 6-6 ഒരു കണ്ടൻസേഷൻ പോളിമറാണ്. ഇതിന്റെ നിർമ്മാണം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അടുപ്പിക് ആസിഡും ഹെക്സാമെത്തിലിൻ ഡയമീനും ഉയർന്ന താപനിലയിലും മർദ്ദത്തിലും കണ്ടൻസേഷൻ പോളിമറൈസേഷന് വിധേയമാകുമ്പോൾ നൈലോൺ 6-6 ലഭിക്കുന്നു. ഇവിടെ ഒരു ചെറു തന്മാത്രയായ ജലം നീക്കം ചെയ്യപ്പെടുന്നതായി കാണാം. വ്യത്യസ്ത മോണോമറുകൾ സംയോജിച്ച് ചെറിയ തന്മാത്രകളെ നീക്കം ചെയ്ത് വലിയ സംയുക്തങ്ങളായി മാറുന്ന പ്രവർത്തനത്തെ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ എന്ന് പറയുന്നു. ഇങ്ങനെ ലഭിക്കുന്ന കണ്ടൻസേഷൻ പോളിമറുകളാണ് നൈലോൺ 6-6, ഫീനോൾ ഫോർമാൽഡിഹൈഡ് റെസിൻ, പോളിയെത്തിലിൻ ടെറിഥാലേറ്റ് തുടങ്ങിയവ. നൈലോൺ 6-6 വസ്ത്രങ്ങൾ, ചീർപ്പ്, ബ്രഷുകളുടെ നാര് തുടങ്ങിയവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. ഫീനോൾ ഫോർമാൽഡിഹൈഡ് റെസിന് പറയുന്ന പൊതുവായ പേരാണ് ബേക്ലൈറ്റ്. ഇവ സ്വിച്ചുകൾ, പ്ലഗുകൾ, പ്രഷർ കുക്കറിന്റെ കൈപ്പിടികൾ തുടങ്ങിയവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. പോളിയെത്തിലിൻ ടെറിഥാലേറ്റ് അറിയപ്പെടുന്നത് പോളിസ്റ്റർ എന്നാണ്. പോളിസ്റ്റർ, ടാർപോളിൻ കുപ്പികൾ, വസ്ത്രങ്ങൾ തുടങ്ങിയവ നിർമ്മിക്കാനായി ഉപയോഗിക്കുന്നു. നമ്മുടെ ശരീരത്തിലും ഒരുപാട് പോളിമറുകളുടെ സാന്നിധ്യമുണ്ട്. നമ്മുടെ ശരീരത്തിലുള്ള പ്രോട്ടീൻ എന്നത് അമിനോ ആസിഡുകളുടെ ഒരു പോളിമറാണ്. ന്യൂക്ലിയോടൈഡുകളുടെ പോളിമറാണ് നമ്മുടെ DNA. ഗ്ലൂക്കോസിന്റെ പോളിമറാണ് സ്റ്റാർച്ചും സെല്ലുലോസും. സ്പൈഡർ സിൽക്ക് എന്നത് ഒരു നാച്ചുറൽ പോളിമറാണ്. ശാസ്ത്രജ്ഞന്മാർ ഈ സ്പൈഡർ സിൽക്ക് പോലെ ഉറപ്പുള്ളതും ഭാരം കുറഞ്ഞതുമായ പോളിമറുകൾ നിർമ്മിക്കാനായി പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ വെള്ളം കുടിക്കാനും മറ്റും ഉപയോഗിക്കുന്ന പെറ്റ് ബോട്ടിലുകൾ കണ്ടിട്ടില്ലേ? പല പ്ലാസ്റ്റിക് ബോട്ടിലുകളിലും ഉപയോഗിക്കുന്ന പെറ്റ് ബോട്ടിലുകൾ ഒരു പോളിമർ ഉൽപ്പന്നമാണ്. പോളിമർ ചെയിനുകളുടെ ഘടനയും നിർമ്മാണ രീതിയും അനുസരിച്ച് അവയുടെ ബലം, ഫ്ലെക്സിബിലിറ്റി, അവയുടെ സുതാര്യത തുടങ്ങിയ സവിശേഷതകൾ മാറ്റാൻ സാധിക്കും. അതുകൊണ്ടാണ് പോളിമറുകളെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്യാൻ സാധിക്കുന്നത്. മനുഷ്യൻ സിന്തറ്റിക് പോളിമറുകൾ അഥവാ സിന്തറ്റിക് പ്ലാസ്റ്റിക്കുകൾ കണ്ടുപിടിക്കുന്നതിന് വളരെ മുൻപ് തന്നെ സെല്ലുലോസ്, സ്റ്റാർച്ച്, പ്രകൃതിദത്ത റബ്ബർ, പ്രോട്ടീൻ പോലുള്ള പ്രകൃതിദത്ത പോളിമറുകൾ ഉപയോഗിച്ചിരുന്നു. പ്ലാസ്റ്റിക്കിന്റെ ഡ്യൂറബിലിറ്റി അഥവാ എത്ര കാലം അത് ഉപയോഗിക്കാൻ സാധിക്കും എന്നത് എന്നത് അതിന്റെ വലിയൊരു ഗുണമാണ്. പക്ഷേ അതുതന്നെയാണ് പരിസ്ഥിതിയിൽ അത് പ്രശ്നമാകുന്നതും. പല സിന്തറ്റിക് പോളിമറുകളും സ്വാഭാവികമായി വളരെ പതുക്കെയാണ് ഡീഗ്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ബയോഡീഗ്രേഡബിൾ പോളിമറുകളും റീസൈക്ലിംഗും വളരെ പ്രധാനപ്പെട്ട ഗവേഷണ മേഖലകളാണ്. ഓർഗാനിക് സംയുക്തങ്ങളുടെ വളരെ രസകരമായ മറ്റൊരു രാസപ്രവർത്തനമാണ് തെർമൽ ക്രാക്കിംഗ്. തന്മാത്രാ ഭാരം കൂടുതലുള്ള ചില ഹൈഡ്രോ കാർബണുകൾ വായുവിന്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുമ്പോൾ അവ വിഘടിച്ച് തന്മാത്രാ ഭാരം കുറഞ്ഞ ഹൈഡ്രോ കാർബണുകളായി മാറുന്നു. ഈ പ്രവർത്തനത്തെ താപീയ വിഘടനം എന്ന് പറയുന്നു. ഒരു വലിയ ഹൈഡ്രോ കാർബൺ മോളിക്യൂളിനെ ഒരു നീണ്ട ട്രെയിൻ പോലെ സങ്കല്പിക്കും. അത് വളരെ നീളമുള്ളതിനാൽ എല്ലാ സ്ഥലത്തും ഉപയോഗിക്കാൻ എളുപ്പമല്ല. അപ്പോൾ ശാസ്ത്രജ്ഞർ അതിന് വളരെ ഉയർന്ന താപനില കൊടുക്കുന്നു. ക്രാക്ക്. വലിയ ഹൈഡ്രോ കാർബൺ ചങ്ങല മുറിഞ്ഞ് ചെറിയ തന്മാത്രകളായി മാറുന്നു. ഓരോ തന്മാത്രയുടെയും തന്മാത്രാ ഭാരം പാരന്റ് ഹൈഡ്രോ കാർബണിന്റെ തന്മാത്രാ ഭാരവുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറവായി കാണുന്നു. ക്രൂഡ് ഓയിൽ റിഫൈനിംഗിൽ ലഭിക്കുന്ന ഹൈഡ്രോ കാർബണുകൾ എല്ലാം ഒരുപോലെ ആവശ്യക്കാരല്ല. എന്നാൽ തന്മാത്രാ ഭാരം കുറഞ്ഞ പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഹൈഡ്രോ കാർബണുകൾക്ക് വളരെ ആവശ്യകത കൂടുതലുമാണ്. അതുകൊണ്ട് വലിയ തന്മാത്രകളെ ചെറിയ ഉപകാരമുള്ള ചെറുതന്മാത്രകളായി മാറ്റുന്നു. ഇത് തെർമൽ ക്രാക്കിംഗ് വഴിയാണ് നടത്തുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ രണ്ട് ഉൽപ്പന്നങ്ങളുടെ തെർമൽ ക്രാക്കിംഗ് അഥവാ താപീയ വിഘടനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. പ്രൊപ്പെയിനെ താപീയ വിഘടനം നടത്തുമ്പോൾ ഒരു ആൽക്കെയിനും ഒരു ആൽക്കീനുമാണ് ലഭിക്കുന്നത്, മീഥെയ്നും ഈഥീനും. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗമാണ് ഹൈഡ്രോ കാർബണുകളുടെ ജ്വലനം. ഹൈഡ്രോ കാർബണുകൾ വായുവിൽ കത്തുമ്പോൾ അവയിൽ നിന്ന് കാർബൺ ഡയോക്സൈഡും ജലവും അതോടൊപ്പം വലിയ അളവിൽ താപവും പുറത്തേക്ക് വരുന്നു. അതുകൊണ്ടാണ് LPG, പെട്രോൾ, ഡീസൽ, LNG തുടങ്ങിയവ ഇന്ധനങ്ങളായി ഉപയോഗിക്കുന്നത്. നമ്മൾ കാറിൽ ഉപയോഗിക്കുന്ന LPGയും പെട്രോളും ഹൈഡ്രോ കാർബൺ എഞ്ചിനുകളിൽ ഓക്സിജനുമായി പ്രവർത്തിക്കുന്നു. ഇവിടെ രാസോർജത്തെ യാന്ത്രികോർജമായി പരിവർത്തനം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പെട്രോൾ കത്തുമ്പോൾ ഉണ്ടാകുന്ന എനർജി എവിടെ നിന്നാണ് വരുന്നത്? അത് കെമിക്കൽ എനർജിയിൽ നിന്നാണ്, അല്ലെങ്കിൽ രാസോർജത്തിൽ നിന്നാണ്. ഇനി ഈ വാതകങ്ങൾ കത്തുമ്പോൾ ഒരുപക്ഷെ നീല നിറത്തിലും മഞ്ഞ നിറത്തിലും കത്തുന്നതായി കാണാം. നീല നിറത്തിൽ കത്തുന്ന വാതകങ്ങളിൽ നിന്ന് കാർബണിന്റെ എമിഷൻ താരതമ്യേന വളരെ കുറവാണ്, ഇല്ല എന്ന് തന്നെ പറയാം. എന്നാൽ പൂർണ്ണ ജ്വലനത്തിന് വിധേയമാകാത്ത ഹൈഡ്രോ കാർബണുകൾ മഞ്ഞ നിറത്തിൽ കത്തുന്നു. ഹൈഡ്രോ കാർബണുകൾ പൂർണ്ണമായി കത്താൻ മതിയായ ഓക്സിജൻ ഉണ്ടായില്ലെങ്കിൽ അവ കാർബൺ മോണോക്സൈഡ് എന്ന നിറമില്ലാത്തതും മണമില്ലാത്തതും വിഷമുള്ളതുമായ ഒരു വാതകം പുറത്തേക്ക് വിടുന്നു. ഇനി നമുക്ക് ചില പ്രധാന ഓർഗാനിക് സംയുക്തങ്ങളെ പരിചയപ്പെട്ടാലോ. ആദ്യം നമുക്ക് പരിചയപ്പെടാനുള്ള ഓർഗാനിക് സംയുക്തമാണ് മെത്തനോൾ. ഇത് ഒരു ആൽക്കഹോൾ സംയുക്തമാണ്. ഹൈഡ്രോക്സിൽ എന്ന ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെ സാന്നിധ്യമുള്ള ഓർഗാനിക് സംയുക്തങ്ങളെയാണ് ആൽക്കഹോളുകൾ എന്ന് പറയുന്നത്. ഒരു കാർബൺ മാത്രമുള്ള ഹൈഡ്രോക്സിൽ സംയുക്തമാണ് CH3OH അഥവാ മെത്തനോൾ എന്നത്. ഇത് വുഡ് സ്പിരിറ്റ് എന്നും അറിയപ്പെടുന്നു. പ്രധാനമായും വാർണിഷ്, പെയിന്റ് മുതലായവ നിർമ്മിക്കാനാണ് വുഡ് സ്പിരിറ്റ് ഉപയോഗിക്കുന്നത്.

0: മെത്തനോളിനെ കാണാൻ നിഷ്കളങ്കനാണെങ്കിലും അത്യന്തം അപകടകാരിയാണ്. മെത്തനോൾ നിറമില്ലാത്ത ഒരു ദ്രാവകമാണ്. സാധാരണ ആൽക്കഹോൾ പോലെ തോന്നിയേക്കാം, പക്ഷേ ഇതിൽ വിഷാംശം കൂടുതലാണ്. ശരീരത്തിൽ മെത്തനോൾ അകത്തു ചെന്നാൽ ഇവ കാഴ്ച നഷ്ടപ്പെടാനും ഗുരുതരമായ പോയിസണിങ്ങിനും കാരണമായേക്കാം. മെത്തനോൾ വളരെ എളുപ്പത്തിൽ കത്തുന്ന ഒരു വാതകം കൂടിയാണ്. കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും ഒരു ഉൾപ്രേരകത്തിന്റെ സാന്നിധ്യത്തിൽ 573 കെൽവിനിൽ ചൂടാക്കുമ്പോഴാണ് നമുക്ക് മെത്തനോൾ ലഭിക്കുന്നത്. മെത്തനോളിന്റെ ജ്വലന സ്വഭാവം മൂലം ചില റേസിംഗ് അപ്ലിയൻസസിലും ഫ്യുവലായി മെത്തനോൾ ഉപയോഗിച്ച ചരിത്രമുണ്ട്. എന്നാൽ ഇത് സാധാരണ വീട്ടുപയോഗത്തിന് ഉപയോഗിക്കുന്ന ഇന്ധനമല്ല, കാരണം ഇത് പെട്ടെന്ന് കത്തിപ്പിടിക്കാൻ സാധ്യതയുള്ള ഒരു ഇന്ധനമാണ്. നമ്മൾ പരിചയപ്പെടുന്ന മറ്റൊരു ഓർഗാനിക് സംയുക്തമാണ് എത്തനോൾ. വ്യാവസായികമായി എത്തനോൾ നിർമ്മിക്കുന്നത് മൊളാസസിന്റെ ഫെർമെന്റേഷൻ പ്രക്രിയയിലൂടെയാണ്. കരിമ്പിൻ ജ്യൂസിൽ നിന്ന് പഞ്ചസാര നിർമ്മിക്കുമ്പോൾ പഞ്ചസാര ക്രിസ്റ്റലുകൾ വേർതിരിച്ച ശേഷം അവശേഷിക്കുന്ന സാന്ദ്രത കൂടിയ കൊഴുത്ത പഞ്ചസാര ലായനിയാണ് മൊളാസസ്. മൊളാസസ് നേർപ്പിച്ച ശേഷം യീസ്റ്റ് ചേർത്ത് ഫെർമെന്റേഷൻ നടത്തിയാണ് എത്തനോൾ നിർമ്മിക്കുന്നത്. ഈ രാസപ്രവർത്തന ഫലമായി ലഭിക്കുന്ന 8 മുതൽ 10% വരെ ഗാഢതയുള്ള എത്തനോൾ മിശ്രിതത്തെ വാഷ് എന്ന് പറയുന്നു. 100% എത്തനോളിനെ അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയും. ഈ അബ്സല്യൂട്ട് ആൽക്കഹോളിന്റെ 20% 80% പെട്രോളും ചേർന്ന മിശ്രിതമാണ് പവർ ആൽക്കഹോൾ എന്നറിയപ്പെടുന്നത്.
1: ഇന്ന് വിദ്യാഭ്യാസ രംഗത്തിൽ 10ാം ക്ലാസ് രസതന്ത്ര പുസ്തകത്തിലെ ഓർഗാനിക് സംയുക്തങ്ങളിലെ രാസപ്രവർത്തനങ്ങൾ എന്ന പാഠഭാഗത്തിന്റെ അവലോകനമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവലോകനം ചെയ്തത് പറപ്പൂർ സെന്റ് ജോൺസ് HSS അധ്യാപിക മെർസിലിൻ ജോർജ്. നിർവഹണ സഹായം ജെസ്ലോ ഇമാനുവൽ ജോയ്. നിർവഹണം നീതി എലിസബത്ത് ജോസഫ്.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
3: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
4: ആകാശവാണി
5: കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത് കല്ലുവാതുക്കൽ പുരുഷോത്തമൻ. കഥ ചന്ദനക്കട്ടിൽ.
6: കേരള ചരിത്രത്തിന്റെ ഇരുളടഞ്ഞ ഏടുകൾ മറിച്ചു നോക്കിയാൽ ആരും അന്താളിച്ചു നിന്നു പോകുന്ന അവിശ്വസനീയമായ പലതും അവിടെ കാണാൻ കഴിയും. അപരിഷ്കൃതങ്ങളും അലംഘ്യങ്ങളുമായ ആചാരങ്ങളും വിശ്വാസങ്ങളും നമ്മെ ഞെട്ടിപ്പിക്കും. മനുഷ്യ സമൂഹത്തെ സ്വന്തം ഇംഗിതത്തിന് വേണ്ടി കടിഞ്ഞാണിട്ട് പിടിച്ച നിയമ സംഹിതകൾ, ഈശ്വരേച്ഛയായി ജനങ്ങൾ അംഗീകരിച്ചു കൊടുത്ത പഴയ കാലം, വൈവിധ്യമാർന്ന ജീവിതമണ്ഡലത്തെയാകെ സാമ്പത്തിക മേൽക്കോയ്മയുടെ നീരാളിപിടുത്തത്തിൽ ശ്വാസം മുട്ടിച്ച കാലം, പ്രത്യക്ഷ ദൈവതമായ രാജാവിന് വേണ്ടി രാജാധികാരത്തെ നിലനിർത്തുന്ന നെടുന്തൂണുകളായ നാടുവാഴികൾക്ക് വേണ്ടി, ആ നാടുവാഴികളെ തീറ്റിപ്പോറ്റുന്ന ജന്മികൾക്ക് വേണ്ടി ജന്മം തുലച്ച അധ്വാനിക്കുന്ന ജനത കേവലം ഇരുകാലിമാടുകളായി കഴിഞ്ഞ കാലം. മഹാകവി ജീശങ്കരക്കുറുപ്പ് ചേതോഹരമായ തൻ്റെ രാഖ്യാന കാവ്യത്തിലൂടെ കേരള ചരിത്രത്തിൻ്റെ ഇരുളടഞ്ഞ ഏടുകളിലേക്ക് തൂവെളിച്ചം വീശുന്നു ചന്ദനക്കട്ടിൽ.

കേട്ടാൽ വളരെ നിസ്സാരമായൊരാവശ്യമാണെന്ന് തോന്നാം, പക്ഷേ ആ കാലം കട്ടിലിൽ കിടക്കുവാനുള്ള സൗഭാഗ്യം തമ്പുരാക്കന്മാർക്കും തമ്പുരാട്ടിമാർക്കും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള കാര്യം മറക്കരുത്. പൊതുജനം നിലത്ത് പായിട്ട് കിടന്നുകൊള്ളണം, അതായിരുന്നു പതിവ്. കട്ടിലിൽ കിടക്കാൻ സൗഭാഗ്യമുള്ള തമ്പുരാട്ടിക്ക് കട്ടിലില്ലാഞ്ഞിട്ടല്ല, പുതിയ മട്ടിലും രൂപത്തിലുമുള്ള ഒരു കട്ടിൽ വേണം. തമ്പുരാട്ടിയുടെ ഈ മോഹം സൗകര്യം പോലെ തന്നെ തമ്പുരാനോട് തലയണ മന്ത്രത്തിൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. വേമ്പനാട് ഇന്നത്തെ കോട്ടയം തന്നെ, വേമ്പനാട്ട് കായലിൻ്റെ കിഴക്കൻ തീരപ്രദേശങ്ങളെല്ലാം വേമ്പനാടായിട്ട്

ഈ മേൽനോട്ടക്കാരൻ മേനോനാണ് ഈ മേനോക്കി അച്ഛൻ, അതായത് സൂപ്പർവൈസർ. അയാളുടെ സ്റ്റാഫിൽപ്പെട്ടവരാണ് മറ്റു മേനോന്മാർ. മേലെഴുത്തിനുള്ള ആഫീസർമാരാണ് ഈ മേലെഴുത്ത് പിള്ളമാർ. പിന്നെ ക്രമസമാധാന പാലനത്തിനും തടി നാട്ടിൽ കൊണ്ടുവരുന്നതിനും ആൾ വേണമല്ലോ. അതിനാണ് 10-80 പരം നായന്മാർ. പിന്നെ പണി നടക്കണമല്ലോ, അതിന് കൊത്തുപണിക്കാർ. തടി തറയിൽ വന്നല്ലേ പണി നടക്കൂ, അതിന് തച്ചന്മാർ. എന്ത് ഇളക്കമായി പോയെന്ന് നോക്കണം. വക്കത്തിക്കോട

സകല സന്നാഹങ്ങളോടും കൂടിയൊരു വലിയ സംഘം അതാ പുറപ്പെട്ടു കഴിഞ്ഞു. അതി രാവിലെ രാജകൽപ്പന നടപ്പാക്കാൻ അവർ സംഘമായി പുറപ്പെടുമ്പോൾ ഒരാൾ മുന്നറിയിപ്പ് നൽകി,

പക്ഷികൾ പാറിനടക്കുന്ന കൊടും കാടുകളിലൂടെ, വൃക്ഷങ്ങൾ ഇടതിങ്ങിയ കുടിയിടങ്ങളിലൂടെ ചന്ദനത്തടി തേടിയിറങ്ങിയ ആ സർക്കാർ സംഘം മുന്നോട്ട് മുന്നോട്ട് പോയി. ഗ്രാമീണ കേരളത്തിന്റെ പ്രകൃതി ഭംഗി കണ്ടു നിൽക്കാൻ നേരമില്ലാതെ നേരെ ചന്ദനം വളരുന്ന കൊടും കാട് തേടി പോവുകയാണ് ആ നാടുവാഴി കിങ്കരന്മാർ.

ആ അന്വേഷണ യാത്രക്കിടയിൽ ഇടയ്ക്കിടെ കട്ടിലിന് പറ്റിയ പല തടികളും കണ്ടു. പക്ഷേ അതൊന്നും പോരല്ലോ, തമ്പകം, മരുത്, അതൊന്നും പോരല്ലോ, ചന്ദനം മാത്രം എങ്ങും എവിടെയും കാണാനില്ല. ഇതിനിടെ ചില ഗൂഢാലോചനകളും നടക്കാതിരുന്നില്ല. ചന്ദനത്തടി പോലെ തോന്നിപ്പിക്കുന്ന പല തടികളുമുണ്ട്. അതിലൊരെണ്ണം ഒപ്പിച്ച് തനിച്ചന്ദനമെന്ന് തമ്പുരാനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് രക്ഷപ്പെടാൻ വല്ല മാർഗമുണ്ടോ? തമ്പുരാന് തിരുവുള്ളക്കേടുണ്ടാക്കുന്ന ഒരു പണിക്കും ഇറങ്ങി പുറപ്പെടാത്തതാണ് നല്ലത്. ആ സംഘത്തിലൊരാൾ ഒരു സംഭവം എല്ലാവരുടെയും ഓർമ്മയിൽ കൊണ്ടുവന്നു. കേൾക്കണോ നിങ്ങൾക്ക്?

ഭൈരവൻ പരിചാരകനെ ഇവിടെ കൊണ്ടുവരട്ടെ. രാജഗംഗരന്മാർ പോയി, ഒരു കിഴവൻ പരിചാരകനെ ഇതാ വലിച്ചിഴച്ചു കൊണ്ടുവരുന്നു. അയാൾ വായ്ക്കയും പൊത്തിരുന്നു. നാടുവാഴി തന്റെ വാളെടുത്തു, ഉറയിൽ നിന്ന് ഊരിയ വാൾ വെട്ടിത്തിളങ്ങി. മൂപ്പിൽ ആ വാളിന്റെ വാൾത്തലയിൽ നോക്കി നട്ടഹസിച്ചു. ഒരടി പിറകോട്ട് മാറി ആ വാളുയർത്തി ആഞ്ഞൊരു വീശി വീശി. കൊട്ടാരത്തളത്തിൽ ഒരു കുടം ചോര പരന്നൊഴുകി. കിഴവൻ പരിചാരകന്റെ തല ദൂരത്തെറിച്ചു വീണ് തറയിൽ കിടന്നുരുണ്ടു. പ്രാണനറ്റുപോകാത്ത തലയില്ലാത്ത ഉടൽ കിടന്ന് പിടച്ചടിച്ചു. മൂപ്പിൽ പൊട്ടിച്ചിരിച്ചു. മരുമോനെ, ആ കിടന്ന് തുള്ളിക്കളിക്കുന്ന ജഡമില്ലേ, തലയില്ലാത്ത ജഡൻ, അതാണ് കബന്ധം.

മരുമകന്റെ സംശയവും തീർന്നു. കബന്ധമെന്ന വാക്കിന്റെ അർത്ഥമറിയാൻ നീ പോയി നിഖണ്ടു മറിച്ചു നോക്കൂ എന്ന് പറഞ്ഞില്ല, പകരം ഒരു കബന്ധം സൃഷ്ടിക്കുകയായിരുന്നു.

എല്ലാവർക്കും നല്ല വിശപ്പ്. നാടുവാഴിയുടെ കഥ കേട്ടപ്പോൾ ഊണ് കഴിക്കേണ്ട സമയവും തെറ്റി. ഏത് ചന്ദനക്കട്ടിൽ പണിയായാലും ശരീരമധ്യം ഖലു ധർമ്മസാധനം. അതുകൊണ്ട് ഊണ് കഴിച്ചിട്ടാകാം ബാക്കി. മേനോക്കി അച്ഛൻ എന്തു പറയുന്നു? ആ അതെ അതെ, ആ കുന്നിൻ്റെ അരയിൽ നിന്ന് ഊർന്നു വീഴുന്ന അരഞ്ഞാണം പോലുള്ള പലരുവില്ലേ, അതിൻ്റെ തീരത്താകട്ടെ. എല്ലാവരും ഒഴുകുന്ന പൂഞ്ചോലയിൽ പോയി കൈകഴുകി. തൊട്ടടുത്ത് നിഴൽ പരത്തി നിൽക്കുന്ന നീർമരത്തിൻ്റെ ചുവട്ടിൽ ചെന്ന് ചമ്രം അടഞ്ഞിരുന്നു. പൊതിയിലച്ചോർ അഴിച്ചു വെച്ച് ഊണ് തുടങ്ങി. ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ യാദൃച്ഛികമായിട്ടാണ് ഒരാളത് കണ്ടത്. ഏയ് മൂത്താശാരി, ദേ ആ മരം, അത് ചന്ദനമല്ലേ? ആ വല്ലകത്തിൻ്റെ വടക്കു വശം നിൽക്കുന്നതേ, അത് ചന്ദനം തന്നെയല്ലേ? ഒന്ന് നോക്കി. മൂത്താശാരി മരം നോക്കി പരിശോധിച്ചു. ഇടത് കൈ വിലങ്ങനെ വെച്ച് പുരുകൻ ചുളിച്ചുള്ള ആ നോട്ടം അറിയാനുള്ളത് അദ്ദേഹം അറിയും. മൂത്താശാരിയുടെ തീർപ്പ് എന്താണെന്നറിയാൻ അത്യാകാംക്ഷ പൂണ്ടിരിക്കുകയാണ് എല്ലാവരും. ഇല ചന്ദനത്തിൻ്റെ തന്നെ, ഇത് ചന്ദനമരം തന്നെ. ഇത് കേൾക്കാത്ത താമസം എല്ലാവരും അരുവിയിൽ ചെന്ന് കൈനനച്ചു. ആ ചന്ദനമരത്തിന് ചുറ്റും ഓടിക്കൂടി. മൂത്താശാരി ഉളിയുമെടുത്ത് അടുത്ത് ചെന്ന് ചെറു ചില്ല കുത്തി മണത്തു നോക്കി. ഹായ് നറുചന്ദനത്തിൻ്റെ നനുത്ത ഗന്ധം. ഇനി വർത്തമാനം പറഞ്ഞ് സമയം കളയണ്ട, തടി തറയിലാക്കിയാട്ടെ. ഏയ് തച്ചപ്പണിക്കാരെ, എന്താ നിങ്ങൾ നോക്കി നിൽക്കുന്നത്? അടിയൻ തൊഴിലിടുന്ന ചെറിയ കച്ച തോർത്തു.

ഇനി ആ ചന്ദനമരം നിലം പൊത്തുന്നതുവരെ ആ ജനക്കൂട്ടത്തിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെട്ട നായകന്മാരാണവർ. കണ്ടില്ലേ ആ ഭാവം, ആ നിൽപ്പ്? പക്ഷേ ആ നിൽപ്പ് അങ്ങനെ അധികം നിന്നാൽ ആർക്കും ഇഷ്ടപ്പെടില്ല. അടുത്ത നിമിഷം കോടാലിപ്പത്തികൾ അന്തരീക്ഷത്തിൽ ഉയർന്നു, ചന്ദനമരത്തിന്റെ കടയ്ക്കൽ അതമർന്നു. ഈ പ്രത്യേക ആവശ്യത്തിന് വേണ്ടി കാച്ചിച്ച കോടാലിപ്പത്തികൾ നാല് പുറത്തു നിന്നും വെള്ളിൻ കിളികളെപ്പോലെ ചീറി ചീറി ആ മരത്തിന്റെ കടയ്ക്കൽ ആഞ്ഞു പതിച്ചപ്പോൾ ഉണ്ടായ ശബ്ദം കാട്ടിൽ പ്രതിധ്വനിക്കുകയാണ്. ആ പ്രതിധ്വനി മാത്രമല്ല, ആ ചന്ദനമരത്തിന്റെ മണ്ടയിൽ നിന്നൊരു ശബ്ദം ഉയർന്നു, മനുഷ്യ ശബ്ദം.

മേനോക്കി അച്ഛൻ ആ മരത്തിന്റെ മണ്ടയ്ക്ക് നിന്നുള്ള മനുഷ്യ ശബ്ദം കേട്ടപ്പോഴേക്കും പെരുവിരലിന്റെ അറ്റത്ത് നിന്ന് തുടങ്ങിയതാണ് ഒരു പെരുപ്പ്. താൻ സംഘത്തലവനാണ്. തന്റെ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും ഈ ചന്ദനത്തടി നേടുന്ന യജ്ഞത്തിന്റെ ജയാപജയങ്ങൾ. ഇതാ ഒരു പ്രതിസന്ധിയെ നേരിടേണ്ടി വന്നിരിക്കുന്നു. തന്റെ ബുദ്ധിയും ശക്തിയും യുക്തിയും പ്രതിഭയും ഇളകി പ്രവർത്തിക്കേണ്ടുന്ന മുഹൂർത്തം വന്നിരിക്കുന്നു. തനിക്ക് ഇതുവരെ പരീക്ഷണ ഘട്ടങ്ങളെ നേരിടേണ്ടി വന്നിട്ടില്ല. ആകെയുള്ള തന്റെ നേതൃസ്ഥാനം ഈ വെറ്റിലെ കീറി ചുണ്ണാമ്പ് തേക്കലിലൂടെ ലഭിച്ച നേതൃസ്ഥാനമാണ്. അത് തുടരുകയല്ലാതെ മേനോക്കി അച്ഛന് ഒന്നും തോന്നിയില്ല. എങ്കിലും ഇടറുന്ന ശബ്ദത്തിൽ അദ്ദേഹം ചോദിച്ച്, ആ കേട്ടത് മനുഷ്യ ശബ്ദമാണോ? ആളുകൾ തമ്മിൽ തർക്കമായി. അല്ല അല്ല, അത് മനുഷ്യ ശബ്ദമല്ല, അത് വനദേവതയുടെ ശബ്ദമാണ്. പിന്നെ വനദേവതയുടെ ശബ്ദം? ഇയാൾ വനദേവതയുടെ ബാല്യക്കാരനാണെന്ന് തോന്നുമല്ലോ ഈ പറച്ചിൽ കേട്ടാൽ. ഇത് യക്ഷിയുടെ ശബ്ദമാണ്. ഓ, യക്ഷിയുടെ ശബ്ദം! ഇയാള് യക്ഷിയുടെ സഹസേനക്കാരനാണെന്ന് തോന്നിപ്പോകും. പക്ഷേ ഭൂരിപക്ഷം അഭിപ്രായം വനദേവതകളോ യക്ഷികളോ ഈ ചന്ദനമരത്തിൽ വാസമുറപ്പിച്ചിട്ടുണ്ട് എന്നാണ്.

വെറുതെ ദൈവകോപം വരുത്തി വെക്കണ്ട, നമുക്ക് ഈ മരം ഉപേക്ഷിച്ച് പൊയ്ക്കളയാം. അങ്ങനെയങ്ങ് പോയാലോ? തേടിപ്പിടിച്ച് തേടി നടന്ന് അവസാനം കണ്ട ഈ ചന്ദനമരം, ഇത് നമ്മൾ ഉപേക്ഷിച്ചു പോയാലോ? ഈ കേട്ടത് മനുഷ്യക്കുഞ്ഞിൻ്റെ ശബ്ദമാണെന്ന് തോന്നുന്നു. വരുന്നത് വരട്ടെ, ഒന്ന് കയറി പരിശോധിക്കട്ടെ. മേനോക്കിയച്ചു, ആ ഒന്ന് കയറി പരിശോധിക്കുന്നത് കൊണ്ട് അബദ്ധമൊന്നുമില്ല. പക്ഷേ ആ പെരുപ്പുണ്ടല്ലോ, അതിപ്പോഴും അങ്ങോട്ട് മാറിയിട്ടില്ല. പരിശോധിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ പരിശോധിച്ചുകൊള്ളൂ. തൻ്റെ ഇടക്കാരനായ ചെറുപ്പക്കാരൻ ആ ചന്ദനമരത്തിൽ കയറാനും പരിശോധിക്കാനും തയ്യാറായി കഴിഞ്ഞു. അയാൾ മരത്തിലേക്ക് പിടിച്ചു കയറുന്നു. ചുറ്റും കൂടി നിന്നവർ അയാളെ പിരിമുറുക്കുന്നു. എടോ, ഒരു മുൻകരുതലായിട്ട് ഒരു മടക്കു വിച്ചാത്തി അരയിൽ തിരുകിക്കൊള്ളൂ. കാരണം ഇരുമ്പിൻ്റെ അംശം ദേഹത്തുണ്ടെങ്കിൽ യക്ഷി അടുക്കില്ല അത്രേ. അയൺ ഏജിൽ യക്ഷി എന്ന സങ്കല്പം ചിലവില്ല. യക്ഷി ശിലായുഗത്തിലെ സങ്കല്പമാണല്ലോ. അയാൾ ആ മുകളിലേക്ക് കയറുന്നു.

അയാളെ സഹായിക്കാൻ താഴെ നിന്ന് തുള്ളുന്ന എത്ര ആൾക്കാരാണ്. പക്ഷേ എല്ലാവരും ഭയന്ന് നിൽക്കുകയാണ്. അയാൾ മരത്തിന്റെ കൊമ്പിൽ പിടിച്ച് മുകളിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നു. വീണ്ടും വീണ്ടും മുകളിലേക്ക് കയറിയ അയാൾ

നേരം ആ മരത്തിലേക്ക് വളരെ കരുതലോടെ അയാൾ നോക്കി. ആ ശബ്ദം കേട്ട പൊത്തിനകം അയാൾ പരിശോധിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ആ പൊത്തിനകത്തൊരു കൊച്ചു പെൺകുട്ടിയിരിക്കുന്നു. ഒരു മനുഷ്യക്കുഞ്ഞ്, ഒരു ആരോമന പെൺകുഞ്ഞ്.

മനുഷ്യഗന്ധം വീഴാത്ത ഈ കൊടും കാട്ടിലെ ചന്ദനമരത്തിന്റെ പൊത്തിൽ ഈ ആരോമന പെൺകുഞ്ഞ് എങ്ങനെ വന്നുവിട്ടു? കൊടും കാട്ടിലെ പച്ചത്തരപ്പിന്റെ കരളിനുള്ളിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഈ കനകവിഗ്രഹം കണ്ടപ്പോൾ അയാൾക്ക് പലതും തോന്നി. അയാൾ ആ കുഞ്ഞിനോട് സംസാരിച്ചു, വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. കുട്ടി പറയുന്നത്, അവളൊരു പിഞ്ചു കുഞ്ഞായിരുന്നപ്പോൾ ഒരു പക്ഷി അവളെ റാഞ്ചിക്കൊണ്ടുവന്നു എന്നാണ്.

0: ആനരാജ് പക്ഷി നിന്നെ ഒന്നും ചെയ്തില്ലേ മോളെ? നിന്നെ കൊത്തിക്കേറി തിന്നാനല്ലേ കൊണ്ടുപോകുന്നത്?
1: അല്ല,
0: വളർത്താനായിരുന്നു. നിനക്കെങ്ങനെ മനസ്സിലായി?

നീ വരുമോളെ, നമുക്ക് കാട്ടിൽ നിന്ന് പോകാം. നീ എന്തിനു മരപ്പത്തിൽ കഴിയുന്നു? ഈ മരപ്പത്തിൽ നിന്ന് പോരാൻ എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ, എന്താ പക്ഷേ, നീ എന്തിനു കരയുന്നു?

പിന്നെ അധിക നേരം ആ കിളിമകളുടെ കിളിക്കൊഞ്ചൽ അയാൾ കേട്ടു നിന്നില്ല. അയാൾ ആ കുഞ്ഞിനെയും കൊണ്ട് താഴെ വന്നു. ജനങ്ങൾ അയാളെ പൊതിഞ്ഞു. സന്തോഷം കൊണ്ട് മതിമറന്ന അവൾ ആ കുഞ്ഞിനെ മാറി മാറി കൊണ്ടുപോകുന്നു. അതിൻ്റെ നെറ്റിയിൽ കുഞ്ഞിക്കവളിൽ നെറുവെണ്ണ പോലുള്ള ഉള്ളം കാലുകളിൽ മാറി മാറി പലവര് നിറഞ്ഞ മിഴികളോടെ കൊഞ്ചി നിന്ന് ഉമ്മ വയ്ക്കുന്നു. ചന്ദനവനത്തിന് വന്നവർക്ക് ഈ അമൂല്യനിധി അവർക്ക് അഭിമാനമായി മാറി. പത്തി വരത്തി പാഞ്ഞെടുക്കുന്ന പാമ്പ് പോലെ കോടാലുകൾ പൊങ്ങിത്താഴുന്നു. മണവറ്റ കോണിൽ നിന്ന് എല്ലാവരും മാറി നിൽക്കണം, മാറി നിൽക്കണം. ആ ചുവിൽ നിന്ന് എല്ലാവരും മാറി നിൽക്കണം. യൂറ്റൻ ചന്ദനമരത്തിന്റെ ചൂട്ടിൽ മടവെച്ച് വെട്ടിയ വിടവിൽ തടിയുടെ കാതലും കാതലും കടന്നു മറുവശം കയറിയപ്പോൾ ആ വിടവിൽ എന്തോ ഞെരിയുന്ന ശബ്ദം കേട്ടു. മാറി നിൽക്കൻ, മാറി നിൽക്കൻ. തച്ചപ്പണിക്കൻ മടയുടെ മറുവശം മാറി നിന്ന് മരത്തിന്റെ മുതുകത്ത് തന്റെ കരുത്തുള്ള കൈ ചേർത്ത് ഉന്തുകൂടി കൊടുത്തപ്പോൾ കടയേറ്റ ചന്ദനം തല തിരിഞ്ഞിട്ടുടല്ലേ ആഹ്ലാദത്തിന്റെ ആർപ്പുവിളികളോടെ

അന്ന് രാത്രി അച്ചിറകുള്ള അമ്മ ഉറങ്ങിയില്ല. എന്ന് മാത്രമല്ല, അരികിൽ കണ്ട കിളികളോടും നരിയോടും നത്തോടും ചണ്ട കൂടി. ആ നിലാവുള്ള രാത്രിയിൽ നിലത്ത് രക്തത്തുള്ളികൾ പോലെന്തോ അടുത്തടുത്ത് കിടക്കുന്നത് അച്ചിറകുള്ള അമ്മ കണ്ടു. പറന്നിറങ്ങിച്ചെന്ന് പരിശോധിച്ചു. കുഞ്ഞിനെ പുതപ്പിച്ചിരുന്ന കട്ട്യാവിന്റെ തുണ്ട് കഷ്ണകൾ നിരന്നു നിരന്ന് കിടക്കുന്നു. ആ ചിറകുള്ള അമ്മയ്ക്ക്, ആ പക്ഷിയമ്മയ്ക്ക് കണ്ടറിയാൻ വേണ്ടി ആ വളർത്തുമകൾ തന്നെ കൊണ്ടുപോയ വഴിനീളെ തന്നെ പുതപ്പിച്ചിരുന്ന കട്ട്യാവ് കീറി കീറി കഷ്ണങ്ങളായി വഴിനീളെ തുരുതരയിട്ടിരുന്നു.

ചീവിയെടുത്ത ചന്ദനത്തിന്റെ ചീളുകൾ കൊണ്ട് ഒരു ചിതയൊരുക്കി വീരാളി പട്ടിൽ പൊതിഞ്ഞ ഭക്ഷ്യമ്മയെ ദഹിപ്പിക്കുന്നത് കണ്ടപ്പോൾ അപ്പൻകുഞ്ഞ് തേങ്ങിത്തേങ്ങി ബോധമറ്റ് നിലത്ത് വീണു. കൊടും കാട്ടിലെ ചന്ദനമരത്തിന്റെ പൊത്തിൽ നിന്ന് വന്ന പെൺകുഞ്ഞ് വെമ്പലനാട്ടിലെ തമ്പുരാന്റെ വളർത്തുമകളായി കൊട്ടാരത്തിൽ കഴിഞ്ഞു. പക്ഷിയമ്മയുടെ മകൾ തമ്പുരാന്റെ പൊന്മകളായി വളർന്നു. ഇതാ നിൽക്കുന്നു ഒരു വിശ്വസുന്ദരി, ഒരു അപ്സരസ്.

തട്ടിൽ തീർന്നു. ഇളമുറക്കാരനായ തമ്പുരാൻ അതിനൂതന ശില്പഭംഗികളാർന്ന പുതിയ ചന്ദനക്കട്ടിൽ ചെന്നിരിക്കാൻ ആ മധുവതി രാത്രിയിൽ അദ്ദേഹം തന്റെ പ്രിയ പത്നിയുടെ കൈക്ക് പിടിക്കുമ്പോൾ ഇതാ പക്ഷിയമ്മയുടെ മകളുടെ ഇരു കവിളിലും കൂടി കണ്ണീർക്കണങ്ങൾ ഉരുണ്ടു വീഴുന്നു. സന്തോഷവും സങ്കുണവും അതിന് കാരണമാകാം. അതിന്റെ കാരണം തേടി

ആകാശവാണി. കഥകളി പദങ്ങൾ ശ്രീ കലാമണ്ഡലം എം ദേവകുമാർ വർമ്മയും സംഘവും അവതരിപ്പിക്കുന്നു. മണ്ഡപപ്പിള്ളി ഇട്ടിരാരിശ മേനോൻ രചിച്ച രുക്മാംഗദ ചരിതം ആട്ടക്കഥയിൽ നിന്നുമുള്ള പദങ്ങളാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. സാകേതത്തിലെ മഹാരാജാവായ രുക്മാംഗദൻ മുടങ്ങാതെ ഏകാദശി വ്രതം അനുഷ്ഠിച്ചിരുന്നതിനാൽ പ്രജകളും അപ്രകാരം ചെയ്തു പോന്നു. അതോടെ മരണാനന്തരം ആരും യമലോകത്തെത്താതെയായി. ഇക്കാര്യം യമധർമ്മൻ ബ്രഹ്മാവിനെ അറിയിച്ചപ്പോൾ രുക്മാംഗദന്റെ ഏകാദശി വ്രതം മുടക്കുവാൻ ബ്രഹ്മാവ് മോഹിനി എന്ന സുന്ദരിയെ ഭൂമിയിലേക്ക് അയക്കുന്നു. നായാട്ടിന് വനത്തിലെത്തിയ രുക്മാംഗദൻ അവിടെ വച്ച് മോഹിനിയെ കാണുന്ന രംഗം മുതൽ.

ശ്രീ കലാമണ്ഡലം എം ദേവകുമാർ വർമ്മയും സംഘവും അവതരിപ്പിച്ച കഥകളിപ്പദങ്ങളാണ് ഇതുവരെ കേട്ടത്. കഥ രുക്മാംഗദചരിതം.